ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയമുള്ളവരെ, ഇപ്പോൾ സമയം 5:52:12. ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 10, കൊല്ലവർഷം 1202, ചിങ്ങമാസം 16, 2026 സെപ്റ്റംബർ 1, ചൊവ്വാഴ്ച. 102.3 MHz FM ബാൻഡിൽ കൊച്ചി നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാത പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: എന്റെ ജീവിതത്തിന്റെ അടിത്തറ ഞാൻ അനുഭവിച്ച തകർച്ചകളും പരാജയങ്ങളുമാണ് എന്ന് വിളിച്ചു പറഞ്ഞത് വിഖ്യാത എഴുത്തുകാരി ജെ കെ റൗളിംഗ് ആണ്. 1965 ഇംഗ്ലണ്ടിൽ ജനിച്ച ജെ കെ റൗളിംഗ് ഇപ്പോൾ സകുടുംബം സ്കോട്ട്ലൻഡിലാണ് താമസിക്കുന്നത്. അമ്മയുടെ വിയോഗം, കുടുംബശൈഥില്യം, ദാരിദ്ര്യം, ഒറ്റപ്പെടൽ എന്നിവ വിഷാദരോഗിയാക്കി മാറ്റിയ ജെ കെ റൗളിംഗ് പ്രസ്തുത പരീക്ഷണങ്ങളെയെല്ലാം സ്വയം ആർജിച്ച ഇച്ഛാശക്തി കൊണ്ട് നേരിട്ടു. ഈ അനുഗ്രഹീത എഴുത്തുകാരിയുടെ തൂലിക സമ്മാനിച്ചതാണ് ഹാരി പോട്ടർ. 1990 മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 4 മണിക്കൂർ നേരം തീവണ്ടി റെയിൽപാളത്തിൽ പിടിച്ചിട്ടു. കടുത്ത അസ്വസ്ഥതകൾ ഉണർത്തിവിട്ട വരണ്ട ആ കാത്തുകിടപ്പിലാണ് ഹാരി പോട്ടർ എന്ന മാന്ത്രികക്കുട്ടി ജെ കെ റൗളിംഗിൻ്റെ ഭാവനയിൽ പിറക്കുന്നത്. പിന്നീട് ആ ഭാവന സർഗാത്മക സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു കഥാപരമ്പരയായി വികസിക്കുകയായിരുന്നു. കഥ പൂർത്തിയായി പ്രസാധന സജ്ജമായെങ്കിലും പ്രസിദ്ധീകരിക്കാൻ ആരും തയ്യാറായില്ല. 12 പ്രസാധകർ നിർദ്ദയം പ്രസാധനാഭ്യർത്ഥന തള്ളി. ഒടുവിൽ ഒരു കൊച്ചു പ്രസാധകർ ഹാരി പോട്ടർ പ്രസിദ്ധീകരിച്ചു. ലോകത്ത് 500 മില്യണിലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട, നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഹാരി പോട്ടർ സാഹിത്യ ലോകത്ത് ഒരു വിസ്മയമായി മാറി. തോറ്റവരുടേതും തോൽപ്പിക്കപ്പെട്ടവരുടേതുമാണ് ലോകമെന്ന് മറ്റു പലരെയും എന്ന പോലെ ജെ കെ റൗളിംഗും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തോൽവികൾ അവർക്കെല്ലാം പ്രചോദനത്തിൻ്റെ രാസത്വരകമായി മാറുകയായിരുന്നു. ആ പ്രചോദനമാണ് അവർക്ക് അതിജീവനത്തിൻ്റെ കരുത്തു പകർന്നത്. സ്വന്തം ജീവിതമോ മറ്റുള്ളവരുടെ ജീവിതമോ നമുക്കോരോരുത്തർക്കും ഏതെങ്കിലും നിരക്കുള്ള പ്രചോദനമായി ഭവിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ജെ കെ റൗളിംഗ് എന്ന എഴുത്തുകാരിയുടെ ജീവിതവും പുതിയ തലമുറക്ക് വളരെ വലിയൊരു പ്രചോദനമാണ്. നാളെ എന്ത് സംഭവിക്കും എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഭാവി എന്നത്

0: അപ്രവചനീയമായ ഒരദൃശ്യ ലോകമാണ്. അതിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ ശാസ്ത്രത്തിനോ സാങ്കേതിക വിദ്യക്കോ കൃത്രിമ ബുദ്ധിക്കോ ഒന്നും സാധ്യമല്ല. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ ആകസ്മികവും അചിന്തിയവുമായ എത്രയെത്ര വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും നമ്മിൽ പലർക്കും പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ കഴിയുന്നില്ല. എല്ലാം വിധി എന്ന് വിശ്വസിച്ച് ഓരോരുത്തർക്കും ആശ്വസിക്കാനേ നിർവാഹമുള്ളൂ. അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ജീവിത പാഠങ്ങൾ. കൂടുതൽ അനുഭവങ്ങളുള്ളവർ ജീവിതത്തെ കൂടുതൽ പക്വതയോടെ സമീപിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങളെ ലക്ഷ്യബോധത്തോടെ അവർ നേരിടും. പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും സമചിത്തതയോടെ മറികടക്കും. അതിജീവനചിന്ത നഷ്ടമായവർ ഇവിടെ പ്രയാസപ്പെടും. കാരണം അത്തരക്കാരുടെ മനസ്സ് ശുഷ്കമായിരിക്കും. ഡോക്ടർ എഡിത് ഇവ ഈഗറെ ഇത്തരുണത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല. 16 വയസ്സിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികളുടെ ഓഷിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടക്കപ്പെട്ട പെൺകുട്ടിയാണ് എഡിത് ഈഗർ. കഠിനമായ പീഡനങ്ങളും യാതനകളും അത്ഭുതകരമായി അതിജീവിച്ച എഡിത് ഈഗർ പിന്നീട് ടെക്സാസ് സർവകലാശാലയിൽ നിന്ന് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടി. ഇവരുടെ അതിജീവനത്തിന്റെയും അതിസാഹസികതയുടെയും നേർസാക്ഷ്യങ്ങളുടെ ഹൃദയാവിഷ്കാരമാണ് ദ ചോയ്സ് എംബ്രേസ് ദ പോസിബിൾ എന്ന വിഖ്യാത പുസ്തകം. നമ്മൾ ഒരിക്കലും ഇരകളാകരുത്, അതിജീവിതകളാകണമെന്ന് എഡിത് ഈഗർ ലോകത്തെ പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പലതും ചിലപ്പോൾ അചിന്ത്യവും അപ്രതീക്ഷിതവുമായിരിക്കും. ചിലതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. എന്നാൽ പ്രസ്തുത സംഭവങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈഗറുടെ വാക്കുകൾ അങ്ങനെ പോകുന്നു: പ്രതീക്ഷയും പ്രത്യാശയുമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. കൺഫ്യൂഷ്യസ് പറഞ്ഞല്ലോ, നമ്മുടെ ഏറ്റവും വലിയ മഹിമ ഒരിക്കലും വീഴാത്തതിലല്ല, മറിച്ച് വീഴുമ്പോഴൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നതിലാണ്. പരിമിതികളിലേക്ക് നോക്കി പഴിയും പരിഭവവുമായി കഴിയുന്നവർ എന്തുകൊണ്ടാണ് തങ്ങളുടെ സാധ്യതകളിലേക്കും അവസരങ്ങളിലേക്കും നോക്കി ജീവിതത്തിന്റെ പച്ചപ്പുകൾ കാണാത്തത്? രാത്രിയുടെ ഇരുട്ട് പരക്കുമ്പോൾ വിടരാനിരിക്കുന്ന പുലരിയുടെ പ്രഭയിലേക്കല്ലേ നമ്മുടെ പ്രതീക്ഷ എത്തേണ്ടത്? ഇരുണ്ടരാവുകൾക്ക് ശേഷമേ പുലരിയുണ്ടാവൂ എന്നോർക്കുക. വസന്ത വരണമെങ്കിൽ ശിശിരത്തിന്റെ കൊടുന്തണുപ്പ് സഹിച്ചേ പറ്റൂ എന്ന് ഖലീൽ ജിബ്രാൻ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത്.
3: ആകാശവാണി കൊച്ചി FM 102.3.
4: ആകാശവാണി FM വാർത്തകൾ.
3: 2 ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാനുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും മോദി കൂടിക്കാഴ്ച നടത്തി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മൻ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ കോംപ്രഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ പാനലാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് പ്രഥമ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട് വിലങ്ങാട് കോടതി ജീവനക്കാരൻ VC സുനിൽ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷം ഇന്ന്. മുഖ്യമന്ത്രി VD സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ കരിക്കകം തോട്ടുപുറത്ത് വീട്ടിൽ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ കൊച്ചിയിൽ അന്തരിച്ചു. സംസ്കാരം രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും. അർജന്റീന താരം ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇനി അർജന്റീന ടീമിനു വേണ്ടി കളിക്കില്ലെന്ന് മെസ്സി അറിയിച്ചത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം.

0: 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പേസസ് കാവ്യധാര, ചങ്ങമ്പുഴയുടെ ആ പൂമാല എന്ന കവിത. 6:55 FM ഡയറിയുടെ ആദ്യഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് സിറാജ് കാസിം. നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. RCR കായം എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AHMS FM ഹെൽത്ത് ലൈൻ. PCOS, ഡിസ്നോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് AHMS ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജി സംസാരിക്കുന്നു. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ BPS ലെക്ചർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ജില്ലു ജാലകം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് അർബനമുട്ട് PM ഷംസുദ്ദീനും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 2:00 ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം, തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. 6:50 കിസാൻ വാണി, സംയോജിത കൃഷി, സുസ്ഥിരമായ ഒരു കൃഷിരീതി, ഡോക്ടർ ജേക്കബ് ജോണുമായി അഭിമുഖം. 8:50 വിടരുന്ന മുട്ടുകൾ, തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, രണ്ടാം ഭാഗം. 9:30 കഥാപ്രസംഗം, ഐലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് കഥ, ശ്രീ മഹാദേവൻ. 10:00 സ്മൃതിരാഗം, പഴയ ചിത്രങ്ങളിൽ നിന്നുള്ള ഗാനങ്ങൾ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലറിലെ.
3: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi will address 26th Shanghai Cooperation Organization SCO Summit in Bishkek, Kyrgyzstan today. The 26th SCO Summit is being held under the central motto, Together for Sustainable Peace, Development and Prosperity. Mr. Modi is on a two-day visit to Kyrgyzstan to attend the summit. On the first day of his visit, PM Modi engaged in cultural events, paid tribute to Mahatma Gandhi, attended the opening ceremony of the 6th World Nomad Games alongside other world leaders. Mr. Modi held bilateral meeting with Russian President Vladimir Putin yesterday. During his talk with Mr. Putin, PM Modi pushed for a diplomatic resolution to global conflicts, emphasizing the need to move from endless war to the end of war.
4: यूक्रेन के विषय पर हम हमेशा चर्चा करते रहे हैं. भारत शांति के सभी प्रयासों का समर्थन करता है और शांति के हर प्रयास के लिए आगे भी समर्थन करता रहेगा. युद्ध में बिताया एक एक दिन मानवता को पीछे धकेलता है और शांति की तरफ बढ़ाया एक एक कदम पूरी मानवता को नई आशा से भर देते. हमें एंडलेस वॉर से एंड ऑफ वॉर उसी दिशा में जाना ही होगा जो मानवता की भलाई के लिए भी बहुत आवश्यक है.
3: The discussions focused on key areas of India-Russia bilateral cooperation, including trade and investment, energy and defense. Prime Minister Modi said it is a matter of deep satisfaction that cooperation between India and Russia continued to scale new heights.
4: दोनों देशों के लोगों की भलाई के लिए हम मिलकर के काम कर रहे हैं. राष्ट्रहित को सर्वोपरि रखते हुए आगे बढ़ना, यही हम दोनों की सोच रही है और आगे भी यही हमारा मूल मंत्र होगा.
3: Prime Minister Modi also held bilateral meetings with leaders.

പ്രിയമുള്ളവരെ, സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. ആദ്യഗാനം ചിത്രപാടിയത്, ഗാനരചന എ വി വാസുദേവൻ പോറ്റി, സംഗീതം ജയവിജയ. ദേവി, നിന്റെ കോമളാംഗം ഞാൻ നമസ്കരിച്ചിടാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: അടിയങ്ങൾക്കാശ്രയം, അമ്പലപ്പുഴ കൃഷ്ണ, ശരത് പാടിയ ഗാനം. ഗാനരചന ലീലാ നാരായണസ്വാമി, സംഗീതം മുരളി രാമനാഥൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാതഗീതം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: MG ശ്രീകുമാർ പാടിയ ഗാനം ശരവണ പൊയ്കയിൽ നീന്തി നീരാടുമി. ഗാനമെഴുതിയത് MR ഗോപിനാഥൻ നായർ. ഈണം പകർന്നത് ജയവിജയ.

എം ജി ശ്രീകുമാർ, ശരത്, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങളാണ് പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 ഡി

CPIയും ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയയ്ക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപ് ലഭിക്കണം. എഡിറ്റർ കേരള കർഷകൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ തിരുവനന്തപുരം 6950003 ഇമെയിൽ വിലാസം ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് 8078-0958-60 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8078-0958-60. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04872-43-81-39, 04872-43-81-39. 2 ദിവസത്തെ കോൺകൃഷി പരിശീലനം വെള്ളായണി കാർഷിക കോളേജിൽ ഈ മാസം 9-10 തീയതികളിൽ നടത്തുന്നു. ശാസ്ത്രീയ കോൺകൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷനുള്ള അവസാന തീയതി ഈ മാസം 6. ഫോൺ നമ്പർ 9995-62-488-88, 99-95-62-48-88. നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിന്തൈ 1 ഇനി മുതൽ 350 രൂപ വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിന്തൈകളെങ്കിലും പുതുതായി നടന്നവർക്കും സഹായധനത്തിന് അർഹതയുണ്ട്. തൈകൾ നട്ടതിനു ശേഷം നിർദ്ദിഷ്ട ഫോമിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. പദ്ധതികളുടെ വിശദവിവരങ്ങളും അപേക്ഷാ ഫോമുകളും നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. coconutbod.gov.in coconutbod.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് 04842-3777-26 എന്ന നമ്പറിൽ വിളിക്കുക. 04842-37-77-26. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയപരിധി ഈ മാസം 5 വരെ നീട്ടി. അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും 5 AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,700 രൂപ, കൊപ്ര 16,400, കുരുമുളക് ഗാർബിൾഡ് 72,000 രൂപ, അൺഗാർബിൾഡ് 70,000 രൂപ, റബ്ബർ RSS 4 27,500 രൂപ, RSS 5 27,100 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32:18. പ്രധാന പത്രവാർത്തകൾ. കിർഗിസ്ഥാനിൽ ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കെക്കിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി.
സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതിന് നാളെ

0: മുതൽ സമയക്രമം നിശ്ചയിച്ചു. പൊതു അവധിയല്ലാത്ത തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5.5 വരെ സന്ദർശകരെ കാണും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 4,000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. പെട്രോളിൽ അടങ്ങിയിരിക്കുന്ന എഥനോൾ അനുപാതം അറിയിക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. വന്യമൃഗ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് പൂർണ്ണ ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ 4-ാം തീയതി വരെ കടലിൽ മീൻപിടുത്തത്തിന് പോകരുതെന്ന് സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അർജന്റീന ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. 39-ാം വയസ്സിലാണ് വിരമിക്കൽ. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: കാവ്യധാര.
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
7: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിലെ ഇന്നത്തെ കവിത ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ ആ പൂമാല എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം.

0: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ ആ പൂമാല എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലാപനം മൃദുല.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
7: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
11: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 9444-5-58-88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-24-26-397 അല്ലെങ്കിൽ 9446-45-58-88. സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ.
12: ചില്ല ജാലകം. നിറമഴം ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
11: ഇന്ന് രാവിലെ 8:05 AHMS FM ഹെൽത്ത് ലൈൻ, PCOS, ഡിസ്മെനോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് AHMS ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജി സംസാരിക്കുന്നു.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് 6:55 മുതൽ FM ഡയറി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി.
4: വെരി പ്ലീസ്ഡ് ടു സേ രാജഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് നോട്ട് ഓൺലി ക്രിയേറ്റഡ് ടെക്നോ ഗ്രാൻഡ്സ്, ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് ദി ചീഫ് മിനിസ്റ്റർ, ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് ദി മിനിസ്റ്റേഴ്സ് ആൻഡ് ഐ ആം ഷുവർ ഇറ്റ് വിൽ ക്രിയേറ്റ് ദി ന്യൂ ചീഫ് മിനിസ്റ്റർ, ഫ്യൂച്ചർ ചീഫ് മിനിസ്റ്റർ ഓൾസോ. ഐ സീ ആൻ അക്കാഡമിക് community deeply rooted in values yet fearlessly marching forward technological excellence.
3: രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സഹകരണ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% GDP വളർച്ച വലിയ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ എന്നിവയ്ക്കിടയിലും രാജ്യം കൈവരിച്ച നേട്ടം ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവന ശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഈ മികച്ച പ്രകടനത്തിന്റെ ക്രെഡിറ്റ് രാജ്യത്തെ ജനങ്ങൾക്കും അവരുടെ കഠിനാധ്വാനത്തിനുമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പറഞ്ഞു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ 7.8% GDP വളർച്ചാ നിരക്ക് കൈവരിച്ചതിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. കടുത്ത ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ

0: ിലും വിജയകരമായി മുന്നേറാൻ രാജ്യത്തിന് കരുത്തു നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ നേതൃത്വത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 4,247 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. നേപ്പാൾ സൈന്യം, നേപ്പാൾ പോലീസ്, സായുധ പോലീസ് സേന തുടങ്ങിയവയെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സഹായമെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. നേപ്പാൾ ഗഞ്ച് റോഡ് നൻപാറ ബഹ്റൈച്ച് റെയിൽപാതയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ ഗഞ്ച് റോഡ് വാരണാസി സിറ്റി സ്പെഷ്യൽ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും അശ്വനി വൈഷ്ണവ് നിർവഹിച്ചു. ഉത്തർപ്രദേശിലെ കൌശാംബി ജില്ലയിൽ വെടിമരുന്ന് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 4th ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് പോഷകവാരമായി ആചരിക്കുന്നത്. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, കുട്ടികൾ, കൌമാരക്കാർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകത്തിന്റെ പ്രാധാന്യം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പോഷകാഹാര വാരാചരണം സംഘടിപ്പിക്കുന്നത്. കേരളവും അറബ് രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സംസ്ഥാനത്തെ ആഗോള ടൂറിസം, വിജ്ഞാന, ആരോഗ്യ ഹബ്ബായി ഉയർത്താനും ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ ഇൻഡോ അറബ് കണക്ട് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറബ് ലോകത്തു നിന്നും കൂടുതൽ സഞ്ചാരികളെയും നിക്ഷേപകരെയും കേരളത്തിലേക്ക് ആകർഷിക്കുകയും സംസ്ഥാനത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം നാളെയും മറ്റന്നാളും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസാവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇനി അർജന്റീന ടീമിനു വേണ്ടി കളിക്കില്ലെന്ന് മെസ്സി അറിയിച്ചത്. ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്കൻ കിരീടങ്ങൾ, രാജ്യത്തിനായി 207 മത്സരങ്ങൾ എന്നിവ അടങ്ങിയ നീണ്ട 20 വർഷത്തെ ഫുട്ബോൾ യാത്രയ്ക്കാണ് മെസ്സി ഇതോടെ വിരാമമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: അർജന്റീനയെ 3 തവണ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ച മെസ്സി റെക്കോർഡുകളുടെ കൂടി രാജാവായിരുന്നു. 21 വർഷം നീണ്ട കരിയറിനാണ് അങ്ങനെ ഇന്നലെ അവസാനമായിരിക്കുന്നത്. 207 മത്സരങ്ങളിൽ 125 ഗോൾ നേടിയ മെസ്സി 2008 ഒളിംപിക് സ്വർണം, 2021-24 കോപ്പ അമേരിക്ക കിരീടം നേടുന്നതിന് മുന്നിൽ നിന്നു. പിന്നെ 2022 ഖത്തറിൽ ലോകകിരീടം, ഏറ്റവും ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ റണ്ണേഴ്സ് അപ്പ്. കഴിഞ്ഞ 20 വർഷമായി നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. കളിക്കളത്തിനകത്ത് നിന്ന് നിങ്ങളുടെ ആർപ്പുവിളികൾ കേൾക്കുന്നത് ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഇനി മുതൽ ഞാൻ നിങ്ങളിൽ ഒരാളായിരിക്കും. ലോക ഫുട്ബോളിലെ സമാനതകളില്ലാത്ത വിസ്മയ താരം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ലോകം ഒരേ സ്വരത്തിൽ ഹൃദയത്തിൽ കുറിച്ചു. ഞങ്ങൾക്ക് ആ ബൂട്ടുകളുടെ വൈഭവം കണ്ണിറയെ കണ്ട് കൊതി തീർന്നില്ലല്ലോ എന്ന്.
0: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. ദുബായിൽ 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശിന് ജയം. ഇന്തോനേഷ്യയെ 71 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ലഹരി മാഫിയക്കെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയവും ജനകീയ മുന്നേറ്റവുമായി മാറിയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ കേരള ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ്

0: സംഘടിപ്പിച്ച സീനിയർ സിറ്റിസൺസ് മീറ്റിംഗും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും വടകര മുനിസിപ്പൽ ടൗൺഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ കാര്യങ്ങളിൽ ഉണ്ടായ അപാകത പരിശോധിക്കാൻ വിദഗ്ധർ അടങ്ങുന്ന ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ശേഷം ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം രാവിലെ നടത്തും. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. അരീക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ കരിക്കകം തോട്ടുപുറത്ത് വീട്ടിൽ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ കൊച്ചിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് ആദ്യ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും മനുഷ്യജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ തടയുന്നതിന് ഊന്നൽ നൽകി ഫലപ്രദവും സമഗ്രവുമായ സംവിധാനത്തിന് രൂപം നൽകണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് വനംവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിച്ച വിവിധ ഓണം വിപണന മേളകൾ മികച്ച വിറ്റുവരവ് കൈവരിച്ചു. 148 മേളകളിലൂടെ ആകെ 3,15,07,517 രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 12 സെക്കൻഡ്.

സ്വാഗതം. സുപ്രഭാതം പ്രിയമുള്ളവരെ. പ്രഭാത സ്വച്ഛതയിൽ നിന്ന് ഒരു പകലിൻ്റെ ആരവങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ചിട്ടയോടെ ദിനചര്യകളെ ഏറ്റെടുക്കാം. വിനോദ വിജ്ഞാന നിറവോടെ FM ഡയറിയെ വരവേൽക്കാം.

0: ആദ്യം ചിന്താശകലം. വാക്കുകൾ പരാജയപ്പെടുന്ന ഇടത്ത് സംഗീതം വാചാലമാകും. വാക്കുകൾ പരാജയപ്പെടുന്ന ഇടത്ത് സംഗീതം വാചാലമാകും. ഡാനിഷ് എഴുത്തുകാരൻ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സന്റെ വാക്കുകളാണിത്. ഇന്നത്തെ എഫ് എം ഡയറി ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. 1961 പുറത്തിറങ്ങിയ ചിത്രം. റോക്ക് ഹഡ്സൺ, ഗീന ലോല ബ്രിജിത, സാന്ദ്ര ദി തുടങ്ങിയ അഭിനേതാക്കൾ. ചിത്രത്തേക്കാൾ ശ്രദ്ധേയമായത് അതേ പേര് നൽകപ്പെട്ട തീം മ്യൂസിക്കാണ്. സംഗീതാസ്വാദനത്തിന് പുതുതലങ്ങൾ സൃഷ്ടിച്ച ആ തീം മ്യൂസിക് ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. 1961 പുറത്തിറങ്ങിയ ചിത്രം. റോക്ക് ഹഡ്സൺ, ഗീന ലോല ബ്രിജിത, സാന്ദ്ര ദി തുടങ്ങിയ അഭിനേതാക്കൾ. ചിത്രത്തേക്കാൾ ശ്രദ്ധേയമായത് അതേ പേര് നൽകപ്പെട്ട തീം മ്യൂസിക്കാണ്. സംഗീതാസ്വാദനത്തിന് പുതുതലങ്ങൾ സൃഷ്ടിച്ച ആ തീം മ്യൂസിക് ഏതാണ്? പറയാം പതിവ് പോലെ എഫ് എൻ ഡയറി അവസാനിക്കുന്നതിന് മുൻപ്, 8:30 മുൻപ്.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങൾ.

0: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് സ്കീമിന്റെ ഭാഗമായുള്ള അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഗ്രാജുവേറ്റ് അപ്രന്റീസ്മാർക്ക് 61 ഒഴിവുകളും ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രന്റീസ്മാർക്ക് 78 ഒഴിവുകളുമാണ് ഉള്ളത്. ഒരു വർഷമാണ് പരിശീലന കാലാവധി. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി ഇന്നു വരെയാണ്. വിശദവിവരങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് സ്കീം പോർട്ടലിലും ലഭ്യമാണ്. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം വർക്ക്ഷോപ്പിലേക്ക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ക്വട്ടേഷൻ ക്ഷണിച്ചു. ഈ മാസം 9 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. 0491257-2640 എന്ന നമ്പറിൽ വിളിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാം 0491257-2640.
3: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
2: ഇപ്പോൾ സമയം 7 മണി. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ. നുജും.
6: സംസ്കാരം, ഭാഷയും ഭാഷ പദാവലികളും പദാവലി നാട്ടറിവുകളുമാണ്. അതിൽ മനുഷ്യരെ നിലനിൽപ്പിന് സഹായിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ ആശയങ്ങളുണ്ട്. വാക്കിൻ്റെ മരണം അറിവിൻ്റെയും മരണമാണ്. അതിനെ ഉദാഹരിക്കാൻ മേൽക്കൂര അറിവുകൾക്ക് സാധിക്കും. കൂര കെട്ടി താമസിക്കുക എന്നിടത്ത് കൂര എന്നാൽ കുടിലോ വീടോ ആണ് വിവക്ഷ. എന്നാൽ മേൽക്കൂരയാകട്ടെ കെട്ടിടത്തിൻ്റെ അടിത്തറയ്ക്കും ചുവരിനും മുകളിലായി പണിയുന്ന മേൽപ്പൂരയാണ്. അതിന് തച്ചുശാസ്ത്രപരമായ കണക്കുകളും അത് പണിയുന്ന തച്ചന്മാരും ഉണ്ടായിരുന്നു. പെരുന്തച്ഛൻ്റെ കഥ ഓർക്കുമല്ലോ. മധ്യകാല കേരളത്തിൽ ഐക്കുടിക്കമ്മാളരിൽ ഒരു വിഭാഗമായിരുന്ന ആശാരിക്കുള്ളതായിരുന്നു തച്ചുവേലകൾ. നൂറ്റാണ്ടുകളിലൂടെ ഉത്ഭവിച്ച് വികസിച്ച അവരുടെ പാരമ്പര്യ അറിവുകളിൽ പെടുന്നതാണ് മേൽക്കൂരയുടെ കൂട്ടറിവ് സങ്കേതങ്ങൾ. ആധുനിക എഞ്ചിനീയറിംഗിൻ്റെ പ്രചാരം ആ സങ്കേതങ്ങളെയും സൂചകപദങ്ങളെയും വിസ്മൃതിയിലേക്ക് നയിക്കുന്നുണ്ട്. ഭാഷ അറിവിൻ്റെ ശേഖരവും ചരിത്രവുമാകുന്നതിന് ഉദാഹരണമാണ് മേൽക്കൂരയുടെ തച്ചുശാസ്ത്ര സങ്കേത പദങ്ങൾ. സമൂഹത്തിലെ ജന്മിവിഭാഗത്തിൻ്റെ ക്ഷേത്രങ്ങൾക്കും മനകൾക്കും തറവാടുകൾക്കും ഇല്ലങ്ങൾക്കുമാണ് മുഖ്യമായും മേൽക്കൂര പണിയുന്നത്. പടിപ്പുരയ്ക്കും ചെറുമേൽക്കൂരയുണ്ട്. കെട്ടിടത്തിൻ്റെ പുരമേൽത്തൂണിലെ പ്രധാന മരമായ വിട്ടത്തിൽ നിന്നാണ് കഴുക്കോലുകൾ കോർക്കുന്നത്. ഭിത്തിക്ക് മുകളിലെ ഉത്തരത്തിലേക്കാണ് അവ ചായ്ക്കുന്നത്. ഉത്തരക്കൂട് മുകളിലെ ചുറ്റുത്തരം കൊണ്ട് സുരക്ഷിതമാക്കുന്നു. ഉത്തരക്കൂട്ടിൽ വടിയും മറ്റ് ചെറു സാധനങ്ങളും തിരികെ വയ്ക്കാനുള്ള ഇടമുണ്ടാകും. പ്രധാന കഴുക്കോലാണ് കോടി, ചെറിയ കഴുക്കോലാണ് കോടാണി. ഉത്തരത്തിന് താഴെ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന സംവിധാനമാണ് മണ്ണുത്തരം. ചുവരിൽ വിട്ടം വയ്ക്കാനായി വയ്ക്കുന്ന മരക്കഷണമാണ് ഊട്ടി. ഊട്ടിയിൽ ഒരു സംഭാരപ്പടി കുറുക്കെ വയ്ക്കുന്നു. അതിൽ നിന്ന് കഴുക്കോലുകൾ താഴെ ഇറക്കുന്നു. ഉത്തരം വയ്ക്കുന്നത് കൽ കണ്ടിക്കല്ലിന്മേലാണ്. ആപ്പുകൊണ്ട് പഴുതുകൾ അടിച്ചു കയറ്റി ഉറപ്പുണ്ടാക്കുന്നു. ഉത്തരങ്ങൾക്ക് കുറുകെ വയ്ക്കുന്ന ചിത്രപ്പണിയുള്ള പലകയാണ് ശീലാന്തി. കഴുക്കോലിലാണ് പട്ടികകൾ ഉറപ്പിക്കുന്നത്. പട്ടികയ്ക്ക് മുകളിലാണ് ഓലയോ ഓടോ മേയുന്നത്. രണ്ട് പട്ടികകളെ ചേർത്ത്

0: ിക്കുമ്പോൾ അതിനെ കുളമ്പുകൊണ്ട് ഉറപ്പിക്കുന്നു. പുരയുടെ മേൽക്കൂടാണ് മോന്തായം. മരക്കഷണം അടിച്ചു കയറ്റുന്ന വളബന്ധം കൊണ്ട് കഴുക്കോലുകൾ പരസ്പരം നീങ്ങിപ്പോകാതെ ഉറപ്പിക്കുന്നു. വിട്ടത്തിനും ഉത്തരത്തിനുമിടയ്ക്ക് ബലം കൂട്ടാനായി ഇടവിട്ടങ്ങൾ നൽകുന്നു. പട്ടിക മുകളിലെ ഓടിനെ മാവിട എന്ന മരക്കഷണം കൊണ്ട് സുരക്ഷിതമാക്കുന്നു. പൂമുഖത്തിനു മുകളിൽ പുരയിൽ പണിഞ്ഞുവെക്കുന്ന അലങ്കാരപ്പണിയാണ് മുഖപ്പ്. മേൽക്കൂരകളുടെ തരതമ ഭേദങ്ങൾ അനേകമാണ്. കൊട്ടാരവും ഭണ്ഡാരശാലകളും നാലുകെട്ടുകളും മാളികകളും സാധാരണ വീടുകളും അനേകതരം മരങ്ങൾ ഉപയോഗിക്കുന്നു. നൂറ്റാണ്ടുകളായി മലയാള വാമൊഴിയിലും വരമൊഴിയിലും പ്രചാരത്തിലുള്ള കൈവേല അറിവുകളിൽ സജീവമായിരുന്ന വാക്കുകൾ ആ നാട്ടുശാസ്ത്രത്തോടൊപ്പം മറഞ്ഞുപോകുന്നതിലൂടെ അതിജീവനത്തിന്റെ പഴയ വഴികൾ അടയുകയാണ്. പാരമ്പര്യ വിജ്ഞാനവും നാട്ടുവാക്കുകളും അവിഭാജ്യമായ സംസ്കാര ശരീരമാണ്. മേൽക്കൂരയുടെ അനുബന്ധമായി വാമൊഴിയിൽ നിലനിന്നിരുന്ന സാങ്കേതിക പദങ്ങളും അവയുടെ സൂചിത ങ്ങളിലെ അറിവുകളുമാണ് നാം അനുസ്മരിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഉൾപ്പെട്ടതായിരുന്നു ഊട്ടി എന്ന വാക്കും. അതൊരു പർവ്വത മേൽക്കൂരയിലെ തലനാമരൂപകമായി മാറിയോ എന്ന് സംശയിക്കണം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8:50.
2: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
1: FM ഡയറിയിൽ ഇനി നാട്ടുവിശേഷം. 34th സംസ്ഥാന നാടകോത്സവം പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ 6:30. നാടകം ഒരു സുന്ദര ദിവസം. ക്ലിന്റ് ആർട്ട് ഗാലറിയിൽ ആതിര ഹരികുമാറിന്റെ ഏകാംഗ ചിത്ര പ്രദർശനം 10:00 AM. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്തകൾ തുടരുന്നു. നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ ജീവനക്കാർക്കായി ബോധവൽക്കരണ ശില്പശാലയും കാഴ്ച പരിശോധന ക്യാമ്പും സംഘടിപ്പിക്കും. ഇന്ന് രാവിലെ 9:30 ഉച്ചയ്ക്ക് 12:30 പാലക്കാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് പരിപാടികൾ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ മാസം 8 കാസർഗോഡ് റാണിപുരത്തും 16-17 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ മീശ പുലിമലയിലും ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. 18-35 ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. റാണിപുരത്തെ ക്യാമ്പിലേക്ക് ഇന്നും മീശ പുലിമലയിലെ ക്യാമ്പിലേക്ക് ഈ മാസം 8 മുൻപും ktym.kswb@kerala.gov.in എന്ന ഇമെയിലിൽ അപേക്ഷിക്കണം. ktym.kswb@kerala.gov.in. ഫോൺ നമ്പർ 9497736356. 9497736356.
2: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
4: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
2: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
4: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
2: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
1: ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 7:19. ഇനി ഈ ഗാനം, ഇന്നത്തെ ഗാനം.
5: ഈ ഗാനം, ഇന്നത്തെ ഗാനം. കമലിന്റെ സംവിധാനത്തിൽ 1992 പുറത്തിറങ്ങിയ ചിത്രമാണ് എന്നോട് ഇഷ്ടം കൂടാമോ. മുകേഷ്, മധുബാല, സിദ്ദിഖ്.

0: നൂറ് പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
1: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 2439397 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം: 0484 2429397 അല്ലെങ്കിൽ 9446455888. വിഷയം: ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ. പരസ്പരം പരിപാടി ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ.

0: സേവന വാർത്തകൾ തുടരുകയാണ്. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്കൊണ്ടോ കരാട്ടെ പരിശീലകരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം നാളെ രാവിലെ 10:30. 6238-5959-9660 ഈ നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ അറിയാം. 6238-5959-9660. കോട്ടയം ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്ക് കേന്ദ്രീയ സൈനിക ബോർഡിന്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പിനായി 31 December വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക ksb.gov.in.
1: ആരോഗ്യക്കുറിപ്പുകൾ.
2: കാൽമുട്ടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോയിൻ്റാണ്. നമ്മുടെ ഒരു മൊബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു മൂവ്മെൻറ്റിന് നമുക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു ജോയിൻറ്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽമുട്ട് സംബന്ധിച്ചിട്ട് വരുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തെ വളരെ സാരമായിട്ട് തന്നെ ബാധിക്കാറുണ്ട്. അപ്പോൾ കാൽമുട്ട് സംബന്ധിച്ച ഒരു പ്രശ്നങ്ങൾ സാധാരണ കണ്ടുവരുന്നത് ഏറ്റവും പ്രധാനം വേദന, കാലിൻ്റെ ഒരു നടക്കുമ്പോഴുള്ള പെയിൻ, അതുപോലെ കാല് നിവർത്താനും മടക്കാനുമായിട്ടുള്ള ബുദ്ധിമുട്ട്, കാലിൻ്റെ നീർക്കെട്ട് ഒന്ന് വേർതിരിക്കുക, അതുപോലെ കാല് മടക്കുമ്പോൾ ഒരു ചെറിയൊരു കിരികിര ശബ്ദം കേൾക്കുക, ഇതൊക്കെയാണ് പൊതുവെ കാൽമുട്ട് സംബന്ധിച്ച് വരുന്ന അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ. ഇതൊക്കെയാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മുട്ടുവേദന വരാം. അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാൽ, ഇപ്പോൾ ചെറുപ്പക്കാരിൽ കാണുന്ന മുട്ടുവേദനയ്ക്കുള്ള കാരണം പ്രധാനമായിട്ടും ഇഞ്ചുറിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നെങ്കിൽ വീണത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ കായിക വിനോദങ്ങൾ കൊണ്ടോ സംഭവിക്കുന്ന ഇഞ്ചുറികൾ. അപ്പോൾ അതിൽ ലിഗമെൻ്റ് ഇഞ്ചുറിയാണ് ഏറ്റവും പ്രധാനം. ലിഗമെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ക്ഷതങ്ങൾ, അതിൻ്റെ ലിഗമെൻ്റ് ടയർ അതായത് പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരാം. അതുപോലെ മെനിസ്കസ് ടിയർ എന്ന് പറയുന്ന ഒരു ഇഞ്ചുറി ഉണ്ട്. അതായത് മെനിസ്കസ് എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിൻ്റെ രണ്ട് അസ്ഥികൾക്കിടയിൽ ഒരു കുഷ്യൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു തരുണാസ്ഥി ആണ് മെനിസ്കസ്. ആ മെനിസ്കസിന് ഒരു ടിയർ അല്ലെങ്കിൽ അതിനൊരു പൊട്ടൽ വന്നാൽ, അത് കൂടുതലും നമ്മുടെ ഒരു മുട്ട് നമ്മൾ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഓർക്കപ്പുറത്ത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെയാണ് മെനിസ്കസ് ടയർ സംഭവിക്കുക. അതുപോലെ ഫ്രാക്ചേഴ്സും ഉണ്ട്. അതായത് ഇപ്പോൾ പട്ടല്ല, അതായത് നമ്മുടെ കാലിൻ്റെ മുട്ട് ചിരട്ടയുടെ ഫ്രാക്ചർ, അതുപോലെ ഫീമർ, നമ്മുടെ തൊടയിലുള്ള പ്രധാന അസ്ഥിയാണ് ഫീമർ, അതുപോലെ താഴെ കാലിൻ്റെ അസ്ഥിയാണ് ടിബിയ. അപ്പോൾ ഇതിന് രണ്ടിനും സംഭവിക്കുന്ന ഫ്രാക്ചറുകൾ കൊണ്ട് മുട്ടിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഡിസ്ലൊക്കേഷൻ കൊണ്ടുവരുന്നത്, അതായത് നമ്മുടെ മുട്ടിൻ്റെ ചിരട്ടയോ അല്ലെങ്കിൽ നീ ജോയിൻ്റ് തന്നെ ഒരു ഡിസ്ലൊക്കേഷൻ, അതായത് സ്ഥാനഭ്രംശം സംഭവിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരാം. ടെൻഡൻ സ്ട്രെയിൻ ആയാൽ, അതായത് പേശി വലിവ്. ഇപ്പം ഇതെല്ലാമാണ് നമുക്ക് ഒരു ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. ഇനിയിപ്പോൾ ഒരു ഡീജനറേറ്റീവ് ഡിസീസുകൾ നോക്കിയാൽ, അതായത് മുട്ടിൻ്റെ ഒരു നശീകരണം, അതായത് മുട്ടിൻ്റെ ഉള്ളിലുള്ള ടിഷ്യൂസ് നശിച്ചു പോകുന്ന തരം രോഗങ്ങൾ, അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മൾ സന്ധിവാദം എന്ന് പറയുന്ന, അതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്.

0: പ്രത്യേകിച്ച് മുതിർന്നവരിലാണ് സന്ധിവാതം ഏറ്റവും കൂടുതലായിട്ട്. ചെറുപ്പക്കാരിലും ഉണ്ട്, പക്ഷെ മുതിർന്നവരിലാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ രണ്ട് അസ്ഥികൾ, നേരത്തെ ഞാൻ പറഞ്ഞ ഫീമറിന്റെയും ടിബിയയുടെ ഇടയ്ക്കുള്ള തരുണാസ്ഥികൾ, ആ കാർട്ടിലേജ് അത് നശിച്ചുപോയി, അതിന്റെ കനം കുറഞ്ഞ് പതുക്കെ അത് രോഗം മൂർച്ഛിക്കുമ്പോൾ രണ്ട് അസ്ഥികളും കൂട്ടിമുട്ടുന്ന ഒരവസ്ഥ വരും. അത് നാല് ഗ്രേഡായിട്ട് തിരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ട്. ഫോർത്ത് ഗ്രേഡൊക്കെ എത്തുമ്പോഴാണ് സാധാരണ സർജൻ അത് നീ റീപ്ലേസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുവരെയുള്ള സ്റ്റേജുകളൊക്കെ നമുക്ക് മരുന്നുകൊണ്ട് തന്നെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അതിന്റെ വേദന, ഇപ്പം നമ്മൾ ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ സിംപ്റ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും വേദനയാണ്, നടക്കുമ്പോഴുള്ള വേദന, അതുപോലെ സ്റ്റിഫ്നെസ്, നമുക്കൊരു അതിൻ്റെ മൊബിലിറ്റി കുറയും ജോയിന്റിന്റെ, അതുപോലെ നീർക്കെട്ടുണ്ടാവും, അതുപോലെ മടക്കുമ്പോൾ മുട്ടിൻ്റെ അകത്തുനിന്ന് ഒരു കിരികിര ശബ്ദം കേൾക്കുക, അതുപോലെ നടക്കുമ്പോൾ നമുക്ക് ബലക്കുറവ് അനുഭവപ്പെടുക. ഇതൊക്കെയാണ് കൂടുതൽ അതിൻ്റെ ലക്ഷണങ്ങൾ. ഇത് കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ പ്രായമായവരിലും അതുപോലെ കൂടുതൽ മുട്ടുപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസ് അവർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഓസ്റ്റിയോആർത്രൈറ്റിസ് കണ്ടുവരുന്നത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഡോക്ടർ കെ വി ചോയ്സൺ.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി ഈ മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷനു വേണ്ടി വിളിക്കേണ്ട നമ്പർ 9188219863, 9188219863. കേരളം ഹൈക്കോടതി എസ്റ്റാബ്ലിഷ്മെന്റ് ഗാർഡനർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC ഡിപ്ലോമ ഇൻ ഗാർഡനിംഗ്, BHSC ഇൻ നഴ്സറി ഇൻ മാനേജ്മെന്റ് ആൻഡ് ഓർണമെന്റൽ ഗാർഡനിംഗ് ആണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ 1986 ജനുവരി 2-നും 2008 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. റിക്രൂട്ട്മെന്റ് പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04842 56 22 35 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 04842 56 22 35.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ദീപസ്തംഭം മഹാശ്ചര്യം.
4: നിർത്തി നിർത്തിയേ നിർത്തി നിർത്തി നിർത്തി
5: കൂടി നിർത്തിയോ?
4: ഏ
5: അല്ല, കട്ടം കൂടി നിർത്തിയോന്ന്.
4: കട്ടൻ എന്റെ ജീവിത ശൈലിയല്ലേ.
5: ദേ എന്നാ പിടിച്ചോ കട്ടൻ, പിന്നെ എന്നതാ നിർത്തിയേ?
4: മൊബൈൽ ഫോൺ ഷോ മടുത്ത്.
5: നോട്ട് ഉപയോഗിച്ച് മടുത്തോ?
4: എന്നതാ എന്നതാ
5: കാശ് ഈ നോട്ട് ഉപയോഗിച്ച് മടുത്തോന്നേ?
4: അതിനെന്റെ കയ്യുമ്മേ നോട്ടില്ലല്ലോ.
5: ഓ എന്നോ എനിക്ക് മടുത്തുന്നേ, ഇനി പ്ലാസ്റ്റിക് നോട്ടും മതി എനിക്ക്.
4: ആഹാ, പ്ലാസ്റ്റിക് നോട്ട് വരുമോ?
5: പ്ലാസ്റ്റിക് അല്ല ശരിക്കും,
4: പിന്നെ
5: പോളിമർ നോട്ടുകളേ.
4: എന്താണ് ഈ പോളിമർ നോട്ടുകൾ?
5: നിലവിൽ നമ്മുടെ കോട്ടൺ പേപ്പർ ഉപയോഗിച്ചാണ് നോട്ടുകൾ നിർമ്മിക്കുന്നത്. അതിനി പോളിമർ ലെയർ ഉപയോഗിച്ചായിരിക്കും ഉണ്ടാക്കുക.
4: അപ്പൊ ചെലവ് കൂടുമെന്നർത്ഥം.
5: ഉറപ്പായും, പക്ഷെ ഒരുപാട് ഗുണങ്ങളുണ്ട്.
4: പെട്ടെന്ന് കീറില്ല, നനയില്ല, അങ്ങനെ മുഷിയില്ല,
5: അങ്ങനെ
4: പിന്നെ കൊറേ കാലം നിൽക്കും.
5: കറക്റ്റ്. കാനഡ, ബ്രിട്ടൻ, ന്യൂസിലൻഡ് ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്.
4: അത് വന്നിട്ട് വേണം കാശെടുത്ത് വെച്ച് വീശാൻ.
5: വീശി വീശി പറ്റുകാശ് കൂടെ അങ്ങ് വീശണം.
4: ആലോചിക്കാം,
5: നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തല്ലോ വർക്ക് ചായൻ. മൊബൈൽ ഫോൺ വേണ്ടെന്നൊക്കെ.
4: അയ്യോ മടുത്ത്, ഫോൺ ഇല്ല ഇനി.
5: നല്ലതാ, മനുഷ്യന്റെ എത്ര സമയമാണ് പോകുന്നതല്ലേ.
4: ആ പക്ഷെ അതല്ലല്ലോ കാരണം.
5: നമ്മുടെ ഈ കണ്ണങ് അടിച്ചു പോവും അല്ലയോ?
4: അതടിച്ചു പോവും, പക്ഷെ അതല്ല.
5: സോഷ്യൽ മീഡിയയിലെ ആവശ്യമില്ലാത്ത വാർത്തകള് അതല്ലേ കാരണം.
4: ആര് പറഞ്ഞു? അതൊക്കെ പഴയ മസാല വാരിക വായിക്കുന്ന പോലെ വായിക്കാം.
5: പിന്നെന്താ ഈ ഫോൺ വേണ്ടെന്ന് വെച്ചേ?
4: സാമ്പത്തികം, കാശ് ചെലവ്.
5: ബില്ലടക്കണം.
4: അതല്ല, ഒന്ന് താഴെ വീണു, സ്ക്രീൻ മാറ്റാൻ എന്നാ കാശ. ഷോ മടുത്തു. ഈ ഫോൺ ശരിയാക്കി എപ്പോ കിട്ടുമോ എന്തോ.
5: എന്റെ ചിറ്റൂർക്കാവിലമ്മേ.
3: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിങ് അസിസ്റ്റന്റ്, പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിങ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി മുൻ ഇന്ത്യൻ നേവി കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ വഴി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 4. അർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് ഈ മാസം 8 വാക്കിംഗ് ഇന്റർവ്യൂ നടത്തും. യോഗ്യത ഇംഗ്ലീഷ് ബിരുദം, BEd, KTET. ബയോഡാറ്റയും യോഗ്യതകളുടെ അസൽ രേഖകളുമായി ആലപ്പുഴ തത്തംപള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0477225113, 0477225113. പ്രിയമുള്ളവരെ, FM ഡയറി ആദ്യഭാഗം സമയം അവസാനിക്കുകയാണ്. വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ വിവിധ ഇനങ്ങളുമായി FM ഡയറി തുടരും. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26th ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4th ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2 സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26th ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ പ്രധാനമന്ത്രി റഷ്യ, ഇറാൻ, കിർഗിസ് റിപ്പബ്ലിക്, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ബിഷ്കെക്കിൽ നടന്ന 6th ലോക നോബാർഡ് ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. ബിഷ്കെക്കിൽ നടക്കുന്ന SCO ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകളിലെ സഹകരണം ചർച്ചയായി. യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നും അനന്തമായ യുദ്ധങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക് നാം നീങ്ങണമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി.
2: യുക്രൈൻ കെ വിഷയ പർ ഹം ഹമേഷ ചർച്ച കർത്തേ രഹേ ഹൈ. ഭാരത് ശാന്തി കെ സഭി പ്രയാസോ കാ സമർഥൻ കർത്താ ഹൈ ഓർ ശാന്തി കെ ഹർ പ്രയാസ് കെ ലിയേ ആഗേ ഭി സമർഥൻ കർത്താ രഹേഗാ. ഹമേ എൻഡ്ലെസ് വാർ സേ എൻഡ് ഓഫ് വാർ ഉസി ദിശ മേ ജാനാ ഹി ഹോഗാ ജോ മാനവതാ കി ഭലായി കെ ലിയേ ഭി ബഹുത് ആവശ്യക് ഹൈ.
1: ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വ്യാപാര നിക്ഷേപ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ UK ചാൻസലർ ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ വളർച്ചാവേഗം നിലനിർത്തിയതായി GDP കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു.

0: ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവും ജർമ്മൻ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ആസിഡിന്റെ ചില്ലറ വിൽപ്പനയിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ മറുപടി തേടി സുപ്രീംകോടതി. ആസിഡിന്റെ ചില്ലറ വിൽപ്പന നിയന്ത്രിക്കുന്നതിന് 2013 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടും അവ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനെ ചൊല്ലിയുള്ള ആശങ്കകൾക്കിടയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. ആസിഡ് ആക്രമണത്തിന് ഇരയായവർക്ക് ഉചിതമായ പുനരധിവാസ നടപടികൾ 6 ആഴ്ചയ്ക്കുള്ളിൽ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോടും എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. മണിപ്പൂരിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല, മുഖ്യമന്ത്രി യുപ്നം ഖേംചന്ദ് സിംഗ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവെക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. സോൺ നദിയിലെ ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ബീഹാറും ഝാർഖണ്ഡും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി, ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കിഴക്കൻ ഇന്ത്യയിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ജലതർക്കത്തിന് ബീഹാറും ഝാർഖണ്ഡും തമ്മിലുള്ള ഈ കരാറിലൂടെ പരിഹാരമായതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 4200 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1000 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന് നടക്കും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ സമിതിയാണ് നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം കേരളം, തമിഴ്നാട് പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസം അവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടക്കും. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏക് ഖണ്ഡ കേൽ കെ മൈതാൻ മേൻ പരിപാടിയുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ മുഖ്യാതിഥികളാകും. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിക്കും. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷം ഇന്ന് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷത വഹിക്കും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ സ്പെയിനെതിരായ തോൽവിയും പിതാവിന്റെ വിയോഗവുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് മെസ്സി വ്യക്തമാക്കി. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: റൊസാരിയോയിലെ തെരുവിൽ നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകിയിലേക്ക് വളർന്ന ഇതിഹാസ താരം ലയണൽ മെസ്സി ഇനി അർജന്റീനയുടെ ടീമിൽ ഉണ്ടാവില്ല. 21 വർഷം നീണ്ട കരിയറിന്റെ ബൂട്ട് അഴിക്കുന്നതായി വൈകാരികമായ കുറിപ്പിലൂടെ മെസ്സി ലോകത്തെ അറിയിച്ചു. ദേശീയ ജേഴ്സിയിൽ നിന്ന് വിട പറയാൻ ഇതാണ് ഏറ്റവും ശരിയായ സമയമെന്ന് താൻ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ഉൾപ്പെടെയുള്ള കിരീടനേട്ടങ്ങളിൽ നിർണായക പങ്കുവച്ച മെസ്സി അർജന്റീനിയൻ ഫുട്ബോളിന്റെ സുവർണകാലത്തിന് നേതൃത്വം നൽകിയ താരമാണ്. രാജ്യത്തിനായി 207 മത്സരങ്ങളിൽ നിന്ന് 125 ഗോളുകൾ നേടിയിട്ടുള്ള അദ്ദേഹം 2022 അർജന്റീനയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചു. ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ സ്വന്തം ടീമിനെ ഫൈനലിലേക്ക് കൈപിടിച്ചു. കാൽപന്ത് മിസിഹയുടെ പടിയിറക്കത്തിന്റെ ഹൃദയവേദനയിലാണ് ആരാധക ലോകം.
0: 2 ആഴ്ച നീളുന്ന സ്വച്ഛതാ പക്വാടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മേയർ വി വി രാജേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റെസിഡൻസ് അസോസിയേഷനുകൾ, പൊതുജനങ്ങൾ, നഗരസഭയുടെ 100 ജീവനക്കാർ തുടങ്ങിയവരെ കോർത്തിണക്കിയാണ് ശുചീകരണ യജ്ഞം. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു.

0: വയസ്സായിരുന്നു. അരിക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു അന്ത്യം. തന്റെ സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം മനശ്ശുര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ഉപദേശക സമിതി അംഗം, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരണ സഭയുടെ ഭരണസമിതി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജൽശക്തി മന്ത്രാലയത്തിന്റെ 2 ദിവസത്തെ വകുപ്പുതല ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 കീഴിലുള്ള ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നടത്തിപ്പും പരിപാലനവും എന്നിങ്ങനെ പ്രധാന വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2-ാഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 8 സെക്കൻഡ്. പ്രിയമുള്ളവരെ, FM ഡയറിയുടെ 2-ാം ഭാഗം ആരംഭിക്കുകയായി. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: കായികവേദി.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ സിറാജ് കാസിം തയ്യാറാക്കിയ അവലോകനം.
1: ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യയുടെ പോരാട്ടവും വീഴ്ചയുമായിരുന്നു കഴിഞ്ഞ വാരത്തിലെ ശ്രദ്ധേയമായ കായിക വാർത്ത. പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് 8th നേടാനായത്. 7th പോരാട്ടത്തിൽ ബെൽജിയത്തോട് ഇന്ത്യ തോറ്റു. പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് തോൽവി. നിശ്ചയ സമയത്ത് ഇരു ടീമുകളും 3 വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മത്സരം ആരംഭിച്ച് ആദ്യ ക്വാർട്ടറിൽ തന്നെ ഇന്ത്യ ലീഡെടുത്തു. എന്നാൽ പിന്നീട് ശക്തമായി തിരിച്ചുവരുന്ന ബെൽജിയത്തെയാണ് കണ്ടത്. ആദ്യ പകുതിയിൽ 2-1 ബെൽജിയം മുന്നിട്ടു നിന്നു. എന്നാൽ 3rd തുടക്കം ഹർമൻ പ്രീതിലൂടെ ഇന്ത്യ സമനില പിടിച്ചു. 4th ലക്ഷ്യം കണ്ട് ബെൽജിയം വീണ്ടും മുന്നിലെത്തി. ബെൽജിയം ജയം ഉറപ്പിച്ചെങ്കിലും അവസാന മിനിറ്റിൽ ഹർമൻ പ്രീതിലൂടെ ഇന്ത്യ മത്സരം സമനിലയിലാക്കി. അതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് കടന്നു. ഷൂട്ടൌട്ടിൽ 4-3 ജയിച്ച് ബെൽജിയം 7th മടങ്ങി.
3: വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് 5th. പ്ലേ ഓഫ് പോരാട്ടത്തിൽ ജർമ്മനിയെ കീഴടക്കിയാണ് ഇന്ത്യ 5th ഉറപ്പിച്ചത്. 1-1 3 ഇന്ത്യൻ വനിതകളുടെ ജയം. 1974 ശേഷം ലോകകപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്ഥാനമാണിത്. 1974 ഇന്ത്യ 4th. ആദ്യ പകുതിയിൽ ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു. ഇരു ടീമുകളും വിട്ടുകൊടുക്കാതെ പോരാടി. ഇന്ത്യയും ജർമ്മനിയും നിരവധി മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. അതോടെ ആദ്യ പകുതി ഗോൾ രഹിതമായാണ് അവസാനിച്ചത്. എന്നാൽ 3rd കളി മാറി. 3rന്റെ അവസാനം ഇന്ത്യ മുന്നേറ്റങ്ങൾക്ക് വേഗത കൂട്ടിയതോടെ ജർമ്മനിക്ക് പിടിച്ചു നിൽക്കാനായില്ല.
1: ഡച്ച് പടയുടെ തുടർച്ചയായ കുതിപ്പിന് വിരാമമിട്ട് അർജന്റീന വനിതാ ലോക ഹോക്കി കിരീടം തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിലേറ്റ തോൽവിക്കുള്ള മധുര പ്രതികാരം കൂടിയായി അവർക്ക് ഈ ജയം. 2021 ഒളിമ്പിക്സ് ഫൈനൽ, 2024 ഒളിമ്പിക്സ് സെമി എന്നിവയിലും നെതർലൻഡ്സിനോടാണ് അർജന്റീന തോറ്റത്. ഫൈനലിലെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അർജന്റീന നെതർലൻഡ്സിനെ മറികടന്ന് ലോക കിരീടം സ്വന്തമാക്കിയത്. സ്കോർ 3-1. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനില പാലിച്ചതിനെ തുടർന്നാണ് ഷൂട്ടൌട്ട് വേണ്ടിവന്നത്. 2016 ലോകകപ്പ് ഫൈനലിന് ശേഷം ഒരു കലാശപ്പോരിൽ നെതർലൻഡ്സ് നേരിടുന്ന ആദ്യ തോൽവി കൂടിയാണ് ഇത്.
3: അവസാന ദിനം അസാമാന്യ പോരാട്ടം കാഴ്ചവെച്ച് 2nd ഇന്ത്യക്കെതിരെ തോൽക്കാതെ ലങ്ക കരകയറിയതും കഴിഞ്ഞ വാരത്തിലെ ശ്രദ്ധേയമായ സംഭവമായി. ഫോളോ ഓൺ ചെയ്ത് ബാറ്റിംഗിനിറങ്ങിയ ലങ്കയെ അവസാന ദിനം പുറത്താക്കാൻ ഇന്ത്യക്കായില്ല. ഒടുക്കം 9 നഷ്ടത്തിൽ 429 എന്ന നിലയിലാണ് ലങ്ക 2nd അവസാനിപ്പിച്ചത്. സ്കോർ ഇന്ത്യ 1nx 9-503 ഡിക്ലയർഡ്. ശ്രീലങ്ക 290, 9-429. മത്സരം

0: സമനിലയിലായതോടെ ആദ്യ ടെസ്റ്റ് ജയത്തോടെ ഇന്ത്യയ്ക്ക് പരമ്പര ജയവും നേടാനായി. അതേസമയം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ബർത്ത് മോഹിക്കുന്ന ഇന്ത്യയ്ക്ക് തിരിച്ചടിയാണ് ഫലം. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇപ്പോഴും 5ാം സ്ഥാനത്താണ് ഇന്ത്യ. ബംഗ്ലാദേശിനെ മറികടക്കാൻ ഇന്ത്യയ്ക്കായിട്ടില്ല. ലങ്ക 6ാം സ്ഥാനത്തും തുടരുന്നു. 11 മത്സരങ്ങളിൽ നിന്ന് 68 പോയിന്റുമായി 5ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ. നിലവിൽ 51.52 പോയിന്റ് ശതമാനം. നേരത്തെ ഉണ്ടായിരുന്ന പോയിന്റ് ശതമാനം 53.33 ആയിരുന്നു. ലങ്കൻ ടെസ്റ്റ് സമനിലയിലായതോടെ പോയിന്റ് ശതമാനത്തിൽ ഇടിവുണ്ടായി. ബംഗ്ലാദേശാണ് പട്ടികയിൽ 4ാമത്. ഓസീസിനെതിരായ ടെസ്റ്റ് തോൽവിയോടെ പോയിന്റ് ശതമാനം 55.56 കുപ്പുകുത്തി. ന്യൂസിലാൻഡ് 3ാമതും ദക്ഷിണാഫ്രിക്ക 2ാമതുമാണ്. കീവീസിന് 72.22 പോയിന്റ് ശതമാനവും ദക്ഷിണാഫ്രിക്കയ്ക്ക് 75 പോയിന്റ് ശതമാനവുമുണ്ട്. പട്ടികയിൽ തലപ്പത്ത് ഓസ്ട്രേലിയ തന്നെയാണ്. 10 മത്സരങ്ങളിൽ നിന്ന് 8 ജയവും 2 തോൽവിയുമായി 80 പോയിന്റ് ശതമാനമുണ്ട്.
1: ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. ഇറ്റാലിയൻ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ കിരീട നേട്ടം. ആദ്യം പിന്നിലായെങ്കിലും ശക്തമായി തിരിച്ചുവന്നാണ് ഇന്ത്യൻ താരത്തിന്റെ ജയം. ക്ലാസിക്കൽ റൌണ്ടുകളിൽ പിന്നിലായെങ്കിലും റാപ്പിഡ് ബ്ലിറ്റ്സ് റൌണ്ടുകളിൽ വൻ തിരിച്ചുവരവാണ് പ്രജ്ഞാനന്ദ നടത്തിയത്. ക്ലാസിക്കൽ റൌണ്ടുകൾ പിന്നിടുമ്പോൾ 6 പോയിന്റിന് പിന്നിലായിരുന്നു ഇന്ത്യൻ താരം. എന്നാൽ 2 റാപ്പിഡ് ഗെയിമുകളും ജയിച്ച് കരുവാനയെ മറികടക്കാൻ പ്രജ്ഞാനന്ദയ്ക്കായി. പിന്നീട് ബ്ലിറ്റ്സ് റൌണ്ടിൽ ലീഡ് വിട്ടുകൊടുക്കാതെ കളിച്ചതോടെ പ്രജ്ഞാനന്ദ ജയത്തിലേക്കെത്തി. 15-13 എന്ന സ്കോറിനാണ് ജയം. കിരീട നേട്ടത്തോടെ ചരിത്ര ജയം കുറിക്കാനും പ്രജ്ഞാനന്ദയ്ക്കായി. ഗ്രാൻഡ് ചെസ് ടൂർ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ.
0: കേരള ക്രിക്കറ്റ് ലീഗിൽ റെക്കോർഡുകൾ കടപുഴക്കി മുഹമ്മദ് അസറുദ്ദീന്റെ തേരോട്ടം. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഉയർത്തിയ 214 റൺസ് എന്ന പടുകൂറ്റൻ വിജയലക്ഷ്യം അനായാസം മറികടക്കാൻ ആലപ്പി റിപ്പിൾസിന് കരുത്തായത് ഉപനായകൻ അസറുദ്ദീന്റെ അത്യുഗ്രൻ സെഞ്ചുറിയാണ്. ഈ മാസ്മരിക ഇന്നിംഗ്സോടെ KCLന്റെ ചരിത്രത്തിൽ 1000 റൺസ് തേക്കുന്ന ആദ്യ താരമെന്ന സുവർണ നേട്ടവും അസർ സ്വന്തമാക്കി. ബാറ്റിംഗ് വിസ്മയം തീർത്ത അസറിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ മികവിൽ സീസണിലെ 4ാം ജയം കുറിച്ച ആലപ്പി പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്കും കുതിച്ചെത്തി. സ്ഥിരതയോടെ ബാറ്റ് വീശുന്ന അസറിന്റെ ഈ മിന്നും ഫോമിന്റെ കരുത്തിലാണ് 6 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റുമായി ആലപ്പി റിപ്പിൾസ് 1ാം സ്ഥാനത്ത് തലയെടുപ്പോടെ നിൽക്കുന്നത്.
1: ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ 57 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത് 15-കാരൻ വൈഭവ് സൂര്യവംശി. സെൻട്രൽ സോണിനെതിരെയുള്ള സെമി ഫൈനൽ മത്സരത്തിൽ ഈസ്റ്റ് സോണിനായി കളിച്ച താരം ദുലീപ് ട്രോഫി ചരിത്രത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. വെറും 15 വർഷവും 157 ദിവസവും പ്രായമുള്ളപ്പോഴാണ് വൈഭവിന്റെ നേട്ടം. മത്സരത്തിൽ 81 പന്തുകൾ നേരിട്ട താരം 92 റൺസ് എടുത്ത് പുറത്തായി. 7 വീതം 6ഉം 4ഉം അടങ്ങുന്നതായിരുന്നു വൈഭവിന്റെ ഇന്നിംഗ്സ്. ബംഗളൂരുവിലെ BCCI സെന്റർ ഓഫ് എക്സലൻസ് ഗ്രൌണ്ടിൽ നടന്ന മത്സരത്തിൽ 8 റൺസ് അകലെയാണ് വൈഭവിന് സെഞ്ചുറി നഷ്ടമായത്. ഇതോടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ 36 വർഷം പഴക്കമുള്ള മറ്റൊരു ചരിത്ര റെക്കോർഡ് തകർക്കാനുള്ള അവസരമാണ് താരത്തിന് നഷ്ടമായത്.
0: ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ വെങ്കല നേട്ടത്തിന് പിറകെ ഇന്ത്യൻ വനിതാ ഡബിൾസ് ജോഡികളായ മലയാളി താരം ട്രീസ ജോളിക്കും ഗായത്രി ഗോപിചന്ദിനും ലോക റാങ്കിങ്ങിലും വൻകുതിപ്പ്. ലോക ചാമ്പ്യൻഷിപ്പിന് ശേഷം 27ാം റാങ്കിലേക്ക് ഉയർന്നു. ന്യൂഡൽഹിയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ ഏക മെഡലായിരുന്നു ഇവരുടേത്. 2011 ജ്വാലാഗുട്ട അശ്വിനി പൊന്നപ്പ സഖ്യത്തിന് ശേഷം ഇതാദ്യമായാണ് വനിതാ ഡബിൾസിൽ ഒരു ഇന്ത്യൻ ടീം മെഡൽ നേടുന്നത്. ക്വാർട്ടറിൽ ഇവർ ചൈനയുടെ 4ാം സീഡായ GIE ഫാൻ ഷാങ്ഷു ഷാൻ ജോഡിയെ അട്ടിമറിച്ചിരുന്നു. സെമിയിൽ 1ാം റാങ്കുകാരായ ചൈനയുടെ തന്നെ ലു ഷെങ് ഷു ടാൻസിംഗ് ജോഡിക്കെതിരെ 1ാം ഗെയിം നേടി ഞെട്ടിച്ച ശേഷമാണ് തോൽവി വഴങ്ങിയത്. റാങ്കിങ്ങിൽ ഇപ്പോഴും ഏറ്റവും മുകളിലുള്ള ഇന്ത്യൻ സാന്നിധ്യം പുരുഷന്മാരുടെ ഡബിൾസ് ജോഡിയായ സാത്വിക് സായി രാജ് രാഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ്. അവർ ഇപ്പോഴും 5ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്.
1: ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ മത്സരക്രമമായപ്പോൾ ചാമ്പ്യൻമാരായ PSGക്കും റണ്ണറപ്പായ ആഴ്സലിനും ആദ്യ റൌണ്ടിൽ കടുപ്പം. ഫ്രഞ്ച് ക്ലബ് PSGയെ ബാഴ്സലോണ, മാഞ്ചസ്റ്റർ സിറ്റി, ആസ്റ്റൺ വില്ല എന്നീ വമ്പൻ ടീമുകൾ ആദ്യ റൌണ്ടിൽ എതിരാളികളായി എത്തും. ആഴ്സലിന് റയൽ മാഡ്രിഡ്, ബയൺ മ്യൂണിക്, ബൊറൂസിയ, ഡോർട്ട്മുണ്ട്, നാപ്പോളി എന്നീ കരുത്തർ എതിരാളികളായുണ്ട്. ഓരോ ടീമിനും 8 മത്സരങ്ങളാണ് ഉള്ളത്. ലിവർപൂളിന് അത്ലറ്റിക്കോ മാഡ്രിഡ്, ഇന്റർ മിലാൻ ടീമുകളും ബയണിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡും വെല്ലുവിളിയാകും. യുണൈറ്റഡിന് ബയണിന് പുറമേ അത്ലറ്റിക്കോ മാഡ്രിഡ്, ലൈപ്സിംഗ്, AS റോമ എന്നീ ടീമുകളും എതിരാളികളായി ഉണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ബാഴ്സലോണ, PSG, നാപ്പോളി എന്നിവയാണ് പ്രധാന എതിരാളികൾ. റയൽ മാഡ്രിഡിന് ആഴ്സണൽ മാത്രമാണ് വലിയ എതിരാളിയായിട്ട് ഉള്ളത്.
0: ബ്രസീലിന് പിന്നാലെ മുൻ ലോക ചാമ്പ്യന്മാരായ യുറൂഗ്വയ്ക്കെതിരെയും ഇന്ത്യ സൗഹൃദ മത്സരം കളിക്കും. കൊൽക്കത്തയിൽ വെച്ച് ഇന്ത്യ യുറൂഗ്വായ് മത്സരം നടക്കുമെന്ന് AIFF ഔദ്യോഗികമായി അറിയിച്ചു. 6ാം തീയതിയാണ് മത്സരം നടക്കുന്നത്. കൊൽക്കത്തയിൽ ബ്രസീലുമായുള്ള ഇന്ത്യയുടെ സൗഹൃദ മത്സരം 3ഒക്ടോബർ. അതിനുശേഷമാകും യുറൂഗ്വയ്ക്കെതിരെ കളിക്കുക. സെപ്റ്റംബർ 26 പനാമയ്ക്കെതിരെയും ഇന്ത്യ കളിക്കുന്നുണ്ട്. ബ്രസീലുമായുള്ള സൗഹൃദ മത്സരവും ആസിയാൻ കപ്പ് മത്സരങ്ങളും ഒരേ സമയത്ത് വരുന്ന പശ്ചാത്തലത്തിൽ ആസിയാൻ കപ്പിൽ നിന്ന് പിന്മാറാൻ അടുത്തിടെ AIFF തീരുമാനിച്ചിരുന്നു.
1: ജർമ്മൻ സൂപ്പർ കപ്പ് കിരീട വിജയത്തിൽ

0: ത്തോടെ ബയൺ മ്യൂണിക്കിന് സീസൺ സൂപ്പർ തുടക്കം. കിരീട പോരാട്ടത്തിൽ ബയൺ മ്യൂണിക് ബറൂസിയ ഡോട്ട് മുഡ്സിനെ 1-2 goals പരാജയപ്പെടുത്തി. ടീമിന്റെ തുടർച്ചയായ 2nd kiridamaana ഇത്. 12th time ബയൺ മ്യൂണിക് ജർമ്മൻ സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ റെക്കോർഡും ബയേണിനാണ്.
1: ഈസ്റ്റ് ബംഗാൾ AFC വനിതാ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പ്രവേശിച്ചു. പ്രാഥമിക റൌണ്ടിൽ ആതിഥേയരായ മലേഷ്യയിലെ സബാ FCയെ മടക്കമില്ലാത്ത 2 goals തോൽപ്പിച്ചാണ് ഈസ്റ്റ് ബംഗാൾ തുടർച്ചയായി 2nd time ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിക്കാൻ യോഗ്യത നേടുന്നത്. ഈസ്റ്റ് ബംഗാളിന്റെ 2 goals 2nd pagudiyilaana പിറന്നത്. ഈ സീസണിൽ ടീമിലെത്തിയ ഖാന മിസ്ഫീൽഡർ ഒലിവിയ അനോക്കിയയും സൌമ്യ ഗുഗോലിത്തുമാണ് ഈസ്റ്റ് ബംഗാളിനായി ഗോളുകൾ നേടിയത്. അനോക്കിയയുടെ ഈ ടൂർണമെന്റിലെ 4th goal.
0: ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിലെ ആദ്യ മത്സരത്തിൽ ഹൾ സിറ്റിയോട് നേരിട്ട് ഞെട്ടിപ്പിക്കുന്ന തോൽവിക്ക് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തിരിച്ചുവരവ്. സ്വന്തം തട്ടകമായ ഓൾഡ് ട്രാഫോർഡിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഇപ്സ്വിച്ച് ടൌണിനെ 2-5 goals യുണൈറ്റഡ് തകർത്തുവിട്ടു. ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഹാട്രിക്കാണ് യുണൈറ്റഡിന് വമ്പൻ ജയമൊരുക്കിയത്. മറ്റൊരു മത്സരത്തിൽ ചെൽസി 3-4 goals ബ്രൈറ്റനെ പരാജയപ്പെടുത്തി. പുതിയ പരിശീലകൻ സാബി അലോൺസോയുടെ കീഴിൽ ചെൽസി നേടുന്ന തുടർച്ചയായ 2nd വിജയമാണ് ഇത്. ലീഡ്സ് യുണൈറ്റഡും ബ്രെൻഫോർഡും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. ബ്രെൻഫോർഡിനായി കെവിൻ ഷെയ്ഡും ലീഡ്സിനായി ഡൊമിനിക് കാൽവർട്ട് ലൂയിനും ഗോൾ നേടി. മറ്റൊരു മത്സരത്തിൽ സണ്ടർലാൻഡ് ഫുൾഹാമിനെ പരാജയപ്പെടുത്തി. വിൽസൺ ഇസിഡോർ ആണ് സണ്ടർലാൻഡിന്റെ വിജയഗോൾ നേടിയത്. നേരത്തെ മാഞ്ചസ്റ്റർ സിറ്റി ക്രിസ്റ്റൽ പാലസിനെ 1-4 goals പരാജയപ്പെടുത്തി. എർലിംഗ് ഹാലൻഡ്, റയാൽ ചെർക്കി എന്നിവർ 2 goals നേടി. സിറ്റി ഗോളി ഡൊണറുമയുടെ സെൽഫ് ഗോളിലാണ് പാലസ് സ്കോർ ചെയ്തത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മറ്റു മത്സരങ്ങളിൽ ബ്രെൻഫോർഡ് സ്പേഴ്സിനെ തോൽപ്പിച്ചപ്പോൾ സണ്ടർലാൻഡിനെതിരെ ഈസ്റ്റ്വിച്ച് ടൌണും നോട്ടം ഫോറസ്റ്റിനെതിരെ ലീഡ്സും വിജയം കണ്ടു.
1: ലാലിഗ പുതിയ സീസണ് വിജയത്തോടെ തുടക്കമിട്ട് റയൽ മാഡ്രിഡ് അവസാന മിനിറ്റിൽ നേടിയ ഗോളിൽ റയൽ എസ്പാനിയോളിനെ 2-1 തോൽപ്പിക്കുകയായിരുന്നു. മറ്റു മത്സരങ്ങളിൽ സെവിയ അത്ലറ്റിക്കിനെ തോൽപ്പിച്ചു. സെൽറ്റയും വലൻസിയയും തമ്മിലുള്ള മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഗോൾ വേട്ടയിൽ റെക്കോർഡിടുന്നത് പോർച്ചുഗൽ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ശീലമാണ്. സീസണിലെ ആദ്യ മത്സരത്തിൽ സൗദി ക്ലബ് അൽ നസറിന് കളിക്കുകയും ഗോൾ നേടുകയും ചെയ്തപ്പോൾ ഒരു റെക്കോർഡ് കൂടി സ്വന്തം പേരിലെത്തി. പ്രൊഫഷണൽ ഫുട്ബോളിൽ തുടർച്ചയായി 25 seasons ഗോൾ നേടുന്ന ആദ്യ താരമെന്ന നേട്ടം സ്വീഡന്റെ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിന്റെ റെക്കോർഡാണ് വഴിമാറിയത്. അർജന്റീന താരം ലയണൽ മെസ്സി 22 seasons തുടർച്ചയായി ഗോൾ നേടിയിട്ടുണ്ട്. 1000 goals എന്ന അപൂർവ റെക്കോർഡ് മനസ്സിൽ സൂക്ഷിക്കുന്ന ക്രിസ്റ്റ്യാനോ അതിലേക്ക് ഒരു ചുവട് കൂടി അടുത്തു. 977th goal ക്രിസ്റ്റ്യാനോ കഴിഞ്ഞ ആഴ്ച നേടിയത്.
0: US ഓപ്പൺ ടെന്നീസിലെ സമ്മാനത്തുകയിൽ വൻ വർധന. മൊത്ത സമ്മാനത്തുക 1,033 crore rupees സംഘാടകർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 20% വർധന. സിംഗിൾസ് മത്സര ജേതാക്കൾക്ക് ഇത്തവണ 52 crore rupees ലഭിക്കും. കഴിഞ്ഞ വർഷം 47.85 crore rupees നൽകിയത്. സിംഗിൾസിലെ റണ്ണറപ്പിന് 26.79 crore rupees ഇത്തവണ ലഭിക്കുന്നത്. ആദ്യ റൌണ്ടിൽ തന്നെ പുറത്താകുന്ന കളിക്കാരന് 1.33 crore കിട്ടുന്നത്. ഡബിൾസ് വിജയികൾക്ക് 9.57 crore rupees സമ്മാനം. ഗ്രാൻഡ് സ്ലാമുകളിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നൽകുന്നത് US ഓപ്പണിലാണ്.
1: US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിന് ഞെട്ടിക്കുന്ന തോൽവി. അർജന്റീന താരം മരിയാനോ നവാനോട് തോറ്റ് ജോക്കോ ആദ്യ റൌണ്ടിൽ തന്നെ പുറത്തായി. 5 sets നീണ്ട പോരാട്ടത്തിനൊടുവിലായിരുന്നു ജോക്കോയുടെ തോൽവി. സ്കോർ 7-6, 5-7, 4-6, 6-2, 6-1. 2006 ശേഷം ഇതാദ്യമായാണ് ജോക്കോവിച്ച് ഒരു ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിന്റെ ആദ്യ റൌണ്ടിൽ തോറ്റ് പുറത്താവുന്നത്. മത്സരത്തിനിടെ 2-3 times ഛർദ്ദിക്കുകയും തളരുകയും ചെയ്ത ശേഷമാണ് 39-year-old ജോക്കോ തോൽവി വഴങ്ങിയത്. ഇത്തവണ ഓസ്ട്രേലിയൻ ഓപ്പണിൽ റണ്ണറപ്പായ ജോക്കോ ഫ്രഞ്ച് ഓപ്പണിന്റെ 3rd round വിംബിൾട്ടണിന്റെ സെമി ഫൈനലിലുമാണ് തോറ്റ് പുറത്തായത്.
0: ഫോർമുല 1 ലോക ചാമ്പ്യൻ ലാൻഡോ നോറിസ് ബ്രിട്ടീഷ് ടീം മക്ലാരനുമായി പുതിയ കരാറിൽ ഒപ്പുവച്ചു. 2030 season അവസാനം വരെ മക്ലാരനിൽ തുടരുന്നതിനുള്ള പുതിയ കരാറിലാണ് താരം ഒപ്പുവച്ചിരിക്കുന്നത്. വോക്കിങ്ങിലുള്ള മക്ലാരൻ ആസ്ഥാനത്ത് നടന്ന സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത പ്രത്യേക ചടങ്ങിലാണ് 26-year-old നോറിസ് കരാർ നീട്ടിയ വിവരം പ്രഖ്യാപിച്ചത്. ഈ സീസണിലെ അവസാന 2 മത്സരങ്ങളായ ഹംഗേറിയൻ ഡച്ച് ഗ്രാൻഡ് പ്രീകളിൽ വിജയം നേടി മികച്ച ഫോമിലാണ് നോറിസ്. കരിയറിൽ മറ്റൊരു ടീമിനു വേണ്ടിയും മത്സരിക്കാതെ മക്ലാരൻ തന്നെ തുടരുവാൻ താൻ ആഗ്രഹിക്കുന്നതായി നോറിസ് വ്യക്തമാക്കി. 2030 ശേഷവും നോറിസുമായുള്ള ബന്ധം തുടരുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥയും കരാറിലുണ്ട്. 2008 ലൂയിസ് ഹാമിൽട്ടന് ശേഷം മക്ലാരൻ ടീമിൽ നിന്ന് ഫോർമുല 1 ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ താരമാണ് നോറിസ്.
1: ജപ്പാനിൽ തുടങ്ങാനിരുന്ന ഏഷ്യൻ ഗെയിംസിൽ തന്നെ ഇന്ത്യൻ ജാവലിൻ താരവും ഒളിമ്പിക് ജേതാവുമായ നീരജ് ചോപ്ര പിന്മാറി. കാലിനുണ്ടായ പരുക്കാണ് നീരജിന് വിനയായത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയായിരുന്ന നീരജിന്റെ പിന്മാറ്റം ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ നീരജ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ സീസൺ പൂർണ്ണമായും താരത്തിന് നഷ്ടമാകും. ഏഷ്യൻ ഗെയിംസിലെ നിലവിലെ

0: മെഡൽ ജേതാവാണ് നീരജ്. കഴിഞ്ഞ തവണ ചൈനയിലെ ഹാങ്ഷോവിൽ 88.88 മീറ്റർ എറിഞ്ഞാണ് സ്വർണം നേടിയത്. ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണവും പാരീസിൽ വെള്ളിയുമാണ് നേടിയത്.
1: നിങ്ങൾ കേട്ടത് പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. സിറാജ് കാസിം തയ്യാറാക്കിയ അവലോകനം.
2: അവതരണം MV ശശികുമാർ, സീന യഹിയ.
3: സമകാലികം.
4: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
5: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
6: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
7: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
6: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
7: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
8: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
9: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
8: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
10: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇനി നോവൽ പാരായണം.
1: തക്ഷൻ കുന്ന സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
11: കേളപ്പൻ കഴിഞ്ഞാൽ രാമർ ബഹുമാനിക്കുന്ന മറ്റൊരു നേതാവാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ. മുഹമ്മദ് അബ്ദുറഹിമാൻ മരിച്ച വിവരം ഗോവിന്ദൻ അടിയോടിയാണ് തക്ഷൻകുന്നിലെത്തിച്ചത്. കോഴിക്കോട്ടെ എന്തോ ആവശ്യത്തിന് പോയതായിരുന്നു അയാൾ. മരിച്ച വിവരം അറിഞ്ഞ ഉടനെ നേരെ നാട്ടിലേക്ക് തിരക്കിട്ട് മടങ്ങുകയായിരുന്നു. ചേക്കു കോഴിക്കോട്ടാണുള്ളത്. രാമർ നേരെ കുഞ്ഞിക്കേളുവിൻ്റെ അടുത്തേക്ക് ചെന്നു.
12: അബ്ദുറഹിമാൻ സാഹിബ് മരിച്ചു, നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേ?
11: മുഹമ്മദ് അബ്ദുറഹിമാനുമായി യാതൊരടുപ്പവും രാമർക്കുണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം അയാളെ ദുഃഖിപ്പിക്കുന്നു. അത് ചോദ്യത്തിൽ പ്രകടവുമായിരുന്നു. കുഞ്ഞിക്കേളു അത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അയാൾ ആർദ്രതയോടെ രാമറെ നോക്കി, എന്നിട്ട് ചോദിച്ചു, എന്താ മാണ്ടത്? ഇമ്മക്ക് ഒരു മൗനജാഥ നടത്തിയാലോ? തക്ഷൻകുന്നിൽ അങ്ങനെയൊന്ന് ഇതുവരെ നടത്തിയിട്ടില്ല. നല്ല കാര്യം, അയാൾ അഭിപ്രായപ്പെട്ടു. കുഞ്ഞിക്കേളു ഉടൻ ഒരു വെള്ളക്കോറമുണ്ട് കീറി രാമറിന്റെ കയ്യിൽ കൊടുത്തു. അതിൽ മുഹമ്മദ് അബ്ദുറഹിമാന്റെ ചിത്രവും എഴുത്തും വേണം. ചമ്പാട്ടിൽ നാരായണൻ മാസ്റ്റർ അബ്ദുറഹിമാന്റെ ചിത്രം വരച്ചു കൊടുത്തു. തുണിയിൽ ഇങ്ങനെ എഴുതി, അബ്ദുറഹിമാൻ സാഹിബിന്റെ നിര്യാണത്തിൽ തക്ഷൻകുന്ന് പൗരാവലിയുടെ അനുശോചനം. മൗനജാഥയുടെ മുന്നിൽ ബാനർ പിടിച്ചത് കുഞ്ഞിക്കേളുവും രാമറും. തക്ഷൻകുന്നിൽ ആദ്യമായി നടക്കുന്ന മൗനജാഥ കാണാൻ നിരത്തിന്റെ ഇരുഭാഗത്തും ധാരാളം പേർ ഒത്തുചേർന്നിരുന്നു. പ്രാക്കൂഴം പാട്ടുതറയ്ക്ക് സമീപം ജാഥ തക്ഷൻകുന്നിന് നേരെ തിരിയുമ്പോൾ അവർ രണ്ടുപേരും കണ്ടു. ജാഥയുടെ ഏറ്റവും പിന്നിലായി ദാമോദരൻ കമ്പൗണ്ടർ. ഇയാളെപ്പോൾ പ്രത്യക്ഷപ്പെട്ടു? കുഞ്ഞിക്കേളുവും രാമറും മുഖാമുഖം നോക്കി. കുഞ്ഞിക്കേളുവിന്റെ മുഖത്ത് പ്രകടമായ നീരസമുണ്ടായിരുന്നു. പിന്നീട് ബാങ്കിന്റെ മുമ്പിൽ അനുശോചനയോഗം ചേർന്നപ്പോൾ ആരെല്ലാമോ രാമറോട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടു. മുമ്പ് പ്രസംഗിച്ചിട്ടില്ലെങ്കിലും രാമർ അതിൽ വിമുഖതയൊന്നും കാട്ടിയില്ല. സംസാരിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ദാമോദരൻ കമ്പൗണ്ടറുടെ മുഖം ഏറ്റവും പിൻനിരയിൽ വീണ്ടും കണ്ടത്. അതോടെ സംസാരിക്കാനുള്ള ആവേശവും കെട്ടു. പിന്നെ എന്തെല്ലാമോ പറഞ്ഞ് രാമർ വേദിയിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. നിശബ്ദമായ രോഷത്തിന്റെ പ്രകടനമായിരുന്നു അത്. നിലത്ത് വെട്ടിയിട്ട തുണിക്കഷ്ണങ്ങൾ വീണ്ടുമെടുത്ത് കുഞ്ഞിക്കേളു കത്രിക കൊണ്ട് മുറിച്ചുകൊണ്ടിരുന്നു. അതികഠിനമായ ദേഷ്യം തോന്നുമ്പോഴോ താങ്ങാൻ കഴിയാത്ത ദുഃഖം ഉണ്ടാകുമ്പോഴോ ആണ് കുഞ്ഞിക്കേളു ഈ തരത്തിൽ പ്രതികരിക്കാറുള്ളത്. കുഞ്ഞിക്കേളുവിന്റെ കഠിനമായ ദേഷ്യത്തിന്റെ കാരണം രാമർ ചികഞ്ഞെടുക്കുകയായിരുന്നു. ഒറ്റ ചോദ്യത്തിന് അയാൾ അത് പറഞ്ഞെന്ന് വരില്ല. മനസ്സിനിഷ്ടപ്പെടാത്തത് എവിടെ നടന്നാലും അത് രോഷമായിട്ടാണ് കുഞ്ഞിക്കേളുവിൽ പ്രതിഫലിക്കുക. പലപ്പോഴും അത് സ്വയം വെന്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലെത്തിക്കുകയും ചെയ്യും. ദാമോദരൻ കമ്പൗണ്ടർ മടങ്ങി വന്നതും മൗനജാഥയിൽ പങ്കെടുത്തതും അനുശോചനയോഗത്തിൽ സംസാരിച്ചതുമാണ് കുഞ്ഞിക്കേളുവിനെ പ്രകോപിപ്പിച്ചത്. മാത്രവുമല്ല, ശ്രീധരൻ ഡോക്ടർ താമസിച്ച അതേ വീട്ടിൽ തന്നെ കമ്പൗണ്ടറും ഭാര്യയും താമസമാക്കിയിരിക്കുകയാണ്. അതിൽ ഒരു ശരികേടുണ്ട്. കുഞ്ഞിക്കേളു സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു.

0: എല്ലാ ശരികേടുകൾക്കെതിരെയും നിശബ്ദമായിട്ടെങ്കിലും എതിർപ്പ് കാണിക്കുക എന്ന നിലപാടാണ് അയാളുടേത്. കമ്പൗണ്ടറോടും ഭാര്യയോടും നാട്ടുകാർ കാണിച്ച അനുകൂല മനോഭാവം ശരിയായില്ല എന്ന് കുഞ്ഞിക്കേളു കരുതുന്നു. അതിന്റെ രോഷമാണ് കത്രികകൾക്കിടയിൽ കിടന്ന് നുറുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കമ്പൗണ്ടറും ഭാര്യയും ശ്രീധരൻ ഡോക്ടറോട് കാണിച്ചത് കൊടും ചതിയാണ്. ആ ചതി പുറത്തു കൊടുക്കില്ല എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നതുമാണ്. എന്നിട്ടും കമ്പൗണ്ടർ തിരിച്ചു വന്നപ്പോൾ മുഖം കറുപ്പിക്കുവാൻ ആരും തയ്യാറായില്ല. ശ്രീധരൻ ഡോക്ടറുടെ വീട് അന്നുവരെ പൂട്ടിക്കിടക്കുകയായിരുന്നു. കമ്പൗണ്ടർ വന്ന് താക്കോൽ ചോദിച്ചപ്പോൾ വിമുഖതയൊന്നുമില്ലാതെ വീട്ടുടമ താക്കോൽ കൊടുക്കുകയും ചെയ്തു. അടുപ്പിൽ തീപൂട്ടാൻ വേണ്ടി ഇത്തിരി തീ ചോദിച്ച് വേലിക്കൽ ചെന്ന സ്ത്രീയോട് ഒരക്ഷരം പോലും ചോദിക്കാതെ അയൽക്കാർ ചകിരിയിൽ തീ പകർന്നു കൊടുക്കുകയായിരുന്നു. തീ പകർന്നു കൊടുക്കുന്നതോടെ വിദ്വേഷവും ഇല്ലാതാവുന്നു. വേലിക്കൽ വന്ന സ്ത്രീയോട് ആരും ചോദിച്ചില്ല, ഇങ്ങളിപ്പോൾ ദർസറുടെ ഓളാണോ കമ്പൗണ്ടറുടെ ഓളാണോ? കമ്പൗണ്ടറുടെ ഭാര്യയായി അംഗീകരിച്ച മട്ടിലാണ് നാട്ടുകാർ പെരുമാറിയിരുന്നത്. കുഞ്ഞിക്കേളുവിൽ പൊറുതികേടുണ്ടാക്കിയത് നാട്ടുകാരുടെ ഈ മനോഭാവമായിരുന്നു. എത്ര പെട്ടെന്നാണ് ഇവരെല്ലാം മറന്നത്? അയാൾ കത്രിക തുന്നൽ മെഷീന്റെ മുകളിൽ നേരിയ ശബ്ദത്തോടെ വെച്ചു. അപ്പോൾ അയാൾ അല്പം ശാന്തനായതുപോലെ. കുഞ്ഞിക്കേളു പറഞ്ഞു, രാമറെ, ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ നാട്ടുകാരെല്ലാം മറക്കുന്നു, ഇതാണ് നാട്ടുകാരെ രീതി. രാമർ ഒന്നും പറഞ്ഞില്ല. കുഞ്ഞിക്കേളുവിന്റെ പ്രതികരണം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അയാൾ ആലോചിക്കുകയായിരുന്നു. ശ്രീധരൻ ഡോക്ടറുമായി അത്രയൊന്നും അടുപ്പമുള്ള ഒരാളല്ല കുഞ്ഞിക്കേളു. ഡോക്ടർക്കുണ്ടാവുന്ന ഒരു ദുഃഖത്തിൽ ഇത്രത്തോളം പങ്കുചേരേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അയാളത് തന്റെ ദുഃഖമാക്കി മാറ്റിയിരിക്കുന്നു. നാട്ടുകാർ കമ്പൗണ്ടറോട് കാണിക്കുന്ന സഹകരണം ഡോക്ടറോടുള്ള നന്ദികേടായി അയാൾ കരുതുന്നു. താനുമായി ഒരു ബന്ധമില്ലെങ്കിൽ പോലും മറ്റൊരാൾക്കുണ്ടാകുന്ന ഏത് ദുഃഖവും തന്റേതായി കാണുന്ന ഒരു മനോഭാവമാണ് കുഞ്ഞിക്കേളുവിൻ്റേത്. അതുകൊണ്ടായിരിക്കാം ഒരു തെറ്റുപോലും പൊറുക്കാൻ അയാൾക്ക് കഴിയാത്തത്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
7: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
1: RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
8: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
9: ഹലോ, ജാമൂരം വിളിക്കുന്നതാണ്, കോട്ടയം ഡിസ്ട്രിക്ട്. എന്റെ പേര് ജെയ്സൺ എന്നാണ്. എന്റെ മകന് വേണ്ടിട്ടാ വിളിക്കുന്നത്. ആളിപ്പോ +2 ഈ വർഷം പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ആളിന് +2 പഠനം കഴിഞ്ഞിട്ട് CA പോകാനാണ് ആഗ്രഹം. അപ്പൊ അതിനെന്താണ് സാറേ നമ്മള് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ?
10: നമുക്ക് +1 കോമേഴ്സ് ആണോ പഠിക്കുന്നത്?
9: +1 എടുത്തേക്കുന്ന സയൻസ് വിഷയമാണ്.
10: കോമേഴ്സ് അല്ല?
9: അല്ല.
10: അപ്പൊ തർക്കാലം ഒരു കോമേഴ്സിന്റെ ഫൗണ്ടേഷൻ പഠിക്കുക.
9: ഓക്കേ സാറേ.
10: അതായത് CA നമുക്ക് 2 രീതിയിൽ പോവാം.
9: ഡിഗ്രി
10: കഴിഞ്ഞ് പോവാം, +2 കഴിഞ്ഞ് പോവാം.
9: നല്ലത്
10: +2 കഴിഞ്ഞ് പോവാണ്. CA കുഴപ്പം എന്താ വെച്ചാൽ, ഞാൻ ടെസ്റ്റോ ഈ നീറ്റ് മാറി ഓൾ ഇന്ത്യ ടെസ്റ്റ് എഴുതുക അങ്ങനെയൊന്നും വേണ്ട. ആർക്ക് വേണമെങ്കിലും പൈസ കൊടുത്ത് നമുക്ക് CA രജിസ്റ്റർ ചെയ്യാം. പ്രശ്നം എന്താ വെച്ചാൽ, പാസ് പെർസെന്റേജ് വളരെ കുറവാണ്, 10 താഴേക്കെ ഉള്ളൂ. 100 പേരെ എഴുതിയാൽ 10 പേരേക്ക് പാസ്സാവുന്നുള്ളൂ.
9: താല്പര്യം
10: അത് ഹാർഡ് വർക്ക് ചെയ്ത് ചില കോഴ്സിനൊക്കെ ഹാർഡ് വർക്ക് കുറവ് മതി. ഇതിനങ്ങനെയല്ല, ഒരു ആവറേജ് ആൾക്ക് നല്ലോണം വർക്ക് ചെയ്യണം. ഒരു ദിവസം 6 മണിക്കൂർ 8 മണിക്കൂർ പഠിക്കുന്നവർക്ക് CA വളരെ എളുപ്പം എഴുതി പാസ്സാകാം.
9: അപ്പൊ
10: അച്ഛന് ആ മോൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു പഠിക്കണമാണെങ്കിൽ ഒന്നും പഠിക്കേണ്ട, CA അയച്ചോളുക.
9: നമ്മുടെ
10: മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു CPT എന്ന് പറഞ്ഞ പരീക്ഷയുണ്ട്, ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട്, കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അത് ആ +2 കൂടെ എഴുതി, +2 കഴിഞ്ഞിട്ട് 2 രീതിയിൽ കോഴ്സ് ഉണ്ട്. അത് ഒന്നിന് BCOM with CA,
9: പിന്നെ
10: ഒരെണ്ണത്തിന് CA with BCOM.
9: അവര്
10: ഫുൾ ടൈം CA പഠിപ്പിക്കും, കൂടെ BCOM അവര് ഈവനിങ് കോഴ്സ് ആയിട്ടോ ലാറ്ററൽ എൻട്രി ആയിട്ടൊക്കെ പഠിപ്പിക്കും. അതിന് മിടുക്കന്മാര് പോകേണ്ടത് +2 കഴിയുമ്പോ തന്നെ നേരെ CA ചേരുക, എന്നിട്ട് ആ സമയം കിട്ടുമ്പോ ഈവനിങ് കോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ അഡീഷണൽ കോഴ്സ് ആയിട്ടോ ആഡ് ഓൺ കോഴ്സ് ആയിട്ട് BCOM പഠിക്കാം.
9: നിങ്ങളത്
10: മകനോട് CA with BCOM എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച്

0: ഇതാ കിട്ടും.
1: ഗവൺമെന്റ് സ്ഥാപനം,
0: നല്ല സ്ഥാപനം, ICAI ചാപ്റ്റർ എന്ന് അടിച്ചാൽ മതി. എറണാകുളത്തുണ്ട്, തൃശ്ശൂരിലുണ്ട്, പഠിക്കാം.
1: വീട്ടിലിരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ സാറേ? വീട്ടിലിരുന്ന് പഠിക്കാൻ ആണോ താല്പര്യപ്പെടുന്നത്?
0: നമ്മൾ ഈ പ്ലസ് ടു കഴിഞ്ഞ മക്കള് ചെറിയ മക്കളല്ലേ, അപ്പൊ അവർക്ക് നമുക്ക് റെഗുലർ കോഴ്സിലോട്ട് അയക്കണം. ടഫാണ് കോഴ്സ്,
2: വീട്ടിലിരുന്ന്
0: വർക്ക് ചെയ്യാം, പക്ഷെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം ഫൗണ്ടേഷൻ നമ്മൾ കോഴ്സിന് അറ്റൻഡ് ചെയ്തേനെ പഠിക്കണം കേട്ടോ.
1: ഓക്കെ സാർ, താങ്ക് യു സർ.
3: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
4: അപ്പൊ നിങ്ങളും RCR കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
5: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
6: RCR കായം എന്തു പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
3: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
7: സേവന വാർത്ത. ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026 പൊതുജനങ്ങളിൽ നിന്ന്, വിവിധ സംഘടനകളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ ഈ മാസം 10 സമർപ്പിക്കണം. നാമനിർദ്ദേശങ്ങൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9605-3027-15 എന്ന വാട്സാപ്പ് നമ്പറിലോ അയക്കാവുന്നതാണ്. 9605-3027-15 ഇമെയിൽ വിലാസം ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com. 102.3 MHz കൊച്ചി FM-ൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി. ഇപ്പോൾ സമയം 8:25.
8: ആകാശവാണി FM വാർത്തകൾ.
7: നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% GDP വളർച്ച വലിയ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എണ്ണവിലയിൽ കുതിച്ചുചാട്ടം, ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ എന്നിവയ്ക്കിടയിലും രാജ്യം കൈവരിച്ച നേട്ടം ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവനശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നേപ്പാളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സഹായമെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. നേപ്പാൾ ഗഞ്ച് റോഡ് നൻപാറ ബഹ്റൈച്ച് റെയിൽപാതയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 2 ഡിപ്പാർട്ട്മെന്റ് ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. സഹകരണാത്മക ഫെഡറലിസം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്ത ബോധം വളർത്തുക തുടങ്ങിയവയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യങ്ങൾ. കേരളവും അറബ് രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താനും ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കൊച്ചിയിൽ ഇന്തോ അറബ് കണക്ട് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തും. ബൽരാജ് ജോഷി ചെയർമാനായ 5 വിദഗ്ധ സമിതിയാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. അരീക്കാട്ടെ ഉള്ളിശ്ശേരിക്കുന്നിലെ വീട്ടിലായിരുന്നു 80 അദ്ദേഹത്തിന്റെ അന്ത്യം. നിലമ്പൂർ ചാലിയാർ പെരുവമ്പാടത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസിക്ക് പരിക്ക്. പെരുവമ്പാടം ആദിവാസി നഗറിലെ ഗിരീഷിനാണ് പരിക്കേറ്റത്. അർജന്റീന താരം ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ, രാജ്യത്തിനായി 207 മത്സരങ്ങൾ എന്നിവയടങ്ങിയ നീണ്ട 20 ഫുട്ബോൾ യാത്രയ്ക്കാണ് മെസ്സി ഇതോടെ വിരാമമിടുന്നത്.
8: ആകാശവാണി FM വാർത്തകൾ.
7: ഇനി ശാസ്ത്രദീപ്തി.
3: ശാസ്ത്രദീപ്തി.
2: മദ്യത്തിന്റെ ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും. കുടിയെ കെടുത്തും എന്ന പഴഞ്ചൊല്ലു തന്നെ മദ്യപാനത്തിന്റെ ഭീകരതയെ

0: വെളിവാക്കുന്ന ഏറ്റവും സരളമായ ഒന്നാണ്. താൽക്കാലിക സന്തോഷത്തിന് നിദാനമായ ഡോപാമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മദ്യം മനുഷ്യനെ ഉന്മത്തനാക്കുന്നത്. ജനിതക കാരണങ്ങളാൽ ചിലർക്ക് മദ്യാസക്തി കൂടുതലായതിനാൽ ഇക്കാരണം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാരകമായ എഥനോളും അല്ലെങ്കിൽ വ്യാജമദ്യത്തിൽ അധികമായി ഉണ്ടാകുന്ന മെഥനോളും എഥനോളിന്റെ കരളിൽ വെച്ചുള്ള വിഘടനത്താൽ ഉണ്ടാകുന്ന അസറ്റാർഡിഹൈഡ് ഉൾപ്പെടെയുള്ള ആർഡിഹൈഡുകളുമൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഉന്മാദത്തിനും തുടർന്നുള്ള ഹാങ് ഓവറിനുമൊക്കെ കാരണമാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം മദ്യത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് വിവേകം. അഥവാ മദ്യപിക്കുവാനുള്ള അവസരങ്ങൾ കഴിവതും ഒഴിവാക്കണം. വെള്ളവും പഞ്ചസാരയും നിറങ്ങളും കൃത്രിമഗന്ധത്തിനുള്ള രാസവസ്തുക്കളും ബാക്ടീരിയ വളർച്ച തടഞ്ഞ് കേടുകൂടാതെ ഏറെ നാൾ നിലനിൽക്കുന്നതിനായി ഉപയോഗിക്കുന്ന സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാസ്യം, മെറ്റ, ബൈസൾഫേറ്റ് തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ ഇവയെല്ലാമാണ് വിപണനം ചെയ്യപ്പെടുന്ന മദ്യത്തിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ വ്യാജമദ്യത്തിൽ കാഴ്ച നഷ്ടപ്പെടുകയോ മരണം തന്നെ സംഭവിക്കുകയോ ചെയ്യുവാൻ സാധ്യതയുള്ളതുമായ മെഥനോൾ, സാനിറ്റൈസറുകളിലെ ഘടകമായ ഐസോപ്രോബൈൻ, കേടായ ബാറ്ററി, ചിലതരം മഷികൾ, അപകടകരങ്ങളായ നിറങ്ങൾ തുടങ്ങിയവയാണ് ഉപയോഗിക്കുന്നതെന്നുകൂടി അറിഞ്ഞിരിക്കുക. റെഡ് വൈൻ ഉൾപ്പെടെയുള്ള ചിലതരം മദ്യങ്ങൾ ചെറിയ അളവിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യകരമാണെന്ന് വിഷഗ്രന്മാർ പോലും പറഞ്ഞിരുന്നതായ പ്രചാരങ്ങൾ തികച്ചും അസത്യമാണെന്ന് തെളിയിക്കുവാൻ 2023 ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിലെ പരാമർശം മാത്രം മതിയാകും. ആരോഗ്യകരമായ മദ്യപാനം എന്നൊന്നില്ല. ഉപഭോഗം എത്ര കുറഞ്ഞ അളവിലാണെങ്കിലും അത് അർബുദ സാധ്യത ഉൾപ്പെടെയുള്ള രോഗങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു എന്നതാണത്. കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ തകർത്ത് കളയുന്ന മദ്യം ബാഹ്യ സൗന്ദര്യത്തെയും ഇല്ലാതാക്കി മനുഷ്യരെ ക്രമേണ വിരൂപരാക്കുന്നു. അരിയും തേനും ചിലയിനം പഴങ്ങളുമെല്ലാം പുളിപ്പിച്ച് 9000 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ മദ്യം നിർമ്മിച്ചിരുന്നതായി പരാമർശങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തും സോമരസം, സുര തുടങ്ങിയ പേരുകളിൽ മദ്യം ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇവയെല്ലാം തന്നെ ദോഷകാരികളാണെന്ന് മിക്ക പുസ്തകങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. പ്രതിവർഷം ശരാശരി 12 ലിറ്ററിലധികം മദ്യം ഉപയോഗിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളായ ചെക്ക് റിപ്പബ്ലിക്, മോൾഡോവ, ലാത്വിയ എന്നിവയാണ് മുന്നിൽ. ഇന്ത്യയിൽ പ്രതിശീർഷ ഉപയോഗം 8 ലിറ്ററിനോടടുത്താണെങ്കിലും മദ്യപാന ശീലമുള്ളവർ ലോക ശരാശരിയേക്കാൾ വളരെയധികം ഉപയോഗിക്കുന്നവരാണ്. ചുരുക്കം ചില വ്യക്തികളിൽ മദ്യപിക്കാതെ തന്നെ ഓട്ടോ ബ്രൂവറി സിൻഡ്രം എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്നതായും മദ്യപിക്കാതെ തന്നെ രക്തത്തിൽ ആൾക്കഹോളിന്റെ സാന്നിധ്യം കാണപ്പെടുന്നതായും ചില ആധുനിക പഠനങ്ങൾ കാണിക്കുന്നുവെന്നത് ഈ സമയത്ത് പ്രസ്താവ്യമാണ്. കുടലിലെ ചില സൂക്ഷ്മജീവികൾ ഭക്ഷണത്തിലെ പഞ്ചസാരയെയും അന്നജത്തെയും അഴുകിച്ചാണ് എഥനോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തെ ചെറു ബ്രൂവറികളാക്കുന്നതത്രേ. മാനസിക സംഘർഷങ്ങൾ, ഉത്കണ്ഠ, വിഷാദം, നൈരാശ്യം, ഏകാന്തത തുടങ്ങിയവയിൽ നിന്നും രക്ഷ നേടുവാനും ഉല്ലസിക്കുവാനും ആഘോഷിക്കുവാനുമൊക്കെ മദ്യത്തെ കൂട്ടുപിടിക്കുന്നവർ ചിന്തിക്കുക, മദ്യം ഒന്നിനും ഒരു പരിഹാരമല്ല. ആഘോഷങ്ങളെ അലങ്കോലമാക്കുവാനും സമൂഹത്തെ തകർക്കാനുമല്ലാതെ മറ്റൊന്നിനും മദ്യത്തിനായിട്ടില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷേനായ്. ശാസ്ത്രദീപ്തി
2: എഫ് എം ഡയറി തുടരുന്നു.
3: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
4: ഹോമിയോപ്പതി ശീഘ്രമായി തന്നിരുന്നു ആരോഗ്യ ജീവിതം. സൗമ്യ സാന്ത്വന സ്പർശമായി നൽകിരുന്നു സുഖാമൃതം.
3: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
5: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
6: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്. ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, സ്ട്രീറ്റ് ബി, പനമ്പിള്ളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
1: ഇന്ന് ഈ പരിപാടിയിൽ PCOS, ഡിസ്മെനോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ, ഇതേക്കുറിച്ച് AIHMS ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജിയുമായി അഭിമുഖം.
7: സ്ത്രീരോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ജീവിതശൈലിയുമൊക്കെ ആയിട്ട് വളരെ ബന്ധമുണ്ട് എന്നുള്ളതാണ് ചികിത്സാരംഗത്തുള്ളവർ പറയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഭക്ഷണ രീതികളും അതിലെ വ്യായാമമില്ലായ്മയും ഒക്കെ ഇതിന് പല കാരണങ്ങളാകാറുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ഒന്ന് PCOS പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നുള്ളതിനെ കുറിച്ചും അതേപോലെ തന്നെ ഡിസ്മെനോറിയ അതായത് വേദനയോടുകൂടിയ ആർത്തവം ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ചും അതിൽ ഹോമിയോ എങ്ങനെയാണ് ഈ രണ്ട്

0: കാര്യങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ PCOS, ഇത് PCOD എന്ന് നമ്മൾ പറയാറുണ്ട്. PCOS എന്നുള്ള ഇത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കൗമാരത്തിലെ കാണുന്ന ഒരു അവസ്ഥയാണ്, അതായത് പെൺകുട്ടികളിൽ കാണുന്ന ഒരു അവസ്ഥ. അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മറ്റ് വേദനയോടുകൂടി ആർത്തവത്തെ കുറിച്ചും എല്ലാം പങ്കുവെക്കാം. അപ്പൊ എന്താണ് ഈ PCOS എന്നുള്ളത് ഡോക്ടർ പറയാം ആദ്യം.
1: ഹോർമോൺസിന്റെ വ്യതിയാനം കൊണ്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. അത് ഈ PCOD എന്നായിരുന്നു പണ്ട് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് എന്നാണ്. പക്ഷെ അതൊരു മൾട്ടി സിസ്റ്റമിക് ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ടും ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഉള്ളതുകൊണ്ടും അത് PCOS, അതായത് പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം എന്നാണ് ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നിട്ടോ. തെറ്റായ മെൻസ്ട്രൽ സൈക്കിളാണ് ഇതിൻ്റെ ഒരു പ്രസന്റിങ് സിംറ്റം. പുരുഷ ഹോർമോൺസ് ലൈക്ക് ആൻഡ്രോജൻസ് കൂടുതലായിട്ട് ഈ PCOS കാണാറുണ്ട്. ഇതിൽ അണ്ടാശയത്തിൽ അല്ലെങ്കിൽ ഓവറിയിൽ ചെറിയ ക്യാവിറ്റീസ്, ഫ്ലൂയിഡ് ഫിൽ ക്യാവിറ്റീസ്, അതിനെ സിസ്റ്റ് എന്ന് നമ്മൾ പറയും, വെള്ളം നിറഞ്ഞ ക്യാവിറ്റീസ്, ആ സിസ്റ്റുകൾ രൂപം കൊള്ളുകയും അതുകൊണ്ട് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാതിരിക്കുകയും ചെയ്യും, നടക്കാതിരിക്കും. അത് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാകുകയും ചെയ്യും,
0: പിന്നീട് വന്ധ്യതയ്ക്ക് ഒരു കാരണമാകും. സാധാരണ ഇങ്ങനെ PCOS എന്ന ഒരു കൂട്ടം രോഗങ്ങളാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അതില് പ്രധാനമായിട്ടും ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ ആർത്തവത്തിലുള്ള ക്രമക്കേടാണ് ഇതിന്റെ ഒരു കാര്യം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ PCOS എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകാം?
1: പുരുഷ ഹോർമോൺസ് ആയ ആൻഡ്രോജൻസ്, അതായത് ടെസ്റ്റോസ്റ്റിറോൺ, ആൻഡ്രോസ്റ്റെനിഡിയോൺ കൂടുന്നത് കൊണ്ട് അമിത രോമ വളർച്ച ഉണ്ടാകും. അതിനോട് ചേർന്ന് മുഖക്കുരു ഉണ്ടാകും, മുടി കൊഴിച്ചിൽ, ഒരു മെയിൽ പാറ്റേൺ ടൈപ്പ് ഓഫ് മുടി കൊഴിച്ചിൽ കാണും,
0: ഹെർസ്യൂട്ടിസം.
1: പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഒരു 70% കേസസിലും ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻസുലിൻ ഹോർമോൺസിനോട് ശരീരം കൃത്യമായി പ്രതികരിക്കാതിരിക്കും. അതിനോട് ചേർന്ന് അമിതവണ്ണവും PCOD കണ്ടുവരുന്നു.
0: അപ്പൊ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഉള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ?
1: കൃത്യമായി കാരണം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിലേക്ക് നയിക്കാവുന്ന ചില പാരമ്പര്യമായിട്ട് കാണാറുണ്ട്. സ്ട്രെസ് ഒരു ഫാക്ടറാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതായത് ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആവാം PCOD നയിക്കുന്നതെന്ന് വിദഗ്ധരുടെ അഭിപ്രായം.
0: അപ്പൊ ഈ അമിതവണ്ണം ഉള്ളവരിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നതെന്ന് പറയാമോ? പെൺകുട്ടികളില്
1: അമിതവണ്ണം ഉള്ളവരിലല്ല കാണുന്നത്, PCOD വരുമ്പോ അവര് അമിതവണ്ണത്തിലേക്ക് പോകുന്നതാണ്, ആ ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ട്.
0: അപ്പൊ നേരത്തെ അങ്ങനെയുള്ളവരിലാണ് ഈ ശാരീരികമായിട്ടുള്ള മാറ്റം വരുന്നത് അല്ലെ? പ്രധാനമായിട്ടും ഏത് പ്രായത്തിലുള്ളവരിലാണ് ഇത് കാണുന്നത്?
1: റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും, അതായത് മാസമുറ ഉണ്ടാകുന്ന പ്രായം, ഒരു 15 to 45 years ഓഫ് ഏജ് ഗ്രൂപ്പിലാണ് സാധാരണ കാണാറ്. ഈ PCOD അണ്ഡം കൃത്യമായി മേച്ചുർ ആകുന്നില്ല, അപ്പൊ അത് വികസിക്കുന്നില്ല, അതുകൊണ്ട് ആറ്റു പ്രൊഡ്യൂസ് ഓവുലേഷൻ അത് വളരുന്നില്ല. അപ്പോൾ അനോവുലേറ്ററി മെൻസസ് ആയിരിക്കും ഇതിന്റെ അകത്ത് കാണുന്നത്.
0: അണ്ഡോത്പാദനം നടക്കാതെ, അണ്ഡവിസർജനം നടക്കാതെ ഉള്ള ഒരു ആർത്തവചക്രമായിരിക്കും. അപ്പോ 15 മുതൽ 45 വരെ എന്ന് പറഞ്ഞു. ഇപ്പൊ പ്രത്യുൽപാദന കാലയളവിലാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സാധാരണ കൗമാരത്തിലുള്ളവരിലാണോ കൂടുതലായിട്ട് ഇതിന്റെ ഒരു തുടക്കം? നമ്മൾ
1: തീർച്ചയായിട്ടും ടീനേജ് ഗേൾസിലാണ് കൂടുതലായിട്ട് ഇത് കാണാറ്. എവറി സെക്കൻഡ് കേസ് PCOD ആണെന്ന് പറയുന്ന അത്രയും അത് ഇപ്പൊ റീസെന്റ് ആയിട്ട് കൂടിയിരിക്കുകയാണെന്ന് വേണേ പറയാം
0: കൗമാരക്കാരിൽ. ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കൗമാരക്കാരില് സാധാരണ ഈ ആർത്തവം തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു വർഷത്തിനിടയിലൊക്കെ പലപ്പോഴും ഈ ആർത്തവ ചക്രത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. ചിലപ്പോ ഒന്ന് തുടങ്ങി പിന്നെ ഒരു ദീർഘനാള ഇടവേളയ്ക്ക് ശേഷമായിരിക്കും അടുത്ത ആർത്തവം ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ്, ഈ PCOS ആണെന്നുള്ളതിന് അതിനെന്തെങ്കിലും പ്രത്യേക സ്വഭാവം ഉണ്ടോ?
1: എന്ത് അസുഖം പുറത്തേക്ക് സിംറ്റംസ് വഴിയാണ് കാണിക്കുന്നത്, രോഗലക്ഷണങ്ങൾ, ഇറഗുലർ മെൻസസ്, പിന്നെ മെൻസസ് ഡിലേ ആയിരിക്കും, ബ്ലീഡിംഗ് ഹെവി ആയിരിക്കും. 70% കേസസിലും ഇൻക്രീസ്ഡ് ഹെയർ ഗ്രോത്ത് കാണാൻ പറ്റും.
0: അതെ, പുരുഷ ഹോർമോൺ ഉള്ളതുകൊണ്ട് അല്ലെ മുഖത്തൊക്കെ
1: രോമങ്ങൾ വളരുന്ന കാണാം. പിന്നെ ഒബീസിറ്റി, അമിത വണ്ണം ഇതിനോട് ചേർന്ന് കാണും, മുഖക്കുരു കാണും, ആണുങ്ങൾക്കുണ്ടാകുന്ന പോലത്തെ മുടി കൊഴിച്ചില്, മുടി കട്ടി കുറയുകയും പൊഴിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ സ്കിൻ പിഗ്മെന്റേഷൻ, ഡാർക്ക് ആൻഡ് ഡാർക്ക് സ്കിന്. പിന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ചിലർക്ക് തലവേദന കാണാറുണ്ട്. PCOD കൊണ്ട് സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റിയാണ്, വന്ധ്യത. പിന്നെ ഈ ഒബീസും അല്ലെങ്കിൽ അമിത വണ്ണം ഉള്ളതുകൊണ്ട് ഡയബറ്റീസിനും ഹൈപ്പർടെൻഷനും ഉള്ള സാധ്യത കൂടുതലാണ്. സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, അതായത് ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ ഞെട്ടി എഴുന്നേൽക്കുന്ന അവസ്ഥ ഇതിനോട് ചേർന്ന് കാണാറുണ്ട്. PCOD ഉള്ളവരിൽ എൻഡോമെട്രിയൽ ക്യാൻസേഴ്സിനും ഡിപ്രഷനും ഉള്ള സാധ്യത കൂടുതലാണ്.
0: PCOS ആണ് എന്നുള്ളതിനുള്ള ഈ ആർത്തവ ക്രമക്കേട്, സാധാരണ ഇപ്പോ ആർത്തവ ചക്രത്തില് ഒരു മാസം കൃത്യമായിരുന്നു, അടുത്ത മാസം ക്രമം തെറ്റി, പിന്നെ വീണ്ടും കൃത്യമാണ്, അങ്ങനെ ഒരു ഇറഗുലർ ആയിട്ട്, അതായത് കൃത്യമായ ഒരു 28 ആ സൈക്കിൾ, 28 അല്ലെ 30-32 ദിവസം വരെയുള്ള ആ ചക്രം അല്ലാതെ ഇങ്ങനെ കുറെ മാസങ്ങള് നമ്മൾ ഇങ്ങനെ വ്യത്യാസം വന്നാലാണോ ഇത് പരിശോധിക്കുക, എങ്ങനെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയാം.
1: ശരിക്കും പറഞ്ഞാൽ മെൻസസ് വന്നാൽ അത് നിൽക്കാൻ പാട്, പിന്നെ വരാണ്ടിരിക്കലും, രണ്ടും ഇതിന്റെ സിംറ്റംസ് ആണ്. അപ്പോൾ സാധാരണ രണ്ടു മൂന്ന് മെൻസസ് സ്കിപ്പ് ആകുമ്പോഴൊക്കെയാണ് അവർ ക്ലിനിക്കിൽ എത്താറ്.
0: അപ്പോൾ അമിതമായിട്ടുള്ള രക്തസ്രാവം
1: അതും ഇതിനോട് ചേർന്ന് കാണാറുണ്ട്.

0: എല്ലാ ഇറഗുലാരിറ്റീസും മെൻസിസിന്റെ സമയത്തുള്ളത് കാണാറുണ്ട് ഇതിന്റെ ചേർന്ന്.
1: അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മള് നമുക്ക് കൗമാരക്കാരിലാണെങ്കിലും നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഒരു തുടക്കമൊക്കെ ഇറഗുലർ ആണെങ്കിലും നമ്മളൊന്ന് പരിശോധിപ്പിക്കേണ്ടതാണെന്നുള്ളതാണ് ഡോക്ടർ സൂചിപ്പിക്കുന്നത്.
0: തീർച്ചയായിട്ടും.
1: അല്ലെ, ഇനി ഇത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയില് നമ്മൾ എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്, അതിനുള്ള പരിശോധനകൾ എന്തൊക്കെയാണ്?
0: സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാറ്.

0: കാണണമെന്നില്ല, ചിലരില് ചിലതാണ് കാണുക. അപ്പൊ നമ്മളത് സ്കാൻ വഴി നമുക്കത് കൺഫേം ചെയ്യാവുന്നതാണ്,
1: ഏതൊക്കെ ഹോർമോണൽ വ്യതിയാനം ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള അതിന് പരിഹാര മാർഗങ്ങൾ ചെയ്യാം. ഇനി ഇതിന്റെ സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ചികിത്സ എങ്ങനെയാണ് വരുന്നത്?
0: ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആണ്
1: ആദ്യം,
0: ഭക്ഷണം ക്രമീകരിക്കുക. ഇപ്പൊ അമിതവണ്ണം ഉള്ളപ്പോ നമുക്ക് അത് വെയിറ്റ് ലോസിനുള്ള കാര്യങ്ങൾ ചെയ്യാം, എക്സസൈസ് ആവാം, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ഉള്ള ഡയറ്റുകൾ കുറയ്ക്കാം, ഒരു ബാലൻസ്ഡ് ഡയറ്റ്, ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം.
1: സന്തുലിതമായ ആഹാരവും ക്രമവും ഭക്ഷണക്രമവും വ്യായാമവും ഒക്കെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഇതിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കും, അതാണ് ആദ്യമായിട്ട് ചെയ്യുക.
0: ഏതൊരു അസുഖത്തിനും നമ്മളൊരു ജനറൽ മാനേജ്മെന്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ അതിനെ അസിസ്റ്റ് ചെയ്യും. പിന്നെ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് ആണ്, അത് രോഗിയുടെ അപ്പോഴുള്ള സിംറ്റംസിനെ അവരുടെ ശാരീരിക മാനസിക അവസ്ഥകളെയും അനുസരിച്ചാണ്, അതായത് അവരുടെ ഫാമിലി ഹിസ്റ്ററി ഒരു ഫാക്ടറാണ്, ചെറുപ്പത്തിലുണ്ടായ ജീവിത സാഹചര്യങ്ങൾ, അല്ലെ ചെറുപ്പത്തിലുണ്ടാകുന്ന രോഗങ്ങൾ, വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർക്കുണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ ചിന്താരീതികൾ എന്നിവ കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനാണ് നമ്മൾ ഹോമിയോപ്പതിക് ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് രോഗം നോക്കി മാത്രമല്ല, രോഗിയെ നോക്കിക്കൂടിയാണ് മരുന്നുകൾ നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ ഒരു ചികിത്സ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ സാധിക്കുള്ളൂ, ഒരു ക്യൂറിലേക്ക് അത് എത്തിപ്പെടുകയുള്ളൂ.
1: ഇപ്പോൾ കൗമാരത്തിലുണ്ടാവുന്ന പി സി ഒ എസും കുറച്ച് ഇപ്പോൾ മുതിർന്ന, അതായത് 30 വയസ്സ് 35 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന പി സി ഒ എസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
0: അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്.
1: ആ പ്രായത്തിൽ, അതായത് കുറച്ചും കൂടെ ഇപ്പോൾ കുട്ടികളൊക്കെ ജനിച്ചതിന് ശേഷം ഉണ്ടാവുന്ന പി സി ഒ എസ് അത് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്?
0: തീർച്ചയായിട്ടും, കാരണം ഇൻഫെർട്ടിലിറ്റി ആണല്ലോ ഇതിന്റെ ഒരു കാരണമായിട്ട് വരുന്നത്. അപ്പോ സെക്കൻഡ് ചൈൽഡിന് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും അവർ ചിലപ്പോൾ അറിയുക. അപ്പൊ അത് ട്രീറ്റ്മെന്റ് ചെയ്ത് പൂർണ്ണമായിട്ടും അത് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും.
1: ആദ്യം
0: ടീനേജേഴ്സിലൊക്കെ അവർക്ക് ഒരു ആങ്സൈറ്റി ഫാക്ടർ തന്നെയാണ്.
1: മാനസിക ഘടകം വലുതായിട്ടുണ്ട് ഇതിന്, അല്ലേ?
0: തീർച്ചയായിട്ടും എല്ലാ അസുഖത്തിനും അത് മൈൻഡിലൊരു ഫാക്ടറിലാണല്ലോ തുടങ്ങുക.
1: ഡോക്ടർ ഇടയ്ക്ക് സൂചിപ്പിച്ചു പാരമ്പര്യ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീട്ടിലെ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ മകൾക്ക് അത് വരണം എന്നുള്ള ഇതുണ്ടോ, അല്ലെങ്കിൽ എത്ര ശതമാനത്തോളം എത്രത്തോളം സാധ്യതയുണ്ട് അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ മോൾക്കൊക്കെ ഇത് വരാനുള്ള പി സി ഒ എസ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള?
0: പാരമ്പര്യത്തിന്റെ ഒരു ഫാക്ടർ കാണാറുണ്ട്, പക്ഷെ അത് എല്ലാ കുട്ടികളിലും വരണം എന്ന് നിർബന്ധമൊന്നുമില്ല.
1: പക്ഷെ അവർക്കും ഈ സൂചനകൾ ഇതുപോലെ തന്നെ ആയിരിക്കും, ലക്ഷണങ്ങളൊക്കെ മറ്റ് സാധാരണ.
0: ഓരോ വ്യക്തിയും സെയിം അസുഖമാണെങ്കിലും പ്രസന്റ് ചെയ്യുമ്പോൾ പല സിംറ്റംസ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക.
1: ഹോമിയോയിലെ ഇതിൽ എങ്ങനെയാണ് ചികിത്സ, എത്രത്തോളം ഫലപ്രദമാണ് ഹോമിയോ ചികിത്സയെ കുറിച്ച് പറയുമ്പോൾ?
0: നമുക്ക് നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റാറുണ്ട്, ഒരു നല്ല ശതമാനം കേസസും പൂർണ്ണമായിട്ടും ക്യൂർ ആകാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് കൊണ്ട് മാത്രമേ അത് പറ്റുള്ളൂ. എക്യൂട്ട് മെഡിസിൻസ് ഒക്കെ ഒരു ടെമ്പററി ആയിട്ട് തൽക്കാലത്തേക്ക് ചിലപ്പോൾ ഒന്ന് പെയിൻ കുറയ്ക്കാനോ അല്ലെങ്കിൽ ബ്ലീഡിങ് കുറയ്ക്കാനോ സാധിക്കുള്ളൂ. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് കൊടുത്താലാണ് ഇത് പൂർണ്ണമായിട്ടും റൂട്ടോടെ മാറിപ്പോകത്തുള്ളൂ.
1: അപ്പോൾ പി സി ഒ എസ് ഉള്ളവർ ഇപ്പോൾ പിന്നീട് വന്ധ്യതയ്ക്ക് പ്രശ്നമുണ്ടോ എന്നുള്ള പി സി ഒ എസ് മാറിയതിനു ശേഷം വല്ല പരിശോധനകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? അണ്ടവിസർജനമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ അങ്ങനെയുള്ളതെല്ലാം?
0: ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ചിലപ്പോൾ അതൊരു വേറൊരു ഡീറ്റെയിൽഡ് കാര്യമാണ്. കാരണം ചിലപ്പോൾ എല്ലാ കംപ്ലയിൻസും മെയിൽ പ്രോബ്ലംസും ഫീമെയിൽ പ്രോബ്ലംസും പൂർണ്ണമായിട്ട് മാറിപ്പോയാലും ചെറിയ പെർസെൻ്റ് ഓഫ് ആൾക്കാരിൽ ചിലപ്പോൾ ഒരു കാര്യമില്ലാണ്ട് ഇൻഫെർട്ടിലിറ്റി കാണാറുണ്ട്. ഒരു പരിധിവരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റൊക്കെ അതിന് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, പി സി ഒ ഡി ഉണ്ടെന്ന് അറിയുമ്പോൾ ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഇച്ചിരി ടൈം എടുക്കും, ഇത് ഒരു 3 കോൺസിക്യൂട്ടീവ് പീരിയഡ്സ് ഒക്കെ ഓക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ സ്കാൻ ചെയ്ത് അത് കൺഫേം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്കത് ഏർലി ഡിറ്റക്ഷൻ എപ്പോഴും നേരത്തെയുള്ള ക്യൂറിലേക്ക് എത്തിക്കാൻ സാധിക്കും.
1: വന്ധ്യതയുടെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ?
0: ആ തീർച്ചയായിട്ടും, വന്ധ്യതയുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ പി സി ഒ ഡി കൊണ്ടാണ് പ്രശ്നമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും സാധാരണ ഫെർട്ടിലിറ്റി സൊല്യൂഷൻ ആകുന്നതാണ് കാണാറുള്ളത്. ടീനേജേഴ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് പി സി ഒ ഡി ഇല്ലെന്നുള്ള സ്കാൻ കിട്ടുന്നവരെ നമ്മളത് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ കപ്പിൾസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്, വൺസ് ദേ ഗെറ്റ് കൺസീവ്ഡ് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് നിർത്താം. അപ്പോൾ ഫുൾ ഹോർമോണൽ ചേഞ്ചസിലൊരു വേരിയേഷൻസ് വരും, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല.
1: ഇനി നമുക്ക് ഡിസ്മെനോറിയ അല്ലെങ്കിൽ വേദനയോടുകൂടിയ ആർത്തവം, ഇതും പലപ്പോഴും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഡിസ്മെനോറിയ എന്ന് പറയുന്നത് എന്താണ്?
0: പെയിൻഫുൾ മെൻസസിനാണ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ ചെറിയ വേദനയോടുകൂടിയ മെൻസസ്, ഇതൊരു നോർമൽ അവസ്ഥയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത്
1: സ്വാഭാവികമാണ്,
0: സ്വാഭാവികമായിട്ടും ചെറിയ പെയിൻ ഉണ്ടാകും ഈ യൂട്രൈൻ കോൺട്രാക്ഷൻസിന്റെ ഭാഗമായിട്ട്. പെയിനോട് കൂടി മൈൽഡ് പെയിൻ വിത്ത് മെൻസസ് നോർമൽ ആണ്, ഇന്റൻസിറ്റി കൂടുമ്പോഴാണ് നമ്മളത് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നുള്ളൂ. ടു ടൈപ്സ് നമുക്ക് അത് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുമ്പോൾ നിർണ്ണയിക്കപ്പെടാവുന്ന രോഗാവസ്ഥകൾ ഒന്നുമില്ലാതെ ഉണ്ടാകുന്ന വേദനയാണ് പ്രൈമറി.

0: ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഇത് പീരിയഡ്സിന് മുമ്പും ആ സമയത്തുമാണ് കാണാറ്. ഏകദേശം ഒരു 50% ഫീമെയിൽസിനും കൗമാരപ്രായത്തിൽ ഇത് കാണാം. സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് തുടങ്ങിയ രോഗാവസ്ഥകൾ ഉള്ളവർക്ക് മെൻസസിന്റെ സമയത്തുണ്ടാകുന്ന വേദന. സാധാരണയായിട്ട് ഒരു 30-40 ഇടയിലുള്ള പ്രായത്തിലാണ് ഇത് കാണുക.
1: ഈ ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ഡിസ്മെനോറിയ അല്ലെങ്കിൽ ആർത്തവം വേദനയോടുകൂടെ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും?
0: ഡിസ്മെനോറിയയുടെ കോസസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. അതിലേക്ക് നയിക്കാവുന്ന ചില കാരണങ്ങൾ ഞാൻ പറയാം. പൊതുവെ 20 ശേഷമോ ഒരു പ്രസവത്തിന് ശേഷമോ വേദന കുറവായിട്ടാണ് കാണാറ്. അതായത് പെയിൻ ഇംപ്രൂവ്സ് വിത്ത് ഏജ് ഇഫ് ദർ ഇസ് നോ അണ്ടർലൈൻ കോസ്.
1: പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ വേദന
0: ഗ്രാജുവൽ ആയിട്ട്
1: ഒരു പ്രസവത്തിന് ശേഷം ഒക്കെ ആണെങ്കിൽ അല്ലെ.
0: പിന്നെ പാരമ്പര്യത്തിന്റെ ഒരു ഇൻഫ്ലുവൻസിന്റെ അത് കാണാറുണ്ട്. മെൻസസ് ഫ്ലോ കൂടുതലുള്ളവർക്കും വേദനയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. റെഗുലർ പീരിയഡ്സ് ഉള്ളവർക്ക് വേദന കുറവാണ്. കുട്ടികളില്ലാത്തവർക്ക് വേദന കൂടുതലായിട്ടാണ് കാണാറ്. നേരത്തെ പീരിയഡ്സ് തുടങ്ങുന്ന കുട്ടികൾക്കും വേദന കൂടുതലായിരിക്കും. വേദന ഉണ്ടാകുന്നത് യൂട്രസിന്റെ മസിൽസ് പെട്ടെന്ന് ചുരുങ്ങുമ്പോഴാണ്. അതായത് മെൻസസിന് മുമ്പായിട്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കും. ഈ ഹോർമോൺ ആണ് യൂട്രസിന്റെ മസിൽ വാൾ ചുരുങ്ങാൻ കാരണമാവുന്നത്.
1: ഈ വേദനയുടെ കണ്ടീഷൻസ് അല്ലെങ്കിൽ വേദന ഉണ്ടാവാനുള്ള അവസ്ഥ അതെങ്ങനെയൊക്കെയാണ്?
0: വേദന ഉണ്ടാകുന്ന കണ്ടീഷൻസ് എന്ന് പറയുകയാണെങ്കിൽ PMS പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും. അതായത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് മെൻസസിന് 2-3 മുമ്പ് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അതായത് നമ്മൾ സ്ത്രീകൾക്ക് പീരിയഡ്സിന് മുമ്പ് കാണാറില്ലേ മൂഡ് സ്വിങ്സ് ഒക്കെ, അതായത് ദേഷ്യം വരിക, സങ്കടം തോന്നുക, ശരീരത്തിലെ പല ഭാഗങ്ങളിൽ വേദന, അതായത് ബ്രസ്റ്റ് പെയിൻ, തലവേദന, അബ്ഡോമിനൽ പെയിൻ, ലെഗ് പെയിൻ, പിന്നെ ഛർദിക്കാൻ വരുന്നുള്ളൊരു തോന്നൽ,
1: ഇതൊക്കെ
0: നോഷ്യ, ഇതൊക്കെയാണ് പ്രീ മെൻസ്ട്രൽ സിംറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയോസിസ്. യൂട്രസ് ലൈൻ ചെയ്യുന്ന സെൽസ് യൂട്രസിലല്ലാതെ ഓവറീസിലോ ഫലോപ്പിയൻ ട്യൂബിലോ അടിവയറിന്റെ മറ്റേതെങ്കിലും ഭാഗത്തോ വളരുന്നതിനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്.
1: പുറത്തേക്ക് വളരുന്നു ഗർഭപാത്രത്തിന്റെ പുറത്ത് അല്ലെ, ആ ഒരു ലൈനിങ് എന്ന് പറഞ്ഞാൽ
0: തിക്കൻ ലൈനിങ്. എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് പീരിയഡ്സിന്റെ സമയത്ത് നല്ല വേദന ഉണ്ടാവും. പിന്നെ ഫൈബ്രോയിഡ് യൂട്രസ്, ക്യാൻസറസ് അല്ലാത്ത മുഴകൾ, അതിനാണ് ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്നത്,
1: ഗർഭാശയ
0: മുഴകൾ. ഫൈബ്രോയിഡ് ഉള്ളവർക്കും വേദന കൂടുതലായിരിക്കും. പിന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, അണുബാധ മൂലമോ മറ്റേതെങ്കിലും കാരണമോ കൊണ്ട് നീർക്കെട്ടുള്ളവർക്ക് പീരിയഡ്സിന്റെ സമയത്ത് വേദന കൂടും. പിന്നെ അഡിനോമയോസിസ്, ഈ അവസ്ഥയിലും പെയിൻ വളരെ സിവിയർ ആയിരിക്കും. എൻഡോമെട്രിയോസിസ് യൂട്രൈൻ മസിൽസിനെ എഫക്ട് ചെയ്യുന്നതിനാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അത് ഒരു നല്ല സിവിയർ പെയിൻ ആണ് അതിലേക്ക് കാണാറ്.
1: അപ്പോൾ ഇത്തരം അവസ്ഥകളിലാണ് സാധാരണ വേദനയോട് കൂടിയ ഒരു ആർത്തവം ഉണ്ടാകുന്നത്. ഇവർക്ക് ഈ ആർത്തവ ചക്രം കൃത്യമായിരിക്കുമോ അതോ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ? അതായത് കൂടുതൽ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ ആർത്തവം തടസ്സപ്പെടുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? 4 ദിവസം
0: ലൈംഗ് പാത്തോളജി അനുസരിച്ച് അത് വേരിയേഷൻ ഉണ്ടാവാം. ചിലപ്പോ നീണ്ടു നിൽക്കാം, അത് ഇപ്പോ
1: രക്തസ്രാവത്തിന്റെ അളവിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ? എങ്ങനെയാണ്?
0: യൂട്രൈൻ ഫൈബ്രോയിഡ് ഒക്കെ ആണെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിരിക്കും. ഇവൻ അഡിനോമയോസിസിലും ബ്ലീഡിങ്ങും ക്ലോട്ട്സും ഒക്കെ നല്ല കൂടുതലായിരിക്കും. പെയിനും നല്ല സിവിയർ ആയിരിക്കും.
1: സാധാരണ ഇങ്ങനെയുള്ള അവസ്ഥകളിലാണോ ഇപ്പൊ ചിലവർക്ക് സ്പോട്ടിംഗ് പോലെയൊക്കെ, അതായത് കൃത്യമായിട്ട് 28 ആവുന്നതിന് മുമ്പ് വീണ്ടും ആർത്തവം പോലെ തോന്നുന്നതോ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ?
0: അത് ഈവൻ PCOD അങ്ങനെ സ്പോട്ടിംഗ് ഒക്കെ കാണാം. ഈ എല്ലാ കണ്ടീഷൻസിലും അത് ബാധകമാണ്.
1: ഇനി ഇതിന്റെ പൊതുവായിട്ടുള്ള ചികിത്സ എങ്ങനെയാണ്?
0: പോഷക സമ്പുഷ്ടമായ ആഹാരം, ഉപ്പ്, മധുരം, പഞ്ചസാരയുടെ അളവുകൾ കുറയ്ക്കാം. അതായത് ജനറൽ ഹെൽത്ത് എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അയൺ, ഇപ്പൊ ബ്ലീഡിംഗ് ഒക്കെ ഓവറാണ്, അയൺ സപ്ലിമെന്റ്, വൈറ്റമിൻസ്, കാൽഷ്യം കുറവുണ്ടെങ്കിൽ അത് സപ്ലിമെന്റ് ചെയ്യാം. അഡിക്വേറ്റ് റെസ്റ്റ്, പിന്നെ ഇപ്പൊ വേദനയൊക്കെ ഭയങ്കര സിവിയർ ആണ്, ചൂട് പിടിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോർമൽ മെൻസസ് എന്ന് പറഞ്ഞാൽ ചെറിയ വേദനയോടുകൂടിയ മെൻസസ് ആണ്. അപ്പൊ നമ്മൾ പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, ചെറിയ വേദനയോടുകൂടി നോർമൽ റൂട്ടീൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് ഒരു
1: ചെറിയൊരു വേദന ഉണ്ടാവും.
0: അത് ഒരു 6 അല്ല, നോർമൽ കാര്യങ്ങൾ, രോഗാവസ്ഥയല്ല, നോർമൽ റൂട്ടീൻ കാര്യങ്ങൾ ചെയ്യാൻ അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്കൂളിലൊക്കെ ആബ്സെന്റീസിന്റെ ഒക്കെ അല്ലെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും
1: അതുമായിട്ട് പൊരുത്തപ്പെടണം. അതായത് ഡോക്ടർ ഉദ്ദേശിച്ചത് ഇപ്പൊ വേദനയോടുകൂടി ആർത്തവം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു സ്വാഭാവികമായൊരു വേദന എല്ലാ ആർത്തവത്തിലും ഉണ്ടാകും, പക്ഷെ
0: അത് ഓവറായി മാറുമ്പോൾ മാത്രമേ നമ്മൾ മരുന്നിന്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നോർമൽ പെയിൻ വെച്ച് നമുക്ക് റൂട്ടീൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം.
1: അതാണ് അതിന്റെ ഒരു നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു കാര്യം. അല്ലേ? ഇപ്പൊ ചികിത്സയില് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഭക്ഷണക്രമവും വ്യായാമവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഹോമിയോപ്പതി എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്?
0: ഹോമിയോപ്പതിയില് അക്യൂട്ട് ആയുള്ള പെയിൻ കുറയ്ക്കാൻ നമുക്ക് മരുന്നുകളുണ്ട്. അത് ഒരു താൽക്കാലിക ശമനം മാത്രമേ കൊടുക്കുള്ളൂ. പൂർണ്ണമായിട്ടും രോഗം റൂട്ടോടെ മാറിപ്പോകാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് തന്നെ വേണം. പിന്നെ എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, ഫൈബ്രോയിഡ് ഉള്ളവർക്ക് വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുത്തിട്ട് കാര്യമില്ല. അണ്ടർലൈൻ കോസ് മാറിയാൽ മാത്രമേ വേദന മാറുള്ളൂ. നോർമൽ മെൻസസ് എന്ന്

0: പറയുന്നതൊരു ചെറിയ വേദനയോട് കൂടിയുള്ള മെൻസസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിലർക്ക് ഈ വേദന ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും,
1: തീവ്രത കൂടുതലായിരിക്കും.
0: കൂടാതെ മറ്റു ചില സിംപ്റ്റംസും ഇതിനോട് ചേർന്ന് വരും. ചിലർക്ക് നോഷയാവാം, ഛർദി ആവാം, തലചുറ്റല്, ലൂസ് മോഷൻ, പനി, ബോഡി പെയിൻ, ബ്രസ്റ്റ് പെയിൻ, പിന്നെ ഇമോഷണൽ ഡിസ്റ്റർബൻസസും ഉണ്ടാകാം. അപ്പൊ ഇതനുസരിച്ചാണ് പെയിനോട് അസോസിയേറ്റ് ചെയ്തിരുന്ന മറ്റു സാധനങ്ങൾ കൂടി കൺസിഡർ ചെയ്താണ് മെഡിസിൻ നിശ്ചയിക്കുന്നത്. ചിലർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, ആ നേച്ചർ കൂടി നമ്മൾ കൺസിഡർ ചെയ്യും മെഡിസിൻ സെലക്ഷന് വേണ്ടി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ സെൻസിറ്റീവ് നേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എ ഹോമിയോപതിക് ഫിസിഷ്യൻ. അതോടുകൂടി ശാരീരിക മാനസിക പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക.
1: ഹോമിയോ ചികിത്സ വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയാണ് ഇങ്ങനെയുള്ള ഡിസ്മെനോറിയയ്ക്ക്.
0: ഇപ്പൊ പീരിയഡ്സ് കഴിഞ്ഞാലും മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, അപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് സംഭവിക്കുക ശരീരത്തിൽ. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡിനോമയോസിസ്, അത് ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പീരിയഡ്സ് പെയിൻലെസ് ആവും. അപ്പോൾ ഫ്ലോയും ഒക്കെ കുറയോ ആയപ്പോൾ നമ്മളൊന്ന് സ്കാൻ ചെയ്ത് കൺഫേം ചെയ്യുക ചെയ്യാം.
1: അപ്പോൾ വളരെ ഫലപ്രദമായിട്ട് ഇപ്പോൾ പി സി ഒ എസും അതുപോലെ ഡിസ്മെനോറിയ എന്ന് പറയുന്ന ഈ രണ്ടവസ്ഥകളിലും ഹോമിയോപതിക്ക് ചികിത്സ നൽകാൻ പറ്റും എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും
1: ഈ രണ്ട് അവസ്ഥകളൊക്കെ പി സി ഒ എസും അതുപോലെ ഡിസ്മെനോറിയ, അതായത് വേദനയോടുകൂടിയ ആർത്തവം, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും വളരെ നല്ല രീതിയിൽ ഹോമിയോ ചികിത്സയും അതേപോലെ തന്നെ ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നതിന് വളരെ നന്ദി.
2: പി സി ഒ എസ്, ഡിസ്മെനോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ, ഇതേക്കുറിച്ച് AHMS ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജിയുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.
3: എയിംസ് ഹോമിയോപതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപതി, 3rd Cross Road, Street B, പനമ്പിളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
4: AIHMS ഹോമിയോപതി, ആരോഗ്യ ജീവിതം.
5: ഹോമിയോപതി ശീഘ്രമായി തന്നിരുന്നു ആരോഗ്യ ജീവിതം, സൗമ്യ സാന്ത്വന സ്പർശമായി നൽകിയിരുന്നു സുഖാമൃതം.
4: AIHMS ഹോമിയോപതി, ആരോഗ്യ ജീവിതം.
6: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപതി.
7: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിക്ക് ശേഷം 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ, 9 FM മോർണിംഗ് സെലക്ഷൻസ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ലു ജാലകം, 11 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് അർബനമുട്ട്, PM ഷംസുദ്ദീനും സംഘവും അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 2 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി FM വാർത്തകൾ പരസ്പരം, തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. വൈകിട്ട് 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. 6:50 കിസാൻ വാണി, സംയോജിത കൃഷി സുസ്ഥിരമായ ഒരു കൃഷിരീതി, ഡോക്ടർ ജേക്കബ് ജോണുമായി അഭിമുഖം. രാത്രി 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ, തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. രാത്രി 9:30 കഥാപ്രസംഗം, അയലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്, കഥ ശ്രീ മഹാദേവൻ. 10 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. FM ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഉത്തരം, ചോദ്യം ഇതായിരുന്നു, 1961 പുറത്തിറങ്ങിയ ചിത്രം, റോക്ക് ഹഡ്സൺ, ഗിന ലോല ബ്രിജിത, സാന്ദ്രാദി തുടങ്ങിയ അഭിനേതാക്കൾ. ചിത്രത്തേക്കാൾ ശ്രദ്ധേയമായത് അതേ പേര് നൽകപ്പെട്ട തീം മ്യൂസിക്കാണ്. സംഗീതാസ്വാദനത്തിന് പുതുതലങ്ങൾ സൃഷ്ടിച്ച ആ തീം മ്യൂസിക് ഏതാണ്? ഉത്തരം, ചിത്രത്തിൻ്റെ പേര് തന്നെയാണ് തീം മ്യൂസിക്കിനും, കം സെപ്റ്റംബർ. നടനും സംഗീതകാരനുമായ ബോബി ഡാറിൻ ആണ് ഇത് ചിട്ടപ്പെടുത്തി.

എത്തിയത്. ലോകമെമ്പാടുമുള്ള പല ഭാഷകളിലെ ഗാനങ്ങളിലും കം സെപ്റ്റംബർ സ്വാധീനം കാണാം. ഭാര്യയില്ലാത്ത രാത്രി എന്ന ചിത്രത്തിലെ താരുണ്യത്തിൻ പുഷ്പകിരീടം എന്ന ഗാനം ഒരു ഉദാഹരണം. ചിന്താശകലം. വാക്കുകൾ പരാജയപ്പെടുന്ന ഇടത്ത് സംഗീതം വാചാലമാകും. വാക്കുകൾ പരാജയപ്പെടുന്ന ഇടത്ത് സംഗീതം വാചാലമാകും. ഡാനിഷ് എഴുത്തുകാരൻ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ. പ്രിയരെ, ഇന്നത്തെ ഫണ്ടേറിയ സമയം തീരുകയാണ്. ജീവിത തിരക്കുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രതീക്ഷകളുടെ സാഫല്യം, നല്ല വാർത്തകളുടെ സാന്നിധ്യം ഈ ദിനം സന്തോഷത്താലും സമാധാനത്താലും സമ്പന്നമാകട്ടെ. ഇനി നാളെ രാവിലെ 6:55.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30:35. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സ്പോൺസേഡ് പരിപാടി കേൾക്കാം. ഹലോ VPS ലേക്ക് ഷോർട്ട്.

0: ഹലോ VPS ലേക്ക് ഷോ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല നമസ്കാരം. പ്രിയരെ, നാം പലപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്നത് മറ്റൊരാളെ മനസ്സിലാക്കിയല്ല, നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അവരെ അടിച്ചേൽപ്പിച്ച് അവനവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ സ്നേഹം. മറ്റുള്ളവരത് അനുസരിക്കുമ്പോൾ യഥാർത്ഥ സ്നേഹം എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. പലപ്പോഴും നിവൃത്തിയില്ലായ്മ കൊണ്ടോ താൻ കാരണം ബന്ധങ്ങൾക്ക് വിള്ളൽ സംഭവിക്കേണ്ടെന്നോ ഉള്ള ത്യാഗ മനസ്ഥിതിയാണ് ആളുകളെ കൊണ്ട് പലതും ചീയിപ്പിക്കുന്നത്. അത് സ്നേഹമല്ല, മറിച്ച് അടിമത്തമാണ്. എന്നാൽ മറ്റുള്ളവരെ മനസ്സിലാക്കി നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് പരസ്പരം ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെച്ച് ഒരേ മനസ്സുമായി ജീവിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. തളർന്ന മനസ്സുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് ജീവിതത്തിൽ ഉത്സാഹം നേടിക്കൊടുക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അതാണ് ഈശ്വര പൂജ, മാനവ സേവ, മാധവ സേവ. പിന്നെ വേണമെങ്കിൽ ഹലോ VPS ലേക്ഷ്യർ എന്നും വിളിക്കാം. ഹലോ VPS ലേക്ഷ്യർ സ്പോൺസർഡ് ബൈ VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, കൊച്ചി.
0: ഹലോ, ബിയാട്രീസ് ആണോ? ഇത് ഹലോ VPS ലേക്ഷ്യറിൽ നിന്നും ആശാലത. ഡാനി അങ്ങനെ പറ്റിക്കുന്ന കൂട്ടത്തിലൊന്നല്ല, ഞങ്ങളെക്കാട്ടൊക്കെ ഡീസന്റാ പുള്ളി.
2: അതല്ലേ, അങ്ങനെ കണ്ട് അങ്കലം വന്നു ഞാന് തീരാവസ്ഥ വേണിപ്പാ, നടക്കാനൊന്നും പാടില്ല.
0: അയ്യോ,
2: ചോദ്യൊക്കെ കുറഞ്ഞിട്ട് പോയി. അങ്ങനെ പതിനഞ്ച് ദിവസം ആശുപത്രിയിലൊക്കെ ആയിരുന്നു.
0: ഇപ്പൊ എങ്ങനെ സുഖമല്ലേ?
2: കുഴപ്പമില്ല, നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്.
0: സാരില്ലപ്പ, ഇപ്പൊ എത്ര വയസ്സായി? 71 ചെറുപ്പാണ് കേട്ടാ. ഞാൻ വീട്ടിലെ 83 വയസ്സുള്ള ആളെ കണ്ടോണ്ടായിരിക്കുന്നത് എന്റെ അമ്മേനെ.
2: എന്ത് മുട്ട്?

0: അതൊന്നും സാരമില്ല, നമ്മള് മാനസികമായിട്ടങ്ങ് ഉഷാറായാ മതി, എനിക്കൊരു പ്രശ്നവും വരില്ല. ഞാൻ സൂപ്പറാന്നങ്ങട് വിചാരിക്ക എന്നെ പോലെ. അപ്പൊ ഒന്നും വരൂല. ഡാനിക്ക് നന്ദി പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പൊ വീട്ടിൽ ആരാ ഉള്ളത് അമ്മയുടെ കൂടെ?
1: മോന് 12 വർഷമായി, അവർക്ക് പിള്ളേരായിട്ടില്ല.
0: അതിന്റെ വിഷമമൊന്നും വേണ്ടപ്പ, അത് വേണ്ട സമയത്തായിക്കൊള്ളും. അമ്മ ഇപ്പൊ അമ്മയുടെ കാര്യമൊക്കെ നോക്കി മിടുക്കിയായിട്ടിരിക്കും. അസുഖമൊന്നും വരുത്താതെ ഞാൻ നല്ല ഉഷാറാണ്, എനിക്ക് അസുഖമൊന്നും വരില്ല എന്നങ്ങ് മനസ്സിൽ ഉറപ്പിച്ച് സന്തോഷായിട്ടിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ തമ്പുരാൻ നോയിക്കോളും. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ.
1: ആകാശഗോപുരം.
0: ഓക്കേ, തീർച്ചയായിട്ടും ഞാൻ പാട്ട് വെച്ചുതരാം. ആണോ? എന്നാ പാട്ട് കേട്ടോളൂ. മക്കളോട് എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കും.
1: സന്തോഷം.
0: ശരി, ഓക്കെ.

0: ആരോഗ്യം എന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഹായ്,
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് ആശജി. എന്റെ വല്യമ്മ പറഞ്ഞു തന്ന ഒരു സംഭവമാണ് ഞാൻ കത്തായിട്ട് ഇവിടെ എഴുതുന്നത്. നടന്ന സംഭവമാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലെ ചെറിയൊരു ഗ്രാമീണ ചായക്കടയുടെ മുന്നിലെ ബെഞ്ചിലിരുന്നാണ് ഈ സംഭവം. ഞങ്ങളുടെ നാട്ടിൻ പുറത്തെ ഏറ്റവും വലിയ യുക്തിവാദി വേലായുധേട്ടനാണ് കട നടത്തുന്നതും ഇതിലെ കഥാനായകനും. ആളുകൾ ഏത് കാര്യത്തിന് വന്നാലും അതിലൊരു പക്ക ലോജിക് കണ്ടെത്തുന്നതാണ് പുള്ളിയുടെ ശീലം. അന്നൊരു വൈകുന്നേരം നാട്ടിലെ പാവം നാരായണൻ നായർ വിറക്കുന്ന കൈകളോടെ ഒരു പഴയ സൈക്കിളും തള്ളി ചായക്കടയുടെ മുന്നിലെത്തി. എന്താ നാരായണേട്ടാ, വണ്ടി കേടായോ? വേലായുധനേട്ടൻ ചോദിച്ചു. ഏയ്, കേടായതൊന്നുമല്ല. കവലയിലെ മെഡിക്കൽ ഷോപ്പിൽ അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാ. വഴിയിൽ വെച്ച് എന്റെ ഈ കയ്യിലിരുന്ന 500 രൂപയുടെ നോട്ട് എവിടെയോ വീണുപോയി. അമ്മയുടെ പെൻഷൻ കാശിൽ നിന്ന് തന്ന കാശാ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? നാരായണേട്ടന്റെ കണ്ണുകൾ നിറഞ്ഞു. ചുറ്റുമുള്ളവരൊക്കെ പാവം നാരായണേട്ടനെ ആശ്വസിപ്പിക്കാനും വഴിയിൽ തപ്പാനും തുടങ്ങി. പക്ഷേ വേലായുധേട്ടൻ മാത്രം ശാന്തനായി സ്വന്തം പോക്കറ്റിൽ നിന്നൊരു 500 രൂപയുടെ നോട്ടെടുത്ത് നാരായണേട്ടന്റെ കയ്യിൽ കൊടുത്തു. നാരായണേട്ടൻ അത്ഭുതത്തോടെ ചോദിച്ചു, വേലായുധ, ഇത് വേണ്ടടോ? നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വെറുതെ? വേലായുധനേട്ടൻ സഗൗരവം പറഞ്ഞു, നാരായണ, ഇത് വെറുതെ തരുന്നതല്ല. താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ല. ആ 500 രൂപയുടെ നോട്ട് റോഡിൽ വീണപ്പോൾ അത് കിട്ടിയത് ഒരുപക്ഷെ സന്ധ്യക്ക് വീട്ടിലേക്ക് അരിവാങ്ങാൻ കാശില്ലാതെ വിഷമിച്ച് നടന്നുപോയ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനാണെങ്കിലോ? ഓ, ആയിരിക്കാം. നാരായണേട്ടൻ തലയാട്ടി. എന്നാ പിന്നെ ആലോചിച്ചു നോക്കൂ, വേലായുധേട്ടൻ തുടർന്നു. നാരായണേട്ടന്റെ ഒരു നോട്ട് പോയതുകൊണ്ട് മറ്റൊരു പാവപ്പെട്ട കുടുംബത്തിൽ അന്ന് അടുപ്പ് പുകഞ്ഞു. അതൊരു വലിയ പുണ്യമാണ്. ഇനി താങ്കളുടെ വിഷമം അതിതാ ഈ 500 രൂപ തരുന്നതോടെ തീരുകയും ചെയ്തു. ചുരുക്കത്തിൽ ഒരൊറ്റ 500 രൂപ കൊണ്ട് ഇവിടെ രണ്ടുപേർക്ക് സന്തോഷമുണ്ടായി. ഇതിൽ കൂടുതൽ എന്ത് ലാഭക്കണക്കാണ് വേണ്ടത്? ഇനി വേഗം പോയി അമ്മയ്ക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ നോക്ക്. വേലായുധേട്ടൻ പറഞ്ഞ ലോജിക് പൂർണമായും മനസ്സിലായില്ലെങ്കിലും നാരായണേട്ടൻ കണ്ണുനീരോടെ എന്നാൽ മുഖത്തൊരു ചിരിയോടെ ആ കാശും വാങ്ങിപ്പോയി. ചുറ്റും നിന്നവർ ചോദിച്ചു, അല്ല വേലായുധ, ആ 500 രൂപ നിനക്ക് നഷ്ടമല്ലേ? വേലായുധേട്ടൻ മീശ തിരുമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പാവത്തെ സഹായിച്ചത് പുണ്യമല്ലേടോ? വല്ലപ്പോഴും ഒരു പുണ്യം ഞാൻ മേടിക്കുന്നതിൽ നിങ്ങൾക്കെന്താ ഇപ്പൊ വിഷമം? വേലായുധേട്ടന്റെ പുണ്യപ്രവൃത്തിയെ വാഴ്ത്തിക്കൊണ്ട് ആളുകൾ പോയപ്പോൾ ക്യാഷ് കൗണ്ടറിലിരുന്ന ഭാര്യ വേലായുധേട്ടനോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച നാരായണേട്ടന്റെ തെങ്ങിൽ നിന്ന് നമ്മുടെ പറമ്പിലേക്ക് വീണ തേങ്ങ കുലവെട്ടി വിറ്റപ്പോ കിട്ടിയത് 1000 രൂപ. നാരായണേട്ടൻ ഇപ്പോ കൊടുത്തത് 500 രൂപ, ബാക്കി 500 രൂപ കയ്യിൽ. വേലായുധേട്ട പുണ്യപ്രവൃത്തി കലക്കി. ഭാര്യയെ നോക്കി കണ്ണുറുക്കി ചിരിച്ചുകൊണ്ട് വേലായുധേട്ടൻ ചായ അടിക്കാൻ തുടങ്ങിയെന്ന് തുടർക്കഥ. ഷൈബിയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്.
1: ഷൈബി, ഈ കത്ത് നല്ലൊരു
0: കത്താണ്.
1: കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കൂടെ അറിഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു വീട്ടില് കള്ളമാര് കേറുമെന്ന് പേടിച്ചിട്ട് ആക്രി വെച്ച കൂട്ടത്തില് 20 പവം വെച്ച ഒരു അമ്മ ഉണ്ടായിരുന്നു. എന്നിട്ട് അമ്മ വീട്ടിലില്ലാത്ത സമയത്ത് വേസ്റ്റ് എടുക്കാൻ ആള് വന്നപ്പോ ഇത് കൊടുത്തു വിട്ടു മോള്. 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, അമ്മ വന്ന് ആ വേസ്റ്റ് നോക്കുമ്പോ കാണാനില്ല. അപ്പൊ അവളോട് ചോദിച്ചപ്പോ പറഞ്ഞു, അത് ഞാൻ വേസ്റ്റുകാരൻ വന്ന് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞു. പിന്നെ അയാളുള്ള സ്ഥലം നോക്കിപ്പോയി. ഇവരെന്താന്ന് വെച്ചാൽ വേസ്റ്റ് എടുത്ത് കൊണ്ടുവന്ന് അപ്പൊ തന്നെ അതങ്ങ് തട്ട് റെഡിയാക്കൂല. ആ സഞ്ചി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആ 20 പവൻ കിട്ടുകയും ചെയ്തു. അത് കിട്ടിയ ഒരാളില്ലേ, ആ വേസ്റ്റ് എടുക്കുന്ന അയാളോട് തോന്നിയ ഒരു ബഹുമാനല്ലേ? കാരണം എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു

0: കാലഘട്ടത്തിൽ ഇത്രയും വിലയുള്ള സമയത്തൊക്കെ ഒരു 20 പവനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. അതും ആരും എടുക്കരുത് എന്ന് വിചാരിച്ചിട്ട് വേസ്റ്റ് കൊണ്ടിട്ടുണ്ടാവും. വേസ്റ്റ് എടുത്ത് വേറൊരാള് പോയി എന്ന് പറയുമ്പോ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരാള് ഉണ്ടാക്കുന്ന ഒരു കാശ് ഏതെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അത് തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം.
1: ഒരു 500 രൂപ കൊണ്ട് രണ്ടാളുടെ സങ്കടം മാറി എന്ന് പറഞ്ഞില്ലേ?
0: അതെ.
1: ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്,
0: നിങ്ങളെ പറ്റിക്കൽ പ്രസാദം ഇതാണ്,
1: അല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഞാനൊരു ദിവസം നോക്കുമ്പോ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഹോട്ടൽ നടത്തുന്ന ഒരാൾ, അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പച്ചക്കറി കടക്കാരന് 500 രൂപ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. 500 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ കടം തീർന്നല്ലോ. അപ്പൊ പച്ചക്കറിക്കാരൻ പറഞ്ഞു പാല് കൊണ്ടുവന്ന് തരുന്ന ഒരാളുടെ എനിക്ക്
0: സ്ഥിരമായിട്ട്
1: അയാൾക്ക് 500 രൂപ കൊടുത്തു. അപ്പൊ അയാളുടെ കടം തീർന്നല്ലോ. അപ്പൊ പാലുകാരൻ പറഞ്ഞു പലചരക്ക് കടന്ന് ഞാനൊരു 500 രൂപ കൊടുക്കാനുണ്ട്, അയാൾക്കും അത് കൊടുത്തു. അപ്പൊ അയാളുടെ കടം തീർന്നല്ലോ. പലചരക്കുകാരൻ പറഞ്ഞു ഈ ചായക്കടക്കാരന് ഞാനൊരു 500 രൂപ കൊടുക്കാനുണ്ടെന്ന്, അയാളും കൊടുത്തു. അപ്പൊ നിങ്ങൾ ആലോചിച്ച ഒരൊറ്റ 500 രൂപ കൊണ്ട് എത്ര ആളുടെ കടം തീർന്നു?
0: കടം തീർന്നത് മാത്രല്ല, ആ കൊടുത്തെടുത്തന്നെ അത് എത്തുകയും ചെയ്തു.
1: അപ്പൊ അതാണ്, ഒരു 500 രൂപ കൊണ്ട് എത്ര ആളുടെ 500 രൂപയുടെ കടം തീർന്നത്?
0: അതെ.

0: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: എന്റെ നിശബ്ദ പ്രണയം, എന്റെ അല്ലട്ടാ ഈ കത്തെഴുതിയാളുടെ പ്രണയം. മനുഷ്യന്റെ ജീവിതത്തിലെ ഊർജദായകമായ, ഉന്മേഷദായകമായ ഒരു വികാരമാണ് പ്രണയം. അതൊരു സാർവലൗകികതയുള്ള ഒരു പ്രതിഭാസമാണ്. കവികളും കഥാകാരന്മാരും നോവലിസ്റ്റുകളും ഉൾപ്പെടുന്ന എല്ലാ കലാകാരന്മാരുടെയും വിഷയമാണ് പ്രണയത്തെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും അനുഭവവും ഇവിടെ കുറിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം പാവനമായ, വിശുദ്ധമായ ഒരു വികാരമാണ് പ്രണയം. അത് മാംസനിബദ്ധമായ രാഗമല്ല. പ്രസിദ്ധ ഗാനരചയിതാവ് ശ്രീ അപ്പൻ തച്ചേത്ത് പ്രണയത്തെ കുറിച്ചൊരു മധുരമായ പാട്ട് എഴുതിയിട്ടുണ്ട്.

0: ഉണ്ട്. രാജപരമ്പര എന്ന ചിത്രത്തിൽ ഗാനഗന്ധർവൻ പാടിയ ദേവി നിൻചിരിയിൽ ഈ പാട്ടിലെ കാമുകൻ തന്റെ പ്രണയിനിയെ ഒരു ദേവതയായി സങ്കല്പിക്കുന്നു. അവളെ ശ്രീകോവിലിൽ ഒരുക്കി കുടിയിരുത്തി, അതായത് തന്റെ കാമുകിയുടെ ഭൗതികമായ സൗന്ദര്യത്തിനോ മാസ്മരീകത്വത്തിനോ പ്രാധാന്യം നൽകുന്നില്ല. ഇതുപോലെയാണ് എന്റെ പ്രണയ സങ്കല്പവും. പഠനകാലത്ത് ഒരു അന്തർമുഖത്വം എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുഖം നോക്കുമ്പോൾ വിറയൽ, വിയർക്കൽ. കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒറ്റപ്പാലത്ത് എന്റേത് ഉച്ച ഷിഫ്റ്റ് ക്ലാസ് ആയിരുന്നു, ഓൺലി ബോയ്സ്. അക്കാലത്ത് ഋഷ്യശൃംഗന്റെ അവസ്ഥയായിരുന്നു എനിക്ക്. ഒരു വൈശാലി എന്റെ ജീവിതത്തിലേക്ക് വരുമോ? ഡിഗ്രിക്ക് ചേർന്നപ്പോ ഒരു ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. സിനിമാ നടൻ രവികുമാറിന്റെ ആരാധകൻ, ബെൽബോട്ടം പാൻസ് ഇട്ട് സുന്ദരനായ ആ നടൻ യുവാക്കളുടെ ഹരമായിരുന്നു. അനുപല്ലവിയിലെ എൻ സ്വരം പൂവിടും ഗാനമേ എന്റെ ചുണ്ടിലും തത്തിക്കളിക്കാൻ തുടങ്ങി. പ്രണയത്തെ കുറിച്ച് ഞാനും സ്വപ്നം കണ്ടു തുടങ്ങി. ഡിഗ്രി ക്ലാസ്സിൽ എന്റെ സുഹൃത്തുക്കൾ സുരേഷ്, ഹരി, സന്തോഷ് എന്നിവരായിരുന്നു. അവരെപ്പോഴും പ്രേമത്തെയും അതിനുവേണ്ടി അവർ നടത്തുന്ന വീരഗാഥകളെ കുറിച്ചും വാദോരാതെ പറയുമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടെ കോളേജ് വരാന്തയിലൂടെ നടക്കുക പതിവാക്കി. ചെങ്ങായിമാർ അവരുടെ പ്രണയിനികളുടെ ക്ലാസ് മുറിയുടെ അടുത്തെത്തുമ്പോൾ അവരെ നോക്കി കടക്കണ്ണെറിയും, കാക്കനോട്ടം നോക്കുകയും ചെയ്യുമ്പോ നിഷ്കാമനായ ഈ ഉള്ളവന്റെയും ഉള്ളിൽ മെല്ലെ പ്രണയത്തിന്റെ കൊടിയേറ്റം ആരംഭിച്ചു. കൂട്ടുകാർ പ്രണയച്ചെടി മുട്ടിടാൻ വീറും വാശിയുമേകി. ഞാനും സുന്ദരക്കുട്ടപ്പനായി അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങി. ഒരു ദിവസം ബോട്ടണി ക്ലാസിന്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഞാൻ വഴുതി വീണു. എന്റെ കരച്ചിൽ കേട്ട് പലരും ഓടി വന്നതിനിടയിൽ ഒരു നമ്രമുഖി എന്റെ അരികിൽ വന്ന് കൂട്ടുകാരിയുടെ കൂടെ നിന്ന് എന്നെ എഴുന്നേൽക്കുവാൻ സഹായിച്ചു. ഇതെന്റെ മനസ്സിലെ ക്യാമറയിൽ പതിയാനിടയാക്കി. കവിളിൽ കാക്കപ്പുള്ളിക്കാരിയെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ബോട്ടണി ക്ലാസ് വരാന്തയിലൂടെ നടക്കുക ശീലമായി. വീഴലും ശീലാക്കിയ ഭഗവാനെ. എങ്ങു നിന്നോ എന്നിലെ കാമുകൻ ആവേശഭരിതനായി. ദിവസവും കാണും ഒരു ചെറു പുഞ്ചിരി. പേര് ചോദിച്ച് പരിചയപ്പെടാൻ കൂട്ടുകാർ പറഞ്ഞെങ്കിലും ധൈര്യം ചോർന്ന നിലയിലാകും ഞാൻ. അങ്ങനെ ബിരുദ പഠനം തീരും വരെ ആ നില തുടർന്നു. ഒരു വെറും ചിരിയിൽ മാത്രം ഒതുങ്ങിയ നിശബ്ദ പ്രണയമായിരുന്നു അത്. അതിന് കോളേജ് മാത്രം സാക്ഷി. അവൾ ആരെന്നോ ഒന്നും തിരക്കിയില്ല. കോളേജ് മാഗസിനിൽ ഞാൻ ആ വിശുദ്ധ നിശബ്ദ പ്രണയത്തെ കുറിച്ച് എഴുതി. ചിരിക്കുന്ന നമ്രമുഖിയായ അവളെ കുറിച്ച് എം മനോജ് കൃഷ്ണൻ പാലക്കാടിൽ നിന്നാണ് ഈ കഥ.
1: സൂപ്പറായിട്ടുള്ള കത്താണ് അല്ലേ. ഇപ്പോ നമ്മള് എപ്പോഴും പറയാറുണ്ട്, ഓരോ പ്രായത്തിൽ നമുക്ക് ഓരോ വികാരങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും പ്രായത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത വികാരങ്ങളിൽ ഒന്നാണ് പ്രണയം എന്ന് പലപ്പോഴും പറയാറുണ്ട്. ആ പ്രണയത്തെ കുറിച്ച് പറയുമ്പോ അധിക ആളുകളും പറയാറുള്ളത് ക്യാമ്പസിനെ കുറിച്ചിട്ടാണ്. ആ ക്യാമ്പസിൽ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ബിംബം ഉണ്ടാവും, ചില സ്ഥലങ്ങൾ ഉണ്ടാവും, അതൊക്കെ ആയിരിക്കും പ്രണയം പൂത്തുലഞ്ഞ സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പ്രണയ വസന്തകാലത്തിന്റെ ഒരു ഏടാണ് നമ്മുടെ മനോജ് ഇപ്പൊ നമുക്ക് എഴുതി അയച്ചിരിക്കുന്നത്.
0: മനോജിനോട് എനിക്ക് പറയാനുള്ളത്, മനോജ് ഇത് തന്നെയാണ് നല്ലത്. നമ്മൾ ഒരാളെ പ്രണയിച്ച് അയാളെ സ്വന്തമാക്കി, പിന്നീട് പരസ്പരം മുമ്പുണ്ടായിരുന്ന ആ ഒരു സ്നേഹമൊന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രണയമെങ്കിലും നമുക്ക് താലോലിച്ച് ജീവിക്കാലോ. അതുകൊണ്ട് പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കിട്ടുക വേണ്ട, കെട്ടിയ കഴിഞ്ഞാട്ടാ.
1: ഈ അഭിപ്രായം എന്ന് പറയുന്നത് ആശേച്ചിയുടെ മാത്രം അഭിപ്രായമാണ്
0: കേട്ടോ.
1: അഭിപ്രായമല്ല, എന്റെ അഭിപ്രായമല്ല. കാരണം തേച്ച് പോവുക എന്ന് പറയുന്ന പിന്നെ തേച്ചൊട്ടിക്കുക.
0: ഇല്ല, തേച്ചൊട്ടിക്കല്ല. ഒരു പ്രണയം മനസ്സിലുണ്ടെങ്കിൽ അത് മനസ്സിലവിടെ നിന്നോട്ട് ആരോടും പറയണ്ട.

0: മരുന്നുകളുടെ മനം മടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: അശജി
3: ഏട്ടാ,
2: തേച്ചൊട്ടിച്ചു പോയാ.
3: ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നോ, നമ്മൾ ഈ പ്രണയിക്കുമ്പോഴൊന്നും നമ്മുടെ യഥാർത്ഥ മുഖം പലപ്പോഴും ആരും കാണിക്കാൻ ശ്രമിക്കാറില്ല. രണ്ടുപേരും കൂടി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴൊക്കെയാണ് അവരുടെ ഉള്ളിലുള്ള.
2: പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അതായത്, നമ്മൾ ജീവിതത്തിന്റെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സ്നേഹവും പ്രണയവും മാത്രം മനസ്സിൽ സൂക്ഷിച്ച് പരസ്പരം അവരവരെ കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തെ പ്രണയത്തെ കുറിച്ചിട്ടാണ് സുഖം എന്ന് പറയുന്നത്. പക്ഷെ പ്രണയിച്ചതിന് ശേഷം കല്യാണം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് രണ്ടുപേരും നടന്നു നീങ്ങുന്നത്. പരസ്പരം പ്രണയിക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ കാൽപ്പനിക യുഗത്തിൽ മാത്രം ജീവിക്കാൻ സാധിക്കുന്നതല്ല. അതിനപ്പുറം അവർക്ക് ജീവിതത്തിന്റെ ഒരുപാട് പ്രാരബ്ധങ്ങളെ, പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകണം. അവിടെയാണ് പലപ്പോഴും പറഞ്ഞത്, അയ്യോ കല്യാണം കഴിയുന്നവർ എന്തൊരു സ്നേഹമായിരുന്നു, പക്ഷെ കല്യാണത്തിന് ശേഷം അതില്ലല്ലോ എന്ന്. കല്യാണത്തിന് ശേഷം അതില്ലെങ്കിലും നമ്മൾ എപ്പോഴും അറിയേണ്ടത്, ലോകത്തിൽ ഏറ്റവും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭാര്യയായിരിക്കും, ഭാര്യയെ സ്നേഹിക്കുന്നത് ഭർത്താവായിരിക്കുന്നത് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ആ തോന്നലിന്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെയാ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് പ്രണയമില്ല എന്നൊന്നുമല്ല. അതുകൊണ്ട് ആശേച്ചി പറയുന്ന ഒരു ഒപ്പീനിയൻ അവിടെ നിന്നോട്ടെ, വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം പ്രണയിച്ച് അതിനുശേഷം ആ പ്രണയാർദ്രമായിട്ടുള്ള ഒരു ജീവിതം വിവാഹാനന്തരവും കൊണ്ടു നടക്കാൻ സാധിക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്.
3: ബാലട്ടൻ ഈ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അതിനെയാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അവൾക്കും അവളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, എനിക്കും എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇത് രണ്ടും യോജിപ്പിച്ച് കൊണ്ടുപോകണം എന്നുള്ള മനസ്സ് കുറച്ചു പേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതില്ലാത്തടത്താണ് നമുക്ക് പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രണയിച്ച് കല്യാണം കഴിക്കണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് നിൽക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്ത് തന്നെയാലും കൊച്ചുനാളിലുള്ള നമ്മുടെ ആദ്യ പ്രണയങ്ങൾ എന്നും നമ്മുടെ മനസ്സിൽ താലോലിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ എടുത്തു പറഞ്ഞത്. കഷ്ടകാലത്തിൽ എനിക്കത് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് താലോലിക്കാൻ ഇന്നൊന്നുമില്ല. അപ്പൊ താലോലിക്കാൻ ഇനി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ പറയുകയാണ്.
0: വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
3: നന്ദി,
0: നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ സംയോജിത കൃഷി, സുസ്ഥിരമായൊരു കൃഷിരീതി, ഡോക്ടർ ജേക്കബ് ജോണുമായി അഭിമുഖം. ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9:00. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ ആരംഭിക്കുന്നു. സർഗാത്മകതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ പരിലസിക്കുന്ന സപ്തസ്വരരാഗ ലയങ്ങൾ, മനുഷ്യ മനസ്സിന് എന്നും എപ്പോഴും സ്വാധീനിക്കുന്ന സംഗീതത്തിൻ്റെ സർഗവിശുദ്ധിയിൽ ജീവിത മുഹൂർത്തങ്ങൾ ആനന്ദദായകമാകുന്നു. പാട്ടിലേക്ക്. കാലാപാനി എന്ന ചിത്രത്തിൽ ഇളയരാജയും ചിത്രയും സംഘവും. ഇളയരാജയുടെ സംഗീതത്തിൽ വരികൾ ഗിരീഷ് പുത്തഞ്ചേരിയുടേത്.

0: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. യാത്രക്കിടെ ടി സി ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും ഒ ടി പി, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
1: RBI പറയുന്നു, ഒ ടി പി അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
2: ചിത്രം സ്വാഗതം. പാടിയവർ ജി വേണുഗോപാൽ, MG ശ്രീകുമാർ, മീൻമിനി. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം രാജാമണി.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: എഴുപൊന്ന തരകൻ എന്ന ചിത്രത്തിൽ ശ്രീനിവാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം പകർന്നത്.

0: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം. 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
2: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടൻ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെൻ്റ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 04842423 97 അല്ലെങ്കിൽ 94465588 എന്ന നമ്പറിൽ വിളിക്കുക. 04842424397 അല്ലെങ്കിൽ 94465588 സമയം ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ. പരസ്പരം തത്സമയ ഫോണിൻ പരിപാടി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ ഈ പടത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനമൊരുക്കിയവർ കൈതപ്രം ജോൺസൺ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ സ്നേഹത്തീരത്ത്, ഈ ചിത്രത്തിൽ കവിതാ സുബ്രഹ്മണ്യം, ഗാനരചന S. രമേശൻ നായർ, സംഗീതം L. സുബ്രഹ്മണ്യം.

ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിൽ സംഗീത്, സംഗീത പ്രഭു എന്നിവർ ആലപിച്ച ഗാനം. സന്തോഷ് വർമ്മയുടെ രചന, രാഹുൽ രാജിൻ്റെ ഈണം.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടി FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 33 മിനിറ്റും 48 സെക്കൻഡും. ചിത്ര ശബ്ദം സംഘം, കൈക്കൂടുന്ന നിലാവ് എന്ന ചിത്രത്തിൽ ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കൈതപ്രം.

ചിത്രം അവരുടെ രാവുകൾ, പാടിയത് വൈശാഖ് സി മാധവ്. ഗാനരചന സിബി പടിയറ, സംഗീതം ശങ്കർ ശർമ്മ.

എഫ് എം മോർണിംഗ് സെലക്ഷനിൽ അടുത്ത ഗാനം വേഗം എന്ന ചിത്രത്തിൽ നിന്ന്. സിദ്ധാർത്ഥ് മേനോൻ, കൃഷ്ണ ബോങ്കനെ, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയത്. ഗാനമെഴുതിയത് അനു എലിസബത്ത് ജോസ്, സംഗീതം ഗോവിന്ദ് വസന്താ.

ജി ശ്രീകുമാർ മേഘം എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഗാനമൊരുക്കിയവർ ഗിരീഷ് പുത്തൻചേരി, അവസേപ്പച്ചൻ. ഇനി യേശുദാസും രാധിക തിലകം ചേർന്ന് പാടിയത് പ്രണയനിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന എസ് രമേശൻ നായർ, ഈണം ബേണി ഇഗ്നേഷ്യസ്.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ 10:15 തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. NCERT യുടെ 66-ാം സ്ഥാപക ദിനത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാർത്ഥികൾക്ക് ആശംസ നേർന്നു. ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസം നവീകരിക്കുന്നതിലും യുവതലമുറയുടെ ചിന്താശേഷി വളർത്തിയെടുക്കുന്നതിലും NCERT നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 592 വിദേശികൾ ഉൾപ്പെടെ 3925 പേരെയാണ് കാണാതായത്. ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് പോഷകവാരം. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പോഷകാഹാര വാരാചരണം. കരിവണ്ടി യുഗത്തിൽ നിന്ന് വന്ദേഭാരത് കാലത്തേക്ക് ആരോഗ്യമേഖലയെ മാറ്റുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിൽ പ്രശ്നങ്ങൾ ഏറെയുണ്ടെന്നും സമഗ്രമാറ്റം ഘട്ടംഘട്ടമായി നടപ്പാക്കുമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് ആദ്യ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട് വിലങ്ങാട് കോടതി ജീവനക്കാരനായ BC സുനിൽ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിച്ച വിവിധ ഓണം വിപണന മേളകൾ മികച്ച വിറ്റുവരവ് കൈവരിച്ചു. 148 മേളകളിലൂടെ ആകെ 3,15,07,517 രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. ദുബായിൽ 2020 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശിന് ജയം. ഇന്തോനേഷ്യയെ 71 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സസ്തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജി മോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ത്രീകളിലെ വന്ധ്യതയുടെ കാരണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. എപ്പോഴായാലും നമ്മൾ ഒരു വന്ധ്യത ക്ലിനിക്കിൽ പോവുകയാണെങ്കിൽ സ്ത്രീയും പുരുഷനും ആ കപ്പിൾ അല്ലെങ്കിൽ ഒരു പങ്കാളിയായിട്ട് വേണം തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കിൽ പോകേണ്ടത്. അതിൽ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50% സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ ആകാം വന്ധ്യതയ്ക്കുള്ള കാരണം. മറ്റുള്ള 50% അതിൽ പുരുഷന്മാർക്കുള്ള പ്രശ്നങ്ങളാവാം കാരണം. അപ്പോൾ സ്ത്രീകൾക്കുള്ള വന്ധ്യതയ്ക്കുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധിയുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ടത് അണ്ടോൽപാദനത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, ആ ഒരു കൃത്യമായിട്ടുള്ള മാസമുറ വരാതിരിക്കുകയും അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിനെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2026 ജൂലൈയിൽ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാർ കൂടിയിരുന്ന് അതിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PCOS ആയ പഴയ PMOS ആണ് ഇപ്പോൾ കാണുന്ന സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരും. രണ്ടാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അണ്ടവാഹിനിക്കുഴലിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഫാലോപ്യൻ ട്യൂബിലുള്ള പ്രശ്നങ്ങൾ കാരണം വന്ധ്യതയ്ക്ക് കാരണമാകാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ യൂട്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അഡിനോമയോസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്, ജന്മനാ ഗർഭപാത്രത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധിവരെ വന്ധ്യതയ്ക്ക് കാരണമാകാം. അത് കഴിഞ്ഞാൽ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓവറിയിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സിസ്റ്റുകൾ, അതായത് ചെറിയ ചെറിയ മുഴകൾ വരാം. അതിലേറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം ആദ്യമായി നമ്മൾ ഓവറിയിലാണ് തുടങ്ങുന്നതെങ്കിലും അത് അടുത്തുള്ള ഈ അവയവങ്ങളായ ഫാലോപ്യൻ ട്യൂബിനെയും ഈ പെരിട്ടോണിയൽ ക്യാവിറ്റി, അതായത് വയറിനകത്തുള്ള പെരിട്ടോണിയത്തിലെയൊക്കെ ബാധിച്ച് ശരിയായ രീതിയിലുള്ള അണ്ടോൽപാദനം നടക്കാതിരിക്കുകയും അതും ഈ ഒരു അടുത്ത കാലത്ത് PMOS ശേഷം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖവും വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ സെർവൈക്കൽ ഫാക്ടർ എന്ന് പറയും, അതായത് ഗർഭാശയ ഗളം അവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും, എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബീജത്തിനെ അകത്തോട്ട് കടത്തി വിടാതെ വരികയും അതിനെ സെർവൈക്കൽ ഫാക്ടറായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഏകദേശം ഒരു 10-15% നമ്മൾ എല്ലാ കാരണങ്ങളും റൂൾ ഔട്ട് ചെയ്തിട്ടും ഒരു കാരണം പോലും കണ്ടുപിടിക്കാത്ത അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവവും കൂടെ ഉണ്ട്. അപ്പം പ്രധാനപ്പെട്ട നമ്മൾ 2-3 കാര്യങ്ങൾ, ഒന്ന് ഈ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് സിൻഡ്രോം, അത് PMOS, രണ്ട് എൻഡോമെട്രിയോസിസ്, പിന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ വയസ്സാണ്. വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ സാധാരണ രീതിയിൽ ആദ്യമായി ഒരു 13-14 വയസ്സിൽ മെൻസസ് ആകുമ്പോൾ ഏകദേശം 30 മുതൽ 40

0: ലക്ഷം കുഞ്ഞ് അണ്ടങ്ങളുമായിട്ടാണ് അവർ അവർ ജനിക്കുന്നത്. അതായത് ഏകദേശം 13-ാമത്തെ വയസ്സിലൊക്കെ ഇത്ര തന്നെ ഉണ്ടാവും. അത് ഓരോ വർഷം കൂടുന്തോറും നമ്മളുടെ അണ്ടാശയത്തിലുള്ള അണ്ടങ്ങളുടെ എണ്ണം ആ ഒരു വർഷത്തിൽ ഓരോ വർഷവും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. അത് ഭയങ്കരമായിട്ട് കുറയുന്നത് ഏകദേശം 34-35 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ 34-35 വയസ്സാകുമ്പോഴത്തേക്ക് ഈ 30 ലക്ഷം അണ്ടം എന്നുള്ളത് ഏകദേശം ഒരു 3 ലക്ഷത്തിനടുപ്പിച്ച് താഴോട്ട് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 40-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 10,000 മുതൽ 1,000 അണ്ടങ്ങളുടെ റിസർവേ വരുന്നുള്ളൂ. അപ്പോൾ അണ്ടങ്ങളുടെ റിസർവ് ഇങ്ങനെ ക്രമമായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് വന്ധ്യതയുടെ ചാൻസസ് വളരെ കൂടുതലാണ്. അവർക്ക് ചികിത്സ ചെയ്താലുള്ള സക്സസ് റേറ്റും വളരെ കുറവായിട്ട് വരുന്നു. ഈ അണ്ടോൽപാദന ശേഷി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് സാധാരണ രീതിയിൽ മെനോപോസ് എന്ന് പറഞ്ഞ, അതായത് ആർത്തവവിരാമം സംഭവിക്കുന്നത്. സോ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൂടാതെ സ്ത്രീകളുടെ വയസ്സ് ഏറ്റവും പ്രാധാന്യം അർഹിക്കപ്പെട്ട ഒരു കാര്യം.
1: സർ, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത ദമ്പതികൾ എപ്പോഴാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിനെ സമീപിക്കേണ്ടത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്?
0: വളരെ നല്ല ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഒരു വർഷം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച്, ചിലർ ശ്രമിക്കത്തില്ല, നല്ലോണം ശ്രമിച്ച് എല്ലാ മാസവും പ്രോപ്പറായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഓവുലേഷൻ ടൈമൊക്കെ നോക്കി ഒരു വർഷം നോക്കി അവർ പരാജയപ്പെട്ടാൽ മാത്രമാണ് ഒരു വന്ധ്യതാ ക്ലിനിക്കിലെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരുന്നത്. കൂടാതെ സ്ത്രീകളുടെ വയസ്സ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 35 വയസ്സിന് മേലെയാണെങ്കിൽ ഈ ഒരു വർഷം എന്നുള്ളത് 6 മാസമാവും. ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. 6 മാസം കഴിയുമ്പോൾ തന്നെ ഈ ദമ്പതികൾ അവർ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ ഒരു ക്ലിനിക്കിനെ സമീപിക്കേണ്ടതാണ്. അതുകൂടാതെ ഇപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പം ചെറിയ അസുഖങ്ങളുണ്ടാവും, അതായത് ഓവുലേഷൻ കറക്റ്റായിട്ട് മാസം മുറ കറക്റ്റായിട്ട് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ ഒരു മുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നോ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ അല്ല അണ്ടാശയത്തിലുള്ള മുഴകൾ, എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം, ഇതിനൊക്കെ മരുന്ന് കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, അതിനു മുമ്പ് തന്നെ ഒരു ക്ലിനിക്കിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ദമ്പതികൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടോ മാത്രമല്ല പോകേണ്ടത്, എപ്പോഴും ഒരു കപ്പിളായിട്ടാണ്, നിങ്ങളൊരു യൂണിറ്റാണ്, ഒരു ദമ്പതിമാരായിട്ട്, അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ആദ്യമായിട്ടുള്ള ഒരു നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി, അതായത് മുൻ മുന്നേ ഉള്ള എന്തെല്ലാമാണ് അവർക്ക് നടന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയും. അതിലിപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുവാണെങ്കിൽ അവർക്ക് എന്നാണ് മെനാർക്കി, അതായത് ആദ്യമായിട്ട് ആർത്തവം വന്ന വർഷം, പിന്നെ അതെല്ലാം ക്രമമായിട്ട് വരുന്നുണ്ടോ, അത് വരുമ്പോൾ അമിതമായിട്ടുള്ള വേദനയുണ്ടോ, അത് വെച്ചിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് വെളുത്ത ദ്രാവകമോ അല്ലെങ്കിൽ ഡിസ്ചാർജ് വല്ലതും ഉണ്ടോ, ശാരീരിക ബന്ധത്തിൽ അവർ ഏർപ്പെടുന്നുണ്ടോ പ്രോപ്പറായിട്ട്, ആ ഓവുലേഷൻ ടൈമൊക്കെ അവർക്ക് അറിയാമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററിയിൽ അവരുടെ മുൻപുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചറിയുന്നു. അതിനുശേഷം നമ്മൾ അവരുടെ ആന്തരികമായുള്ള പരിശോധനകൾ ചെയ്യുന്നു, പർവജനൽ എക്സാമിനേഷൻ ചെയ്യുന്നു, വയറ് എക്സാമിൻ ചെയ്താൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരു കാര്യം കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ, ഇപ്പം യൂട്രസിൽ ഒരു മുഴയാണെങ്കിൽ നമുക്ക് ഒരു പർവജനൽ എക്സാമിനേഷനിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസിലെത്തുകയാണ്. അപ്പം സ്ത്രീയുടെ പ്രശ്നമാണോ പുരുഷന്റെ പ്രശ്നമാണോ എന്ന് ഏകദേശം ഒരു 70 മുതൽ 80% വരെ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകൾ വേണമോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നത്.
1: സർ, അതുപോലെ തന്നെ ഇത്തരം ക്ലിനിക്കുകളിൽ ദമ്പതിമാർക്ക് അവിടെ എന്തെല്ലാം പരിശോധനകളാണ് ലഭ്യമാകുന്നത്?
0: ആദ്യമായിട്ടുള്ള ഈ ഹിസ്റ്ററി ടേക്കിംഗ് കഴിഞ്ഞ ശേഷം പുരുഷനാണെങ്കിൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പുറമെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബീജപരിശോധന, ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ല രീതിയിലുള്ള ബീജപരിശോധനയോട് പുരുഷന്റെ ഒരു 90% പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനോ നമുക്ക് കണ്ടുപിടിക്കാനോ ആവും. സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ സാധാരണ രീതിയിലുള്ള എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് അവരുടെ ഹോർമോൺസ് സാധാരണ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം മെൻസസിലോ അല്ലോ ചിരി പീരിയഡ്സിലൊക്കെ ചിരി ഒരു ആർത്തവത്തിൽ ക്രമം തെറ്റിയൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ തൈറോയിഡ് അതിൻ്റെ അസുഖം ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു തൈറോയിഡ് എന്ന് പറഞ്ഞ ഹോർമോൺസ് ചെയ്യാറുണ്ട്, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ചെയ്യാറുണ്ട്, പിന്നെ സാധാരണ രീതിയിലുള്ള ഷുഗർ, നമ്മുടെ HP, അത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ്, അതൊക്കെ ചെയ്യും. അതുകൂടാതെ വന്ധ്യതയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു അൾട്രാസൗണ്ടാണ്, അതായത് സ്കാനിങ് ആദ്യമായിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ താല്പര്യമുള്ള ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസും ഓവറിയുമാണ്. അവയെ ക്ലിയർ ആയിട്ട് കാണണം.

0: നോക്കണമെങ്കിൽ നമ്മൾ ട്രാൻസ് വജൈനൽ അല്ലെങ്കിൽ യോനി വഴി തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ട്രാൻസ് വജൈനൽ സോണോഗ്രാം ആണ് നമ്മൾ ആദ്യമായിട്ട് സ്ത്രീകളിൽ ചെയ്യുന്നത്. അത് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മെൻസസ് ആയിട്ട് ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തിന് ശേഷമാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു സ്ത്രീ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ ആദ്യത്തെ മെൻസസ് ആയിട്ട് ആദ്യത്തെ 5-ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ബേസ് ലൈൻ സ്കാൻ ചെയ്യുകയാണ്. ആ സ്കാനിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, അണ്ടാശയത്തിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും, ഗർഭാശയ ഗളത്തിൻ്റെ കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഗർഭാശയത്തിലുള്ള മുഴകൾ, അണ്ടാശയത്തിലുള്ള മുഴകൾ, ട്യൂബിലുള്ള മുഴകൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ഗർഭാശയത്തിൻ്റെ ആവരണമുണ്ട്, എൻഡോമെട്രി എന്ന് പറയും. എൻഡോമെട്രിയത്തിലുള്ള പ്രശ്നങ്ങളും ഈ വന്ധ്യതയ്ക്ക് കാരണമാകാം. ആ എൻഡോമെട്രിയത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ജനറലായിട്ടുള്ള പരിശോധന, അതിനുശേഷം ഹോർമോൺ പരിശോധന, അതിനുശേഷമാണ് നമ്മൾ ഈ ട്രാൻസ് വജൈനൽ സ്കാൻ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട്, അബ്ഡമൻ അല്ലെങ്കിൽ പെൽവിസിൻ്റെ സ്കാനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന്. അതിനുശേഷമുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാരണത്തിനനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം ഒക്കെ നമുക്ക് സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഗർഭാശയത്തിലെ മുഴകളാണെങ്കിൽ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ട്യൂബിൻ്റെ ബ്ലോക്ക് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പ്രത്യേകതരമായിട്ടുള്ള പരിശോധനകളുണ്ട്. അത് 2-ാമത്തെ ഘട്ടമായിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. ആദ്യത്തെ ഘട്ടത്തിൽ ഈ ജനറൽ പരിശോധന, ഹോർമോൺ പരിശോധന, പിന്നെ ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട്, ഇതോടെ നമ്മൾ സ്ത്രീകളുടെ പരിശോധന ഏകദേശം നമുക്ക് തീർക്കാം.
1: സർ, അവസാനമായി ഈ വന്ധ്യതാ പ്രശ്നം നേരിടുന്ന ദമ്പതികളോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: സമയമാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 34-35 വയസ്സ് സ്ത്രീകളുടെ പ്രായമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വന്ധ്യതാ ചികിത്സാ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. തീർച്ചയായിട്ടും വയസ്സാണ് ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ടൈംലി ട്രീറ്റ്മെൻറ്റ്, ചില ട്രീറ്റ്മെൻറ്റൊക്കെ ആ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. നമുക്ക് ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുക, നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനായിട്ട് പ്രോപ്പറായിട്ട് എക്സസൈസും ഡയറ്റും വെച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അണ്ടാശയത്തിൻ്റെ റിസർവ് ഒരുപാട് വൈകിക്കാതിരിക്കുക, കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകിക്കാതിരിക്കുക എന്ന് വെച്ച്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 35 വയസ്സ് തന്നെയാണ്. അതിൽ ഒരു കാരണം അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. 2-ാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ടങ്ങളുടെ റിസർവ് കുറഞ്ഞ അണ്ടങ്ങളിലുള്ള ക്വാളിറ്റി വളരെ കുറഞ്ഞു വരികയാണ്. ക്വാളിറ്റി കുറഞ്ഞ അണ്ടങ്ങൾ വെച്ചിട്ട് നമ്മൾ IVF ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള അന്യൂപ്ലോയിഡി പോലുള്ള, അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള ബേബീസ് ജനിക്കാനുള്ള സാധ്യതയും സ്ത്രീകളുടെ വയസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളൊരുപാട് ലേറ്റായിട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പം നോർമലായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഡൗൺ സിൻഡ്രോം പോലുള്ള അന്യൂപ്ലോയിഡീസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് അണ്ടാശയത്തിൻ്റെ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള ഒരു വ്യതിയാനം കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്.
1: സ്ത്രീകളിലെ വന്ധ്യത, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റജി മോഹന്, റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം

0: വേണ്ടി കേട്ടത് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ കേൾക്കാം, ചില്ലു ജാലകത്തിലും കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ 2026 വർഷത്തിലെ കാവ് സംരക്ഷണത്തിനുള്ള ധനസഹായത്തിന് ഈ മാസം 10 വരെ അപേക്ഷിക്കാം. കാവുകളിൽ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും കാവിൻ്റെ ജൈവ വൈവിധ്യ പരിപോഷണത്തിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കുമാണ് ഉടമസ്ഥർക്ക് ധനസഹായം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0481-3104-12.
1: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
2: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
1: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
2: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
3: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളി ഏജൻസീസ്.
0: മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷാ ഫോം ജില്ലാ കളക്ട്രേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നിന്ന് നേരിട്ടോ അതത് വില്ലേജ് ഓഫീസുകളിലും അതത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0484-242-2292 എന്ന നമ്പറിൽ വിളിക്കുക. 0484-242-2292.
4: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
5: എവിടുന്ന് വാങ്ങിക്കണം?
4: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
5: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
4: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: എന്നാ മൈജി തന്നെ പോവാം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
9: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
8: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: കേരളം തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ 13 ITIകളിലായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 280 സീറ്റുകളാണുള്ളത്. www.laborwelfarefund.in വഴി അപേക്ഷിക്കണം. www.laborwelfarefund.in. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും.
5: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
5: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: കേരളം ഖാദി ഗ്രാമവ്യവസായ ബോർഡിന് കീഴിൽ കളത്തൂരിൽ പ്രവർത്തിക്കുന്ന റെഡിമെയ്ഡ് യൂണിറ്റിലേക്ക് പരിചയസമ്പന്നരായ തയ്യൽക്കാരുടെ ഒഴിവുണ്ട്. 0481-25-6-0586 എന്ന നമ്പറിൽ വിളിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാം. 0481-25-6-0586. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇപ്പോൾ സമയം 10:30. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
10: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
11: പ്രായോജികർ
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ.

0: സെല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 15 രൂപ കൂടി 14,385 രൂപ നിരക്കിലും പവന് 1,15,080 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി, കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: ഏതൊക്കെ നാട്ടിൽ എന്തൊക്കെ വേഷം കിട്ടിയാലും മലയാളത്തം കൈവിടാൻ കേരളീയൻ ഒരുക്കമല്ല. അവന്റെ പൈതൃകത്തിൽ അവനെന്നും അഭിമാനിക്കുന്നു. സമൂഹ ജീവിതത്തിലും വസ്ത്രധാരണ രീതിയിലും ചിന്തയിലും നിലപാടുകളിലും ഈ പ്രത്യേകത അവൻ കാത്തുസൂക്ഷിക്കുന്നു. മല്ലു ഹിന്ദിയിലും മല്ലു ഇംഗ്ലീഷിലും സംവദിച്ച് ജീവിത വിജയം കൊയ്യുന്ന മലയാളിയെ അല്പം അസൂയയോടെ വീക്ഷിക്കുന്നവരാണ് മറുനാട്ടുകാർ. അവൻ്റെ ഭക്ഷണകാര്യത്തിലും അവൻ്റേതായ രുചിക്കൂട്ടുകളും രുചിഭേദങ്ങളുമുണ്ട്. കാലാകാലങ്ങളിലുണ്ടായ ചൈനീസ് യൂറോപ്യൻ രുചികളുടെ തള്ളിക്കയറ്റത്തിൽ മനം മയങ്ങിയ മലയാളി വീണ്ടും തൻ്റേതായ രുചികളിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളുൾപ്പെടെ പ്രാദേശിക ഭക്ഷണങ്ങൾ ഒരുക്കി മലയാളിയെ വരവേൽക്കാൻ തുടങ്ങി. ചൈനീസ് വിഭവങ്ങളും യൂറോപ്യൻ വിഭവങ്ങളും മാത്രം നിരന്നിരുന്ന പഞ്ചനക്ഷത്ര ഭക്ഷണമേശകളിൽ കപ്പയും മലബാറി കോഴിക്കറിയും കുട്ടനാടൻ മീൻകറിയും നടന്നു തുടങ്ങി. അങ്ങനെ സ്വന്തം രുചിഭേദങ്ങളെ ആഗോളതലത്തിൽ മലയാളി ശ്രദ്ധേയമാക്കി. ഭക്ഷണക്രമങ്ങളിൽ ഏറ്റവും സവിശേഷമായതാണ് മലയാളി സദ്യ. എല്ലാതരം രുചികളും കൃത്യമായ അളവിലും ചേരുകയിലുമുള്ള ഈ സദ്യകൾ ഏറ്റവും ആരോഗ്യപ്രദമാണെന്ന് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. മലയാളി എന്നും അഭിമാനിക്കുന്ന അവൻ്റെ മാത്രം സ്വന്തമായ സദ്യ.

എന്നും നമ്മുടെ രസമുകുളങ്ങളെ ഉദ്ദീപിപ്പിച്ചിരുന്ന നാടൻ ഭക്ഷണത്തിന്റെ കൊതിയൂറും മണമുള്ളതാണ് ഈ പാട്ട്. ഇന്ന് ഇതിൽ പറയുന്ന വിഭവങ്ങൾ ഹോട്ടൽ മെനുവിൽ കണ്ടുവരുന്നു എന്നത് കൗതുകകരമായൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കായി ഈ പാട്ട്.

മലയാളി സദ്യയെക്കുറിച്ച് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. സദ്യയും സദ്യയിൽ ഒരുക്കപ്പെടുന്ന കൂട്ടങ്ങളെക്കുറിച്ചും ഇതാ ഈ പാട്ടിലൂടെ നമുക്കൊന്ന് നോക്കാം. കൂട്ടത്തിലൊരു കാര്യം, ഇതിലെല്ലാവരും കുറച്ച് തിരക്കിലാണ്, നമുക്ക് കുറച്ച് മാറി നിൽക്കാം.

0: എണ്ണയൊഴിക്ക് കടുക് വറുക്ക് ഇലകൾ മുറിക്ക് നേരം പോയി എണ്ണയൊഴിക്ക് കടുക് വറുക്ക് ഇലകൾ മുറിക്ക് നേരം പോയി.
1: മാപ്പിളപ്പാട്ടിന്റെ ഖനിയിൽ നിന്നുമുള്ള ഈ പാട്ട് കേരളക്കരയാകെ അലയടിച്ചതാണ്. അപ്പത്തരങ്ങൾ ഒരുക്കി വെച്ച് മരുമോനെ സൽക്കരിക്കാൻ ഒരുങ്ങുന്ന അമ്മായിയെ നമുക്ക് പരിചയമുണ്ട്. കൂട്ടത്തിൽ കൊതിയൂറുന്ന വിഭവങ്ങളുടെ രുചിഭേദങ്ങൾ നമുക്ക് അനുഭവവേദ്യമാക്കി തന്ന ഈ പാട്ടിന് അനേകം പുതിയ രൂപങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഇതാ കൊതിപ്പിക്കുന്ന രുചിയുമായി.

മീശക്കാരനായാലും മീശയില്ലെങ്കിലും ദോശ തിന്നാൻ ആശയില്ലാതെ വരുമോ? മീശക്കാരനും ദോശക്കാരനും അവ തമ്മിൽ വെച്ച് മാറിയപ്പോൾ ഉണ്ടായ അനുഭവം കേരളക്കരയാകെ പാട്ടാണ്. മീശക്കാരൻ കേശവനായാലും മാധവനായാലും ഈ പാട്ട് നമ്മുടെ സ്വന്തം പാട്ട്.

ദോശക്കാരൻ കേശവന് ദോശ തിന്നാനാശ, ദോശ വാങ്ങാൻ കാശിനായി കത്തിലൊക്കെ ചീശ. ദോശക്കാരൻ കേശവന്.

അവൻ അവൻ

കട്ട്ലറ്റും ബർഗറും ഹോട്ട്ഡോഗും കയ്യേറിയ നമ്മുടെ വൈകുന്നേരങ്ങളിലെ ചായയോടൊത്തുള്ള സ്നാക്സിൽ നിന്ന് ഒരു തിരിച്ചുവരവിനൊരുങ്ങുകയാണ് മലയാളി. സ്നാക്സിൽ നിന്നും വീണ്ടും കടികളിലേക്കുള്ള അവന്റെ പ്രയാണം വെറുതെ ആയിരുന്നില്ല. അവന്റെ നാവിൽ ഇന്നും വെള്ളമൂറുന്ന പരിപ്പുവടയുടെയും പക്കുവടയുടെയും രുചിയുള്ള ഓർമ്മകൾ തന്നെയാണ്.

0: തിന്നോ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നോ.
1: ഓടി ഓടി വന്നോ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ തിന്നോ. വിറ്റാമിൻ സി ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്. കാറ്റ്.

കപ്പയും കഞ്ഞിയും മലയാളിയെ ഉണർത്തുന്നത് ഗൃഹാതുരമായ ഓർമ്മകളുടെ രുചിഭേദങ്ങളാണ്. മലയാളി എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഈ വിഭവം ഇതാ ഈ പാട്ടിൽ.

ഏത് ഭക്ഷണവും രുചികരമാകണമെങ്കിൽ ആവശ്യം വേണ്ടത് വിശപ്പ് തന്നെ. ഇന്ന് സുഭിക്ഷതയുടെ നടുവിലാണ് മലയാളികൾ ഏറെ പേരും. ഈ സുഭിക്ഷത സ്വന്തം അധ്വാനത്തിൽ നിന്നല്ല എന്നതും ശ്രദ്ധേയം. അങ്ങനെ അധ്വാനിക്കാതെ സുഭിക്ഷതയിൽ വസിക്കുന്ന നമുക്ക് എങ്ങനെ വിശപ്പുണ്ടാവും? വിശപ്പില്ലെങ്കിൽ ആഹാരം രുചികരമാകുന്നതെങ്ങനെ? ഇതാ ഈ പാട്ടിൽ വിരിയുന്നത് വിശപ്പിന്റെ വിളിയാണ്. ഈ വിശപ്പ് നമ്മിൽ പകർന്നു വരുന്നത് ആഹാരത്തിന്റെ ആസ്വാദ്യതയാണ് എന്നതിൽ രണ്ടു പക്ഷമില്ല.

ഇന്ന് നമ്മുടെ ഇടയിൽ പ്രചുരപ്രചാരം നേടിയതാണ് ഡൈനൌട്ട് എന്ന രീതി. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ ദിവസത്തിലൊരിക്കൽ ഭക്ഷണം ഹോട്ടലുകളിൽ ചെന്നിരുന്ന് കഴിക്കുക എന്ന സമ്പ്രദായം. ജീവിതവേഗം പലപ്പോഴും നമ്മെ ഇതിനായി പ്രേരിപ്പിക്കുന്നു. ഈ സത്യം ഇവിടെ വിസ്മരിക്കുന്നില്ല. എല്ലാ ദിവസവും ഭക്ഷണം തയ്യാറാക്കി വീട്ടിൽ കഴിയുന്ന വീട്ടമ്മയ്ക്ക് ഒരാശ്വാസം എന്ന സ്ത്രീപക്ഷ വീക്ഷണവും ഇതിലുണ്ട് എന്നതും മറക്കുന്നില്ല. എങ്കിലും പണ്ട് നമ്മുടെ ഇടയിൽ നിലനിന്നിരുന്ന കുടുംബ കൂട്ടായ്മകളും സമൂഹ ഭക്ഷണ രീതിയും ആയിരുന്നില്ലേ ഇന്നത്തെ ഡൈനൌട്ടിനേക്കാൾ മഹത്തരം? വിവിധ ഭക്ഷണ സാധനങ്ങൾ ഓരോരുത്തരായി ഒരുക്കി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിലപിക്കുന്ന സമൂഹ ജീവിതവും നമ്മെ തേടി വരികയല്ലേ ചെയ്യുക? ചിന്തിക്കുക. ഇന്നത്തെ ചില്ലുചാലകം ഇവിടെ പൂർണ്ണമാകുന്നു. കൊതിപ്പിക്കുന്ന രുചിഭേദങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം. അതുവരെ വിട.

0: ചില്ലജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം ഡോക്ടർ വിപുൽ മുരളി, സഹായം അർപ്പണ കൃഷ്ണരാജ്.
1: ആകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം. 34th സംസ്ഥാന നാടകോത്സവം പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6:30. നാടകം ഒരു സുന്ദര ദിവസം. ക്ലിൻ്റ് ആർട്ട് ഗാലറിയിൽ ആതിര ഹരികുമാറിൻ്റെ ഏകാംഗ ചിത്ര പ്രദർശനം രാവിലെ 10:00. നാട്ടുവിശേഷമാണ് നിങ്ങൾ കേട്ടത്.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
3: കാരണം ഈ

0: ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പിള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
1: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
0: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
3: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 രൂപീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
3: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
4: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ?
6: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
7: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 1,00,000 രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഇന്ത്യയുടെ 7.8% സാമ്പത്തിക വളർച്ച 140 കോടി പൗരന്മാരുടെ കഠിനാധ്വാനത്തിൻ്റെയും കൂട്ടായ ദൃഢനിശ്ചയത്തിൻ്റെയും പ്രതിഫലനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡിന് ശേഷമുണ്ടായ യുദ്ധങ്ങൾ, അസ്ഥിരതയടക്കം ആഗോള പ്രശ്നങ്ങൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്നും സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ച് പ്രധാനമന്ത്രി കുറിച്ചു. ഇന്ത്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണെന്ന് വൈറ്റ് ഹൌസിലെ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി. അമേരിക്കയുമായി മികച്ച സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം അല്പസമയത്തിനകം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഇടതുമുന്നണിയെ തകർക്കുന്ന നീക്കം CPI ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുമോ എന്നത് ഇപ്പോൾ അറിയില്ലെന്നും ബിനോയ് വിശ്വം ഡൽഹിയിൽ പറഞ്ഞു. ഓണക്കാലത്ത് ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിച്ചതിനാൽ ഇന്നും നാളെയും റേഷൻ കടകൾക്ക് അവധി. സെപ്റ്റംബറിലെ വിതരണം മറ്റന്നാൾ ആരംഭിക്കും. ഇന്നലെ അന്തരിച്ച ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായരുടെ സംസ്കാരം എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും. തിരുവനന്തപുരം MG കോളേജിലെ ഹിന്ദി വിഭാഗം മേധാവിയായിരുന്ന അദ്ദേഹം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ ഭരണസമിതി അംഗമായിരുന്നു. ഉത്തർപ്രദേശിലെ കൗശംബിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ 11 പേർ മരിക്കുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:07.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വടുതല ഷംസുദ്ദീനും സംഘവും അവതരിപ്പിക്കുന്ന അറബനമുട്ട്. പങ്കെടുക്കുന്നവർ സലീം ആലപ്പി, അസീസ് വടുതല, നിസാർ വടുതല, ജലീൽ വടുതല, നാസി വടുതല, അഷ്റഫ് വടുതല, ബഷീർ ചന്ദ്രൂർ.

ഉത്തര കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു പുരാതന അനുഷ്ഠാന കലാരൂപമാണ് അർബനമുട്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഏറെ പ്രചാരത്തിലുള്ള ഈ കലാരൂപം മത്സരവേദികളിലും അവതരിപ്പിച്ചു വരുന്നു. അർബന എന്ന വാദ്യോപകരണം കൈകൊണ്ട് മുട്ടിയാണ് കളിക്കുന്നത്. റാത്തിബുകൾക്ക് താളപ്രയോഗത്തിലാണ് അർബന ഉപയോഗിക്കുന്നത്. റാത്തിബ് വേളകളിൽ അവതരിപ്പിക്കുന്നതിന് അർബന റിഫാ ഇ റാത്തിബ് മുട്ട് എന്നും ഈ കലാരൂപത്തെ

ഗുണമണിയായ റസൂലുള്ളാ, തണിപകരും ഗുരുനൂറുള്ളാ, ഇഹപരനബിയം ഹബീബുള്ളാ ഇറയോ.

0: വടുതല ഷംസുദ്ദീനും സംഘവും അവതരിപ്പിച്ച അറബനമുട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: विश्वविद्यालय में वे एक चलता फिरता आश्चर्य माने जाते थे। जब उनसे ये पूछा गया कि वे इतनी कठिनाइयों के बीच अपना शोध और अध्ययन का काम कैसे कर लेते हैं, तो उन्होंने उत्तर दिया,
1: मेरी क्षमता, मेरी दिव्यांगता से अधिक मजबूत है। दिव्यांगता शरीर से अधिक मन में होती है।
2: जनवरी 1965 में ही नए साल के जश्न में स्टीफन हॉकिंग की मुलाकात मिस जेन वाइल्ड से हुई। वे अंग्रेजी साहित्य की प्रख्यात लेखिका और शिक्षिका थीं। मिस जेन वाइल्ड स्टीफन के खुशदिल स्वभाव, बुद्धिमत्ता और दृढ़ संकल्प शक्ति से बहुत प्रभावित हुईं।
0: वे जानती थीं कि भविष्य में स्टीफन का स्वास्थ्य बिगड़ता चला जाएगा, लेकिन उन्होंने स्टीफन का साथ नहीं छोड़ा और वे विवाह बंधन में बंध गए। उनकी 3 संतानें हुईं। ১৯৮৫ में उनकी आवाज खो गई। अब बोलना उनके लिए असंभव हो चुका था। उनके सभी अंग धीरे धीरे स्थिर होने लगे थे, इसलिए स्वीडन में उनके लिए एक स्मार्ट व्हीलचेयर बनाई गई जिसमें कई प्रकार के उपकरण लगे हुए थे।
2: इस चेयर में एक विशेष उपकरण था जिसे स्पीच सिंथेसाइजर कहा जाता था। कीबोर्ड की सहायता से वे जो जो टाइप करते थे, स्पीच सिंथेसाइजर उन्हें शब्दों में बदल देता था।
0: इसी के जरिए वे पूरी दुनिया से बात करते थे और भौतिकी पर दुनिया भर के विश्वविद्यालयों में व्याख्यान देते थे। लेकिन वे बोलते कैसे थे, ये जानना दिलचस्प होगा।
2: दरअसल उन्हें आवाज दी थी प्रोफेसर डेनिस एच क्लैट ने, जो संभाषण और श्रवण विज्ञान में एक अमरीकी शोधकर्ता थे। आइए प्रोफेसर डेनिस क्लैट से बात करके जानते हैं कि प्रोफेसर हॉकिंग का ये स्पीच सिंथेसाइजर काम कैसे करता था।
3: प्रोफेसर डेनिस
4: जी,
3: स्पीच सिंथेसाइजर काम कैसे करता है, आपने इसका विकास कैसे किया?
4: देखिए, प्रोफेसर स्टीफन हॉकिंग के व्याख्यानों को भाषा में बदलने के लिए हमने सबसे पहले स्पीच सिंथेसाइजर के कंप्यूटर को कृत्रिम बुद्धिमत्ता यानी आर्टिफिशियल इंटेलिजेंस द्वारा उनकी सारी भाषा सिखाई।
3: ओह।
4: और फिर विज्ञान से संबंधित सारे तकनीकी शब्द भी कंप्यूटर की स्मृति में डाल दिए।
3: ये तो बड़ी दिलचस्प बात है। वाह, अति सुंदर। और शायद धीरे धीरे इसी भाषा और शब्द संग्रह ने एक धारा प्रवाह वैज्ञानिक भाषा का रूप ले लिया होगा।
4: बिल्कुल ठीक। और फिर उन शब्दों की ध्वनि को मानवीय आवाज में रिकॉर्ड करके हमने स्पीच सिंथेसाइजर में संग्रहित कर लिया।
3: ग्रेट। धन्यवाद सर, ये तो सचमुच बहुत रोचक है। यानी प्रोफेसर स्टीफन हॉकिंग के व्याख्यान हमने आपकी आवाज में सुने?
4: जी।
3: अद्भुत, इट्स रियली वंडरफुल। तो सुनाइए ना प्रोफेसर हॉकिंग को आपकी आवाज में।
4: तो लीजिए सुनिए।
5: टेक्नोलॉजी हैज ट्रांसफॉर्म्ड द आउटलुक फॉर द डिसेबल्ड। पीपल लाइक मी can now move around independently and they can communicate.
2: उन्होंने कुल 29 रचनाएं की जिनमें पुस्तकें, शोध प्रबंध और विज्ञान लेख शामिल हैं। उनसे अंतरिक्ष समय, भारहीनता, शून्य गुरुत्वाकर्षण जैसे अंतरिक्ष के अनेक रहस्यों से पर्दा उठ गया और अनेक शोधों को गति मिली।
0: सापेक्षता का सिद्धांत, क्वांटम यांत्रिकी और अंतरिक्ष समय यानी स्पेस टाइम पर उनका काम हमेशा याद रखा जाएगा।
2: उनके सभी शोधों की यह विशेषता है कि ब्रह्मांड की व्याख्या के साथ साथ उन्होंने इसे विश्व पारिस्थितिकी, पर्यावरण और जलवायु परिवर्तन से भी जोड़ा है।
0: उन्होंने न्यूयॉर्क पोस्ट पत्रिका में अपने विचार व्यक्त करते हुए लिखा था,
6: यदि पर्यावरण का ध्यान नहीं रखा गया तो 600 वर्षों के अंदर ये पृथ्वी आग का गोला बन जाएगी। जनसंख्या बढ़ने के कारण धरती पर ऊर्जा की खपत बहुत ज्यादा हो जाने की वजह से धरती का तापमान असीमित रूप से बढ़ेगा और धरती गर्म होकर लाल हो जाएगी।
2: उनके द्वारा लिखित किताब अ ब्रीफ हिस्ट्री ऑफ टाइम उस समय की सबसे ज्यादा समय तक बिकने वाली किताब बनी। तब इस किताब की बिक्री लगभग रिकॉर्ड 237 हफ्तों तक चली। एक और पुस्तक थ्योरी ऑफ एवरीथिंग भी बहुत प्रसिद्ध हुई। उन्हें राष्ट्रपति का मेडल ऑफ फ्रीडम सम्मान भी दिया गया था, जो संयुक्त राज्य अमेरिका का सर्वोच्च नागरिक पुरस्कार है।
0: विद्यार्थियों और शोध करने वालों को वे अक्सर कहते थे,
7: ऊपर सितारों की तरफ देखो, अपने पैरों के नीचे नहीं। जो भी देखते हो उसका अर्थ जानने की कोशिश करो, आश्चर्य करो, उत्सुक रहो और प्रश्न करो।
2: जनवरी 2001 में अग्रणी ब्रिटिश भौतिक विज्ञानी स्टीफन हॉकिंग जब भारत आए थे, उन्होंने कहा था,
8: इंडियंस आर सो गुड इन मैथमेटिक्स एंड फिजिक्स।
0: विश्व के दिव्यांग समुदाय के लिए प्रोफेसर हॉकिंग का अंतिम संदेश था,
9: यदि आप शारीरिक रूप से दिव्यांग हैं तो मन को दिव्यांग न होने दें।
2: चौदह मार्च 2018 को 76 वर्ष की आयु में ब्रिटेन के कैम्ब्रिज में उनका देहांत हो गया। अपनी मृत्यु के समय वे सैद्धांतिक ब्रह्मांड विज्ञान केंद्र में अनुसंधान के निदेशक थे। दाह संस्कार के बाद लंदन के वेस्टमिंस्टर एबी चर्च में उनकी राख को चर्च के साइंटिस्ट कॉर्नर में सर आइजैक न्यूटन और चार्ल्स डार्विन की कब्रों के बीच दफनाया गया।
0: उनके स्मारक पत्थर पर ये शब्द अंकित हैं, यहां स्टीफन हॉकिंग के पार्थिव अवशेष दफन हैं। उस पत्थर पर उनका एक प्रिय समीकरण भी अंकित है, जिसका उपयोग उन्होंने दुनिया को ब्लैक होल के बारे में सिखाने के लिए किया था।
2: दिव्यांगता के खिलाफ अदम्य इच्छा शक्ति की ऐसी जंग छेड़कर अंतरिक्ष विज्ञान में सितारों की बुलंदियों को छूने वाले प्रोफेसर स्टीफन हॉकिंग, आपको हमारा नमन।
10: अभी आपने सुना कार्यक्रम स्टीफन हॉकिंग। इसी के साथ हमारा आज का कार्यक्रम यही समाप्त होता है। तो अपने मित्र अजीत
11: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए दीजिए आज्ञा।
10: नमस्कार।
12: उमंग उमंग उमंग उमंग।
13: നിങ്ങൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12:00 കഴിഞ്ഞ് 16 സെക്കൻഡ്.
14: ആകാശവാണി FM വാർത്തകൾ.
13: സുപ്രീം കോടതി നിർദ്ദേശിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. കോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. കവച് 4.0 നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ 170 കോടി രൂപ അനുവദിച്ചു. നോർത്തേൺ റെയിൽവേയുടെ മൊറാദാബാദ് ഡിവിഷനിലെ ശേഷിക്കുന്ന 712 റൂട്ട് പാതയിലാണ് ഇത് നടപ്പാക്കുന്നത്. വിദേശ പൗരന്മാരുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിന് നേപ്പാൾ ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് നേപ്പാൾ എംബസി. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി ചില മൃതദേഹങ്ങൾ നേപ്പാൾ ഗവൺമെന്റ് താൽക്കാലികമായി സംസ്കരിച്ചിട്ടുണ്ടെന്നും എംബസി അറിയിച്ചു. കൊല്ലം സ്വദേശി പരവൂർ കോങ്ങാൽ സുനന്ദ മണിരാജനെ നേപ്പാളിൽ കാണാതായി. ലണ്ടനിൽ നിന്ന് 16 ദിവസത്തെ മാനസ സരോവർ യാത്രയ്ക്കാണ് കഴിഞ്ഞ മാസം 22-ന് ഇവർ പുറപ്പെട്ടത്. അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചടങ്ങ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്നത് CPI അർഹതപ്പെട്ട കാര്യമായതിനാലാണ് ചോദിച്ചതെന്നും അത് തങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്നും CPI നിയമസഭാ കക്ഷി നേതാവ് കെ രാജൻ. ഈ ആത്മവിശ്വാസമാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം നേതാക്കളിലുള്ളതെന്നും രാജൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മലപ്പുറം ആദവനാട് പിലാത്ര സ്വദേശി മുഹമ്മദ് ഷഫീഖാണ് മരിച്ചത്. ഇന്നലെ അന്തരിച്ച സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കറിന്റെ സംസ്കാരം അല്പസമയത്തിനകം മാത്തോട്ടം ഖബർസ്ഥാൻ ജുമാ മസ്ജിദിൽ. സ്വതസിദ്ധമായ ഗണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ൽ അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ.
14: ആകാശവാണി FM വാർത്തകൾ.
13: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിത ഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ, അസീഫ അലി സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
15: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
16: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED TV ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
17: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
18: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
13: അറിയിപ്പുകൾ തുടരുന്നു. 3:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.
19: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
20: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
19: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
20: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
20: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
21: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
22: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
21: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
22: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
21: ഓണം കഴിഞ്ഞെന്ന് കരുതി ടിവി വാങ്ങൽ മാറ്റി വെച്ചോ?
22: എങ്കിലിതാ മൈ ജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
21: ടിവി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
22: നേടാം ഒരു EMI ഓഫ്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
21: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
22: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
13: അറിയിപ്പുകൾ തുടരുന്നു. വൈകിട്ട് 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിത ഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്തിലെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ഇതിൽ സംയോജിത കൃഷി സുസ്ഥിരമായൊരു കൃഷി രീതി, ഡോക്ടർ ജേക്കബ് ജോണുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. തയ്യാറാക്കിയത് സിറാജ് കാസിം. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, തമനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 8:30 ഈവനിങ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം.
23: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
24: പ്രകൃതിയുടെ രുചി.
25: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
26: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
25: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
27: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
26: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
27: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
26: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
25: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
24: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
26: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
27: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
26: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
13: അറിയിപ്പുകൾ തുടരുന്നു. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം, അയലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്. കഥ ശ്രീ മഹാദേവൻ, തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. ഇനം, വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 62 രൂപ, ചില്ലറ വില 66 രൂപ. മറുനാടൻ മൊത്തവില 56 രൂപ, ചില്ലറ വില 60 രൂപ. പയർ 43.50, 40.45. ചേന 43.50, 45.50. മരച്ചീനി 30.34. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച മൊത്തവില 38 രൂപ, ചില്ലറ വില 42 രൂപ. ചീര ചുവപ്പ് 38.42. കുമ്പളങ്ങ 25.30. ഞാലിപ്പൂവൻ 87.93. പാളയം തോടൻ 33.38. പൂവൻ 64.70. റോബസ്റ്റ 33.37. ബീറ്റ്റൂട്ട് 65.70. വെണ്ടയ്ക്ക 35.40. പാവയ്ക്ക 52.57. ചുരയ്ക്ക 33.37. വഴുതന 46 രൂപ, 52 രൂപ. കത്തിരി ഉരുണ്ടത് 38.45. ക്യാബേജ് 35.42. ക്യാരറ്റ് 57.62. കോളിഫ്ലവർ 43.50. കൊത്തമര 36.42. കൂർക്ക 40.45. ചേമ്പ് വലുത് 65.72. ചേമ്പ് ചെറുത് 42.50. വെള്ളരി 18.24. മുരിങ്ങക്കായ 34.42. ബീൻസ് 60.67. ഇഞ്ചി 175.182. പച്ചമുളക് 48 രൂപ 55 രൂപ, കറിനാരങ്ങ 47 55, ചെറുനാരങ്ങ 1-4-5, കോവയ്ക്ക 38 രൂപ 42 രൂപ, മാങ്ങ പച്ച 64-70, സവോള 50-55, ചെറിയ ഉള്ളി 80-85, ഉരുളക്കിഴങ്ങ് 38-47, മത്തൻ 22-25, പീച്ചിങ്ങ 52-57, പടവല 36-42, തക്കാളി 28-35, അമരപ്പയർ 45-50 രൂപ. ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരമാണ് നിങ്ങൾ കേട്ടത്. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആലാപനം അമ്പിളി, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ലളിത ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പി കെ ഗോപിയുടെ രചന, ഈണം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, പാടിയത് സരിത രാജീവ്.

0: ലളിത ഗാനങ്ങളാണ് നിങ്ങളിതുവരെ കേട്ടത്.
1: ഹലോ ചേട്ടാ.
2: ആ ഹലോ.
1: മോളുടെ പാട്ട് വിടരുന്ന മുട്ടകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേൾക്കുക?
2: അതൊക്കെ ഈസി അല്ലേ. ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
1: ഏ, വേവ്സ് ആപ്പോ? അതെന്താ?
2: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
1: അപ്പോ റേഡിയോ വേണ്ടേ?
2: ഏയ്, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ. പിന്നെ ഇതിലെ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റാൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കൊച്ചി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാരം 2026 പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ ഈ മാസം 10 സമർപ്പിക്കണം. നാമനിർദ്ദേശങ്ങൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9605303715, 9447105395 എന്നീ വാട്സപ്പ് നമ്പറുകളിലേക്കോ അയക്കാവുന്നതാണ്. ഇമെയിൽ വിലാസം ആവർത്തിക്കാം, ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com. മൊബൈൽ നമ്പറുകൾ 9605303715 അല്ലെങ്കിൽ 9447105395.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാറും.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ, ഇനിയും വൈകിയിട്ടില്ല.
6: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടർന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
5: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
6: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
5: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ. ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
6: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
5: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം ഒരു EMI ഓഫ്.
6: ഇനിയും എന്തിനും നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത

0: ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
1: എറണാകുളം മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം അതിഥി അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, PhD നെറ്റ് ഉള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 3-ാം തീയതി രാവിലെ 10-ന് നേരിട്ട് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് www.maharajas.ac.in സന്ദർശിക്കുക. www.maharajas.ac.in.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
2: അപ്പൊ ആഘോഷം തുടങ്ങിയില്ലേ?
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
7: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്. 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
8: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
1: അർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് ഈ മാസം 8 ഉച്ചകഴിഞ്ഞ് 2 വാക്കിൻ ഇന്റർവ്യൂ നടത്തും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0477-225-1103 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0477-225-1103. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച 5-അംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അമീബിക്ക മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം, റിക്രൂട്ട്മെന്റ്, സുരക്ഷിത താവളങ്ങൾ എന്നിവയുടെ മുഴുവൻ ശൃംഖലയും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാന്റെ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദ വിഷയത്തിൽ ഇരട്ടത്താപ്പിന് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലെന്നും പറഞ്ഞു. ഉച്ചകോടിക്ക് മുന്നോടിയായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കർ. ഇതിലൂടെ കായിക താരങ്ങളുടെ കഴിവും നൈപുണ്യവും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സംഘടിപ്പിച്ച ഏക് ഖണ്ഡ ഖേൽ കെ മൈതാൻമേ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ.
3: കേരളം ഷുഡ് ഹാവ് വൺ സ്പോർട്സ് യൂണിവേഴ്സിറ്റി, a separate sports university, so that in this particular field we can do lot in this. A sports university will be a direct and proper step moving towards the development of sports in all these fields. We have talent, we have skill, let us put it together in a proper format in the form of sports university.
2: മന്ത്രിമാരായ റോജി എം ജോൺ, ഒജെ ജനീഷ്, ഒളിമ്പ്യൻ പിആർ ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായിരുന്നു. ഫ്ളാഗ്ഷിപ്പ് പരിപാടിയായ ഏകസ്വ 2026 രണ്ടാമത് ഇന്നോവേഷൻ മീറ്റും പേറ്റന്റ് എക്സ്പോയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ദേശീയ ജലവൈദ്യുത കോർപ്പറേഷൻ മുൻ CMD ബൽരാജ് ജോഷി അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഇന്നലെ വൈകിട്ട് കുമളിയിലെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഇന്ന് രാവിലെ ബോട്ട് മാർഗം മുല്ലപ്പെരിയാറിലെത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷിതത്വം, ഭൂകമ്പ പ്രതിരോധ ശേഷി, ചോർച്ചയുടെ അളവ്, സ്പിൽവേ ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമത തുടങ്ങിയ കാര്യങ്ങളാണ് സമിതി പ്രധാനമായും പരിശോധിച്ച് വിലയിരുത്തുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്ര പരിശോധന അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് കേരളം തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധ സംഘം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും.
2: കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾ പരിശോധിക്കാൻ വിദഗ്ധരടങ്ങുന്ന ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാന സർക്കാർ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ടായ അപാകതകൾ പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. 2 ആഴ്ച നീളുന്ന സ്വച്ഛതാ പഖ്വാടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരത്തെ ശുചിത്വം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിരവധി പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഷഫീഖാണ് മരിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറത്ത് വീണ്ടും അമീബിക്ക് മസ്തിഷ്ക ജ്വരം മൂലം മരണം റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: 140 കോടി ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിഫലനമാണ് ഇന്ത്യയുടെ 7.8% സാമ്പത്തിക വളർച്ചയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ആഗോള പ്രതിസന്ധികൾക്കിടയിലും രാജ്യം അതിവേഗം പുരോഗമിക്കുകയാണെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും വിവാഹങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്നത് ഒഴിവാക്കാനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു.

0: ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരം, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ പോഷകാഹാര വാരം ആചരിക്കുന്നത്. പോഷകാഹാര മേഖലയിൽ രാജ്യം വൻ മുന്നേറ്റം കൈവരിക്കുമ്പോഴും ഗോത്രമേഖലകളിലെ പോഷകാഹാരക്കുറവും വിളർച്ചയും വലിയൊരു പൊതുജനാരോഗ്യ സങ്കീർണതയായി തുടരുന്നു. ഈ മേഖലകളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളെക്കുറിച്ച് കാസർഗോഡ് പരപ്പയിലെ അസിസ്റ്റന്റ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഷിനു സുകുമാരൻ ആകാശവാണി വാർത്തകളോട്.
1: പട്ടികവർഗ വികസന വകുപ്പിന്റെ സമഗ്ര സുരക്ഷാ ആരോഗ്യ പദ്ധതി, മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, ഒ പി ക്ലിനിക്കുകൾ, ആരോഗ്യവകുപ്പുമായി ചേർന്ന് നടത്തുന്ന പ്രത്യേക പരിപാടികൾ, പട്ടികവർഗ വിഭാഗങ്ങളുടെ പാരമ്പര്യ കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തനതായ ഭക്ഷ്യരീതികൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള അട്ടപ്പാടിയിലെ നമത്ത് വെള്ളാമ എന്ന് പറഞ്ഞ പദ്ധതി, അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, അമ്മ വീട് പോലെയുള്ള പദ്ധതികൾ, ഇതിലൂടെ ഗർഭിണികളായ അമ്മമാരുടെയും നവജാത ശിശുക്കൾ ഉൾപ്പെടുന്ന കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് നേരിടുകയും വിളർച്ച അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
0: അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിക്കും. ചടങ്ങിൽ കുട്ടികൾക്കായുള്ള വളർച്ചാ നിരീക്ഷണ പരിപാടി മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. അങ്കണവാടികളിലൂടെ സേവനം ലഭിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ആരോഗ്യ പരിശോധന ഉറപ്പാക്കി തുടർ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്ന ത്രൈമാസ ആരോഗ്യ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലെ 2026 MBBS BDS കോഴ്സുകളിൽ സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്കുള്ള ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ CEE.kerala.gov.in ലഭ്യമാണ്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെയാണ് താരം ഈ തീരുമാനം അറിയിച്ചത്. 20 വർഷം നീണ്ട യാത്രയിൽ ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്ക കിരീടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ. അർജന്റീനയ്ക്കായി 207 മത്സരങ്ങൾ കളിച്ച റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. കളിക്കളത്തിൽ രാജ്യത്തിനായി 2 ദശാബ്ദത്തോളം നിറഞ്ഞു നിന്ന അദ്ദേഹം ജൂലൈയിൽ സ്പെയിനിനെതിരായ ലോകകപ്പ് തോൽവിയും പിതാവിന്റെ വേർപാടുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കി. നേപ്പാളിലെ ത്രിശൂലി 3A ജലവൈദ്യുത പദ്ധതി പ്രദേശത്ത് തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 600-ലധികം തൊഴിലാളികളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 3925 പേരെ കാണാതായി. ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ 279 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർക്ക് വിടയേകി ജന്മനാട്. എറണാകുളം രവിപുരം ശ്മശാനത്തിൽ ഭൗതികദേഹം സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സംസ്ഥാനത്ത് കായിക സർവകലാശാല ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച 5-അംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അമീബിക്ക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി ഇപ്പോൾ സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? പോഷകാഹാര വിദഗ്ധ അസീഫ അലി സംസാരിക്കുന്നു.
3: നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വയറ് നിറയ്ക്കുന്നുണ്ടോ എന്നതിനൊപ്പം നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നുണ്ടോ? രാവിലെ കഴിക്കുന്ന പ്രഭാത ഭക്ഷണം മുതൽ രാത്രി ഭക്ഷണം വരെ നമ്മുടെ ഭക്ഷണത്തളികയിൽ ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ എല്ലാം വരുന്നുണ്ടോ? ഇവിടെയാണ് പോഷകാഹാര മാസം എന്ന ആശയത്തിന്റെ പ്രസക്തി. നമ്മുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ശരിയായ പോഷകാഹാരത്തെക്കുറിച്ച് അറിവ് നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. പോഷകാഹാരം എന്ന് പറഞ്ഞാൽ വില കൂടിയ ഭക്ഷണം കഴിക്കണമെന്നല്ല. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ശരിയായ അളവിലും വൈവിധ്യത്തിലും ലഭ്യമാകുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇന്ത്യയിൽ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഇപ്പോഴും

കാണുന്നുണ്ട്. ഇത് മനസ്സിലാക്കാനായി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സർവേയാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അഥവാ NFHS. NFHS 5/2019-21 കാലയളവിലെ ആരോഗ്യ പോഷകാഹാര വിവരങ്ങളാണ് നൽകുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 35.5% കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള ഉയരക്കുറവ്, അതായത് സ്റ്റണ്ടിംഗ് ഉണ്ടായിരുന്നു. ഏകദേശം 19.3% കുട്ടികൾക്ക് ഉയരത്തിനനുസരിച്ച് ശരീരഭാരക്കുറവ്, അതായത് വേസ്റ്റിംഗ്. 32.1% കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ച് ശരീരഭാരക്കുറവ്, അതായത് അണ്ടർവെയ്റ്റ്. ഈ 3 വാക്കുകൾ വളരെ ലളിതമായി ഓർക്കാം. സ്റ്റണ്ടിംഗ്, പ്രായത്തിനനുസരിച്ചുള്ള ഉയരക്കുറവ്. വേസ്റ്റിംഗ്, ഉയരത്തിനനുസരിച്ചുള്ള ഭാരക്കുറവ്. അണ്ടർവെയ്റ്റ്, പ്രായത്തിനനുസരിച്ചുള്ള ഭാരക്കുറവ്. ഇതോടൊപ്പം കുട്ടികളിലെ അനീമിയ, അതായത് വിളർച്ചയും നമ്മുടെ രാജ്യത്ത് വലിയൊരു പ്രശ്നമാണ്. കേരളത്തിലും സ്ഥിതി പൂർണ്ണമായി പ്രശ്നരഹിതമല്ല. NFHS 5 പ്രകാരം കേരളത്തിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏകദേശം 23% സ്റ്റണ്ടിങ്ങും 16% വേസ്റ്റിംഗും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഭക്ഷണം ലഭ്യമാക്കുന്നു എന്നതു മാത്രമല്ല നോക്കേണ്ടത്, ഭക്ഷണത്തിന്റെ ഗുണനിലവാരം, വൈവിധ്യം, സമതുലിത ശ്രദ്ധിക്കണം. പോഷകാഹാരക്കുറവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു പോഷകമായ പ്രോട്ടീനെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ജിം, ബോഡി ബിൽഡിംഗ്, പ്രോട്ടീൻ പൗഡർ എന്നിവയാണ് ആദ്യം ഓർമ്മ വരുന്നത്. പക്ഷേ പ്രോട്ടീൻ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ് നിർമ്മിക്കാനും റിപ്പയർ ചെയ്യുവാനും പ്രോട്ടീൻ ആവശ്യമാണ്. കുട്ടികളുടെ വളർച്ചയിലും ശരീരവികസനത്തിലും ഇതിന് പ്രധാന പങ്കുണ്ട്. ശരീരത്തിലെ എൻസൈംസ്, ഹോർമോൺസ്, ആന്റിബോഡീസ് എന്നിവയുടെ നിർമ്മാണത്തിലും പ്രോട്ടീൻ ആവശ്യമാണ്. രോഗം വന്ന ശേഷം ശരീരം വീണ്ടെടുക്കുന്ന സമയത്തും പ്രോട്ടീൻ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണത്തിൽ ആവശ്യമായ അളവിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഒരേ അളവിൽ പ്രോട്ടീൻ ആവശ്യമില്ല. പ്രായം, ശരീരഭാരം, വളർച്ച, ഫിസിക്കൽ ആക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ച് ആവശ്യം മാറും. ICMR NIN റെക്കമെൻഡേഷൻ അടിസ്ഥാനമാക്കി ഏകദേശം 1 മുതൽ 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 12.5 ഗ്രാം, 4 മുതൽ 6 വയസ്സുവരെ 16 ഗ്രാം, 7 മുതൽ 9 വയസ്സുവരെ 23 ഗ്രാം, 10 മുതൽ 12 വയസ്സുവരെ ഏകദേശം 32 മുതൽ 33 ഗ്രാം വരെ, 13 മുതൽ 15 വയസ്സുവരെ ഏകദേശം 43 തൊട്ട് 45 ഗ്രാം, 16 മുതൽ 18 വയസ്സുവരെ ഏകദേശം 46 ഗ്രാം പ്രോട്ടീൻ പ്രതിദിനം ഉപയോഗിക്കാം. മുതിർന്നവർക്ക് എങ്ങനെ പ്രോട്ടീൻ കണക്കാക്കാം? മുതിർന്നവരുടെ കാര്യത്തിൽ ഒരു ലളിതമായ കണക്കുകൂട്ടൽ നമുക്ക് നോക്കാം. ഒരു ആരോഗ്യമുള്ള മുതിർന്ന വ്യക്തിക്ക് ICMR NIN റെക്കമെൻഡേഷൻ അനുസരിച്ച് ഏകദേശം 0.8 ഗ്രാം പ്രോട്ടീൻ ഗുണം ശരീരഭാരം കിലോഗ്രാമിൽ എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഉദാഹരണത്തിന്, ഒരാളുടെ വെയ്റ്റ് 60 കിലോ ആണെങ്കിൽ 60 × 0.8 ഏകദേശം 50 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം, 70 ആണെങ്കിൽ ഏകദേശം 58 ഗ്രാം, 80 കിലോയാണെങ്കിൽ ഏകദേശം 66 ഗ്രാം പ്രോട്ടീൻ എടുക്കാം. റെഗുലർ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നവരിൽ കായിക താരങ്ങളിലും പ്രോട്ടീൻ ആവശ്യം കൂടുതലാണ്. കായിക പോഷകാഹാരം അനുസരിച്ച് ഏകദേശം 1.2 മുതൽ 1.6 വരെ കൂടുതലായ അളവുകളിൽ ഒരു ദിവസം പ്രോട്ടീൻ ഉപയോഗിക്കാറുണ്ട്. പ്രോട്ടീന്റെ അളവ് മാത്രമല്ല, പ്രോട്ടീന്റെ ഗുണനിലവാരവും പ്രധാനമാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എത്ര പ്രോട്ടീൻ എന്ന ചോദ്യം മാത്രമല്ല, ഏത് പ്രോട്ടീൻ എന്നതും പ്രധാനമാണ്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ അമിനോ ആസിഡ്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതിൽ ചില അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. ഇവയാണ് എസൻഷ്യൽ അമിനോ ആസിഡ്സ്. എല്ലാ പ്ലാന്റ് പ്രോട്ടീനുകളിലും അമിനോ ആസിഡ്സ് ഉണ്ടെങ്കിലും അവയുടെ അളവ് ഒരുപോലെയല്ല. ഉദാഹരണത്തിന്, ധാന്യങ്ങളായ അരി, ഗോതമ്പ് എന്നിവയിലെ പ്രോട്ടീനിൽ ലൈസീൻ കുറവാണ്. പയറുവർഗ്ഗങ്ങളായ പരിപ്പ്, ഇറച്ചി, ചെറുപയർ, കിഡ്നി ബീൻസ് എന്നിവയിൽ ലൈസീൻ കൂടുതലാണ്. അതുകൊണ്ട് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒരുമിച്ച് കഴിക്കുമ്പോൾ അവയുടെ അമിനോ ആസിഡ്സ് പാറ്റേൺ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പരമ്പരാഗത ഇന്ത്യൻ ഭക്ഷണ രീതികൾ വളരെ നല്ലതെന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ചോറ്, പരിപ്പ്, ചപ്പാത്തി പരിപ്പ്, ദോശ, സാമ്പാർ, ഇഡ്ലി, സാമ്പാർ. ഇവിടെ ധാന്യങ്ങൾ മാത്രം കഴിക്കുന്നതിനേക്കാൾ പയറുവർഗ്ഗങ്ങൾ ചേർക്കുന്നത് പ്രോട്ടീൻ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ധാന്യം, പയറുവർഗ്ഗം, പാൽ നല്ലൊരു ഭക്ഷണ സംയോജനമാണ്. പാൽ അല്ലെങ്കിൽ തൈര് കൂടി ചേർക്കുമ്പോൾ ഭക്ഷണത്തിന്റെ പോഷകമൂല്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഉദാഹരണത്തിന്, ചപ്പാത്തി, പരിപ്പ്, തൈര്, ചോറ്, പരിപ്പ്, പച്ചക്കറികൾ, തൈര്, ദോശ, സാമ്പാർ, തൈര്. പാലും പാൽ ഉൽപ്പന്നങ്ങളും പ്രോട്ടീനോടൊപ്പം കാൽഷ്യം പോലുള്ള മറ്റ് പ്രധാന പോഷകങ്ങളും നൽകുന്നു. നമ്മുടെ സാധാരണ ഭക്ഷണത്തിലെ ഇത്തരം ഭക്ഷണ സംയോജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതാണ് കൂടുതൽ പ്രായോഗികവും എളുപ്പവുമായ മാർഗം. വെജിറ്റേറിയൻ ആണെങ്കിൽ പ്രോട്ടീൻ എങ്ങനെ നേടാം എന്ന് നോക്കാം. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് പ്രോട്ടീൻ കുറവായിരിക്കണം എന്നില്ല. നമ്മുടെ വീട്ടിലെ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്.
പരിപ്പ്, കടല, ചെറുപയർ, വൻപയർ, സോയ, പാൽ, തൈര്,

0: നിലക്കടല, നട്സ്, വിത്തുകൾ എന്നിവ ഉപയോഗിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നട്ട്സും വിത്തുകളും നല്ല ഭക്ഷണങ്ങളാണെങ്കിലും അവയിൽ കൊഴുപ്പും കാലറിയും കൂടുതലായതിനാൽ അവയെ പരിധിയില്ലാതെ കഴിക്കാവുന്നതായി കണക്കാക്കേണ്ടതില്ല. അവ ചെറിയ അളവിൽ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാം. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് മുട്ട, മീൻ, ഇറച്ചി തുടങ്ങിയവ നല്ല പ്രോട്ടീൻ സോഴ്സുകളാണ്. പക്ഷേ ഇവ കഴിക്കുന്നത് കൊണ്ട് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ ഒഴിവാക്കേണ്ടതില്ല. ഒരു സമീകൃത ഭക്ഷണത്തിൽ പല ഫുഡ് ഗ്രൂപ്പ്സിനും സ്ഥാനം വേണം. എല്ലാ ദിവസവും മീൻ അല്ലെങ്കിൽ മാംസ്യം വാങ്ങാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. പനീർ, ഗ്രീക്ക് യോഗർട്ട്, പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എന്നിവയെല്ലാം എല്ലാവർക്കും ആവശ്യമായതല്ല. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന താങ്ങാനാവുന്ന ഭക്ഷണങ്ങൾ, അതായത് പരിപ്പ്, കടല, ചെറുപയർ, വൻപയർ, സോയ, മുട്ട, തൈര്, നിലക്കടല, ലഭ്യത അനുസരിച്ച് മീൻ അല്ലെങ്കിൽ ഇറച്ചി, ഒരു ദിവസം മുട്ട, മറ്റൊരു ദിവസം പരിപ്പ്, മറ്റൊരു ദിവസം കടല, അങ്ങനെ പ്രോട്ടീൻ സോഴ്സുകൾ മാറ്റി ഉപയോഗിക്കാം. ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്നത് വില കൂടിയ ഭക്ഷണക്രമം ആയിരിക്കണമെന്നില്ല. ജിമ്മ് പോകുന്നവർക്കും സ്പോർട്സ് ചെയ്യുന്നവരും പ്രോട്ടീനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാറുണ്ട്. പക്ഷെ ആദ്യം നോക്കേണ്ടത് എന്റെ സാധാരണ ഭക്ഷണത്തിൽ നിന്ന് എനിക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ. ആകെ പ്രോട്ടീൻ ആവശ്യം ഭക്ഷണത്തിലൂടെ നിറവേറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെന്റ് നിർബന്ധമല്ല. ഉയർന്ന തീവ്രതയുള്ള വ്യായാമ പരിശീലനം ചെയ്യുന്നവർക്ക് ആവശ്യം കൂടുതലായേക്കാം. അത്തരം സാഹചര്യത്തിൽ ശരീരഭാരം, വ്യായാമത്തിന്റെ തോത്, ലക്ഷ്യം എന്നിവ കണക്കാക്കി ഒരു വ്യക്തിക്ക് അനുയോജ്യമായ ഭക്ഷണക്രമം തയ്യാറാക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണക്രമം ആവശ്യമില്ല. കരൾ രോഗം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് സ്വയം പ്രോട്ടീൻ കൂട്ടുന്നതിന് മുമ്പ് ഡോക്ടറുടെയോ ഡയറ്റീഷ്യന്റെയോ നിർദ്ദേശം തേടണം. മറ്റു ചില രോഗാവസ്ഥകളിൽ കൂടുതൽ പ്രോട്ടീൻ ആവശ്യമായേക്കാം. അതുകൊണ്ട് പ്രോട്ടീൻ എല്ലാവരും കൂടുതൽ കഴിക്കണം എന്നതല്ല ശരിയായ നിർദ്ദേശം. നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ശരിയായ അളവിൽ കഴിക്കണം എന്നതാണ് ശരിയായ സന്ദേശം. പ്രോട്ടീൻ മാത്രം നോക്കിയാൽ സമീകൃത ഭക്ഷണമാകുമോ? ഇല്ല. ഒരു നല്ല സമീകൃത ഭക്ഷണ ക്രമത്തിൽ പ്രോട്ടീൻ പ്രധാനമാണ്. പക്ഷേ കാർബോഹൈഡ്രേറ്റ് വേണം, പച്ചക്കറികൾ വേണം, പഴങ്ങൾ വേണം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ വേണം, നാരുകൾ വേണം, വിറ്റാമിനുകളും ധാതുക്കളും വെള്ളവും വേണം. അതുകൊണ്ട് ഒരു പോഷക ഘടകം മാത്രം നോക്കി ഭക്ഷണക്രമം തയ്യാറാക്കരുത്. വൈവിധ്യവും സമതുലിതയും ആണ് പ്രധാനപ്പെട്ടത്. ഒരു സാധാരണ കുടുംബത്തിന് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലെ സാധാരണ ഭക്ഷണം തന്നെ എടുത്താൽ മതി. പ്രഭാത ഭക്ഷണം: ഇഡ്ഡലി, സാമ്പാർ, മുട്ട അല്ലെങ്കിൽ ദോശ, കടലക്കറി. ഉച്ചഭക്ഷണം: ചോറ്, പരിപ്പ്, മീന് അല്ലെങ്കിൽ ചോറ്, പച്ചക്കറികൾ, പരിപ്പ്, തൈര്. വൈകുന്നേരം ലഘുഭക്ഷണം: വറുത്ത കടല, നിലക്കടല, പാൽ അല്ലെങ്കിൽ തൈര് പോലുള്ളവ തിരഞ്ഞെടുക്കാം. അത്താഴം: ചപ്പാത്തി, പരിപ്പ്, പച്ചക്കറികൾ അല്ലെങ്കിൽ ചപ്പാത്തി, മുട്ടക്കറി, പച്ചക്കറികൾ. ഇതൊന്നും വളരെ സങ്കീർണമായ ഭക്ഷണക്രമമല്ല, നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ മാത്രം. അവസാനമായി നമ്മുടെ പ്ലേറ്റിനെ കുറിച്ചൊരു ചെറിയ ചോദ്യം ചോദിക്കാം. ഇത് എന്റെ വയറ് നിറയ്ക്കുന്നുണ്ടോ എന്നതിനു പുറമെ ഇത് എന്റെ ശരീരത്തെ പോഷിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഒരു ചിന്തയിൽ നിന്നാണ് നല്ല ഭക്ഷണശീലം തുടങ്ങുന്നത്. നല്ല ഭക്ഷണം, ശരിയായ പോഷണം, ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സമൂഹം. ഇതായിരിക്കട്ടെ ഈ പോഷകാഹാര മാസത്തിൽ നമ്മുടെ സന്ദേശം.
1: സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? പോഷകാഹാര വിദഗ്ധ അസീഫ അലി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഭീകരത മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്നും ഒരു രാജ്യവും ഈ ഭീഷണിയിൽ നിന്ന് മോചിതമല്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ച് ഇന്ത്യ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോബർദ്ധൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് സ്വന്തമായി കായിക സർവകലാശാല അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. ഭീകരത രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നതിന് പുറമെ മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു രാജ്യവും സമൂഹവും വ്യക്തിയും ഈ ഭീഷണിയിൽ

0: നിന്ന് മോചിതരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സുരക്ഷ, സമാധാനം, സുസ്ഥിരത എന്നിവയാണ് രാജ്യങ്ങളുടെ വികസനത്തിന് ആധാരം. ഭീകരതയും വിഘടനവാദവും വികസനപാതയിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ശ്രീ മോദി തർക്കങ്ങൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് ഉച്ചകോടിയിൽ ആവർത്തിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. 140 കോടി ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കോവിഡ് മഹാമാരിക്ക് ശേഷമുണ്ടായ ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ശീലമാക്കാനും വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും അദ്ദേഹം പൗരന്മാരോട് അഭ്യർത്ഥിച്ചു.
1: देशवासियों को बहुत बहुत बधाई. 7.8% ग्रोथ, देश खुशियों से भर गया. देशवासियों को मैं बधाई देता हूं उनके संकल्प शक्ति के लिए, उनके पुरुषार्थ के लिए. एक सामूहिक शक्ति का एक प्रतिबिंब है. दुनिया युद्ध में डूबी हुई, चारों तरफ युद्ध की खबरें आ रही, विश्व संकटों से घिरा हुआ, सप्लाई चेन पूरी तरह डिस्टर्ब है. 2020 में कोविड काल से लेकर अब तक कहीं पर भी स्थिरता नजर नहीं आ रही, उसके बावजूद भी भारत तेज गति से प्रगति कर रहा है.
0: വികസിത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ബാങ്കിംഗ് മേഖലയുടെ പങ്കിനെക്കുറിച്ചുള്ള സമഗ്രമായ പുനരവലോകനവും കസ്റ്റംസ് പരിഷ്കരണങ്ങളും ഉൾപ്പെടെ പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് ഇന്ത്യ തുടക്കം കുറിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ത്യൻ തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതി, ചരക്കുനീക്കം എന്നിവ ലളിതമാക്കാൻ ശ്രമം തുടരുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കാതെ തന്നെ ആഗോള സമ്പദ്വ്യവസ്ഥയിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പ്രത്യാശ പങ്കുവച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോവർദ്ധൻ പദ്ധതി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. 23,731 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ആഭ്യന്തര ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിപ്പിക്കുക, കൂടുതൽ സ്വകാര്യ നിക്ഷേപം ഈ മേഖലയിൽ കൊണ്ടുവരിക എന്നിവ ഗോവർദ്ധൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ലോകബാങ്ക് രൂപീകരിച്ച അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. ട്രിബ്യൂണലിന്റെ തീരുമാനങ്ങൾക്ക് നിയമപരമായ സാധുതയില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ആർബിട്രേഷൻ പാനലിന്റെ നടപടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നും വിധിന്യായം പാലിക്കാൻ രാജ്യം ബാധ്യസ്ഥമല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിന്ധു നദീജല കരാർ നിലവിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കായിക മേഖലയിൽ വലിയൊരു പാരമ്പര്യവും പൈതൃകവുമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിന് സ്വന്തമായി ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ കായിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: Kerala has a big legacy of sports. Kerala should maintain it. Kerala should have one sports university. We have skill. Let us put it together in a proper format in the form of sports university. What we require, today's slogan is 1 hour on the field. That will give us a dedication, a consistency and discipline.
0: മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. കോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. ദേശീയ പോഷകാഹാര വാരത്തിന് രാജ്യത്ത് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണ ശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജന

0: ങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. ഒഡീഷയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സുന്ദർഗഡ്, കേന്ദുച്ചർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ ജില്ലകളിലെ തുടർച്ചയായി ഉണ്ടായ പ്രളയക്കെടുതികൾക്ക് പിന്നാലെയാണ് വീണ്ടും കനത്ത മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് തൃശൂലി ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 600-ലധികം തൊഴിലാളികളെ പുറത്തെടുക്കാൻ ശ്രമം തുടരുന്നു. പ്രളയ ദുരന്തത്തിൽ ഇതുവരെ 939 പേർ മരിക്കുകയും 592 വിദേശ പൌരന്മാർ ഉൾപ്പെടെ 3925 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 11,000-ലധികം പേരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. രക്ഷാപ്രവർത്തനത്തിനും മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുമായി ഇന്ത്യ വിദഗ്ധ സംഘങ്ങളെ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ട്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. 2 പതിറ്റാണ്ടിലേറെ നീണ്ട ഐതിഹാസിക പ്രകടനങ്ങൾക്കൊടുവിലാണ് അർജന്റീനയുടെ ദേശീയ ടീമിൽ നിന്നും മെസ്സി പടിയിറങ്ങുന്നത്. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചിരുന്നു. യുഎസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇഗാ സ്വിയാടെക്, നവോമി ഒസാക എന്നീ മുൻനിര താരങ്ങൾ 2ാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കരസ്, ഡാനിയൽ മെഡ്വദേവ് എന്നിവരും 2ാം റൌണ്ടിൽ കടന്നിട്ടുണ്ട്. അതേസമയം 25ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ട് കളിക്കളത്തിൽ ഇറങ്ങിയ മുൻ 1ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ ആദ്യ റൌണ്ടിൽ അർജന്റീനയുടെ മരിയാനോ നവോണി അട്ടിമറിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. ജമ്മുകാശ്മീരിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലെ ജനസംഖ്യാ കണക്കെടുപ്പിന് ഇന്ന് തുടക്കമായി. ബാരാമുള്ള, കത്വ, പൂഞ്ച് ഉൾപ്പെടെ 16 ജില്ലകളിലെ വീടുകളിൽ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കും. ജനസംഖ്യാ കണക്കെടുപ്പ് ഈ മാസം 30 വരെ തുടരും. മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെ പട്ടികയിൽ വരുന്ന 1115 ഗ്രാമങ്ങളിലും 3 നഗരസഭകളിലുമാണ് കണക്കെടുപ്പ്. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. ബലൂചിസ്ഥാനിൽ പാക് സൈന്യം നടത്തുന്ന വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നെതർലൻഡ്സിൽ ബലൂച് നാഷണൽ മൂവ്മെന്റ് പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ഛത്തീസ്ഗഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്തുടനീളം 7 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നു. മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന കെ ചന്ദ്രകറിന്റെ വസതി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് റെയ്ഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരത മനുഷ്യരാശിക്ക് ഒന്നടങ്കം വെല്ലുവിളിയാണെന്നും ഒരു രാജ്യവും ഈ ഭീഷണിയിൽ നിന്ന് മോചിതമല്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 7.8% GDP വളർച്ച കൈവരിച്ച് ഇന്ത്യ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോവർദ്ധൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കേരളത്തിന് സ്വന്തമായി കായിക സർവകലാശാല അനിവാര്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയുടെ വിധി തള്ളി ഇന്ത്യ. രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്. ഗാനോത്സവം.

പ്രിയ ശ്രോതാക്കൾക്ക് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. കത്തുകളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൂടെവിടെ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം, ഒ എൻ വി കുറുപ്പിൻ്റെ രചന, സംഗീതം ജോൺസൺ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വടുതലയിൽ നിന്ന് ചാരുബാബുവും കുടുംബവുമാണ്. ഗാനം കേൾക്കാം.

ചിത്രയുടെ ശബ്ദത്തിൽ ധ്രുവം എന്ന ചിത്രത്തിലെ ഗാനം. ശുഭചക്രവർത്തിയുടെ വരികൾക്ക് ഈണം പകർന്നത് എസ് പി വെങ്കിടേഷ്. ഈ ഗാനത്തിനായി കത്തയച്ചത് നയൻ, നയമി, സതീഷ്, സരള, ഉദയം പേരിൽ നിന്ന്.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളിയിൽ

agencies. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മുതൽ 0484242397 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മുതൽ അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. അമ്പലം മുകളിൽ നിന്ന് ആമിക്കുട്ടി, സവിത, ലൈജു എന്നിവർ കാത്തിരിക്കുന്നത് നാടോടിക്കാറ്റ് ചിത്രത്തിലെ ഗാനത്തിനായാണ്. പാടിയത് യേശുദാസ്, രചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം.

0: BMW സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് കാർ 100 പേർക്ക് 1 ലക്ഷം വീതം എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല, മൈ ജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
4: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
3: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
4: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
6: ഗാനോത്സവം തുടരുന്നു. യേശുദാസ് നിറം എന്ന ചിത്രത്തിനായി പാടിയ ഗാനം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഇണം പകർന്നത് വിദ്യാസാഗർ, കഥയച്ചത് ലാജോ, ഭുവൻ, മനു എന്നിവരാണ് കടവന്തരയിൽ നിന്ന്.

ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തുമ്പോളിക്കടപ്പുറം. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം സലീൽ ചൗധരി. പാതിരപ്പള്ളിയിൽ നിന്ന് സതീശൻ, അനുപമ തുടങ്ങിയവരാണ് ഈ പാട്ടിനായി കത്തയച്ചത്.

0: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
3: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
3: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രം ചമ്പക്കുളം തച്ചൻ, എന്നിലെത്തിക്കയും യേശുദാസും പാടിയ ഗാനം, ഇരടികൾ ബിച്ചു തിരുമല, ഈണം നൽകിയത് രവീന്ദ്രൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് റാണി ജയചന്ദ്രൻ വയലാർ നിന്നും.

പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്, നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ. ONV രവി ബോംബെ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷാജി, ജെമിനി, ഷാരോൺ, വിജയലക്ഷ്മി ഉള്ളതല നിന്ന്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ചിത്രം അർത്ഥം, പാടിയത് യേശുദാസ്, ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ. ഈ ഗാനത്തിനായി കത്തയച്ചത് കടവന്തറ നിന്ന് ലൂസി ആന്റണി.

വരവേൽപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസിൻ്റെ ആലാപനം. ഗാനരചന കൈതപ്പുറം, സംഗീതം ജോൺസൺ. ഈ ഗാനത്തിനായി കഥയച്ചിരിക്കുന്നത് വീണ, സുജിത്, ശിവ എന്നിവരാണ് ഉദയം പേരൂരിൽ നിന്ന്.

0: ശോ, ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ രണ്ട് ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
1: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
0: വേവ്സ് ആപ്പോ?
1: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
0: ആണോ? എന്നാ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
1: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോക്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
2: ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിങ് അസിസ്റ്റന്റ്, പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിങ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി മുൻ ഇന്ത്യൻ നേവി കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 4.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
7: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
8: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
7: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
8: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി ഈ മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷന് വേണ്ടി 91-88-21-98-63 എന്ന നമ്പറിൽ വിളിക്കുക. 91-88

0: 21 98 63.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
2: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളി ഏജൻസീസ്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ
5: ഗാനം പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്ക് കേന്ദ്രീയ സൈനിക ബോർഡിന്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പിനായി 31 ഡിസംബർ വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് https://ksb.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം ആവർത്തിക്കാം: https://ksb.gov.in.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം വർക്ക്ഷോപ്പിലേക്ക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ക്വട്ടേഷൻ ക്ഷണിച്ചു. ഈ മാസം 9 ഉച്ചയ്ക്ക് 2 സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങളറിയാൻ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491-257-2640. നമ്പർ ആവർത്തിക്കാം: 0491-257-2640. നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ ജീവനക്കാർക്കായി ബോധവൽക്കരണ ശില്പശാലയും കാഴ്ച പരിശോധന ക്യാമ്പും സംഘടിപ്പിക്കും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ പാലക്കാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് പരിപാടികൾ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ മാസം 8 കാസർഗോഡ് റാണിപുരത്തും 16-17 ഇടുക്കി ജില്ലയിലെ മീശപ്പുലിമലയിലും ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. 18-35 ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങളറിയാൻ 94-97-73-63-56 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 94-97-73-63-56. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2:13.
6: ആകാശവാണി FM വാർത്തകൾ.
0: ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം, റിക്രൂട്ട്മെന്റ്, സുരക്ഷിത താവളങ്ങൾ എന്നിവ നൽകുന്ന മുഴുവൻ ശൃംഖലയും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വികസനത്തിലും സാങ്കേതിക പുരോഗതിയിലും NIT പ്രധാന സ്ഥാനമുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. AI ഉൾപ്പെടെ സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ടെന്നും NIT 66 സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ബാറുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി M. ലിജു. മദ്യനയത്തെ സംബന്ധിച്ച ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി M. ലിജു തിരുവനന്തപുരത്ത് അറിയിച്ചു. ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. മന്ത്രി N. ഷംസുദ്ദീനാണ് തിരുവനന്തപുരത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഈ വർഷം മുതൽ മികച്ച വിദ്യാലയങ്ങൾക്ക് ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. ഈ വർഷത്തെ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരത്തിന് കോഴിക്കോട് മടവൂർ ചക്കാലക്കൽ HSS, മലപ്പുറം മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് HSS, തിരുവനന്തപുരം ഭീമാപ്പള്ളി GUPS എന്നിവ അർഹരായി. ഗവൺമെന്റ് സ്വാശ്രയ മെഡിക്കൽ ദന്തൽ കോളേജുകളിലെ 2026 MBBS BDS കോഴ്സുകളിൽ സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്ക് 1-ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ CEE.kerala.gov.in ൽ ലഭ്യമാണ്. ഇന്നലെ അന്തരിച്ച സംഗീത സംവിധായകനും

0: തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കറിന്റെ സംസ്കാരം മാത്തോട്ടം ഖബർസ്ഥാൻ ജുമാ മസ്ജിദിൽ നടത്തി. സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ൽ അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. സ്വർണം പവന 120 രൂപ വർദ്ധിച്ച് 115,080 രൂപയായി. ഗ്രാമിന് 14,385 രൂപയാണ് ഇന്നത്തെ വില.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. നമ്പറുകൾ പറയാം: 9446454588, പിന്നെ 0484242396. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 0484242387. അപ്പോൾ വിളിച്ചോളൂ. എല്ലാവരുടെയും ഇഷ്ടഗാനങ്ങൾ കേൾക്കാനും വിശേഷങ്ങൾ അറിയാനും ഒക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആദ്യത്തെ കോളറിലേക്ക് പോവാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആരാ സംസാരിക്കുന്നത്?
2: ഗിരിജ, ചെറായി.
1: ചെറായി, ഗിരിജ. ഓക്കെ, ശരി. മുൻപ് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ പേര് റിയ.
2: എന്താണ് ഓണത്തിന്റെ അന്നേ രാത്രിക്ക് പോയി.
1: ആണോ? ഇതായിരുന്നു ബെസ്റ്റ് ഓണം.
2: ബെസ്റ്റ് ഓണം.
1: ശരി, ഓക്കെ.
2: എന്റെ ഇതായിരുന്നേ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, മകന്റെയും അനിയന്റെ മകന്റെയും. അത് ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല.
1: അവരുടെ പേര് പറഞ്ഞോളൂ.
2: പേര് പറയാ: ബിനോജി. മകന്റെ പേര് ബിനോജി, മകളുടെ പേര് സൗമ്യ.
1: ഓക്കെ.
2: അവരുടെ കുട്ടികള് ദൃശ്യ, ധ്രുവൈ, കൃഷ്ണ. എന്റെ ഹസ്ബൻഡിന്റെ പേര് ബാബു.
1: ഓക്കെ.
2: അനിയന്റെ മകന്റെ അന്ന് ഇന്നലെ തന്നെ ആയിരുന്നു. അതിന്റെ അച്ഛന്റെ പേര് ഷെമിലി. ജയമ്മ അമ്മ. വൈശാഖ്. വൈശാഖിന്റെ ഭാര്യയാണ് ഗായത്രി.
1: ഓക്കെ.
2: അവർക്ക് ഒരു കുട്ടിയുണ്ട്, ഞായറാഴ്ചയാണ് പേരെഴുതി.
1: ഓ,
2: കുഞ്ഞാവേണല്ലേ. പേരിട്ടിട്ടില്ല. വിവേക്.
1: വിവേക്. ഓക്കെ.
2: വിവേക്. ആ ഒരു കുടുംബം. പിന്നെ ഒരു അനിയനും കൂടി ഉണ്ട്, നൗഷാദ്. മരിച്ചുപോയി. നിർമ്മൽ, നൗഷാദ്, കൃഷ്ണ, അമ്പാടി, ലസിത.
1: ഓ,
2: ഞങ്ങളുടെ ഫാമിലി അത്രയുള്ളു.
1: അത്രയുള്ളു. ഓക്കെ, അത്രയും പോരെ.
2: അല്ല, പറഞ്ഞതാ. അല്ലാതെ ഉണ്ട്, അല്ലാണ്ട് ഉണ്ട്. എന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്റെ അനിയത്തി എപ്പോഴും വിളിക്കാറുണ്ട് ബേബി എന്ന് പറഞ്ഞിട്ട്.
1: അപ്പൊ ഏതാ പാട്ട് വേണ്ടേ?
2: പ്രണയ നിലാവില, പൊന്നിട്ട പെട്ടകം പൂത്തില്ലേ എന്നുള്ള പാട്ടില്ലേ.
1: ശരി, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും ഈ പാട്ട് തന്നെ ചോദിച്ചായിരുന്നു.
2: ഞാനാ? ഇല്ല
1: ഇല്ല അല്ലേ. അപ്പൊ വേറെ ആരോ ചോദിച്ച പോലെ ഈ പാട്ട്.
2: ഞാന് ഈ പാട്ട് മോൻ പറഞ്ഞായിരുന്നേ, കിട്ടണേണെങ്കിൽ ഈ പാട്ട് കൊടുക്ക പറയാൻ പറഞ്ഞായിരുന്നു.
1: ഓക്കെ.
2: അന്ന് അന്ന് പറഞ്ഞ പാട്ട് വേറെയാണ്, 3 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് വേറെ പാട്ടായിരുന്നു.
1: ശരി,
2: ഞാനൊരു ഗുരുദേവന്റെ ഇത് ചൊല്ലിക്കോട്ടെ.
1: ചൊല്ലിക്കോ, നമുക്കധികം നേരമില്ല. അപ്പൊ കുറച്ച്
2: ഒരു

0: ഞങ്ങൾ ഗുരുകുലം തേടി വരുന്നു. ഗുരുദേവ ഗുരുദേവ.
1: നന്നായിട്ട് പാടിയിട്ടോ. അപ്പോ എന്താണ് പിന്നെ നമ്മുടെ ബിനോജിനും സൗമ്യയ്ക്കും വൈശാഖിനും ഗായത്രിക്കും വിവാഹ വാർഷികാശംസകൾ, പിന്നെ പേരിടാനിരിക്കുന്ന കുഞ്ഞുമോൾക്ക് സ്നേഹം. അപ്പൊ പാട്ട് കേക്കാട്ടോ.
0: ശരി
1: ശരി.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഹലോ,

0: ഹലോ ഹലോ,
1: ഹലോ,
0: ആ ഉണ്ടോ അവിടെ?
1: ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്. നിങ്ങൾ സംസാരിക്കുന്നൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്.
0: ആണല്ലേ? ആ ശരി,
1: ആ
0: ആരാ സംസാരിക്കുന്നത്?
1: രാജേന്ദ്രൻ,
0: ആ
1: ഗുരുപുരം, ആലപ്പുഴ.
0: ആലപ്പുഴയിൽ എവിടുന്നാൻ?
1: ഗുരുപുരം എന്ന് പറയുന്ന സ്ഥലം.
0: മുരുപുരം.
1: ആലപ്പുഴ എന്ന് പിന്നെ 13 രൂപ ഇപ്പൊ വേണ്ടി.
0: ആ ശരി, മുരുപുരം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ.
1: ആ ഗുരുപുരം.
0: ഗുരുപുരമാണോ? ഗുരുപുരം.
1: ആ ഗുരുപുരം,
0: ആ
1: കോമളപുരം, നേതാജി, തമ്പച്ചോട്, ഇങ്ങനെ കുറെ സ്ഥലപ്പേരുണ്ട്.
0: ഞാൻ കേട്ടത് മുരുപുരം എന്നാണ്. അതാണ്?
1: അല്ലല്ല, ഗുരുപുരം ഗുരുപുരം.
0: ശരി, ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം?
1: വിശേഷം നല്ല തന്നെ. ഞാൻ കൂലിപ്പണി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും വിളിക്കും, വിളിച്ചിട്ട് റിങ് എടുക്കുന്നില്ല.
0: അയ്യോ, അത് വേറെ ലൈനിലൊക്കെ. നമ്മളിപ്പോ 3 നമ്പറില്ലേ, ആ 3 ലേക്കും കോളുകൾ വരികയായിരിക്കും. അപ്പൊ നമ്മള് വേറെ ഇതില് സംസാരിച്ചോണ്ടിരിക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും കേട്ടോ.
1: ഇപ്പൊ ഞാൻ പോവാനായിട്ട് ഇരിക്കട്ടെ, ഏതായാലും ഒന്നുകൂടെ ഒന്ന് വിളിച്ചു കളയാം. ഞാൻ എപ്പോഴും വിളിക്കും, വിളിച്ചറിയിലേക്ക് എനിക്ക് കിട്ടത്തില്ല. ഈ FM തുടങ്ങിയ പിന്നെ ഞാൻ പിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ വിളിച്ചിട്ട് കോൾ ചെയ്ത് അങ്ങനെ എന്റെ പല്ല് പറിച്ചും വന്നായിരുന്നു. അപ്പം സംസാരിക്കാൻ പറ്റിയില്ല,
0: അയ്യോ,
1: പിന്നെ കോളും കട്ടായി പോയി. പാട്ടിട്ട് വന്നായിരുന്നു, 2 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുള്ളു. ഞങ്ങളിവിടെ റേഡിയോയിലൊക്കെ വിളിക്കുമ്പോ പിന്നെ ആഴ്ചയിലൊക്കെ അവര് കോൾ എടുക്കും. അത് വന്ന് സ്വാഗതം കൊച്ചി. ഈ കൊച്ചി FM കിട്ടാൻ ഭയങ്കര പാടാ.
0: ഞങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് അല്ലേ?
1: അല്ല, ഡിമാൻഡ് 3 നമ്പറായതുകൊണ്ടാണ്.
0: അതാണ്,
1: സ്വാഗതം കൊച്ചിയൊക്കെ 1 നമ്പറേ ഉള്ളു, റേഡിയോ നേതിന് 1 നമ്പറേ ഉള്ളു.
0: നമുക്കിവിടെ 3 നമ്പറുള്ളത് കാരണമാണ് ഇങ്ങനെ കിട്ടാത്തത്.
1: 3 നമ്പറുള്ളതുകൊണ്ടാണ് കിട്ടാത്തത്. വളരെ സന്തോഷം.
0: ഓക്കെ ശരി. അപ്പോ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നല്ലേ?
1: ഇല്ല, ഇന്ന് ജോലിക്ക് പോകുന്നു, ജോലി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇരിക്കുന്നു.
0: ആ ശരി. അപ്പോ ഓണമൊക്കെ കഴിഞ്ഞു, അവിടെ വള്ളംകളിയൊക്കെ കാണാൻ പോയോ?
1: ഇല്ല, ഞാൻ പോയില്ലായിരുന്നു, ഞാൻ അന്ന് ജോലിക്ക് പോയിരിക്കുന്നു.
0: ആ ശരി.
1: എന്നിട്ട് ഞാനും വൈഫും മാത്രമേ ഉള്ളു, 2 പിള്ളേരുണ്ട്. ഒരാള് ട്രഷറി വർക്ക് ചെയ്യുന്നു, ഒരാളെ വിവാഹം കഴിച്ച് നമ്മുടെ കോവളത്തിനടുത്ത് അയച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ സുഖമായിട്ട് കഴിയുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത് റേഡിയോ ആണ് കൂട്ടി.
0: അത് മനസ്സിലായി എന്തായാലും.
1: ഞാൻ സ്ഥിരം ഇത് കേൾക്കുന്ന, ഈ FM തുടങ്ങിയ കാലം പോലെ ഞാൻ ഈ പ്രോഗ്രാം കേൾക്കുന്ന. ഏതായാലും തുടങ്ങിയിട്ട് എനിക്ക് ഇപ്പൊ 2 പ്രാവശ്യമാണ് കിട്ടുന്നത്.
0: അപ്പൊ കൺഗ്രാചുലേഷൻസ്.
1: കിട്ടുന്നില്ല, കിട്ടുന്നില്ല.
0: ഇനിയിപ്പോ കിട്ടിക്കോളൂ കേട്ടോ പയ്യെ. ആ ഒന്ന് ആദ്യത്തെ ഒരു വിളി കിട്ടാനാണ് പാട്, പിന്നെ പയ്യെ പയ്യെ കിട്ടിക്കോളൂ. അതില്ല, 3 മാസമുണ്ട്. അപ്പൊ ഏതാ പാട്ട് വേണ്ടെന്ന് പറയാമോ?
1: ഗന്ധർവ ക്ഷേത്രത്തിലെ ഇന്ദ്രവല്ലരി പൂ ചൂടി വരും ഹേമന്ത രാത്രി എന്ന് പറഞ്ഞ പാട്ടുണ്ട്.
0: അതാണ് വേണ്ടത്.
1: ഉദയ ബാനറില്ല.
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: സന്തോഷം. ഓക്കെ
0: ശരി കേട്ടോ. ഓക്കെ.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
2: ഹലോ.
3: ഹലോ റിയ മാഡം, നമസ്കാരം.
2: നമസ്കാരം, ഇതാരാ സംസാരിക്കണേ?
3: ഞാൻ പുത്തൂര് വെട്ടുകാട് സരോജിനിയാണ്.
2: സരോജിനി, ഓക്കേ, ശരി. പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
3: ഞാനിവിടെ എന്റെ മോനും മരുമോളും ഞാനും മാത്രമല്ലോ. മോനൊരു കുഞ്ഞുണ്ട്, പ്രസവിച്ച് 90 ദിവസമായിട്ടുള്ളൂ. പ്രസവിച്ചിട്ട് പെൺകുട്ടിയാണ്. പിന്നെ ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ് മരിച്ചിട്ട് 1 വർഷമാവണുള്ളൂ. അപ്പൊ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ കൊറേ ദിവസമായി വിളിക്കാൻ തുടങ്ങിട്ട്.
2: അപ്പൊ
3: ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു.
2: ശരി, റേഡിയോ സ്ഥിരം കേൾക്കാറുണ്ടല്ലോ അല്ലേ?
3: ആ, റേഡിയോ സ്ഥിരം കേൾക്കാറുണ്ട്, എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. കൊച്ചി ഹോമും പിന്നെ റെയിൻബോ എല്ലാം കേൾക്കാറുണ്ട്.
2: അപ്പൊ പാട്ടിന്റെ ആളാണ്.
3: പോകാൻ പറ്റില്ല മാഡം, പണിക്കൊന്നും ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അറ്റാക്കൊക്കെ വന്നിട്ട് 2 പ്രാവശ്യം മരുന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കയാണ്.
2: ഓ ശരി.
3: കാരണം റേഡിയോ ആണ് എപ്പോഴും കേട്ട് ഇങ്ങനെ ഇരിക്കും.
2: അപ്പൊ അവര് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്കാണല്ലേ?
3: അതെ, ഒറ്റയ്ക്കാ. ഇപ്പൊ അവള് അവിടെ മരുമോള് അവിടെ വീട്ടിലാണ് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളു. മോൻ ജോലിക്ക് പോവും, അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്.
2: അവരെന്നാ തിരിച്ചു വരിക കുഞ്ഞും അമ്മയും?
3: അപ്പൊ 90-ന് പേര് വിളിക്കാനായിട്ട് പേര് വിളി ഉണ്ടാവുമല്ലോ.
2: അത് കഴിഞ്ഞ് തിരിച്ചു വരും.
3: 80 ഒക്കെ ആകുമ്പോ കൊണ്ടുവരും.
2: ശരി,
3: അപ്പൊ പേര് വിളി നടത്തും.
2: അപ്പൊ പേരിടയിൽ കഴിഞ്ഞിട്ടില്ല?
3: ഇല്ല, കഴിഞ്ഞിട്ടില്ല.
2: 65 ആയിട്ടുള്ളൂ. നേരത്തെ 90 പറഞ്ഞോണ്ട ഞാൻ ചോദിച്ചത്. 90 ആദ്യം പറഞ്ഞല്ലേ.
3: 90 പേര് വിളിക്കാനായിട്ട് കൊണ്ടുവരുന്ന പറഞ്ഞ
2: ആണല്ലേ. ശരി, അപ്പൊ ഏതാ പാട്ട് വേണ്ടേ?
3: പാട്ട് മറ്റേ തമ്മിൽ തമ്മിൽ എന്നുള്ള ഫിലിമിലെ ഹൃദയം എന്നൊരു പാട്ടില്ല, ഹൃദയം
2: ഒരു വീണയായി, അതാണ് വേണ്ടത്. ആർക്ക് വേണ്ടിട്ടായിരുന്നത്?
3: കേൾക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിട്ടും. പിന്നെ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പാട്ട്. ആളെ ഇറക്കിടക്ക് പാടുമായിരുന്നു ആ പാട്ട്.
2: പാട്ട് പാടുവാൻ ആളായിരുന്നോ?
3: ആ, പാട്ട് പാടായിരുന്നു. റേഡിയോയിലെ പാട്ടൊക്കെ കേൾക്കുമ്പോ ആള് കൂടെ പാടും.
2: ശരി.
3: പിന്നെ എന്റെ ഗ്രാമം എന്നുള്ള ഫിലിമിലെ
2: കൽപ്പാന്ത കാലത്തോളം,
3: അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓരോ പരിപാടിക്കൊക്കെ പോകുമ്പോ ആള് ഇങ്ങനെ കാവരിയാടത്തിന്റെ പരിപാടിക്കൊക്കെ പോവേ, അപ്പൊ അതിനൊക്കെ പാട്ടൊക്കെ പാടാറുള്ള ആളാണ്. പെട്ടെന്ന് അറ്റാക്ക് ആയിട്ട് പോയി.
2: ഓ ശരി. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ഈ പാട്ട് സമർപ്പിക്കാം.
3: ആ അതെ, ആൾക്കും പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ടും കൂടി.
2: ഓക്കെ, ശരി കേട്ടോ.
3: ഓക്കെ, താങ്ക്സ്.
2: ഓക്കെ.

0: പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88. മറ്റൊരു നമ്പർ 04 84 24 36 397. ഒരു നമ്പർ കൂടി 04 84 24 36 387.
1: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങാൻ മാറ്റി വെച്ചോ.
2: എങ്കിലിതാ മൈജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
1: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: നേടാം ഒരു ഇ എം ഐ ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
2: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം.

0: അപ്ഗ്രേഡ്.
1: ഹലോ,
2: ആ ഞാൻ ആലപ്പുഴയിൽ നിന്ന് സാബു ആണ്.
1: ആ നമസ്കാരം.
2: ആ നമസ്കാരം, ഞാൻ എന്റെ വീട് പത്തനംതിട്ടയിലാണ്.
1: ആ ഇപ്പൊ സെറ്റിൽ ആയിരിക്കുന്നത് ആലപ്പുഴയില് അല്ലേ?
2: ഞാൻ വൈഫിന്റെ വീട്ടിൽ വരെ വന്നായിരുന്നേ.
1: ഓ ശരി. ആ
2: എന്റെ വീട് പത്തനംതിട്ടയിലാണ്.
1: ആ പത്തനംതിട്ടയിലെ എവിടെയാ?
2: പത്തനംതിട്ട, പത്തനംതിട്ട ജില്ലയെ കുളത്തൂർമുഴി.
1: കുളത്തൂർമുഴി. ആ ശരി. പിന്നെ എന്തൊക്കെയാ വിശേഷം? പത്തനംതിട്ടയില് കിട്ടില്ലല്ലോ ഇത്, ഞങ്ങളുടെ ചാനൽ കിട്ടോ? ആലപ്പുഴ വന്നപ്പോ കേട്ടു, അപ്പൊ ഒന്ന് വിളിച്ചു നോക്കാന്ന് കരുതി അല്ലേ. ശരി. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? പത്തനംതിട്ടയിലായിരുന്നോ അതോ ആലപ്പുഴയിലായിരുന്നോ ഓണം ആഘോഷിച്ചത്?
2: ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഒത്തിരി നാളായി, പ്രസവിച്ചു കിടക്കുവാണേ.
1: ഓ ശരി.
2: ഞാനിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞ് പോവും, തിരിച്ചു പോവും, അങ്ങോട്ട്
1: പോവും. കുഞ്ഞ് എന്താ, ആണോ പെണ്ണോ? അതാണല്ലോ ആദ്യത്തെ ചോദ്യം.
2: അല്ലല്ല, പെൺകൊച്ചു. പെൺകൊച്ചു അമ്മൂന്ന പേരിട്ടിരിക്കുന്നത്. അവന് ഒറിജിനൽ പേരിട്ടില്ല.
1: ശരി, അതിനുള്ള സമയമായി കാണില്ല അല്ലേ?
2: ഇല്ല ഇല്ല.
1: ശരി, ഇപ്പൊ എന്തായാലും നമ്മൾ അമ്മൂന്ന് വിളിക്കും.
2: അമ്മൂന്ന് വിളിക്കും.
1: ശരി, അപ്പൊ ഏതാ പാട്ട് വേണ്ടേ? അഭിമന്യുവിലെ പാട്ട്. അതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഇടട്ടെ? രമയ്ക്ക്. ഓക്കെ ശരി. അപ്പൊ സാബുവിന്റെ ഭാര്യ രമയ്ക്കായിട്ട് ഞങ്ങള് പാട്ട് വെക്കാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: ശരി.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം,
1: ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ മാളയെന്ന് വേലായുധൻ എന്ന് പറയും.
1: ആ ശരി, ഓക്കെ. ആദ്യമായിട്ടല്ല നമ്മള് സംസാരിക്കണേ അല്ലേ?
2: അല്ലല്ല, ഞാൻ നടത്തിനോട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഫോൺ വിളിച്ചിട്ട് നമുക്ക് കിട്ടാറില്ല.
1: അതെന്ത് പറ്റി അവിടെ കിട്ടാത്തത് മാളയില്?
2: നിങ്ങള് മൂന്ന് നമ്പർ ആക്കിയില്ലേ?
1: ആ മൂന്ന് നമ്പർ നേരത്തെ ഉണ്ട്, ഇപ്പൊ തന്നെയല്ല. അത് എത്ര കാലം ഈ മൂന്ന് നമ്പർ ഉണ്ടായിട്ട്? അത് പറ, അതാണ് കാര്യം. അല്ലാതെ ഞങ്ങളുടെ മൂന്ന് നമ്പറിന് പറയണോ? ശരി, എങ്ങനെയുണ്ടായിരുന്നു ഓണം?
2: ഓണം ഞങ്ങളെ കുട്ടികളൊന്നും ഇവിടെ ഇല്ല, രണ്ടു കല്യാണം കഴിഞ്ഞു, അവര് ജോലി സ്ഥലത്തൊക്കെയാണ്.
1: ഓ ശരി.
2: അപ്പൊ ഞങ്ങള് രണ്ടുപേരും വലിയ ദോഷമല്ലാതെ ആഘോഷിച്ചു.
1: ആ എല്ലാരും പറയുന്നു ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇച്ചിരി നിറം കൂടുതലായിരുന്നു ആണോ?
2: അല്പം ഞങ്ങൾക്കൊക്കെ പിന്നെ എന്തായാലും ഉള്ള പ്രായമൊക്കെ ഒറ്റ മാനിച്ചൊക്കെ ആഘോഷിച്ചു.
1: ഈ പണ്ടത്തെ ഓണം ഒക്കെ ഓർത്തിരിക്കാറുണ്ടോ?
2: പിന്നെ ഓർക്കാറുണ്ടല്ലോ, നമ്മള് കൂട്ടുകുടുംബായിട്ട് എന്റെ അച്ഛനോ അല്ലെങ്കിൽ അപ്പനോ അമ്മൂമ്മയൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഓണം എന്നൊക്കെ പറഞ്ഞാല് ഒത്തിരി ഒത്തിരി ഇപ്പൊ ഇനിയുള്ള തലമുറയ്ക്കൊന്നും അത് പറഞ്ഞാൽ അവർക്ക് അറിയാൻ സാധിക്കില്ല,
1: ആലോചിക്കാൻ കൂടെ പറ്റില്ല അല്ലേ? മിസ് ചെയ്യുന്നുണ്ടോ അത് നന്നായിട്ട്?
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അന്നത്തേക്ക് ഒരു കാര്യങ്ങൾ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും അതിനൊക്കെ ആ തിരുവോണ ദിവസത്തിലെ എല്ലാവർക്കും ഓണപ്പുടവയും എല്ലാം കൊടുത്ത് ആ ഓണം ആഘോഷിച്ച് കുട്ടികളും മാതാപിതാക്കൾ ഒരുമിച്ചൊക്കെ ഇരുന്ന് ആഹാരം കഴിച്ച്, അപ്പൊ അങ്ങനത്തെ ഒരു സമയങ്ങള് ഇപ്പൊ ആർക്കും എല്ലാവർക്കും തിരക്കല്ലേ. എന്റെ മക്കള് മൂന്നാളും കോണിലൊക്കെ വരും.
1: ശരി,
2: നമ്മുടെ ആഘോഷങ്ങളൊക്കെ അറിയും കേട്ടും.
1: നിങ്ങളും ഭാര്യയും ഭർത്താവും കൂടെ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടോ, ഈ ഓണം പണ്ടത്തെ ഓണത്തെ കുറിച്ചൊക്കെ?
2: ഞങ്ങള് സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഭാര്യക്ക് അന്നും തിരക്കാ, ഇന്നും തിരക്കാ, എപ്പോഴും തിരക്കാ.
1: പാവം അടുക്കളയിലായിരിക്കും, ഇത് ഓണ സമയത്ത് അടുക്കള പണിയല്ലേ? നല്ല,
2: അത് അവർക്ക് ഒന്ന് പറഞ്ഞ് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അടുക്കള ജോലി എന്ന് പറഞ്ഞാല് വലിയ വലിയ കാര്യങ്ങളാ. കുട്ടികളൊക്കെ അന്ന് പഠിക്കുന്ന സമയത്തും അവരുടെ കാര്യങ്ങൾ നോക്കാനും അല്ലെങ്കിൽ അവരുടെ വലിയ വലിയ രീതിയിൽ അവര്
1: കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ്
2: അവരെ അഭിനന്ദിച്ചേ മതിയാവും.
1: അതെ അതെ, അവരുടെ കഷ്ടപ്പാടിന്റെ ഒരു ഫലം കൂടിയാണല്ലോ നമുക്ക് ഉണ്ടാവുന്ന നല്ല കാലങ്ങൾ.
2: ഇപ്പോഴത്തെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് ശരിയായിരിക്കാം, തന്റെ മക്കള് സഹിതം. പക്ഷെ ഈ ഒരു ജോലിക്ക് ശമ്പളം ഇല്ലല്ലോ.
1: അതാണ്, അപ്പൊ അവരെ നമ്മൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ?
2: തീർച്ചയായിട്ടും.
1: ശരി, അപ്പൊ പാട്ട് ഏതാ വേണ്ടതെന്ന് പറഞ്ഞോളൂ.
2: പാട്ട് ഞാനൊരു ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.

0: നീല വാനച്ചത്. അത് കേൾക്കാറില്ല, നമ്മൾ ഇടയ്ക്കൊക്കെ കൊടുക്കാറുണ്ട്
1: കേട്ടോ.
0: ആരാന്ന് എനിക്കും അറിയില്ല, പാട്ട് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അതിന്റെ വിഷ്വൽസ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. എന്താ ചേച്ചിയുടെ പേരെന്താ?
1: ചേച്ചിയുടെ പേര് രാജി.
0: രാജി, ഓക്കെ. അപ്പോ
1: ഞാനിപ്പോ പ്രത്യേകിച്ചും ഇവിടെ നമ്മുടെ ഇവിടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, ഇവിടെ അടുത്ത പ്രദേശത്തൊക്കെ വിളിച്ചുകൂടുന്ന് കൊണ്ടിരിക്കുന്നവർക്കും, പിന്നെ നമ്മുടെ ഫിലിം സ്റ്റാർ മാളാരവിന്ദൻ നമ്മുടെ അയൽപ്പക്കാരൻ ആള് മരിച്ചുപോയി. അപ്പൊ ആ ഒരു ഞാൻ വിളിക്കുമ്പോ പറയാറുണ്ട് ആളുടെ പേര്. അപ്പൊ അങ്ങേരക്കിട കുടുംബത്തിനും ബാക്കി എല്ലാവർക്കും.
0: ഓക്കെ ശരി, അപ്പൊ രാജി ചേച്ചിക്ക് വരുന്നോട്ടെ പാട്ട്.
1: ആയിക്കോട്ടെ,
0: ശരി കേട്ടോ. ആണോ? ഓ ശരി, അപ്പൊ ഒന്ന് ഇരുന്ന് പാട്ട് കേൾക്കാൻ പറയൂ. ഈ പാട്ട്
1: അങ്ങനെ ഒരു സംവിധാനം.
0: ശരി കേട്ടോ, അപ്പൊ പാട്ട് കേൾക്കാം.

0: ഹലോ,
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഞാൻ മാഡത്തിനോടാണ് സംസാരിക്കുന്നത്. ജനുവരിയിലാണ് സംസാരിക്കുന്നത്.
0: ആണോ, എന്താ പേര്?
1: എന്റെ പേര് അശോകൻ. എനിക്ക് ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് മാഡത്തിന് അറിയാം എന്നിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്.
0: ശരി, എനിക്ക് ഓർമ്മയുണ്ട്.
1: അപ്പൊ ഞാൻ ഇപ്പൊ കൊറേ നാളായി ട്രൈ ചെയ്യുന്നു. നാളെ ഇപ്പൊ നമ്മള് തിരുമന്ന് പോവാണ് കോഴിക്കോട്.
0: ശരി,
1: കാരണം ഒരാഴ്ച നീക്കിയതാ. ഈ ട്രെയിനിലൊക്കെ ഭയങ്കര തിരക്കല്ലേ. ഇവിടുന്ന് നമ്മള് തല ദിവസം പോണേ, അപ്പൊ നാളെ പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ.
0: അപ്പൊ ഇനി നാളെ പോയിട്ട്
1: ശ്രീപാർവതി പാട്ടുണ്ട്,
0: പഞ്ചവൻ കാട് എന്നാണ് സിനിമയുടെ പേര്.
1: ഞാനത് ഞാൻ മാഡത്തിനെ പ്രാവശ്യം പിന്നെ വിളിക്കാൻ ട്രെയിനിലോട് ചെലപ്പോ വിളിക്കാറുണ്ട്. രാവിലെ റെഡി ആയിട്ട് പിന്നെ വൈകുന്നേരം വരെ തന്നെയാണ്
0: കേൾക്കുമല്ലേ, ഇതെല്ലായിരുന്നു കേൾക്കലാണ്.
1: പിന്നെ റേഡിയോ പ്ലാന്റ് ഭയങ്കര 40 വർഷമായി റേഡിയോ കേട്ടു. കൊച്ചി പറയുമ്പോ 1989 നടന്നത്.
0: 89-ല്
1: പിന്നെ റെയിൻബോവിന് ശേഷം വന്നിരുന്നു.
0: റെയിൻബോ അതിന് ശേഷമാണ്. റെയിൻബോ എപ്പോഴാണെന്ന് ഞാൻ മറന്നുപോയി. നമ്മുടെ കൊച്ചി FM 89-ലാണ്. സാരയില്ല, എന്തായാലും എല്ലാം സുഖമായി കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഓണം ആഘോഷിക്കാം. നാളെ ഇനി എപ്പോഴാ പോകുന്നത്? രാവിലെ തന്നെ പോണോ?
1: 12 മണിക്ക് ഇവിടുന്ന് ഒരു പരശുരാമുണ്ട്. പരശുരാം കന്യാകുമാരി കണ്ണൂർ വഴി പോണത്.
0: അപ്പൊ അതിനാണ് പോകുന്നത്.
1: അവിടുന്ന് പോണം. 50 വഴി പോണം മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റേ ക്യാൻസർ സെന്റർ.
0: ശരി, എല്ലാ ആവാനല്ലേ, എന്നിട്ട് പിറ്റേന്നല്ലേ തിരിച്ചു പോരുള്ളൂ?
1: ഇല്ല, അന്ന് ഞങ്ങള് രാത്രി തന്നെ പോരും. രാത്രി കൂടെ ഞങ്ങൾക്ക് പുതുക്കാട് സ്റ്റോപ്പുള്ള ഷോപ്പിലൂടെ വന്നാൽ ട്രെയിൻ ഇവിടെ കിട്ടും.
0: ശരി,
1: തൃശ്ശൂർ വന്നാ ഭയ ട്രാവലിംഗ് ചാർജ് ഓട്ടോറിക്ഷയ്ക്ക് 700
0: കൊടുക്കേണ്ടി
1: വരും. നൈറ്റ് ആകുമ്പോ 800 മേടിക്കും. അപ്പൊ നമ്മളെ ഒരു ഇന്റർസിറ്റിന്റെ അവിടെ രണ്ടര വെച്ചാല് അതിന് കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ 4 ഷൊർണൂർ എത്തും.
0: ശരി,
1: ഷൊർണൂരിന് ഒരു 4 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ഉണ്ട്. അതിന് വന്നാ ഇവിടെ ഒരു 6:30 ഇവിടെ എത്തും.
0: അപ്പൊ എന്തായാലും നാളെ സമാധാനമായിട്ട് പോയിട്ട് വരൂ കേട്ടോ. നമുക്ക് പാട്ട് കേൾക്കാം.
1: ആ
0: ശരി കേട്ടോ, ഓക്കെ എന്നാ.

0: ഹലോ
1: ഹലോ,
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ, റേഡിയോയുടെ അടുക്കിൽ നിന്ന് മാറി നിന്നിട്ട് സംസാരിക്കാവോ?
1: ആ, അതെ, മാറിയിരുന്നു സാറേ.
0: ആ ആ പറഞ്ഞോളൂ, ആരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് മണിയെന്ന്.
0: ആ, എവിടെന്നാ?
1: അങ്കമാലി ശിവജീരൻ എന്ന് പറയും.
0: അങ്കമാലിയിലെവിടെ?
1: ശിവജീരൻ, തൊറോരി ശിവജീരൻ.
0: ആ ആ ഓക്കെ, ശരി. ആ, ഇനി പറഞ്ഞോളൂ വിശേഷങ്ങളൊക്കെ.
1: നല്ല വിശേഷം തന്നെ.
0: ആ, സുഖായിരിക്കുന്നു. വിളിക്കുന്നത് ആദ്യായിട്ടാണോ?
1: അല്ല, ഇത് മൂന്നാമത്തെ ക്ലാസ് കിട്ടിയാണ്.
0: ആണോ? ആഹാ, ശരി. ഓക്കെ, പിന്നെ വെള്ളിത്തിരയാണോ ഏറ്റവും ഇഷ്ടം? വെള്ളിത്തിര കേൾക്കാനാണോ ഏറ്റവും ഇഷ്ടം, അതോ എല്ലാ പാട്ടുപരിപാടികളും കേൾക്കാറുണ്ടോ?
1: അല്ല, എല്ലാ പരിപാടികളും കേൾക്കും ഞാൻ.
0: ആണോ?
1: ഞാനിവിടെ ചെടി വരയ്ക്കുന്ന ഒരു പരിപാടിയാണ്.
0: ആ ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ ആ ആ ശരി, എനിക്കിപ്പോ ഓർമ്മ കിട്ടിയ ആളെ. അപ്പൊ ഇന്നത്തെ തീർന്നോ? വൈകുന്നേരം ഉണ്ടല്ലേ. ആ ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ഏതാ പാട്ട് വേണ്ടേ? കൽപ്പാന്ത കാലത്തോളം കൊടുക്കട്ടെ. ശരി, അപ്പൊ ഇപ്രാവശ്യം ആർക്ക് വേണ്ടിട്ടാ പാട്ട്?
1: എനിക്ക് എന്റെ വീടിന്റെ അടുത്തുള്ള ഭരതൻ എന്ന് പറയും വലിയേ, ചേട്ടനും ഒരു മൂന്നാം ചേട്ടനുണ്ട്.
0: ആ ചേട്ടന്റെ പേരെന്താ? ഭരതൻ കഴിഞ്ഞിട്ട് വേറെ ഒരു ചേട്ടന്റെ പേര്, രണ്ടാമത് പറഞ്ഞേട്ടൻ ഉണ്ണി. ആ ഓക്കെ,
1: അവർക്ക് വേണ്ടി, പിന്നെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് കൊടുക്കാം കേട്ടോ, കൂട്ടുകാർക്കും വീട്ടുകാർക്കും ആയിട്ട്. ശരി കേട്ടോ.
1: ആയിക്കോട്ടെ.
0: ഓക്കെ.

പ്രിയരെ, ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് രാജേഷ് ടി എൻ, രത്നാബായ്. പാട്ടുകളെടുക്കാൻ സഹായിച്ചത് ഖുദ്സിയ സമീന, ഞാൻ റിയ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 14 സെക്കൻഡ്.
2: ആകാശവാണി FM വാർത്തകൾ.
1: ഭീകരവാദത്തെ സഹായിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉത്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഗോബർധൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്കനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിൻ്റെ അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി N. ഷംസുദ്ദീൻ പ്രഖ്യാപിച്ചു. മികച്ച വിദ്യാലയങ്ങൾക്ക് ഈ വർഷം മുതൽ നൽകുന്ന ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി M. ലിജു. കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച സസ്പെൻഷൻ നടപടി സംസ്ഥാന സർക്കാർ നൽകുന്ന സന്ദേശമാണെന്നും മന്ത്രി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച 5-അംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന 2 ഒഡീഷ സ്വദേശികളെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് ഇവരെ പിടികൂടിയത്. ദേശീയ പോഷകാഹാര വാരാചരണത്തിന് ഇന്ന് തുടക്കം. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യ സ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും.
2: ആകാശവാണി FM വാർത്തകൾ.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരസ്പരം തത്സമയ ഫോണിൻ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. അതോടൊപ്പം ഇന്ന് അൽഷൈമേഴ്സ് ഡിസീസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും നമുക്ക് ഈ പരിപാടിയിൽ കൂടുതലറിയാം. പരസ്പരം പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446454588 0484 എന്ന കോഡ് ചേർത്ത് 2426387 അതല്ലെങ്കിൽ 2426397 ഇതിലേതെങ്കിലും ഒരു നമ്പറിലും ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് കൺസൾട്ടൻ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെൻ്റ് ആണ്. ഡോക്ടർ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. സ്വാഗതം ഡോക്ടർ.
1: നമസ്കാരം.
0: സെപ്റ്റംബർ മാസം അൽഷൈമേഴ്സ് ബോധവൽക്കരണ മാസമാണല്ലോ. നമുക്ക് ആദ്യം ആമുഖമായി അൽഷൈമേഴ്സിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. സാധാരണ മറവിയിൽ നിന്ന് ഈ അൽഷൈമേഴ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്?
1: സാധാരണ മറവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിലോ നമ്മുടെ സ്വഭാവത്തിലോ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവില്ല. അതേസമയം അൽഷൈമേഴ്സ് ഇതെല്ലാത്തിലും മാറ്റങ്ങളുണ്ടാകുന്നു. നമ്മളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടാക്കുന്നുണ്ട്, ഉറക്കത്തിൻ്റെ ശൈലിയിൽ മാറ്റങ്ങളുണ്ടാക്കുന്നു, ജീവിതശൈലിയെ തന്നെ അത് മാറ്റിമറിക്കുകയാണ്. അൽഷൈമേഴ്സ് രോഗി ഒരു കുടുംബത്തിന് വന്ന് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തെ തന്നെയാണ് ബാധിക്കുന്നത്. ഈ മറവി എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് പല ടെസ്റ്റിംഗ് സ്കെയിലുകളുണ്ട്. അത് സാധാരണ മറവിയാണോ, സാധാരണ ചിലപ്പോൾ ചില കുട്ടി ആൾക്കാർ പറയും ഇപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര മറവിയാണ്, അതിനെ നമ്മൾ സ്യൂഡോ ഡിമെൻഷ്യ എന്ന് പറയും. അത് ഉത്കണ്ഠ കൂടിയ ആൾക്കാർക്ക് വരുന്ന ഒരു തരത്തിലുള്ള മറവിയാണ്. അതായത് നമ്മുടെ തലച്ചോറിൽ കാര്യങ്ങൾ നമ്മൾ നടത്തുമ്പോൾ മെറ്റാ മെമ്മറി, അതായത് ഓട്ടോമാറ്റിക്കലി രജിസ്റ്റേർഡ് ആവേണ്ട ഒരു കാര്യമുണ്ട്. അത് അൽഷൈമേഴ്സിൻ്റെ പോലത്തെ അല്ല, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് വന്നാലും നമ്മൾ മറന്നു പോകും. പക്ഷേ അൽഷൈമേഴ്സിൻ്റെ അങ്ങനെയല്ല, അതായത് ഡെയിലി ചെയ്യുന്ന പല കാര്യങ്ങളും അവർ മറന്നു പോകും. ഇപ്പോൾ വെച്ച സാധനങ്ങൾ എവിടെയാന്ന് മറന്നു പോകും, ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മറന്നു പോകും, ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കാനായിട്ട് പോകും, രാവിലെ പല്ല് തേച്ചിട്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞ് ഉറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും പല്ല് തേക്കുക. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ റിമോട്ട് മെമ്മറി പുണ്ടുണ്ടായിട്ടുള്ള എല്ലാം കറക്റ്റായിരിക്കും, പക്ഷേ റീസെൻറ്റ് അവർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൻ്റെ സ്റ്റൈലിനെ അത് സാരമായിട്ട് ബാധിക്കും.
0: ഇതാണോ ഡോക്ടർ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുമെന്ന് സൂചിപ്പിച്ചത്? കാരണം ഇത് എങ്ങനെ നമുക്ക് ശരിക്ക് തിരിച്ചറിയാൻ പറ്റും? പലരും ഈ അൽഷൈമേഴ്സ് എന്ന് പറയുമ്പോൾ വാർദ്ധക്യത്തിൽ വരുന്ന അസുഖമായിട്ടാണ് മനസ്സിലാക്കുന്നത്.
1: ഇതിന് നമ്മൾ ഇതിനൊരു ഡിമെൻഷ്യ എന്ന് പറയുന്ന വലിയൊരു ഒരു കുടക്കീഴിൽ അൽഷൈമേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ സമൂഹത്തിൽ കാണപ്പെടുന്നത്. അതല്ലാതെ നമുക്ക് വാസ്കുലർ ഡിമെൻഷ്യയുണ്ട്, ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഡിമെൻഷ്യയുണ്ട്. പക്ഷേ അതിനകത്ത് അൽഷൈമേഴ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ നമ്മൾ സൈക്കോളജിക്കലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ഉപരി ഈ അൽഷൈമേഴ്സിന് 3 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 മുതൽ 4 വർഷം വരെ ഇതിൻ്റെ ചെറിയ മറവികളും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളായിരിക്കും. പക്ഷെ ആ സമയത്താണ് ഏറ്റവും നമുക്ക് നമ്മൾ ഈ പ്രാവശ്യത്തെ വേൾഡ് അൽഷൈമേഴ്സ് മന്തിൻ്റെ തീം തന്നെ എടുത്തു നോക്കിയാൽ നേരത്തെ അറിയുക, കൂടുതൽ അവർക്ക് വേണ്ടി ചെയ്യുക, അതാണ് ഈ അപ്പോൾ നേരത്തെ അറിയാനായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ചെറിയ സ്ക്രീനിങ് ടെസ്റ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഈ മിനി മെൻ്റൽ സ്റ്റേറ്റ് എക്സാമിനേഷനിലെ സ്ക്രീനിങ്ങിൽ തന്നെ അതിൻ്റെ സ്കോർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെ ഡിഫൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ല, രോഗിയുടെ കൂടെയുള്ള കെയർ ഗിവേഴ്സ് അവരാണ് സഹിക്കുന്നത്. ഭാര്യയായിക്കോട്ടെ, മകനായിക്കോട്ടെ, മരുമകളായിക്കോട്ടെ, കൊച്ചുമക്കളായിട്ട് അവരെല്ലാവരെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് അവരുടെ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത്. കാരണം ഇത് കുറച്ച് നാള് നിൽക്കുന്നൊരു അസുഖമാണ്. അതായത് സ്ട്രോക്ക് പോലെയോ അല്ലെങ്കിൽ ഇത് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പറഞ്ഞ് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ചെറുതാണ്, ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് നല്ല ദീർഘമേറിയാണ്, ഫൈനൽ സ്റ്റേജും ചെറുതാണ്. ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 to 8 years അല്ലെങ്കിൽ 10 years വരെ പ്രൊലോങ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും അതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അറിഞ്ഞ, കാരണം ഇത് മനഃപൂർവ്വമാണ് ചെയ്യണമെന്നുള്ളതാണ് പലപ്പോഴും വിചാരിക്കുന്നത്. ഇത് മനഃപൂർവ്വമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇദ്ദേഹം ഒരു കർക്കശക്കാരനായിരിക്കും മുമ്പ്. ഇപ്പോൾ അത് വെറുതെ, ഇപ്പോൾ ഞാൻ ഈ അടുത്തൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ വേലക്കാരി ആളുടെ സ്വർണ്ണമുള്ള രണ്ടെണ്ണം കട്ടെടുത്തു, ആൾ ആ വേലക്കാരിയെ പോയി അടിച്ചു. അത് ഭയങ്കര പ്രശ്നമായി, കാരണം ഏജൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി, കാരണം അത് പോലീസ് കേസ് പോലെയായി. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അത് എവിടെയോ കൂടെ മാറ്റി വെച്ചു. പിന്നെ ഇതടക്കി കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ ഈ സംഗതി കിട്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് അവരുടെ ആഭരണങ്ങൾ, അവിടെ വേണ്ടപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്.
0: നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോയിട്ട് വരാം.
1: ശരി,
0: ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഹലോ
0: ഹലോ, പരസ്പരം തത്സമയ മാനസികാരോഗ്യ പരിപാടിയാണ്, പറയൂ. അതെ, മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് എല്ലാം ഡോക്ടർക്ക് മറുപടി പറയാൻ കഴിയും.
1: ഒന്നും കൂടി ഉറക്കെ പറയൂ, എത്ര എത്ര വയസ്സ് പ്രായമുണ്ട്?
2: എനിക്ക് 57 വയസ്സായി. മനസ്സാണല്ലോ, എന്താ വേണ്ടത്?
1: എന്തുള്ള
2: ഭയങ്കര ഭയമാണല്ലോ.
1: ഭയമാണ്? ഓക്കെ ഓക്കെ. ഉറക്കമൊക്കെ എങ്ങനെയുണ്ട്?
2: ഉറക്കമൊന്നും കുഴപ്പമൊന്നുമില്ല.
1: ഈ ഭയത്തിന്റെ ഇത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ട്? സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒന്നും കാണാനില്ലേ? നല്ല ഈ ഭയപ്പെട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലതല്ലേ? ഭയപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാല് അത് നമ്മളെ ശരീരത്തെ ബാധിക്കില്ലേ? വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പ്രമേഹം അല്ലെങ്കിൽ പ്രഷറുണ്ടോ? ഈ ഭയപ്പാടെന്ന ഉദ്ദേശം ഒന്നും കൂടി അത് വ്യക്തമാക്കി പറയാൻ പറ്റും. എന്തിനെങ്കിലും സ്വന്തം ശരീരത്തിനെ കുറിച്ചുള്ള അസുഖത്തെ കുറിച്ച് ഭയപ്പാടാണോ, അതോ ഒരു കാരണവുമില്ലാത്തൊരു ഭയപ്പാടാണോ? ആൾക്കാരെ അഭിമുഖീകരിക്കാൻ ഭയപ്പാടാണോ? ഇല്ല. രാവിലെ മുതൽ ഈ ഭയം നിലനിൽക്കും? അതെ. ചേട്ടാ, എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ചികിത്സയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തായാലും അടുത്തുള്ള ഒരു സൈക്യാട്രിസ്റ്റ് പോയി ഒന്ന് കൺസൾട്ട് ചെയ്യുക, കാരണം ഇതിനൊന്നും ഇത് ഒരിക്കലും ഒരു നാണമായിട്ടോ അല്ലെങ്കിൽ ഞാനൊരു സൈക്യാട്രിസ്റ്റിനെ കാണുമ്പോൾ അതൊരു ഇതായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വളരെയധികം ഈസി ആയിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ സുഖകരമായ രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റെ കണ്ടാൽ അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. അത് നിങ്ങളുടെ ഡയബറ്റീസിനെയും മറ്റേ പ്രഷറിനെയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ
2: ഓക്കെ
0: ഓക്കെ. വിളിച്ചതിൽ നന്ദി. നമ്മളിപ്പോൾ അൽഷൈമേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. ഇപ്പോൾ അൽഷൈമേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും സംശയം തോന്നാം, അൽഷൈമേഴ്സിൻ്റെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ന്യൂറോ സർജനെ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ അല്ലേ കാണേണ്ടത്? സൈക്യാട്രിക്ക് ഇതിലെന്താണ്, സൈക്യാട്രിസ്റ്റിന് ഇതിലെന്താണ് റോൾ എന്നുള്ളൊരു സംശയം
1: വളരെ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഈ അവരുടെ വിചാരം മറവി രോഗം എന്ന് പറയുന്നത്
0: തലച്ചോറുമായി
1: ബന്ധപ്പെട്ട, അപ്പോൾ തലച്ചോറുമായി ബന്ധപ്പെട്ട ഒരാളെന്ന് വെച്ചാൽ ന്യൂറോളജിസ്റ്റ്. സൈക്യാട്രിസ്റ്റിന് അതുമായി ബന്ധമില്ല. പക്ഷേ ആക്ച്വലി ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു ഫസ്റ്റ് ഒരു മാഗസീനിലെ കവറായിട്ട് ദ പിൽസ് ഓഫ് മൈൻഡ് ഈസ് ഹാസ് ബിൻ ഡിസ്കവേർഡ് എന്ന് പറഞ്ഞു. അതായത് ഈ തലച്ചോറിൻ്റെ ഒരു വശം ന്യൂറോളജി ആണെങ്കിൽ മറ്റു വശം സൈക്യാട്രിയാണ്. ആ തലച്ചോറിൻ്റെ ന്യൂറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കായികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക്

0: മസില് ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കൈ ഞാൻ അനക്കുന്നു അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ മൂവ്മെൻറ്റ്സ് എല്ലാം ന്യൂറോളജിക്കലിയാണ്. പക്ഷേ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതാണ് ഒരു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാരണം ഡിമെൻഷ്യ പേഷ്യൻറ്റിന് ഒരിക്കലും നടക്കാൻ ബുദ്ധിമുട്ടോ ഒരു ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല.
1: ഫിസിക്കൽ
0: ആക്ടിവിറ്റി വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ബിഹേവിയറിലാണെങ്കിലും അവരൊരിക്കലും ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുള്ളൂ. അത് കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷം അവസാനം സഹിക്കാതെ വരുമ്പോഴാണ് സൈക്കാട്രിസ്റ്റ് വരുന്നത്. അത് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിലൊരു സ്റ്റിഗ്മയാണ്. അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ന്യൂറോളജിസ്റ്റിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. അതിനെതിരെയാണ് നമ്മൾ കുറേ സ്ക്രീനിങ് ക്യാമ്പുകളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട് ഡിമെൻഷ്യ. അത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്താൽ ഇന്ന് ഈ പ്രാവശ്യം തീം വളരെ റെലവൻ്റ് ആയിട്ടുള്ള തീമാണ്. കാരണം നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്കിതിനകത്ത് കുറേ മെഡിക്കേഷൻസ് മാത്രമല്ല ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ചെയ്യാനൊക്കെ
1: സാധിക്കും. നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം ഡോക്ടർ. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: എത്ര
0: വയസ്സുണ്ട്?
2: 25 വയസ്സുണ്ട്. മോൾക്ക് ബി പി ഡി ആണ്. അപ്പോ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് 6 വർഷമായി. അപ്പോ ആർ ടി എം എസും കെറ്റലിൻ തെറാപ്പിയും കൗൺസിലിങ്ങും എല്ലാം കൂടിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. മോൾക്ക് ഇപ്പൊ ഒരു 11 ഗുളികിപ്പോ ഒരു ദിവസം കഴിക്കാനുണ്ട് 2 നേരമായിട്ട്. അപ്പോ ഇപ്പൊ കുറച്ച് ഹസ്ബൻഡായിട്ട് കുറച്ച് ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് ഇത്രയും ഗുളിക ആയേ. ആദ്യം 4 ഗുളിക ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ കടുത്തൊരു മാനസിക സമ്മർദ്ദത്തിലാണ്. ഇപ്പൊ
0: എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്?
2: 1 വർഷമാവുന്നുള്ളൂ.
0: പ്രശ്നം വേറെ വാക്കു തർക്കത്തിൽ മാത്രമാണോ അല്ലാണ്ട് വേറെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ?
2: ശാരീരിക ബുദ്ധിമുട്ടല്ല, ഡിവോഴ്സിന്റെ പക്കിലെത്തി നിൽക്കുകയാണ്.
0: അതെ. ഈ ബി പി ഡി ഡയഗ്നോസ് ചെയ്തിട്ട് ഇപ്പൊ എത്ര കൊല്ലമായിട്ടുണ്ട്?
2: 6 വർഷമായിട്ട്.
0: അപ്പൊ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, കീറ്റമിൻ തെറാപ്പി എടുത്തിട്ടുണ്ട്, ആർ ടി എം എസ് ചെയ്തിട്ടുണ്ട്, സൈക്കോതെറാപ്പി ചെയ്തിട്ടുണ്ടോ? സൈക്കോതെറാപ്പി നമ്മൾ സാധാരണഗതിയിൽ ബി പി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടും മാറ്റങ്ങളൊന്നും ഇല്ല അല്ലേ? ഞാൻ വേറെ കാര്യം, ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചോ ഇത് കല്യാണം കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായോ?
2: അത്രയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മോള് മോളുടെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നാണെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് പോയിരുന്നതാണ്.
0: ഇതെന്തറിയോ, ഇപ്പൊ വേറൊരു കാര്യം, ഇപ്പൊ 26 വയസ്സെന്നല്ലേ പറഞ്ഞത്? ഇത് യൂഷ്വലി ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി അവരുടെ ഏറ്റവും പീക്കസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം വരുന്നത് ഈ പറയുന്ന 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. അപ്പോൾ ഇത് ആക്ച്വലി കല്യാണം കഴിഞ്ഞ ഭർത്താവിനോട് അത് പറയുക, ഭർത്താവും ഭാര്യയും കൂടിയിട്ടൊരു ഒരു സെഷൻ, ഒരു മാരിറ്റൽ തെറാപ്പി സെഷൻ കൊടുക്കുക.
2: അതെടുത്തു.
0: അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മൾ ഈ അസുഖത്തെ കൂടുതൽ മനസ്സിലാക്കി അതിൻ്റെ ഇതായിട്ടുള്ള ട്രിഗേഴ്സ് അല്ലെങ്കിൽ അത് ചില കാര്യങ്ങളാണ് അത് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രിഗറിങ് ഫാക്ടേഴ്സ് കുറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക.
2: അതൊരിക്കലും
0: ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ് അവരുടെ ഒരു. അതെന്താ ഞാൻ പറഞ്ഞ വെച്ചാല് അവർക്ക് റിജക്ഷൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അബാൻഡ്മെന്റ് അതായത് തിരസ്കരണം അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോകുന്നുള്ള ഒരിക്കലും പറ്റില്ല. ഒറ്റപ്പെടുത്തലിൽ പറ്റൂല. അവർക്ക് എപ്പോഴും സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് സ്നേഹം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രസ്റ്റ്, അതായത് നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഇതെല്ലാം ഇതിൻ്റെ ഒരു. അപ്പം എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന് കൂടുതൽ ഈ രോഗത്തെക്കുറിച്ച് അറിഞ്ഞാൽ ഹസ്ബൻഡ് അതിനനുസരിച്ച് മാറ്റം ഉണ്ടെങ്കിൽ മാത്രം മുമ്പോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. കാരണം അത് എപ്പോഴും ഒരു പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കും. അപ്പൊ ഹസ്ബൻഡിനെ ഇതിന്റെ ഈ രോഗത്തെ കുറിച്ചുള്ള അവയർനെസ് എനിക്ക് തോന്നുന്നു ഒരു സെഷനോ രണ്ട് സെഷനോ

മൂന്ന് സെഷൻ ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഹസ്ബൻഡിന് ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയാൽ ഇതിനകത്ത്, പിന്നെ ട്രീറ്റ്മെൻ്റ് ഭാഗത്ത്

0: പതിനൊന്നെണ്ണം ഉണ്ടെന്ന് വെച്ചാൽ പതിനൊന്നെണ്ണത്തിനും ഒരേ ഇതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകളായിരിക്കില്ല അതൊന്ന്. രണ്ടാമത്തത് ഈ വിഷാദം പോലെ, അതായത് ഒന്നോ രണ്ടോ മൂന്നോ മെഡിസിൻസ് പോലെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. പിന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം കുറയ്ക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും.
1: ഇതിനു മുമ്പ് കഴിച്ചിരുന്നത് അഡ്വൈസ് ആയിരുന്നു, അഡ്വൈസ് ഞങ്ങൾക്ക് എക്സാമിന്റെ ടൈമിൽ മാത്രം എടുത്താൽ മതി, അപ്പൊ നന്നായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റും. ആക്സെപ്റ്റ് ഇപ്പൊ ഞങ്ങൾ ഒരു 4 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഗുളികയിൽ ഏത് ഗുളികയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ?
0: അതായത് രണ്ട് ടൈപ്പ് ഗുളിക, അറ്റൻഷന്റെ സംഗതിയിൽ ഒന്ന് സ്റ്റിമുലന്റും ഒന്ന് നോൺ സ്റ്റിമുലന്റ് ആണ്. ഈ സ്റ്റിമുലന്റ് ആയിട്ടുള്ള ഗുളിക കുറച്ചും കൂടി നേരം കുറച്ചും കൂടി അലർട്ട്നെസ് കൂട്ടുകയും അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറച്ചുകൂടി നന്നായിരിക്കും. അറ്റമോക്സൈഡിൻ ആണെങ്കിൽ നോൺ സ്റ്റിമുലൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ട് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുക അഡ്വൈസ് ആയിരിക്കും നല്ലത്. എക്സാമിൻ്റെ സമയം മാത്രം എടുത്താൽ, എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ടൈമിലാണ് എടുക്കേണ്ടത്. എക്സാമിൻ്റെ ദിവസം എടുത്തിട്ട് കാര്യമില്ല. ഒരു എക്സാമിന് ഒരു 2 ആഴ്ച മുമ്പോ അല്ലെങ്കിൽ 3 ആഴ്ച മുമ്പോ അഡ്വൈസ് രാവിലെയാണ് എടുക്കേണ്ടത്, വൈകുന്നേരമല്ല. രാവിലെ എടുത്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അപ്പൊ കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവും.
1: പിന്നെ ഒരു ക്ലോർപ്രോമസിൻ ഗുളിക അത്യാവശ്യത്തിന് മാത്രമായിരുന്നു ആദ്യം എഴുതിയിരുന്നത്, ഇപ്പോ ഡെയിലി കഴിക്കുന്നുണ്ട്. ഒരു മാസമായിട്ട് ഡെയിലി കഴിക്കുന്നുണ്ട് ആ ഗുളിക.
0: നമ്മൾക്ക് ഈ ട്രീറ്റ്മെന്റ് പതിനൊന്നും മരുന്നുകളുണ്ടല്ലോ, നമ്മൾ ഈ പാലം കടക്കുന്ന വരെ എന്തായാലും ഇതിൻ്റെ മാനസികാവസ്ഥയ്ക്ക് കൺട്രോളിന് വേണ്ടി നമ്മൾ മെഡിസിൻ്റെ സഹായം എടുക്കണോണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ട്രീറ്റിംഗ് ഡോക്ടറോട് പറഞ്ഞാൽ അദ്ദേഹം ഇതിനനുസരിച്ച് കുറച്ച് തരും. പിന്നെ എന്തായാലും ഹസ്ബൻഡിന് ഒരു കാണുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അടുത്ത് പറഞ്ഞ് ഈ അസുഖത്തെക്കുറിച്ച് നല്ല രീതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ.
1: ഓക്കെ
2: ഓക്കെ, വിളിച്ചത് നന്ദി. ഈ ബോട്ടർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞല്ലോ, ഇത് ശരിക്കും നമുക്ക് ഒരു റിലീഫ് കൊടുക്കാൻ പറ്റില്ല ശരിക്കും പൂർണ്ണമായിട്ടും.
0: സി, ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു 10 കൊല്ലം മുമ്പ്, അതായത് 2000 ആ സമയത്തൊന്നും ഇത് ഉണ്ടായിരുന്നില്ല എന്നല്ല പറയും. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊരു എന്താ വലിയ എക്സ്റ്റിങ്ക്ട് സ്പീഷീസ് എന്ന് പറഞ്ഞ സാധനമാണ്. അതിനുശേഷമാണ് ഈ ഇൻ്റർനെറ്റ് വന്നത്. അതിനുശേഷമാണ് നമ്മളുടെ ന്യൂക്ലിയർ ഫാമിലികൾ വന്നത്. പിന്നെ ഇൻ്റർനെറ്റ് എല്ലാ തരത്തിലുള്ള സംഗതികൾ വരുന്നു. അവിടെ ഈ കുട്ടികൾക്കുള്ള സ്നേഹമെന്ന് പറയുന്നത് നമ്മൾ ഒരു ഫേസ് ടു ഫേസ് ഉള്ള സ്നേഹങ്ങളല്ല കൊടുക്കുന്നത്, ഈ ഗാഡ്ജറ്റ് ഉള്ള തരത്തിലുള്ള സ്നേഹങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ ഇവരുടെ ഫാമിലി ലൈഫിൽ ഒരു ഇൻസെക്യൂർഡായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ഇവിടെയായിരിക്കും കടന്നു പോയിട്ടുണ്ട്. ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇതിൻ്റെ ഒരു കാരണമായേക്കാം. ഇപ്പോൾ ഈ അടുത്ത് ഇന്നലെ എൻ്റെ അടുത്ത് വന്നത് എൻ്റെ ഒരു ബോർഡറിലും കുട്ടി പറഞ്ഞത്, എനിക്ക് എൻ്റെ ഫാദറിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ലൈഫിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫാദറിൻ്റെ അടുത്ത് 3 പ്രാവശ്യം പറഞ്ഞു, ഫാദറിൻ്റെ കസൻ ബ്രദർ എന്നെ മോശം രീതിയിൽ നോക്കുന്നു, എന്നിട്ടും അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ അപ്പം അത് ഫാദർ അത് അവിടെ ഹാൻഡിൽ ചെയ്യേണ്ട വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാദർ പോയിട്ട് എങ്ങനെ തോന്നുന്നുണ്ട് എന്ന് ക്ലാരിഫൈ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഫാദറിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ എവിടെ അവൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ ആളില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യും, പുറത്തേക്ക് ഇറങ്ങും. ട്രസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ വരും, അവരവരുടെ ആവശ്യം കഴിയുമ്പോൾ വിട്ടേച്ച് പോകും. അവിടെയും മിസ്ട്രസ്റ്റ് വരും. അവർക്ക് എപ്പോഴും ഒരു വാലിഡേഷൻ, ഒരു വീട്ടിലുള്ളിൽ നിന്നൊരു വാലിഡേഷൻ ഉണ്ട്. ശരിക്കും ഒരു ബോർഡർ ലൈൻ ഗ്രൂമിങ് നമ്മളതിനെ പറയുക. അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒന്നെല്ലാം ഇങ്ങനെ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഒരു നല്ല ഡിസിപ്ലിൻഡായിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്ന് സഡൻലി വരണമെന്നില്ല. വരുന്ന കേസുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ വളരെ നല്ലതുണ്ട്. അവിടെ പെർമിസീവ് പാരൻറ്റിങ്ങുള്ള പിള്ളേരാണ്. പെർമിസീവ് പാരൻ്റ് എന്ത് ഡിമാൻഡും സാധിക്കും. അപ്പോൾ എന്തും സാധിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഇത് തോന്നുന്നില്ല. മറ്റേ നമ്മൾ ഒരു സാധനം മേടിച്ച് കൊടുത്താൽ ആ സാധനത്തിൻ്റെ വാല്യൂ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്നില്ല. ബോർഡർ ലൈൻ അങ്ങനെയല്ല. ബോർഡർ ലൈൻ എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ മൂഡ് ചേഞ്ചസ് വരികയും ആ മൂഡ് ചേഞ്ചസ്

0: തീർച്ച് ബാലൻസും മാറണം, കാമുകനും മാറണം, സൊസൈറ്റിയും മാറണം. മനസ്സിലായില്ലേ? അതിപ്പോൾ ചില പിള്ളേർ പറയുന്നതനുസരിച്ച് അവർ ക്ലാസ്സിൽ പോകാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ക്ലാസ്സിൽ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നെ, ദേ ആർ റിജക്റ്റിംഗ് മീ, സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ക്ലാസ്.
1: അപ്പോൾ ഇതിനെ ശരിക്കും നമുക്ക് ഒരു പരിഹാരം കൗൺസിലിങ്ങിലൂടെ പറ്റുമോ അതോ മെഡിസിൻ വേണ്ടി വരുമോ?
0: മെഡിസിൻ ഇതിൻ്റെ ഞാൻ മെഡിസിൻ ഒരിക്കലും ഒരു ബോർഡർ ലൈൻ. ഇപ്പോൾ നമ്മൾ വിഷാദം, സ്കിസോഫ്രീനിയ, ബൈപോളാർ ഡിസോർഡർ, OCD, ഇതിനൊക്കെ ഡെഫിനിറ്റ് മെഡിക്കേഷൻസ് ഉണ്ട്. ബോർഡർ ലൈനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോർഡർ ലൈനിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഡിപ്രഷനുള്ള വെറൈറ്റി ഉണ്ട്, സെൽഫ് ഹാം ചെയ്യുന്ന വെറൈറ്റി ഉണ്ട്. ഈ ബോർഡർ ലൈൻ തന്നെ ചിലപ്പോൾ ബോർഡർ ലൈൻ സ്പെക്ട്രം ആയിട്ട് ബൈപോളാർ സ്പെക്ട്രം, ഈ മൂഡ് ചേഞ്ചസ് ഉള്ള വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ മെഡിസിൻ കൊടുക്കണം. എല്ലാ മെഡിസിനും കൂടി ഒറ്റയടിക്ക് ഈ പറഞ്ഞ പോലെ ഇടുന്നതിൻ്റെ അർത്ഥമില്ല. ഓരോത്തിനും ഓരോ, അത് ഭയങ്കര കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്
1: ഓരോ
0: വ്യക്തി. അതാണ് ബോർഡർ ലൈൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മളൊരു ഇപ്പം നമ്മൾ എന്താണ് ആൻറ്റിബയോട്ടിക് ഇപ്പോൾ വന്നു, അത് ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാൽ മാറും എന്ന് പറയുന്ന പോലെ ബോർഡർ ലൈനിൽ ഇന്ന മെഡിസിൻ കൊടുത്താൽ മാറുന്നുള്ളല്ലേ. അത് അത് ഡിപ്രഷൻ എങ്ങനെയാണ്, ഡിപ്രഷൻ ആൻറ്റിഡിപ്രഷന് കൊടുത്താൽ മാറും.
1: ശരിക്കും നമുക്കൊരു ജനറ്റിക് ഡിസോർഡർ ആയിട്ട് കണക്കാക്കാൻ പറ്റും?
0: ജനറ്റിക് ഡിസോർഡർ ആയിട്ട് ഒരിക്കലും കണക്കാൻ പറ്റും. ഇതൊരു സാഹചര്യം, ഇറ്റ്സ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജനറ്റിക് ഉണ്ടാവും, പക്ഷേ ഒരു സൈക്കോസോഷ്യൽ ഇഷ്യൂ ആണ് അതിനകത്ത് നോക്കുമ്പോൾ ഒരു ബോർഡർ ലൈൻ ഉണ്ടാക്കുന്നത്.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
0: എത്ര വയസ്സുണ്ട് കുട്ടിക്ക്? എന്ത് ചെയ്യണു? ഏതാണ് ചെറുപ്പം
2: ഉദ്ദേശിച്ചത്?
0: അതല്ല, നിങ്ങൾ പറഞ്ഞ പ്രശ്നം ഇതുവരെ മനസ്സിലായി. എന്താണ് പ്രശ്നം?
2: അതെ, അവൾക്ക് പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ നോക്കണം, പിന്നെ പുറത്തേക്ക് പോകില്ല, എപ്പോഴും വീണ്ടും ആൾക്കാരെ ഇരിക്കും, എപ്പോഴും മൊബൈൽ വെച്ചിട്ടിരിക്കും, പിന്നെ ആരും ഇഷ്ടമല്ല, അവര് പരിപാടിക്ക് പോകില്ല.
0: ഞാൻ ചോദിക്കട്ടെ, ഇത് ചേച്ചിയുടെ വീടിനടുത്തുള്ള കുട്ടിക്ക് വേണ്ടിയല്ലേ ചോദിക്കണം? അപ്പൊ അവരുടെ മാതാപിതാക്കളില്ലേ?
2: അവർക്ക് അതിന്റെ അമ്മ ദൂരെയും യുകെയിലും,
0: ശരി. ഇത് ഇത് ഇപ്പൊ എത്ര വയസ്സായി കുട്ടിക്ക്? ഇതുവരെ കുട്ടിയെ ട്രീറ്റ്മെന്റ് ഒന്നും
2: കൊണ്ടുപോയിട്ടില്ല. അവര് എന്നിട്ട് അവസാനം ഈ കുട്ടിക്ക് പെട്ടെന്ന് പ്രശ്നം കൂടുതലായി, രാത്രി വണ്ടി കൊണ്ടുപോയി, പോലീസുകാരെ കൊണ്ടുപോയി, കാരണം കുട്ടീന്റെ വണ്ടിക്ക് വരില്ല.
0: ഓക്കെ,
2: റോട്ടിൽ കൂടെ വേഗം സ്പീഡിലൊക്കെ പോയി, ഓർമ്മ വളരെ പോയി. ഇനിയിപ്പോ ഇപ്പൊ അവര് മരുന്ന് കൊടുക്കുന്നുണ്ട്, പക്ഷെ മരുന്ന് കൊടുക്കുന്ന ആദ്യം കൊറേ മരുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഡോക്ടറിനെ അടുത്ത് കൊണ്ടുപോയി ഒരു മൂന്നാല് മരുന്നാല് ഇപ്പൊ ഉണ്ട്. വണ്ണം വയ്ക്കാണ്ടിരിക്കാനായിട്ടുള്ള ഒരു ഗുളികയും കൊടുക്കുന്നുണ്ട്. ഈ മരുന്ന് വെക്കുമ്പോ വണ്ണം വയ്ക്കും, അതുകൊണ്ട് വണ്ണം വയ്ക്കാണ്ടിരിക്കാനുള്ള ഒരു ഗുളികയും.
0: ഇപ്പൊ ചേച്ചി വിളിച്ചത് ഈ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ആൾക്ക് മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല?
2: മാറ്റം ഉണ്ട് ഡോക്ടറെ, പക്ഷെ മാറ്റം പെട്ടത് ഈ രാത്രി നേരത്തെ കുറിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം
0: പറയുന്നത്. ഇത് ഈ അസുഖത്തിന്റെ പേര് ആ ഡോക്ടർ പറഞ്ഞോ നിങ്ങളോട്?
2: പറഞ്ഞില്ല.
0: ഇത് പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന അസുഖമാണ്. അതായത് ആ കുട്ടിക്ക് കുട്ടിയുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന് പറയുന്ന രാസപദാർത്ഥം കൂടുമ്പോൾ ഇല്ലാത്ത സൗണ്ടുകൾ ഉണ്ടാവും, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ആൾക്കാരെ അതിനെ കളിയാക്കുന്നു എന്ന് പറയുക, ആൾക്കാരില്ലാത്ത എന്നെ കാണുമ്പോൾ വേറെ ചേഷ്ടകൾ കാണിക്കുമെന്ന് പറയുക, അങ്ങനത്തെ പല പല ലക്ഷണങ്ങളാണ് ഇത് കാണിക്കുന്നത്. ഈ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലൈഫ് ലോങ് ആയിട്ട് മെഡിസിൻ കഴിക്കണം. കുട്ടി ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഈ രോഗം വീണ്ടും പുറത്തേക്ക് ചാടും. ഒരു എത്ര ആയാലും ഇത് ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ നിങ്ങൾ കേട്ടിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് നമുക്ക് ആ ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ആവശ്യഘട്ടത്തിൽ മാത്രമാണ്. ഇതങ്ങനെയല്ല, ലൈഫ് ലോങ് ആയിട്ട് കൊടുക്കേണ്ട കേസാണ്. ഇതിന് ഫലപ്രദമായ ചികിത്സകൾ ഇന്ന് അവൈലബിളാണ്. മാസത്തിൽ ഒരിക്കൽ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ് അവൈലബിളാണ്. ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം നല്ല ഇഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡോക്ടർ
2: ഞങ്ങൾക്ക് എവിടെയാണ് അവർക്ക് എവിടെ പല ട്രീറ്റ്മെന്റ് ഇവിടെ മാനസിക രോഗം

0: ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറിനൊക്കെ ഗുളിക കൊടുക്കണം. ആള് ഇഞ്ചക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല, അവരുടെ ഗുളിക മാത്രമേ കൊടുക്കുന്നുള്ളൂ.
1: നിങ്ങളെ വീട് എവിടെയാ?
0: വീട് കൊരട്ടി, അതാണ് തിരുമുടിക്കുന്ന. ഈ കുട്ടിയോട് ആ ഡോക്ടർ ചോദിച്ചു. ആ ഡോക്ടർ നല്ല ഡോക്ടറാണ്, മെഡിക്കൽ കോളേജിലെ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ. അപ്പൊ ഡോക്ടർ ചോദിച്ചു ചെവിയിൽ ആരെങ്കിലും സംസാരിക്കണ പോലെ തോന്നണ്ടോ വെച്ച് പോവാന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാർ നോക്കി എന്നെ നോക്കി വർത്താനം പറഞ്ഞു, എന്നെ നോക്കി ചിരിക്കണേ നിങ്ങൾക്ക്
1: തോന്നണേന്ന്.
0: അതിപ്പോ ഒരു 6 മാസമായിട്ടുള്ളൂ.
1: നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ ഇപ്പം മാറ്റം ഉണ്ടാകാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഡോക്ടറെ മാറ്റി കാണിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ മരുന്ന് ഒരിക്കലും നിർത്തരുത്. പക്ഷേ വേറെ ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ അത് വേറെ ആരെയും കാണിച്ചാലും മതി. ഞങ്ങൾക്ക് ഇതിലൂടെ അത് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അതാ
2: സൈക്കാട്രി
0: അറിയാത്തറിയില്ല, അപ്പോൾ ഞാൻ പറഞ്ഞ കൊടുക്കണേ.
2: അല്ല, നല്ല സൈക്യാട്രിസ്റ്റ് ഉള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ, അടുത്ത് തന്നെ ഉണ്ടല്ലോ.
0: ഇവിടെ നമ്മുടെ മലപ്പുറത്ത് ഡൽഹി എയിംസിൽ പഠിച്ചിറങ്ങിയ ഡോക്ടറിനെ, ആ ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് അവിടുത്തെ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അവിടുന്ന് പോന്ന് ഇനിയിപ്പോ പിന്നെ ഡോക്ടറിനെ കാണാൻ പറ്റാത്ത, അപ്പോ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അടുത്ത് നല്ല ഡോക്ടർമാരുണ്ടെങ്കിൽ അവിടെ കാണിച്ചാലും മതി. എന്നിട്ട് ആ ഗുളിക തന്നെ
1: അല്ല, ഇന്ന് ഒരുപാട് സൈക്യാട്രിസ്റ്റ്മാർ നിങ്ങൾ കൊരട്ടി, അങ്കമാലി, ഈ പറയുന്ന മേഖലകളിലൊക്കെ ഉണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് അത് മാറ്റി മതി. മലപ്പുറത്തേക്ക് ഒന്നും പോകാൻ നിൽക്കണ്ട,
2: അത്രയും ദൂരം പോകുന്ന
0: കാര്യം.
1: നിങ്ങൾ അന്വേഷിക്കൂ കേട്ടോ.
2: ഓക്കെ,
0: ഹലോ
2: വച്ചു. നമ്മളപ്പോൾ തിരികെ അൽഷൈമേഴ്സിലേക്ക് വരികയാണെങ്കിൽ, ശരിക്കും നമുക്കിപ്പോൾ ഈ അൽഷൈമേഴ്സ് രോഗത്തെക്കുറിച്ച് മുമ്പ് അറിയില്ലായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ ഈ രോഗികളുടെ എണ്ണം കൂടുന്നത് ഈ അറിവ് എല്ലാവരിലേക്കും.
1: ഒരിക്കലും നമ്മൾ ഈ പണ്ട് പലരും ചോദിക്കില്ലും, ഓട്ടിസം കൂടി വരുന്നുണ്ടല്ലോ ഡോക്ടറെ. ഓട്ടിസം കൂടി വരുന്നതല്ല, അവയർനെസ് കൂടുതലുള്ളതുകൊണ്ട്
2: നമ്മൾ
1: തിരിച്ചറിയാൻ. ഇപ്പോൾ ഇതേപോലെ വേറൊരു കാര്യമുണ്ട്, ഈ ഏർലി ഡിറ്റക്ഷൻ ഓട്ടിസത്തിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ പറയണ സംസാരിക്കാൻ താമസം വന്നു, ആ അത് സംസാരിച്ചോളൂ. പക്ഷേ ഓട്ടിസത്തിൽ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ നമ്മളിവിടെ ആയുർദൈർഘ്യം കൂടി, ആയുർദൈർഘ്യം കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അൽഷിമിസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ അത് കൂടും. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ആളുടെ ഫാദർ, ആളും സൈക്യാട്രിസ്റ്റ്, ആളുടെ ഫാദർ 94, മദർ 88. ഒരു കുഴപ്പമില്ല, അതായത് അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരും ഇന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു
2: ശരിക്കും നമുക്ക് പ്രായാധിക്യം കൊണ്ട് നമ്മുടെ തലച്ചോറ് ചുരുങ്ങും എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ അൽഷൈമേഴ്സ് വന്നില്ലെങ്കിലും അവർക്കും ഡിമെൻഷ്യയുടെ എന്തെങ്കിലും ഒരു ഭാഗം വരാൻ സാധ്യതയില്ല.
1: അത് തന്നെ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ ഹാർട്ടിന് കംപ്ലയിൻ്റ് വരുന്നല്ലോ. ഇപ്പം ഈ MI അല്ലെങ്കിൽ കാർഡിയക് അറ്റാക്ക് വരുമ്പോൾ ആ സെയിം ഞരമ്പുകളിലൂടെ തന്നെയാണ് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അവിടെയും ഒരു ബ്ലോക്കുകളോ കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് കഴിയുമ്പോൾ രക്തയോട്ടം കുറയാനുള്ള ചാൻസുകളുണ്ട്. രക്തയോട്ടം കുറയുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ രക്തയോട്ടം കുറയുക, ഡയബറ്റീസ് വരുമ്പോഴും അതിനാണ് ഞാൻ വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ ഈ ആയിട്ട് നല്ലോണം കൂടുതലാണ് കാണപ്പെടാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഇതിനിപ്പോഴത്തെ നമ്പറല്ല, ഏർലി ഡിറ്റക്ഷൻ. ഇപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് ആക്ച്വലി നമ്മൾ നേരത്തെ തന്നെ ഇപ്പോൾ എല്ലാ ക്യാമ്പുകളിലും ഈ MMSE എന്ന് പറയുന്ന സംഗതി ചെയ്യുന്നുണ്ട്. MMSE എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്കോർ 30 ആണ്.
2: MMSE എന്ന് പറഞ്ഞാൽ
1: മിനി മെൻ്റൽ സ്റ്റേറ്റ് എക്സാമിനേഷൻ.
2: മിനി മെൻ്റൽ സ്റ്റേറ്റ് എക്സാമിനേഷൻ
1: അത് ഒരു സ്ക്രീനിങ് ടൂളാണ്. അപ്പോൾ ആ ടൂള് വെച്ചിട്ട് നമുക്ക് ടൂളാണ് സ്ക്രീനിങ് ടൂളാണ്. അത് 30 ആണ് ഫുൾ മാർക്സ്, പിന്നെ 24, പിന്നെ 12, ലെസ് ദാൻ 12 സിവിയർ, ഈ ലെസ് ദാൻ 24 മോഡറേറ്റ്, പിന്നെ അത് മൈൽഡ് ഇതാണ്. അപ്പം അങ്ങനെ സ്ക്രീൻ ഇഷ്ടംപോലെ കേസുകൾ.
2: മെൻ്റൽ സ്റ്റെബിലിറ്റി എന്താ,
1: അതായത് ഓർമ്മയുടെ ഇതാണ്, അതായത് അൽഷിമേഴ്സിൻ്റെ ഒരു ഡെമെൻഷ്യയുടെ ഒരു സ്ക്രീനിങ് ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എല്ലാ ക്യാമ്പുകളും എല്ലാം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുടെ എല്ലാ ക്യാമ്പുകളും നമ്മൾ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആൾക്കാരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നടത്തുക. ഇപ്പോൾ ഒഫ്താൽമോളജി ആയിട്ട് നമ്മൾ നടത്തുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇത് നടത്തും.

0: പ്രായക്കാരാണ് ഇങ്ങനെ ഒരു സ്ക്രീനിങ്ങിന് പോകേണ്ടത്? അങ്ങനെയുണ്ടോ?
1: അത് ആഫ്റ്റർ 60,
0: 60 വയസ്സ്.
1: പിന്നെ വേറൊരു കാര്യം, ഇത് ഡോക്ടർ നോക്കണമെന്നില്ല, ലേമാൻ ചെയ്യാൻ പറ്റുന്ന മലയാളത്തിൽ ഇറക്കിയിട്ടുണ്ട്.
0: ചില ചോദ്യങ്ങൾ അതിന്റെ ഉത്തരം
1: ആ ഉത്തരം അത്രേ ഉള്ളൂ. അതായത് ഒരു സാധാരണ ഒരു ഡിഗ്രിയോ മറ്റോ കഴിഞ്ഞ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനിങ് ടൂളാണത്. അത്രയും ലാഘവത്തോട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. അത് ചെയ്ത വളരെ വളരെ ഈസി ആയിട്ട്.
0: ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ പ്രോഗ്രാം. നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ഇപ്പൊ ചിലത് കാണാം, ഒരു 10 രാജ്യങ്ങളുടെ തലസ്ഥാനം പറഞ്ഞു.
1: അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള.
0: ശരിക്കും അപ്പോൾ നമ്മൾ അൽഷൈമേഴ്സിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഈ മറ്റ് മറവി രോഗങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ ഡോക്ടർ പറയുന്നുണ്ടായി നമുക്ക്. പക്ഷേ ഈ കൂടെയുള്ളവർക്ക്, വീട്ടുകാർക്ക് ഇതെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇവരുടെ സ്വഭാവം മോണിറ്റർ ചെയ്തിട്ട് തന്നെയാണോ?
1: അതെ, സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉറക്കത്തിലുണ്ടാകുന്ന കുറച്ചിലുകളുണ്ട്, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യങ്ങൾ ഉണ്ടാവും. അതായത് മിക്കവാറും അവർ വെച്ച സാധനങ്ങൾ മറന്നിട്ട് മറ്റുള്ള
0: സാധാരണ ആൾക്കാരിപ്പോൾ കണ്ണട മറക്കലൊക്കെ
1: കണ്ണട മറക്കുന്നത് കറക്റ്റാണ്. പക്ഷെ കണ്ണട പോലെ തന്നെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും മറക്കുക, അതായത് ഈ സെയിം സംഗതി തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ എന്താണ് ഭക്ഷണം കഴിച്ചു, വീണ്ടും ചോദിക്കുകയാണ് സമയം ഭക്ഷണം കഴിച്ച സമയമായില്ലേ, ഭക്ഷണം എടുക്ക്, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി. പിന്നെ ജീവിതത്തിൽ ഒരു ശൈലി ഉണ്ടാവില്ല, ഒരു ഒരു ആക്ടിവിറ്റി ഷെഡ്യൂൾ ഉണ്ടാവില്ല. അത് മറ്റൊന്ന് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ഇത് നമ്മൾ മിക്കവാറും ഇവരെ റീഹാബിറ്റേറ്റ് ചെയ്യുമ്പോൾ അവരെ അവരിലെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരിക നമ്മൾ ചെയ്യുക. അവരെ കറക്റ്റായിട്ട് ഇന്ന സമയത്ത് എഴുന്നേൽപ്പിക്കുന്നു, ഇന്ന സമയത്ത് ടോയ്ലറ്റിലിരിക്കുന്നു, ഇന്ന സമയത്ത് അവർക്ക് മെമ്മറി എൻഹാൻസിങ് ആയിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അതായത് ഗ്രെയിൻ സോർട്ടിങ്, അതായത് ഗ്രെയിൻ സോർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള ഗ്രെയിൻസ് കൊടുത്തിട്ട് അതിന് ഓരോ കപ്പ് കൊടുത്തിട്ട് അതിനകത്തേക്ക് മാറ്റി മാറ്റി ഇടുക. അതുപോലെ നമ്മൾ ബീഡ്, പലതരത്തിലുള്ള ബീഡ്സ് ഇട്ടിട്ട് ഒരേ കളറുള്ള ബീഡ് അവരോട് ഒരു പാറ്റേൺ പറയുക, മൂന്നെണ്ണം ചുമപ്പാണെങ്കിൽ മൂന്നെണ്ണം ബ്ലൂ ആണെന്നുണ്ട്. ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റേജ് കൂടുന്തോറും കളറിന് ഒരു ചെറിയ എഫക്റ്റ് വരും, രുചിക്കൊരു എഫക്റ്റ് വരും. അതുകൊണ്ട് ഇവർക്ക് ഇവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കര പ്രശ്നമാണ്. ഫുഡ് ഭയങ്കര പിക്കി ഈറ്റേഴ്സ് ആയിരിക്കും. ചില ഫുഡ്സ് അവർ ഒരിക്കലും കഴിക്കില്ല, കാരണം ടേസ്റ്റ് സെൻസേഷനും പിന്നെ സ്മെല്ലും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ
0: കുറഞ്ഞു വരും.
1: കുറഞ്ഞു വരും.
0: അതല്ലാതെ തന്നെ പ്രായം കൂടുമ്പോൾ
1: കുറയുമല്ലോ.
0: ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവർക്ക് വിഷാദം, ഉത്കണ്ഠ, നമ്മൾ പറയുന്ന സംശയ രോഗം, ഇതൊക്കെ വരാനുള്ള സാധ്യത എങ്ങനെയാണ്? അതും ഈ അൽഷൈമേഴ്സിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ടോ?
1: വിഷാദം വളരെ കോമൺ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ചിലപ്പോൾ ഡിമെൻഷ്യ ഉണ്ടാക്കുന്ന ഒരു സംഗതിയുടെ എയർലി പ്രസൻറ്റേഷൻ ചിലപ്പോൾ ഒരു ഡിപ്രസീവ് എപ്പിസോഡായിരിക്കും. പിന്നീട് നോക്കുമ്പോൾ എന്താണ് ഡിപ്രസീവ് എപ്പിസോഡ് ഇതിനകത്തേക്ക് മാറിക്കൊണ്ടിരിക്കും. പിന്നെ സംശയം, സംശയം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഇത് ചില ആൾക്കാർ പറയുന്ന ഈ വാസ്കുലർ ഡിമെൻഷ്യ അല്ലെങ്കിൽ ഇത് വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഇത് എൻ്റെ വീടല്ല. അതായത് ഇപ്പോൾ കല്യാണം കഴിച്ച് വന്ന് ഈ വീടിനല്ല എൻ്റെ വീട്, എൻ്റെ വീട് വേറെ സ്ഥലത്താണ്, എന്നെ അവിടെ കൊണ്ടുവന്നാക്കും. പിന്നെ ഇപ്പോൾ ഈ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യേനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇത് വേറെ ആളാണ്. പിന്നെ വേറെ ആൾക്കാരെന്ത് ചുറ്റും നടക്കുന്നുണ്ട്, മുകളിൽ ആരൊക്കെയോ നടക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സംസ്കാരം. ഇവർ വൈകുന്നേരം ആകുമ്പോഴാണ് ഇവരുടെ നമ്മൾ സൺ ഡൗണിങ് എന്ന് പറയും, ഈ സൂര്യൻ താഴേക്ക് വരുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഗതി. അതൊരു കെയർ ടേക്കേഴ്സിനാണ് ശരിക്കും പറഞ്ഞാൽ ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ടത്. കാരണം അവരുടെ കെയർ ഗീവർ ബേർഡറാണ് ഭയങ്കരം. ഞാൻ പലപ്പോഴും നമ്മുടെ പേഷ്യൻസിനോട് ഇവരോട് എന്നാണ് നമ്മൾ സംസാരിച്ച് ഇവർ തമ്മിൽ പരസ്പരം ഒന്ന് ഷെയർ ചെയ്യുക. ഈ പറയുന്ന ഡിമെൻഷ്യ പേഷ്യൻറ്റിന് മാറി മാറി ഒരു ഇത് കൊടുക്കുക, ഒരു ഗ്യാപ്പ് കൊടുക്കുക. 1 week യു ടേക്ക് കെയർ, ഞാനൊന്ന് ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ. കാര്യം അതില്ലാതെ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആകും അവർ. ആ ഫ്രസ്ട്രേഷൻ നമ്മൾ കൊടുത്തത് കേട്ടു, കെയർ ഗീവർ ബർഡൻ ഹാസ് ടു ബി അഡ്രസ്ഡ്. അതാണ് ഈ അസുഖത്തിൻ്റെ ഒരു സംഗതി.
0: ഡോക്ടർ പറഞ്ഞപ്പോൾ 60 വയസ്സിന് ശേഷം മതി, ഇത്ര 50 വയസ്സിന് താഴെ ഇതൊക്കെ കണ്ടുകൂടെ വേണമെങ്കിൽ
1: അത് കാണാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, അതേപോലെ എയർലി ഡിമെൻഷ്യാസിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയുണ്ട്. ഈ ചില വൈറൽ ഡിമെൻഷ്യാസിലൊക്കെ എയർലി പ്രസൻറ്റേഷൻ ഉണ്ടാവും. പിന്നെ സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് എയർലി പ്രസൻറ്റേഷൻ വേണം.

0: ഇങ്ങനെ വരാം. അപ്പോൾ അത് അതിൻ്റെ പ്രോഗ്നോസിസ് വളരെ പൂറായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അത് പ്രോഗ്രസ് ചെയ്യും.
1: നമ്മൾ ഈ തന്മാത്ര സിനിമയെ കണ്ട
0: തന്മാത്ര അതുപോലത്തെ
1: ജോലിയിലിരിക്കുന്ന ഒരാൾക്കാണ് അസുഖം.
0: പിന്നെ വേറൊരു ഇപ്പോൾ ഡിമെൻഷ്യ, സിമാൻറ്റിക് ഡിമെൻഷ്യ, ചിലപ്പോൾ ഒരൊറ്റ വേർഡ് മാത്രമേ അവർക്ക് പറയാൻ പറയുള്ളൂ. ഒറ്റ വേർഡ്
1: അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട്,
0: അതായത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, പുള്ളിക്ക് സിമാൻറ്റിക് ഡിമെൻഷ്യ. ആ പുള്ളി പുള്ളി പറയണ വേദി വേദി പുള്ളി പ്രസംഗിക്കുന്ന ആളാണ്. പുള്ളിക്ക് അത് മാത്രമേ ഉള്ളൂ, പുള്ളിയുടെ
1: ഓർമ്മയിൽ
0: ഒറ്റ വാക്കുകളില്ല.
1: ശരിക്കും നമുക്കിതിൻ്റെ ഈ രോഗനിർണയം ഇപ്പോൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ലാബ് എക്സാം അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തിയിട്ടൊക്കെ പറയാൻ പറ്റും,
0: പറയാൻ പറ്റും.
1: ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഇ ജി ഒക്കെ നടത്തിയിട്ട് സാധാരണ പറയേണ്ടത്? ഇത് അങ്ങനെ വല്ല നമുക്ക്
0: ഇതിനകത്ത് നമുക്ക് റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ബ്രെയിൻ ചുരുങ്ങിയതിൻ്റെ തോത് അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇ ജി അത്ര നിർബന്ധമല്ല. പിന്നെ നമുക്ക് വേറെ അസുഖങ്ങളായിട്ട് ഇപ്പോൾ ട്രീറ്റബിൾ കോസസ് ഓഫ് ഡിമെൻഷ്യ ഉണ്ട്. അതായത് ഹൈപ്പോതൈറോയിഡിസം, വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി, ഡയബറ്റിക് കൺട്രോൾ, മറ്റേ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ, കൊളസ്ട്രോൾ കൺട്രോൾ, ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇതാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ഇത് ഞാൻ പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ് ഈസ് ബെറ്റർ ടു ഗീവ് ഇമ്പോർട്ടൻസ്. പിന്നെ ഈ ഇതിനകത്ത് വേറൊരു നമ്മളിവിടെ അത് ഇതായിട്ടില്ല. ഒരു ഇവർ എല്ലാവർക്കും ഇവർക്ക് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ ഗ്രൂപ്പിലേക്ക് പോകണം, സംസാരിക്കണം. കാരണം ഇത് ഒരു അവരുടെ ഒരു 10 പേര് ഇറങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്. കാരണം അങ്ങനെ ചെയ്യാനല്ലാണ്ട് ആ സമയത്ത് ഇവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഫ്രസ്ട്രേറ്റഡ് ആവാൻ വാക്കില്ല. അപ്പോൾ അവർക്ക് ഗ്രൂപ്പ് തെറാപ്പി നല്ല ഒരു ഓപ്ഷനാണ്. അപ്പോൾ അവർക്ക് ഗെയിംസ് കൊടുക്കും, അവർക്ക് പലതരത്തിൽ അവരെ
1: അൽഷൈമേഴ്സ് ഒരു പരിധിയൊക്കെ വന്നവർക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ കഴിയുമോ?
0: സോഷ്യൽ മീഡിയ പ്രയാസമായിരിക്കും. മിക്കവാറും ഈ സോഷ്യൽ മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ അത് റിസ്കിങ് കൂടിയാണ്. കാരണം ചില അൽഷൈമേഴ്സ് ഡിസീസിന് ലോസ് ഓഫ് ഇൻഹിബിഷൻ ഉണ്ട്. അപ്പോൾ ഈ അവർ ചിലപ്പോൾ ഈ പറയുന്ന ബോൺ മൂവീസിലൊക്കെയൊക്കെ പോകാനായിട്ട് ചാൻസുകളുണ്ട്. അപ്പോൾ അത് അവർക്കൊരു അഡിക്ഷൻ ലെവലിലേക്കൊക്കെ പോകാൻ ചാൻസുകളുണ്ട്.
1: നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, ബി പി, ഇതെല്ലാം അൽഷൈമേഴ്സായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ഇത് ഇത്തരം രോഗങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക്
0: ഇപ്പോൾ ഈ ഒരു ജീൻ ടെസ്റ്റിംഗ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് അൽഷിമർ വരുമോ ഇല്ലയോ എന്നറിയാനായിട്ടുള്ളത്. അത് ഇറങ്ങി വരുന്നുള്ളൂ, മാർക്കറ്റിൽ ഇറങ്ങി വരുന്നുള്ളൂ. ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ എത്രത്തോളം അത് വാലിഡിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഡിമെൻഷ്യയ്ക്ക് ജനറ്റിക്കായിട്ട് നല്ല ഇതുള്ള ഒരു
1: പാരമ്പര്യമുള്ള ഒരു ഇത് നമുക്ക് നേരത്തെ അറിയുകയാണെങ്കിൽ യു ക്യാൻ ഡു മോർ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അത് പ്രൊലോങ് ചെയ്യിക്കാൻ, നീട്ടിവെപ്പിക്കാൻ കഴിയില്ല.
0: ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സംഗതി, ഇപ്പോൾ ഡിമെൻഷ്യയുടെ ഒരു ഇത് ജാപ്പനീസ് കമ്പനിക്കാർ പറഞ്ഞ ഇറക്കിയിരിക്കുന്നത് ഞാനൊരു കോൺഫറൻസിൽ പോയപ്പോൾ കണ്ടിരിക്കുന്നതാണ്. അതായത് അത് ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ 15 ഇയേഴ്സ് നമുക്ക് ഡിമെൻഷ്യ മാറ്റിവെക്കാം. അതായത് പ്രോഗ്രഷൻ നിർത്താൻ പറ്റും എന്നാണ് പറയണത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ല. അത് റിസർച്ചിലാണ് അതിൻ്റെ സംഗതി. അതൊക്കെ വരും, ചിലപ്പോൾ മാർക്കറ്റിലേക്ക് വരും. പക്ഷെ അത് നമുക്ക് ഇതിനകത്ത് ഇതിനൊരു ഈ എയർ നമ്മൾ നമ്മുടെ തല മുടി നരയ്ക്കണ പോലെ തന്നെയാണ് നമ്മുടെ കോശങ്ങൾക്കും നര വരുന്നത്. അപ്പോൾ മുടി നരയ്ക്കുന്ന പോലെ തന്നെ കോശങ്ങൾക്ക് ഇതുവരെ മുടിയിൽ നമുക്ക് ഡൈ ഇടാം. പക്ഷെ ചുരുങ്ങുന്ന കോശങ്ങൾക്ക് ഒരു ഡൈ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് പ്രൊട്ടക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആക്കാനായിട്ട് സാധിക്കാം.
1: ശരിക്കും അപ്പോൾ ഇവരുടെ ഈ സ്വഭാവം മാറുമ്പോൾ അതിന് ഒരു പരിഹാരം നൽകാൻ സൈക്കാട്രിസ്റ്റിനാണ് കൂടുതൽ
0: കൂടുതൽ
1: പ്രത്യേകിച്ച് അവരുടെ ഉറക്കമില്ലായ്മ, അതല്ലെങ്കിൽ
0: ഉറക്കമില്ലായ്മ, ദേഷ്യം, പിന്നെ അവരുടെ മൂഡ് ബെറ്റർ ആക്കുക. പിന്നെ അവരുടെ ആ ഒരു പകൽ സമയത്ത് ഉറക്കം ബെറ്റർ ആക്കുക. അതായത് ഉറക്കം ഉറങ്ങാതിരിക്കുക, രാത്രി മാത്രം ഉറങ്ങുക.
1: അതുപോലെ ഇവരുടെ കെയർ ഗിവേഴ്സിനും ഇവരുടെ
0: പിന്നെ ഞാൻ പലപ്പോഴും ചിലപ്പോൾ കെയർ ഗിവേഴ്സിന് ചിലപ്പോൾ നമുക്ക് ആങ്സൈറ്റിയോ ആൻറ്റി ഡിപ്രസൻ്റോ ഒക്കെ മരുന്ന് കൊടുക്കേണ്ടി വരാറുണ്ട്. കാരണം അവർ എക്സോസ്റ്റഡ് ആവുന്നു.
1: അതാണ് കെയർ ഗിവർ ബേൺ ഔട്ട്.
0: അതാണ് കെയർ ഗിവർ ബേൺ ഔട്ട്. ബിക്കോസ് അവർക്ക് മക്കളെ നോക്കണം, ഇവരെ നോക്കണം,
1: ചിലപ്പോൾ ജോലി ഉണ്ടാവും.
0: ഫേമസ് ഒരു കോട്ടുണ്ട്, കെയർ ഗിവേഴ്സ് ദിസ് തിങ് ഈസ് 36 hours.

0: അതെ, അവർക്ക് 24 മണിക്കൂർ പോരാ. കാരണം അവരെ രാത്രി അവർ ഇവരിരുന്ന് എഴുന്നേറ്റിരിക്കും.
1: അവർക്ക് ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്,
0: അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇപ്പം നമ്മൾ ഈ ഡിമെൻഷ്യ ക്ലിനിക്സുകളുണ്ട്. ഇപ്പം ഞങ്ങളുടെ കോളേജിലൊക്കെ ഡിമെൻഷ്യ ക്ലിനിക്സ് ഉണ്ട് ചെറിയ ആയിട്ട്. അപ്പം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഗ്രൂപ്പ് വരും.
1: കോൾ വന്നു. ഹലോ ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: സംശയം ചോദിച്ചോളൂ. ഡോക്ടർ വിൻസെന്റ് ആണ് നമ്മുടെ ഗസ്റ്റ്, മറുപടി പറയും.
0: അതെ, ഡോക്ടർ സംസാരിക്കുന്നത്.
2: അതെ, എനിക്ക് കുറച്ച് നാളായിട്ട് ഉറക്കമുണ്ടായില്ലായിരുന്നു.
0: ചേച്ചിക്ക് എത്ര വയസ്സ്?
2: കണ്ടു പിന്നെ
0: എത്ര വയസ്സായി ചേച്ചിക്ക്? അല്ല ചേച്ചിക്ക് ഞാൻ ചോദിച്ചത് കേട്ടോ,
2: എത്ര ചൂടാണെങ്കിലും വേർക്കേയില്ല. ഏത് വയസ്സാണെങ്കിലും
0: അല്ല, ചേച്ചിക്ക് എത്ര വയസ്സായി? എത്ര?
2: 70 വയസ്സ്.
0: വേറെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ? പ്രമേഹം, പ്രഷറ്, കൊളസ്ട്രോള്? അതൊക്കെ ഉണ്ട്. ഇപ്പൊ എത്ര കൊല്ലായിട്ട് ഷുഗർ ഉണ്ട്? ഈ പ്രഗബാലിൻ മരുന്ന് ഈ മരവിപ്പിലും ഒക്കെ നല്ലതാണ്. ഇപ്പൊ ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ആക്റ്റിവാൻ 2 കഴിക്കുന്നുണ്ട്. ഇപ്പൊ രാത്രിയില് കാല് പുകച്ചിലുണ്ടോ?
2: കാലിനൊന്നുമില്ല, അതാണ് ഈ പുകച്ചില്. 100 പുതിയ പുകച്ചിലാണെങ്കിൽ കാലിനൊക്കെ ഉണ്ടാവണെന്ന് പറയുന്നത്. ഇത് കൈയിന്റെ രണ്ടിന്റെ മൂലിയേക്ക് തോന്നി വരെയാണ്.
0: ഓക്കെ, ഈ പ്രിഗബാലിന്റെ ഡോസേജ് എത്ര കഴിക്കണമെന്ന് ഓർമ്മയുണ്ടോ? 50 ആണോ 75 ആണോ? അത് രണ്ടു നേരം കഴിക്കുന്നുണ്ടോ?
2: ഞാൻ രണ്ടു നേരം രണ്ടു ദിവസം കഴിച്ചു നോക്കി.
0: ഇപ്പൊ ചേച്ചിക്ക് ഞാൻ ചോദിക്കുന്നത്, ചേച്ചിക്ക് ഉറക്കമാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതോ പുകച്ചിലാണോ പ്രശ്നം? ഇപ്പൊ എത്ര കൊല്ലം ആക്റ്റിവാൻ ഒക്കെ കഴിക്കണോ?
2: അതെ,
0: ഓക്കെ. പുകച്ച അപ്പൊ ആക്റ്റിവാൻ കഴിച്ച പുകച്ചില് ശരിയല്ല, ഉറക്കം ശരിയാവുന്നുണ്ട്. പുകച്ചിലാണ് നമ്മുടെ മെയിൻ പ്രശ്നം അല്ലേ? ഇത് ഇപ്പൊ ഞങ്ങൾ സാധാരണ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ സോക്സ് ഇട്ടിട്ടാണോ കിടക്കുന്നത് രാത്രിയില്? സോക്സ് ഇട്ടിട്ടാണ്? എന്തെങ്കിലും സോക്സ് ഇട്ടിട്ട് കിടക്കാറുണ്ടോ? എന്ത്? കയ്യിലാണ് പുകച്ചില്. ഞാൻ കൊച്ചു കാലിലായിരുന്ന ക്ലിയർ ആയിണ്ടായില്ല. ഓക്കെ, അമീട്ടോൺ. ഓക്കെ, എവിടെയാണ് വീട്?
2: ഞങ്ങള് നേരത്തെ തൊട്ട് അറിഞ്ഞ ഡോക്ടറാണ്. അത് ഞങ്ങള് നേരത്തെ
0: അല്ല, ഇപ്പൊ ഏത് ഡോക്ടറെ കാണിക്കണേ?
2: ഇപ്പൊ സേവിയർ ഡോക്ടർ.

0: ആലുവ.
1: അതെ,
0: ഓക്കെ. ഞങ്ങളുടെ
1: അടുത്ത് അതെ, ഓക്കെ ഓക്കെ. ഈ കൈയുടെ സംഗതിക്കേ നിങ്ങൾ ഒരു ന്യൂറോളജിസ്റ്റിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ശരി. ഇപ്പൊ എത്ര നേരം സേവ ഡോക്ടറെ കാണണു?
0: അതിനൊപ്പ് വേറെ മാറി മാറി പോകല്ല. അപ്പൊ അത് തന്നെ ഡോക്ടർമാര് വേറെ വരുമാനം പല ഡോക്ടർമാരെ കാണിലേക്ക് നോക്ക്. ഞങ്ങളുടെ തന്നെ ഒരു ഡോക്ടറായിരുന്നു നമ്മളെ സ്ഥലം കണ്ടിരുന്ന അശോക് അശോകാന്തി അല്ല വീട്ടിനെ
1: കണ്ടത്. ശരി, ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇവിടേക്ക് ഒന്ന് തിരിച്ചു വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ന്യൂറോളജിസ്റ്റ് ഒന്ന് കാണിക്കാം. എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം. ഏ, ശരി ശരി, ഓക്കെ.
2: വിളിച്ചിരുന്നു നമുക്ക് അൽഷൈമേഴ്സിന്റെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ ശരിക്കും നമുക്ക് ഇത് വൈകിപ്പിക്കാൻ ഇപ്പോൾ അങ്ങനെ ഒരു അസുഖം വരും എന്നൊരു അറിവ് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വളർച്ച പുരോഗതി വൈകിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും?
1: ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു പക്ക ലൈഫ് സ്റ്റൈൽ ഉണ്ടാവണം. അതായത് കറക്റ്റ് ടൈമിന് എഴുന്നേറ്റ് കറക്റ്റ് ടൈമിന് ഇത് ചെയ്യുക. പിന്നെ വ്യായാമം ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ പ്രായമാവുമ്പോൾ വ്യായാമത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളൊരു ധാരണയുണ്ട്. ഈ വ്യായാമം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സൈക്കിളിൽ ഈ നമ്മൾ വീട്ടിലിരിക്കുന്ന എലിപ്റ്റിക്കൽ സൈക്കിളോ ട്രെഡ്മില്ലോ അതൊരു ഹാഫ് ആൻ അവർ ചെയ്താൽ മതി. പിന്നെ പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റ് എക്സ്പോഷർ, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു 1 hour വാക്ക് ചെയ്യുക. ഈ 1 hour വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല സംഗതി ഇന്നത്തെ കാലത്ത് ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ടല്ലോ. ഇപ്പോൾ ചെറിയ ഈ പറയുന്ന ഗാർഡൻസോ അല്ലെങ്കിൽ അവരിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഇൻട്രാക്ട് ചെയ്യുക, സോഷ്യലൈസ് ചെയ്യുക. നമ്മൾ ഒരിക്കലും സോഷ്യലൈസേഷൻ കുറയ്ക്കരുത്. മാത്രമല്ല ഈ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഷുഗർ, പ്രോപ്പർ കൺട്രോൾ ഓഫ് ഹൈപ്പർ ടെൻഷൻ, തൈറോയിഡ്, പിന്നെ അവോയ്ഡ് എനി സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. പിന്നെ ഒരു ഈയിടയ്ക്ക് ഒരു പല പേപ്പറുകളും വരുന്നു, അതായത് നിക്കോട്ടിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അൽഷിമേഴ്സിന് നല്ലതാണെന്നുള്ളത്. പക്ഷെ നിക്കോട്ടിൻ ആക്ച്വലി ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത് അത്ര ഹാനികരമായിട്ടുള്ള സംഗതിയല്ല. അതിൻ്റെ കൂടെ ചെല്ലണ മറ്റേ ടാറ്, കോൾ ടാറ്, ബെൻസൈൽ ആൽക്കഹോൾ, ബെൻസീൻ, അതങ്ങനെ ആ സാധനങ്ങളാണ് പ്രശ്നം. അപ്പോൾ അൽഷിമേഴ്സ് വരാണ്ടിരിക്കാൻ വേണ്ടി ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാർശ്വഫലങ്ങളും വരും. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഈ കുറച്ചും കൂടി ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എക്സസൈസുകൾ, അതായത് ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഗ്രെയിൻ സോർട്ടിങ് ചെയ്യും, ബീഡിൻ്റെ സംഗതി ചെയ്യും, പിന്നെ സുഡോക്കോ കളിക്കുന്ന സംഗതി, അതായത് പിന്നെ ഒന്നും കൂടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യും. പിന്നെ ഒരു റെഗുലറായിട്ടുള്ള ഒരു ഇപ്പോഴും പറയുന്ന നമ്മൾ വാർത്തകൾ ഒരു ഈ അധികം ബഹളങ്ങളില്ലാത്ത വാർത്തകൾ, അതായത് വലിയ വലിയ ഭയങ്കര ചർച്ചകളിലും ഇതില്ലാത്ത അങ്ങനത്തെ വാർത്തകൾ കണ്ടെത്തിയാൽ അവരോട് റെഗുലറായിട്ട്, കാരണം കറണ്ട് അഫയേഴ്സ് അവരറിഞ്ഞിരിക്കണം. കറണ്ട് അഫയേഴ്സ് എന്താണ് ഹാപ്പനിങ് അറൗണ്ട് ദ കേരള, അപ്പോൾ അറൗണ്ട് ദ വേൾഡ് വേണമെന്നില്ല, ആൻഡ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇതായിരിക്കണം. പിന്നെ ഫങ്ഷൻസിന് ഇവരെ കൊണ്ടുപോകണം. ഇവർ ചിലപ്പോൾ ഫങ്ഷൻസ് ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ ആരോട് സംസാരിച്ചില്ല, അതാരാ ഇതാ ഇതൊന്നും നമ്മൾ നോക്കണ്ട. ആൻഡ് തിങ് ഈസ് ദാറ്റ് ഡോണ്ട് എവർ പ്രൊവോക്ക് ദ മെൻ ആസ് ദം. നിങ്ങൾക്ക് ചേട്ട അപ്പൂപ്പനെ മനസ്സിലായോ? ദാറ്റ് ഈസ് ആ അപ്പൂപ്പൻ്റെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്തതാണ്.
2: പലരും ഈ കാഴ്ചക്കാർ വരുന്നവർ ഇതാണ് ചോദിക്കുന്നത്,
1: എന്നെ മനസ്സിലായോ? അപ്പോൾ അപ്പൂപ്പനിരുന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത് ആരാ, ഒരു ഐഡിയ എവിടെയോ കണ്ട മാതിരിയുണ്ട്.

0: അപ്പോൾ അത് അത് ശരിക്കും പറഞ്ഞാൽ
1: അനാവശ്യ
0: ഇതൊക്കെയാണ് നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനോട് പറഞ്ഞു കൊടുക്കാറ്. അതായത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, അതിൻ്റെ ബൈസ്റ്റാൻഡേഴ്സോ അല്ലെങ്കിൽ എല്ലാവരോടും പറയുക മനസ്സിലായോ എന്ന് ചോദിക്കരുത്. കാരണം ആൾക്ക് വിഷമം വരും, ഹി ഗെറ്റ് ഇറിറ്റേറ്റഡ്. ഈ പിന്നെ പറയാം വേർഡ് ഫൈൻഡിങ് ഡിഫിക്കൽട്ടീസ് വരും അവർക്ക്. ഈ വേർഡ് ഫൈൻഡിങ് ഡിഫിക്കൽട്ടീസിന് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഇംഗ്ലീഷോ മലയാളമോ അറിയുന്ന ആൾക്കാരാണെങ്കിൽ എഴുതാൻ കുഴപ്പമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വാക്കുകൾ, ഈ മൂന്ന് ഇതുള്ള ലെറ്റേഴ്സുള്ള വാക്കുകൾ, അത് എഴുതി എഴുതി എഴുതി ഒരു പത്തെണ്ണം എഴുതിക്കുക എല്ലാ ദിവസവും, പിന്നെ ഒരു പത്ത് ദിവസം പത്തെണ്ണം എഴുതിക്കുക. സോ ദാറ്റ് ബ്രെയിൻ ഈസ് സ്റ്റിൽ ഓൺ ദ മൂവ്. അല്ല പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഇതിനകത്തൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്രോപ്പർ സ്ലീപ്പും.
1: ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിന് മനസ്സിലായത് സമൂഹം അതിനനുസരിച്ചൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അൽഷൈമേഴ്സ് രോഗികളോ അതല്ലെങ്കിൽ ഈ മറവി ഉള്ള രോഗികളെ സമീപിക്കുമ്പോൾ അവർ ഒരു കൺട്രോൾ അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റത്തിലും ഒരു നിയന്ത്രണം ആവശ്യമാണ്.
0: പിന്നെ ഞാൻ ഇവരുടെ വേറെ കണ്ടു, ഇവരുടെ വീടുകളിൽ ചില ചേഞ്ചസ് വരുത്തണം. അതായത് നമുക്ക് ഈ ടോയ്ലറ്റിൽ ശരിക്കും പറഞ്ഞാൽ ട്യൂബ് സ്കേർട്ടിങ് വരണം, വൈറ്റ് നമ്മൾ ഇതില്ലേ എന്താ
1: പിടിച്ച്
0: പോകാനുള്ള സംഗതികൾ. പിന്നെ ഇവർക്ക് എപ്പോഴും ഇരുട്ടിനെ പേടിയായിരിക്കും, രാത്രി ആയി കഴിഞ്ഞപ്പോൾ എപ്പോഴും ഒരു സീറോ വാട്ട് ബൾബോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലൈറ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരണം. പിന്നെ അധികം സാധനങ്ങൾ ഇവരുടെ റൂമിൽ പാടില്ല. പിന്നെ എസ്പെഷ്യലി ഈ സാധനങ്ങൾ ഇപ്പം നമ്മുടെ ഷർട്ട് ക്ലോത്ത് ചെയ്തിടുക, കാരണം ഇത് ചിലപ്പോൾ അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ഇറ്റ്സ് ലൈക്ക് എ പേഴ്സൺ, മനസ്സിലായോ? അതൊക്കെ സിമ്പിൾ സംഗതികളാണ് നമ്മുടെ അടുത്ത്. പിന്നെ ഫുഡ് ഹാബിറ്റ്സ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് പോലെ തന്നെ ആയിരിക്കില്ല അവർക്ക് വേണ്ടത്, കാരണം അവരുടെ ആ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം നമ്മളത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആസ് സച്ച് ഈസ് എ പ്ലേത്ത മ്യൂസിക് കേൾക്കുക. മ്യൂസിക് കേൾക്കുമ്പോഴും എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്സാണ് നല്ലത്, കാരണം പലപ്പോഴും വേർഡ് അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു മ്യൂസിക്
1: അവരെ
0: മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുപോലെ ഫ്ലൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ പിയാനോ സാക്സോഫോൺ ഇതൊക്കെ നല്ല നല്ല ഒരു കാര്യങ്ങളാണത്.
1: ഇപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ നമുക്ക് അച്ഛനോ അമ്മയ്ക്കോ ഈ മറവി വരുന്നുണ്ടെന്ന് ഒരു സംശയം തോന്നിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, എവിടെയാണ് അതിനുള്ള സഹായം ലഭിക്കുക?
0: ആദ്യം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി മറവിയുടെ സംഗതി സ്ക്രീൻ ചെയ്യുന്നത് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി മറവിയുടെ ഉത്ഭവം എങ്ങനെയാണെന്ന് കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ തന്നെ ഇതേപോലെ തന്നെ MMSC നമ്മൾ സ്ക്രീനിങ് ലെവൽ അറിയാൻ വേണ്ടിയിട്ട്, ആ ലെവൽ അറിഞ്ഞ ശേഷം നമ്മൾ ACE എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, ആഡൻബർഗ്സ് കോഗ്നിറ്റീവ് എക്സാമിനേഷൻ, അതിനകത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഫ്രണ്ടോ ടെമ്പറൽ ആണോ അതോ അൽഷിമേഴ്സ് ആണോ എന്നുള്ളത്. പിന്നെ അതിനുശേഷം നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അനീമിയ ഉണ്ടോ അല്ലെങ്കിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടോ, പിന്നെ വൈറ്റമിൻ D കാര്യം നോക്കും. പിന്നെ വേറെ നമ്മൾ നോക്കുന്ന സംഗതി റേഡിയോളജിക്കൽ ആയിട്ടുള്ള MRI സ്കാൻ എല്ലാം എടുത്തിട്ട് അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുക. ട്രീറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ എന്താണ് എൻ്റെ ഒരു സംഭവം എപ്പോഴും പിള്ളേർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എനി ഡിമെൻഷ്യ ആൻറ്റി ഡിമെൻഷ്യ ഡ്രഗിന് എപ്പോഴും ഒരു 3 മന്ത്സ് എങ്കിലും അത് കൊടുക്കണം. ഇപ്പോൾ മറ്റേ മെഡിസിൻ കൊടുത്തു, വേദനയുടെ മെഡിസിൻ കൊടുത്തു, 3 ദിവസം കഴിയുമ്പോൾ ശരിയായി. ഇത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നപ്പോൾ ഞാൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരോട് പറയുക, നിങ്ങൾ 3 മന്ത്സ് വെയിറ്റ് ചെയ്യണം. കാരണം അതല്ലാണ്ട് നിങ്ങൾക്ക് അത് വെയിറ്റ് ചെയ്ത എനിക്ക് തോന്നുന്ന ഒരു 60-70% ഉള്ള ആൾക്കാർ വ്യത്യാസം ഉണ്ടാകും. ആ വെയിറ്റിംഗ് പീരീഡ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ ഈ പറഞ്ഞ അവരുടെ ഉറക്കവും ഇതൊക്കെ ശരിയാക്കാനുള്ള മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത്, പിന്നെ ഈ പറഞ്ഞ കെയർ ഗീവറെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ
1: ചെയ്യണം. ഈ സർക്കാർ തലത്തിലോ മറ്റ് ഇവർക്ക് സൗജന്യ കൗൺസിലിംഗ് ചികിത്സാ സഹായം അങ്ങനെ വല്ലതൊക്കെ ലഭ്യമാണ്?
0: ആക്ച്വലി ലഭ്യമാണ്. ഈ പറഞ്ഞ പോലെ ഈ സർക്കാർ ലെവലിലുള്ള സംഗതി ഇപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ നായരമ്പലത്തൊക്കെ ഡെമെൻഷ്യ കെയർ സെൻറ്റേഴ്സ് ഉണ്ട്, പക്ഷേ സ്റ്റാഫിൻ്റെ ഒരു ലഭ്യത മൂലം അത് ശരിയായ രീതിയിൽ നടക്കുന്നില്ല. പക്ഷേ ഐ തിങ്ക് വലിയൊരു പ്രോജക്ട്സ് വരുന്നുണ്ട് ഇതിന്.
1: ഇവർക്ക് വല്ല ഹെൽപ്പ് ലൈൻ അങ്ങനെ വല്ലതൊക്കെ ഇപ്പോൾ ഉണ്ടോ? അങ്ങനെ
0: ഹെൽപ്പ് ലൈൻ ആക്ച്വലി ARDS ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്, അത് 24-hour ഹെൽപ്പ് ലൈൻ ഉണ്ട് എന്തെങ്കിലും ക്രൈസിസ് മാനേജ്മെൻറ്റ് അങ്ങനത്തെ സംഗതികൾക്ക് വേണ്ടിയിട്ട്.

0: എൻ്റെ നമ്പർ പറയാൻ,
1: ഞാനത് ഇപ്പം
0: അടുത്തൊരു പരിപാടിയിൽ അത് പറയും. സാധാരണ ഈ ഒരു മാസാചരണത്തിലൂടെ എന്താണ് ശരിക്കും ജനങ്ങളോട് താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ അൽഷൈമേഴ്സിൻ്റെ ഒരു അവബോധം ഉണ്ടാക്കാനുള്ള മാസാചരണമാണല്ലോ സെപ്റ്റംബർ.
1: തീർച്ചയായിട്ടും
0: എന്താണ് ഡോക്ടർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി പറയാൻ ആഗ്രഹിക്കുന്നത്?
1: അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 60 വയസ്സിന് ശേഷം ഏതെങ്കിലും നമ്മളുടെ വീട്ടിലുള്ള അച്ഛനോ അമ്മയ്ക്കോ അപ്പൂപ്പനോ അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്കോ മറവിയുടെ ബുദ്ധിമുട്ട് തോന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഡോണ്ട് വെയിറ്റ് ടു ലോങ്. ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഗീവ് മോർ ഹെൽപ്പ്. അതാണ് ഈ പ്രാവശ്യത്തെ തീം. അപ്പോൾ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് പറയും അത് 5-6 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അപ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് കോശങ്ങളാണ്.
0: ശരിക്കും ഒരു നമുക്ക് ഇതിൻ്റെ ക്ലോസിംഗ് ആയിട്ട് ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ ഒരു അൽഷൈമേഴ്സ് രോഗിയുടെ കുടുംബത്തിന് നൽകാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ എന്താണ്?
1: അതായത് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കെയറ് നമ്മൾ കൊടുക്കുന്നതിൽ കുറവ് വരുത്തരുത്. അവരെ നമ്മളുടെ കൂടെ തന്നെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണം. അവരെ ആഗ്രഹിക്കുന്നത് സ്നേഹവും ലാളനയാണ്. അതൊരിക്കലും നമ്മൾ കൊടുക്കാൻ മറക്കരുത്. അതാണ് എനിക്ക് ഇത് സംസാരിക്കാനായിട്ടുള്ള വരുന്നത്.
0: വളരെ നന്ദി ഡോക്ടർ. ഇന്നത്തെ പരസ്പരം പരിപാടിയിൽ പങ്കെടുത്ത് അൽഷൈമേഴ്സ് മാസാചരണത്തിൻ്റെ ഭാഗമായി ആ രോഗത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സ പദ്ധതികളെക്കുറിച്ചൊക്കെ ഇത്രയും വിശദമായി സംസാരിച്ചതിനും നമ്മുടെ ശ്രോതാക്കളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു. ഡോക്ടർ ഇന്ന് അനൂപ് വിൻസെൻ്റ് ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഡോക്ടർ അനൂപ് വിൻസെൻറ്റിനോട് പ്രത്യേകം നന്ദി പറയും.
1: താങ്ക് യു.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 51 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ദേശീയ പോഷകാഹാര വാരാചരണത്തിന് ഇന്ന് തുടക്കം. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യ സ്പന്ദനത്തിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. വിജ്ഞാനാധിഷ്ഠിതവും സാങ്കേതിക സ്വാശ്രയത്വമുള്ളതുമായ പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള വികസന യാത്രയിൽ NIT കാലിക്കട്ട് പ്രമുഖ പങ്കാളിയാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച 5-അംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന 2 ഒഡീഷ സ്വദേശികളെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. സംസ്ഥാന അധ്യാപക അവാർഡുകൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പ്രഖ്യാപിച്ചു. 23 അധ്യാപകർക്ക് പുരസ്കാരം. ഈ വർഷം മുതൽ വിദ്യാലയങ്ങൾക്കായി ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം ഏർപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചു. വയോജനക്ഷേമം സർക്കാരിന്റെ മുൻഗണനാ വിഷയമാണെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. സംസ്ഥാന വയോജന കമ്മീഷന്റെ 1-ാം വാർഷികാഘോഷ പരിപാടി മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് മന്ത്രിക്ക് ലഭിച്ച വാട്സാപ്പ് പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണർ നേരിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ അഴിമതി കണ്ടെത്തിയതെന്ന് മന്ത്രി M. ലിജു.
1: ആകാശവാണി FM വാർത്തകൾ.

പ്രിയ ശ്രോതാക്കൾക്ക് നാല് മണിപ്പൂക്കളിലേക്ക് സ്വാഗതം. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വാട്സാപ്പ് മെസ്സേജ് അയക്കാം. ഒരു സന്ദേശത്തിനപ്പുറം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളിൽ കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് മെസ്സേജസ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ അറിയാമല്ലോ, 94 45 58 88 9444 64 55 888. ഇന്ന് നാല് മണിപ്പൂക്കളിലേക്ക് മെസ്സേജസ് അയക്കാനിരിക്കുന്ന അയച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി നമുക്ക് ഈ ഗാനം കേൾക്കാം.

ഹലോ, നാലുമണി പൂക്കൾ സുഖമാണോ? ഒരു അടിപൊളി പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എലിഞ്ഞിപ്പുറ ചാലക്കുടിയിലുള്ള ഫ്രാൻസിസ് രാജൻ, വർഗീസ്, പൗലോസ്, പ്രകാശ് ആൻഡ് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ്. ഒരു അടിപൊളി പാട്ടാണ് ചോദിച്ചത്. നിങ്ങൾക്കും കൂടിയുള്ള പാട്ടാണ് ഇപ്പോൾ കേട്ടത് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്ന മെസ്സേജ് അയച്ചേക്കുന്നത് സ്മിതയാണ്, അരൂരിൽ നിന്ന്. ഒരു പ്രസിൽ വർക്ക് ചെയ്യാണ്. വായിക്കാം കേട്ടോ മെസ്സേജ്. പറയാം, നാലുമണി പോയി, നിനക്ക് സുഖമാണോ? ഞങ്ങൾ അരൂർ ഒരു പ്രിൻറ്റേഴ്സ് സ്റ്റാഫാണ്. ഞങ്ങളുടെ പ്രസിലെ രാജുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. രാജുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നാണല്ലേ ബർത്ത്ഡേ. ഓൾ റൈറ്റ്. അപ്പോൾ രാജുവിന് എല്ലാ ബർത്ത്ഡേ ആശംസകളും എല്ലാ നന്മകളും നേരുകയാണ് നാലുമണിപ്പോക്കളിലെ എല്ലാവരും. ഇന്നും വിഷസ് നേർന്നുകൊണ്ട് ശാന്തമേ രാത്രിയിൽ ഇന്ന് ജോണി വാക്കറിലെ പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിക്കുന്നു. അയച്ചേക്കുന്ന ആൾ സ്മിതയാണ്. പിന്നെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് സുനിൽകുമാറിനും സവിത ചേച്ചിക്കും വേണ്ടിയിട്ട്. അപ്പോൾ സുനിൽകുമാറിനും സവിത ചേച്ചിക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ ബോയ് രാജുവിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ സ്മിത ചോദിച്ച പാട്ട് ഇതാ കേട്ടോ.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഹായ് സുന്ദരി കുട്ടി, നാലുമണിപ്പൂവേ, നമസ്കാരം. നല്ല നമസ്കാരമുണ്ട്. നല്ല സുന്ദരിയായിരിക്കില്ലോ നാലുമണിപ്പൂവിനെ. ആരാ മെസ്സേജ് അയച്ചേക്കുന്ന നോക്കട്ടെ. എൻ്റെ പേര് ദീപ, സ്ഥലം മാമ്പ്ര. എനിക്കൊരു പാട്ട് വെച്ച് തരണം. എൻ്റെ അനിയത്തി ദിനിയുടെ മകൻ സൗരവിൻ്റെ ജന്മദിനമായിരുന്നു. പോരാട്ടത്തിൻ്റെ അന്നായിരുന്നു ജന്മദിനം. ആ ദിവസങ്ങളിൽ മെസ്സേജ് അയക്കാൻ സാധിച്ചില്ല. ഇന്ന് ഞങ്ങളുടെ സൗരവിന് വേണ്ടി 3 പൊക്കം വന്ന സിനിമയിലെ താമരക്കളി പാടുന്ന ഗാനം വെച്ച് തരണം. ഈ പാട്ട് അവന് നല്ല ഇഷ്ടമാണ്. ഓ, അപ്പോൾ സൗരവിന് ബിലേറ്റഡ് ബർത്ത്ഡേ ആശംസകൾ. എന്തായാലും നല്ലൊരു പാട്ടാണ്, സൗരവിന് ഇഷ്ടമുള്ള. അവനൊരു പാട്ടൊക്കെ വളരെ ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നുന്നു. സൗരവ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണോ. എന്തായാലും സൗരവിന് നാലുമണിപ്പൂക്കൾ ടീമിൻ്റെ എല്ലാവരുടെയും ആശംസകൾ അറിയിക്കൂ. അവൻ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് തന്നെ വെച്ച് കൊടുത്തേക്കാം. നാലുമണിപ്പൂക്കൾ കേൾക്കുന്ന എല്ലാവർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഈ പാട്ട് വെച്ച് കേൾക്കും സൗരവ്. പിന്നെ നാലുമണിപ്പൂക്കൾ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്ന ദീപയ്ക്കും സൗരവിനും പിന്നെ നാലുമണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ നല്ലൊരു പാട്ട് കേൾക്കാം.

അപ്പോൾ പെട്ടെന്ന് മെസ്സേജുകൾ അയച്ചോളൂ, നിങ്ങൾ ഓരോരുത്തരുടെയും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ പോരട്ടെ, എന്തൊക്കെയുണ്ട്? കുട്ടികളൊക്കെ വീണ്ടും സ്കൂളിൽ പോയി, പരീക്ഷ കുറച്ച് പേരുടെ പരീക്ഷ പെൻഡിങ് ഉണ്ടായിരുന്നു, വീണ്ടും അടുത്ത പരീക്ഷകളൊക്കെ വരുന്നു, ചൂട് പരീക്ഷ ചൂടിലേക്ക് വരുന്നു, ജോലിക്ക് പോകുന്നവർ അതിൻ്റെ തിരക്കിൽ, അങ്ങനെ മഴയൊക്കെ മാറി അല്ലേ. നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങളുടെ ഡെഡിക്കേഷൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം ഞങ്ങൾക്ക് അയച്ചോളൂ. നാല് മണിപ്പൂക്കൾ അതെല്ലാം റിസീവ് ചെയ്യാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഒരു മെസ്സേജിനിപ്പുറം നാല് മണിപ്പൂക്കളിലൂടെ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാം. അടുത്ത മെസ്സേജ് അയക്കുന്നത് സോണികയാണ്. പ്ലീസ് പ്ലേ ദ സോങ് മഴമണി മുകിലി എന്ന പാട്ടാണ് ചോദിക്കുന്നത്, കങ്കരു എന്ന സിനിമയിൽ. ഈ പാട്ട് തന്നെ പ്ലേ ചെയ്യണം. പ്ലീസ് പ്ലേ, പ്ലീസ് പ്ലേ, ഹാവ് എ നൈസ് ഡേ. തിരിച്ചും നിങ്ങളയക്കുന്ന പാട്ടുകൾ പ്ലേ ചെയ്യാനാണല്ലോ ഞങ്ങളിവിടെ ഇരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച സോണിയയ്ക്കും ആശംസകൾ. നല്ലൊരു ദിവസം, നല്ലൊരു സായന്ത്രം ആശംസിക്കുകയാണ് കേട്ടോ. പാട്ട് ഇതാ കേട്ടോ.

0: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
1: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടർന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
0: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
1: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: ഗുഡ് ഈവനിങ്. 4 മണിപ്പോയേ. എല്ലാ റേഡിയോ ഫ്രണ്ട്സിന് വേണ്ടി ഒരു തമിഴ് സോങ് ആയിക്കോട്ടെ. ഇന്ന് ആരാ പറഞ്ഞേക്കുന്നത്? സരസ്വതി രാജനാണ് ഉദയം പേരൂരിന്ന്. ആയിക്കോട്ടെ. അളകേ ഉന്നെ ആരാധിക്കരൻ എന്ന സിനിമയിലെ എൻ കല്യാണ വൈഭോഗം എന്ന പാട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പം സരസ്വതി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ റേഡിയോ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു തമിഴ് പാട്ട് കേട്ടിട്ട് വരാം.

അടുത്ത മെസ്സേജിലേക്ക് പെട്ടെന്ന് പോട്ടെ, എന്നാലാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മെസ്സേജ് വായിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു വിടുവാണ് കേട്ടോ, എന്നാലല്ലേ കൂടുതൽ പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ഹായ് നാലുമണിപ്പൂവേ, ഹായ് എൻ്റെ നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വെച്ച് തന്നുകൂടെ, തരുമല്ലോ. ഞാൻ കുറേ ദിവസമായി മെസ്സേജ് അയച്ചിട്ട്, ഇന്ന് എനിക്ക് എന്തായാലും പാട്ട് വേണം. ആയിക്കോട്ടെ, കൽ ഹൊനാ ഹോ എന്ന സിനിമയിലെ പാട്ട് വെച്ച് തരണം. ആരാച്ചേക്കുന്നതെന്ന്, എൻ്റെ പേര് ലത ലക്ഷ്മണൻ, പാലക്കാട് ചിതലി എന്ന സ്ഥലത്ത് നിന്നും. അപ്പോൾ ചിതലിയിൽ നിന്നും ലതയാണ് അയച്ചേക്കുന്നത്. കൊച്ചി എഫ് എമ്മിലെ എല്ലാവർക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയാണ് ഈ പാട്ട്. മക്കളുടെ പേരൊക്കെ പറയാത്തത് എന്താ, മക്കൾ എന്തൊക്കെ എടുക്കുന്നു, വീട്ടിൽ വരെ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം ഒക്കെ പറയണ്ടേ. എന്തായാലും ലത ലക്ഷ്മണൻ ചിതലിയിൽ നിന്നാണ് പാട്ട് അയച്ചേക്കുന്നത്. ഇപ്പോൾ പരാതി മാറിയല്ലോ, കൽഹോനാഹോയിലെ ഇതാ പാട്ട് കേട്ടോ.

0: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
1: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
0: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
1: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
2: ഹലോ, ഞാൻ സിബിയാണേ. ആയിക്കോട്ടെ സിബി, എവിടുന്നാണ് അഴീക്കോട് നിന്ന് വിളി മെസ്സേജ് അയച്ചേക്കുന്നത് കേട്ടോ. വേറെ വിശേഷം ഒന്നും പറയാനില്ല. ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള പാട്ട് വേണം, പഴയ അന്നയിലെ പാട്ട് വേണമെന്ന് പറയുന്നത്. മറ്റു വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഈ പാട്ടും കേട്ടേ മതി അല്ലേ? ശരി, അപ്പോൾ സിബി ചോദിച്ചേക്കുന്ന പാട്ട് പെട്ടെന്ന് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഹായ് നാലുമണിപ്പൂവേ, സുന്ദരിപ്പൂവേ. ഇന്ന് നാലുമണിപ്പൂവ് കൂടുതൽ സുന്ദരിയായിരിക്കും കേട്ടോ. ഇന്ന് കുറേ പേര് നമ്മളെ സുന്ദരിപ്പൂവ് എന്ന് വിളിച്ചിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. ഞാൻ മിനിയാണ് ആലുവയിൽ നിന്നും. എനിക്ക് നമുക്ക് പാർക്കാൻ എന്ന മൂവിയിലെ വനമുല്ലയിൽ വെയിലണഞ്ഞു വെയിലണഞ്ഞു എന്ന സോങ് വെച്ച് തരുമോ? ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നാലുമണിപ്പൂക്കൾ ലോകത്തിൻ്റെ എവിടെ നിന്ന് എത്ര പേര് കേൾക്കുന്നുണ്ടോ

അടുത്തൊരു നീണ്ട മെസ്സേജാണ്. ഹലോ, നാലുമണിപ്പൂവേ, ഞാൻ അപ്പു, എറണാകുളത്തു നിന്നാണ്. സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ മെസ്സേജ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുവിനാണ്. കുഞ്ഞുവിന് വേണ്ടിയിട്ട് ഒരു എസ് എ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പു. ഇത് ഫുള്ള് വായിക്കാൻ നാലുമണിപ്പൂക്കുള്ള സമയം കിട്ടില്ല കേട്ടോ അപ്പു. എന്തായാലും ഈ പാട്ട് എൻ്റെ കുഞ്ഞുവിനായി സമർപ്പിക്കാമോ? കുഞ്ഞു സന്തോഷത്തോടെ ഇരിക്കണം. ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരിക്കലെങ്കിലും എന്നെ ഓർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷയോടെ അപ്പു കുഞ്ഞുവിന് വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചേക്കാണ്. പാട്ട് നിനക്കെൻ്റെ മനസ്സിലെ എന്നതാണ്. ഗ്രാമഫോൺ എന്ന സിനിമയിലെ പാട്ടാണ്. എന്തായാലും അപ്പു കുഞ്ഞുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും കേൾക്കാം.

നാലുമണിപ്പൂക്കളുടെ സമയം അവസാനിച്ചിരിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി. അവസാന മെസ്സേജിലേക്ക് പോവാം. ഇത് അയച്ചിരിക്കുന്നത് പത്മമാണ് മലയാറ്റൂരിൽ നിന്ന്. വാഴ ടൂ സിനിമയിലെ തൂക്കി എന്ന് പാട്ട് വെച്ച് തരാമോ? കുറേ നേരമായി ചോദിക്കുന്നു. തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് വാഴ ടൂവിലെ ആ

ആയിട്ടുള്ള പാട്ട് കേട്ടിട്ട് വരാം. എന്തായാലും ഇന്ന് നാലുമണിപ്പോക്കളിൽ മെസ്സേജ് അയച്ചിട്ട് വായിക്കാൻ പറ്റാത്തവർക്ക്, മെസ്സേജ് അയക്കാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ.

0: പ്രിയപ്പെട്ടവർ, നാലുമണിപ്പൂക്കളുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്. സേവന വാർത്തകൾ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ കളത്തൂരിൽ പ്രവർത്തിക്കുന്ന റെഡിമെയ്ഡ് യൂണിറ്റിലേക്ക് പരിചയസമ്പന്നരായ തയ്യൽക്കാരുടെ ഒഴിവുണ്ട്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0481256056 അല്ലെങ്കിൽ 94 95 74 98 65. നമ്പർ ആവർത്തിക്കാം, 94 95 74 98 65.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800420 2233.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
2: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളി ഏജൻസീസ്.
0: ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, NGO സ്ഥാപനങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ കലാ, കായിക, സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കായുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ വയോ സേവന പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ഈ മാസം 14 സമർപ്പിക്കാം. വിശദാംശങ്ങൾക്ക് SWD.Kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. SWD.Kerala.gov.in.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
6: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
5: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിലേക്ക് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തസ്തികയിലേക്ക് പുതിയ അഭിഭാഷകരെ നിയമിക്കുന്നതിന് യോഗ്യരായവരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0477-225167 ബന്ധപ്പെടുക. 0477-225167. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ്

മറൈൻ എഞ്ചിനീയറിംഗിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കോഴ്സ് ഇൻ ചാർജ് അസോസിയേറ്റ് പ്രൊഫസർ മറൈൻ എഞ്ചിനീയറിംഗ്, അസിസ്റ്റന്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവ്. താൽപ്പര്യമുള്ളവർ ഈ മാസം 15 മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിൻ്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 22 മുമ്പായി ലഭിക്കത്തക്കവണ്ണം അയക്കണം. അപേക്ഷയ്ക്കും യോഗ്യത മറ്റ് വിശദ വിവരങ്ങൾക്കും recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484257606. നമ്പർ ആവർത്തിക്കാം, 0484257606. വെബ്സൈറ്റ് വിലാസം recruit.qsat.ac.in. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR കൾ സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 987 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 4000 പേരെ കാണാതായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു കായിക സർവകലാശാല ഉണ്ടാകുന്നതിന് കേരള സർക്കാർ മുൻകൈയെടുക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ച 5-അംഗ വിദഗ്ധ സമിതി സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. വയോജനക്ഷേമം സർക്കാരിന്റെ മുൻഗണനാ വിഷയമാണെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. സംസ്ഥാന വയോജന കമ്മീഷന്റെ 1-ാം വാർഷികാഘോഷ പരിപാടി മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ആവശ്യങ്ങളെ ചൂഷണം ചെയ്യുന്ന വട്ടിപ്പലിശക്കാരിൽ നിന്നും സാധാരണക്കാരെ മോചിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ.എ. തുളസി പറഞ്ഞു. സമഗ്ര 2-ാം ഘട്ട വായ്പ വിതരണോദ്ഘാടനത്തിനായുള്ള സംഘാടക സമിതി യോഗം പാലക്കാട് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ വൈകുന്നേരം വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം.
0: ആകാശവാണി FM വാർത്തകൾ.
1: സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റും 35 സെക്കൻഡും. പ്രിയരെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇതാ.

തിരക്കഥ എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവനും രഞ്ജിനിയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. റഫീഖ് അഹമ്മദ് എഴുതി, ശരത് ഈണം പകർന്നത്. അടുത്ത ഗാനം സർക്കീട്ട് എന്ന ചിത്രത്തിൽ ഇലക്ട്രോണിക് കിളി പാടിയത്. സുഹേൽ കോയയുടെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ഗോവിന്ദ് വസന്താണ്.

0: കോഫി റെഡി.
1: അയ്യോ, ഇതെന്താ? ഞാനല്ലേ ഇതൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞത്?
0: പറഞ്ഞത് നീ തന്നെ, പക്ഷെ ചെയ്തത് ഞാനാ. കുടിക്കേ.

0: ജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ചിത്രം ബസ് കണ്ടക്ടർ, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം M. ജയചന്ദ്രൻ, ഗായകർ മധു ബാലകൃഷ്ണൻ, റിമി ടോമി.

0: പ്രകമ്പനം ഈ ചിത്രത്തിൽ പ്രണവം, ശശി, പുഷ്പവതി ഇവർ ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനശില്പികൾ വിനായക് ശശികുമാർ, ബിപിൻ അശോക്.
1: ഓണം കഴിഞ്ഞു, പക്ഷേ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാം മൈജി, മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം, എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം. എല്ലാം മൈജി, മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിലും 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
0: ഇനി ഹരിചരൺ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രൻ ലണ്ടൻ ബ്രിഡ്ജ്, റഫീഖ് അഹമ്മദിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു രാഹുൽ രാജ്.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 5 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രഹാം, ഈ ചിത്രത്തിൽ രാഹുൽ രാജ് ഈണം പകർന്ന് സുജിത് സുരേഷൻ പാടിയ ഗാനം കേൾക്കാം.

രഞ്ജിത് ഗോവിന്ദ്, അൻവർ സാദത്ത്, അനന്തു, സുചിത്ര ഇവർ ആലപിച്ച ഗാനം. കൈതപ്രത്തിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ജാസി ഗിഫ്റ്റ്. ചിത്രം പോക്കിരി രാജ.

ഈ ഗാനത്തോടുകൂടി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച 7 തീയതി വൈകിട്ട് 4

0: മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484 2426 3 8 7, അല്ലെങ്കിൽ 9444 5588. സമയം ഇനി വരുന്ന തിങ്കളാഴ്ച 7-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: കേൾക്കട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയതും പോഷക സമ്പുഷ്ടവുമായ ഒരു ഫലവർഗ വിളയാണല്ലോ ചക്ക. ചക്കയുടെ മൂല്യവും പ്രാധാന്യവും കണക്കിലെടുത്ത് 2018 കേരള സർക്കാർ ചക്കയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ ഇനങ്ങളായ വരിക്ക, കൂഴ പോലെ തന്നെ പല വിദേശ ഇനങ്ങളും ഇപ്പോൾ പ്രചാരം നേടിവരുന്നു. കേരളത്തിന് അനുയോജ്യമായ വിദേശ പ്ലാവിനങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ഞാറ്റുവേലയിൽ കേൾക്കാം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ PhD വിദ്യാർത്ഥിനിയായ കുമാരി നേഹ. നമസ്കാരം നേഹ.
1: നമസ്കാരം.
0: നമ്മുടെ നാടൻ ഇനങ്ങളെ കൂടാതെ തന്നെ ഇപ്പൊ ധാരാളം വിദേശ പ്ലാവിനങ്ങൾ പ്രചാരത്തിലുണ്ടല്ലോ, ഏതൊക്കെയാണ് ആ വിദേശ പ്ലാവിനങ്ങളെന്ന് പറയാമോ?
1: ഇന്ന് കേരളത്തിൽ ശ്രദ്ധ നേടിവരുന്ന വിദേശ പ്ലാവിനങ്ങൾ വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പരിചയപ്പെടുത്തിയവയാണ്. വിയറ്റ്നാമിൽ നിന്ന് വന്ന വിയറ്റ്നാം ഏർലി, വിയറ്റ്നാം സൂപ്പർ ഏർലി, വിയറ്റ്നാം റെഡ് എന്നീ ഇനങ്ങൾ മികച്ച വിളവും ഗുണനിലവാരവും കാരണം കർഷകരുടെ ശ്രദ്ധ ആകർഷിച്ചു വരികയാണ്. മലേഷ്യയിൽ നിന്നുള്ള J33, ഡാങ് സൂര്യ, ഗംലസ് എന്നിവയും തായ്ലൻഡിൽ നിന്നുള്ള തായ്ലൻഡ് റെഡ്, തായ്ലൻഡ് പിങ്ക് എന്നിവയും പ്രധാനപ്പെട്ടവയാണ്. ഈ ഇനങ്ങൾ നഴ്സറികളിൽ പരീക്ഷിച്ചു നോക്കി കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും പിൽക്കാലത്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ മികച്ചതായി കാണുകയും ചെയ്തവയാണ്.
0: ഈ പറഞ്ഞ വിദേശ ഇനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവ നാടൻ ഇനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്?
1: നാടൻ പ്ലാവിനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദേശ പ്ലാവിനങ്ങൾക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. മരങ്ങളുടെ ഉയരം താരതമ്യേന കുറവായതിനാൽ പരിപാലനവും വിളവെടുപ്പും എളുപ്പമാണ്. ഓരോ മരത്തിലും കൂടുതൽ കായ്ഫലം ലഭിക്കുന്നതിനാൽ ഉൽപ്പാദനക്ഷമതയും കൂടുതലാണ്. കൂടാതെ ചുളയുടെ നിറം, രുചി, മധുരം എന്നിവ മികച്ചതായതിനാൽ വിപണിയിൽ ഇവയ്ക്ക് കൂടുതൽ ആവശ്യകതയും വിലയും ലഭിക്കുന്നു. ചില ഇനങ്ങൾക്ക് സൂക്ഷിപ്പുകാലവും കൂടുതലാണ്. വർഷത്തിൽ 2 തവണ വരെ കായ്ക്കുന്ന വിദേശ പ്ലാവിനങ്ങളുമുണ്ട്. കൂടാതെ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് അഥവാ അതിസാന്ദ്രത കൃഷിരീതിക്ക് അനുയോജ്യമായ ഇനങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നു. ഉയർന്ന വിപണി മൂല്യവും കർഷകർക്ക് കൂടുതൽ വരുമാനവും നേടാനുള്ള സാധ്യതയും വിദേശ ഇനങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു.
0: മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന ഇനങ്ങളെപ്പറ്റി ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, അവയെപ്പറ്റി ഒന്ന് വിശദമായി പറയാമോ?
1: കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ട വിയറ്റ്നാം ഇനം

0: ഇനങ്ങളാണ് വിയറ്റ്നാം ഏർലിയും വിയറ്റ്നാം സൂപ്പർ ഏർലിയും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഇനങ്ങൾ സാധാരണ ഇനങ്ങളെ അപേക്ഷിച്ച് നേരത്തെ കായ്ഫലം തരുന്നവയാണ്. വിയറ്റ്നാം ഏർലി നട്ടുകഴിഞ്ഞാൽ ഏകദേശം 2 വർഷത്തിനുള്ളിൽ തന്നെ വിളവെടുപ്പ് നടത്താൻ കഴിയും. എന്നാൽ വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന ഇനം അതിലും നേരത്തെ ഫലം തരുന്നതാണ്. നട്ടുകഴിഞ്ഞാൽ ആദ്യ വർഷം പൂ വിരിയുകയും 18-ാം മാസം വിളവെടുക്കുകയും ചെയ്യാം. ഈ രണ്ടിനങ്ങൾക്കും ചുളകളുടെ വലിപ്പം ഏകദേശം സമമാണെങ്കിലും വിയറ്റ്നാം ഏർലിയേക്കാളും മധുരവും നിറവും കൂടുതലായി വിയറ്റ്നാം സൂപ്പർ ഏർലിയിൽ കാണുന്നുണ്ട്. വിയറ്റ്നാം സൂപ്പർ ഏർലി ഇനത്തിൽ ഇടത്തരം വലിപ്പമുള്ള 5 മുതൽ 10 കിലോ വരെ ഭാരമുള്ള ചക്കപ്പഴത്തിൽ മഞ്ഞ നിറത്തിലുള്ള മധുരമേറിയ ചുളകളാണുള്ളത്. 1-ാം വർഷം ശരാശരി 4 ചക്ക മാത്രമായിരിക്കും ഒരു പ്ലാവിൽ നിന്ന് വിളയുന്നതെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ വിളവ് ക്രമാനുസൃതമായി ഉയർന്നുകൊണ്ടേയിരിക്കും. ജൂൺ ജൂലൈ മാസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മാസങ്ങളിലും വിളവെടുക്കാം എന്നതാണ് മറ്റൊരു പ്രത്യേകത. വിയറ്റ്നാം സൂപ്പർ ഏർലിയിൽ 5 വർഷത്തെ വളർച്ചയെത്തുമ്പോൾ 1 ഏക്കറിൽ നിന്നും 25 മുതൽ 45 ടൺ വരെ വിളവ് ലഭിക്കും. മലേഷ്യയിൽ നിന്ന് വന്നതും ആകർഷകമായ മഞ്ഞ നിറത്തിലുള്ള ചുളകളുള്ള ഒരിനമാണ് J33. കേരളത്തിൽ പ്രചാരം നേടിവരുന്ന ഈ ഇനത്തിന് ഹൃദ്യമായ വാസനയും തേൻ മധുരവുമാണ്. നന്നായി പഴുത്ത J33 പഴങ്ങൾക്ക് മറ്റിനങ്ങളെക്കാൾ 3-4 ദിവസം കൂടുതൽ സൂക്ഷിപ്പുകാലവുമുണ്ട്. കേരളത്തിന്റെ കാലാവസ്ഥയുമായി ചേർന്ന് വളരുന്ന ഈ ഇനത്തിന് പാകമായാൽ 15 കിലോയോളം ഭാരം ഉണ്ടാകും. കരോട്ടിനോയിഡ് അളവ് നാടൻ ഇനങ്ങളെ അപേക്ഷിച്ച് J33 അധികമായി കാണുന്നു. മറ്റൊരു മലേഷ്യൻ ഇനമാണ് ഗംലസ്. ഗംലസ് പഴത്തിൽ വളരെ നേരിയ തോതിൽ കറയുണ്ടാവുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും കറയില്ലാതെയും കാണപ്പെടാറുണ്ട്. തേനൂറും മധുരമുള്ള വെളുത്തതോ നേരിയ മഞ്ഞ നിറത്തിലോ ഉള്ള ചുളകളാണ് ഈ ഇനത്തിന്റെ പ്രത്യേകത. 10 മുതൽ 15 കിലോ വരെ ഭാരമുണ്ടാവാറുള്ള ഈ ഇനത്തിന് കറയുടെ അഭാവം കൊണ്ടുതന്നെ കൈകാര്യം ചെയ്യുക എളുപ്പമാണ്. തായ്ലൻഡിൽ നിന്നും നാട്ടിലെത്തുകയും ആകർഷകമായ നിറവും രുചിയും കൊണ്ട് ശ്രദ്ധേയമായ ഒരിനമാണ് ഡാങ് സൂര്യ. ഈ ഇനത്തിന്റെ ചുളകൾക്ക് ഓറഞ്ച് കലർന്ന ഒരു ചുവപ്പ് നിറമാണ് ഉണ്ടാവുക. രുചിയേറിയ ഈ ഇനം 3-4 വർഷത്തിനുള്ളിൽ തന്നെ കായ്ഫലം തരികയും ഇവയ്ക്ക് മറ്റിനങ്ങളെ അപേക്ഷിച്ച് കറക്കുറവുമാണ്. പഴങ്ങൾക്ക് 10 മുതൽ 15 കിലോ വരെ ഭാരമുണ്ടാകാം. കൂടാതെ പുറംതൊലിയും നടുവിലെ കാമ്പും താരതമ്യേന നേർത്തതാണ്. അതിനാൽ തന്നെ പഴത്തിന്റെ വലിയൊരു ഭാഗവും ഭക്ഷ്യയോഗ്യമാണ്. ആന്റി ഓക്സിഡന്റായ ലൈക്കോപ്പീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു. പഴമായോ ചിപ്സ് പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും ഡാങ് സൂര്യ ഉപയോഗപ്പെടുത്താവുന്നതാണ്. തായ്ലൻഡിൽ നിന്ന് പരിചയപ്പെടുത്തിയ മറ്റൊരിനമാണ് തായ്ലൻഡ് റെഡ്. ഈ ഇനത്തിന്റെ പ്രധാന പ്രത്യേകത ചുവപ്പ് കലർന്ന ഒരു ഓറഞ്ച് നിറത്തിലുള്ള ചുളകളാണ്. ചുളകൾക്ക് നല്ല മധുരവും ഉറച്ച ഘടനയും ആകർഷകമായ നിറവുമുള്ളതിനാൽ ഈ ഇനത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. തായ്ലൻഡ് റെഡ് ഇനത്തിന്റെ പഴങ്ങൾക്ക് സാധാരണയായി 7 മുതൽ 15 കിലോഗ്രാം വരെ ഭാരമുണ്ടാകാറുണ്ട്. കൃഷിരീതിയും പരിപാലനവും അനുസരിച്ച് ഇതിൽ വ്യത്യാസമുണ്ടാകാം. കംബോഡിയയിൽ നിന്ന് പരിചയപ്പെടുത്തിയ ഒരു ശ്രദ്ധേയമായ ഇനമാണ് കംബോഡിയൻ ഓറഞ്ച്. ഈ ഇനത്തിന്റെ ചുളകൾക്ക് മഞ്ഞ കലർന്ന ഒരു ഓറഞ്ച് നിറവും നല്ല മധുരവും ഹൃദ്യമായ മണവും കട്ടിയുള്ള ഘടനയുമുണ്ട്. പഴങ്ങൾക്ക് സാധാരണയായി 8 മുതൽ 12 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. കൂടാതെ ഈ ഇനത്തിന്റെ കായകൾ ചിപ്സും അച്ചാറും തയ്യാറാക്കുന്നതിനും വളരെ അനുയോജ്യമാണ്.
1: സാധാരണ തന്നെ പറയാറുണ്ട് നമ്മുടെ നാടൻ പ്ലാവിനങ്ങൾക്ക് കീടങ്ങളും രോഗങ്ങളുമൊക്കെ കുറവാണെന്ന്. അപ്പോൾ ഈ വിദേശ പ്ലാവിനങ്ങൾക്ക് ഏതെങ്കിലും കീടങ്ങളോ രോഗങ്ങളോ ബാധിക്കാറുണ്ടോ?
0: വിദേശ പ്ലാവിനങ്ങളിൽ അധികമായി രോഗങ്ങളോ കീടങ്ങളോ കണ്ടുവരാറില്ല. എന്നാൽ പ്രധാനമായും കണ്ടുവരുന്ന ഒരു രോഗമാണ് ബ്രോൺസിംഗ് അഥവാ തുരുമ്പ് രോഗം. വിയറ്റ്നാം സൂപ്പർ ഏർലി പോലുള്ള വിയറ്റ്നാം ഇനങ്ങളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്. പാൻഡയ സ്റ്റിവോർട്ടി എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. ചക്കയുടെ ചുളകളിലും ചക്കച്ചവണിയിലും മഞ്ഞയും തവിട്ട് നിറവും കലർന്ന പുള്ളികളും വരകളും രൂപപ്പെടുന്നതാണ് പ്രധാന ലക്ഷണം. പുറമേ പഴത്തിന് വലിയ മാറ്റങ്ങളൊന്നും കാണാനാകില്ലെങ്കിലും ചുളയുടെ ഗുണനിലവാരം കുറയുകയും പഴം ഉപയോഗശൂന്യമാവുകയും ചെയ്യുന്നു. രോഗബാധിതമായ പൂങ്കുലകളും കായകളും നശിപ്പിക്കുക, തോട്ടത്തിൽ ശുചിത്വം പാലിക്കുക, അധിക ഈർപ്പം ഒഴിവാക്കുക, ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുക എന്നിവയാണ് പ്രധാന പ്രതിരോധ മാർഗങ്ങൾ. വിദേശ പ്ലാവിനങ്ങളിൽ റൈസോപ്പസ് പഴച്ചീയൽ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവയും തണ്ടുതുരപ്പൻ, പഴയീച്ച തുടങ്ങിയ കീടങ്ങളുടെ ആക്രമണവും ഉണ്ടാകാം.
1: ഈ വിദേശ പ്ലാവിനങ്ങൾക്ക് പ്രത്യേകമായ രീതിയിൽ വളപ്രയോഗം ചെയ്യേണ്ടതുണ്ടോ?
0: നിലവിൽ വിദേശ പ്ലാവിനങ്ങൾക്കായി പ്രത്യേകം ശുപാർശ ചെയ്ത വളപ്രയോഗ രീതികൾ കേരളത്തിലോ ഇന്ത്യയിലോ നിലവിലില്ല. അതിനാൽ പൊതുവെ സാധാരണ പ്ലാവിനുള്ള അതേ വളപ്രയോഗ ശുപാർശകളാണ് ഇവയ്ക്കും പിന്തുടരുന്നത്. 1 വർഷം പ്രായമായ പ്ലാവിന് സാധാരണയായി ശുപാർശ ചെയ്യുന്ന NPK

0: നൂറ്റമ്പത് ഗ്രാം നൈട്രജൻ, 80 ഗ്രാം ഫോസ്ഫറസ്, 100 ഗ്രാം പൊട്ടാഷ്യം എന്ന അളവിലാണ്. മൂപ്പെത്തിയ ശേഷം നാടൻ പ്ലാവിന്റെ NPK അനുപാതം തന്നെ ആസ്പദമാക്കി, എന്നാൽ പല തവണകളായി കൊടുക്കുക. അതോടൊപ്പം ചാണകവളം, കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങൾ പതിവായി നൽകുന്നത് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പോഷകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചക്കയുടെ മധുരം, കായയുടെ വലിപ്പം, ഗുണമേന്മ എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ പൊട്ടാഷ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. അതിനാൽ കായ രൂപപ്പെടുന്ന സമയത്ത് മതിയായ പൊട്ടാഷ് ലഭ്യമാക്കുന്നത് ഗുണകരമാണ്. ജലസേചനത്തോടൊപ്പം വളം നൽകുന്ന ഫെർട്ടിഗേഷൻ രീതിയും വർഷത്തിൽ 2-3 തവണയായി വളം വിഭജിച്ച് നൽകുന്ന രീതിയും വിദേശ ഇനങ്ങളിൽ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്.
1: അപ്പോൾ ഈ വിദേശ പ്ലാവിനങ്ങളുടെ കൃഷിക്ക് ഏത് തരത്തിലുള്ള നടീൽ വസ്തുക്കളാണ് ഉപയോഗിക്കേണ്ടത്?
0: വിദേശ പ്ലാവിനങ്ങളുടെ കൃഷിക്കായി എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്ത നടീൽ വസ്തുക്കളോ അഥവാ ഒട്ടുതൈകളോ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. വിത്തിൽ നിന്ന് വളർത്തുന്ന തൈകൾക്ക് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ അതേപടി ലഭിക്കണമെന്നില്ല. എന്നാൽ ഒട്ടുതൈകൾ ഉപയോഗിക്കുമ്പോൾ ഇനത്തിന്റെ പ്രത്യേകതകൾ, നേരത്തെ കായ്ക്കുന്ന സ്വഭാവം, മികച്ച കായയുടെ ഗുണമേന്മ, ഉയർന്ന ഉൽപ്പാദനശേഷി എന്നിവയും നിലനിർത്താൻ സാധിക്കും. അതിനാൽ വിശ്വസനീയമായ നഴ്സറികളിൽ നിന്ന് ഗുണനിലവാരമുള്ളതും രോഗവിമുക്തവുമായ തൈകൾ വാങ്ങുന്നതാണ് നല്ലത്.
1: ഈ വിദേശ പ്ലാവിനങ്ങളുടെ കൃഷി കർഷകർക്ക് ആദായകരമാണോ?
0: നാടൻ ഇനങ്ങളെ അപേക്ഷിച്ച് ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വിദേശ ഇനങ്ങളിൽ കൂടുതലാണ്. അതിസാന്ദ്രത കൃഷിരീതി ഈ ഇനങ്ങളിൽ അവലംബിക്കാവുന്നതിനാൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വരുമാനം നേടാൻ കർഷകർക്ക് സാധിക്കും. ഇതോടൊപ്പം ആകർഷകമായ നിറം, മികച്ച രുചി, കായയുടെ വലിപ്പം എന്നിവ കാരണം വിപണിയിൽ ഇവയ്ക്ക് കൂടുതൽ ആവശ്യക്കാരും മികച്ച വിലയും ലഭിക്കാറുണ്ട്. അതിനാൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുകയും ശാസ്ത്രീയമായ പരിപാലനം നൽകുകയും ചെയ്താൽ വിദേശ പ്ലാവിനങ്ങളുടെ കൃഷി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു നല്ല സാധ്യതയാണ്.
1: വിദേശ പ്ലാവിനങ്ങളെയും അവയുടെ കൃഷിരീതിയും കുറിച്ച് ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ PhD വിദ്യാർത്ഥിനിയായ കുമാരി നേഹ.

ഇനി ഒരറിയിപ്പ്. ലോക നാളികേര ദിനമായ നാളെ നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ലോക നാളികേര ദിനാചരണവും ദേശീയ അവാർഡ് വിതരണവും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു. നാളെ രാവിലെ 10:30 തിരുവനന്തപുരം മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിന്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന കേന്ദ്ര കൃഷി സഹമന്ത്രി ശ്രീ രാംനാഥ് താക്കൂർ അവാർഡുകൾ വിതരണം ചെയ്യും. ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ സി പി ജോൺ, റവന്യൂ മന്ത്രി ശ്രീ എ പി അനിൽകുമാർ, എം പിമാർ, എം എൽ എമാർ, നാളികേര വികസന ബോർഡ് ചെയർമാൻ ശ്രീ സുബ നാഗരാജൻ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
2: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
3: ये तो चाहते हैं कि बहू तो हमें पढ़ी लिखी मिले, लेकिन बेटी को पढ़ाना है तो 50 बार सोचने के लिए मजबूर हो जाते हैं.
2: पद्धति के തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി.
3: यह अन्याय कब तक चलेगा? यह हमारी सोच में यह दोगलापन कब तक चलेगा? अगर बहू पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले, यह अपेक्षा करना अपने आप के साथ अन्याय है.
2: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. സംയോജിത കൃഷി, സുസ്ഥിരമായൊരു കൃഷിരീതി, ഡോക്ടർ ജേക്കബ് ജോണുമായി അഭിമുഖം, തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ് സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് സിറാജ് കാസിം. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം, ഐലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്, കഥ ശ്രീ മഹാദേവൻ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക, യാത്രയ്ക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
2: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
4: ഗാനം. പ്രകൃതിയുടെ രുചി.
0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ KS കൃഷ്ണകുമാർ. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാത ഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, തിരുനെല്ലൂർ കരുണാകരന്റെ ആദിമ വസന്തത്തിൽ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. 6 ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം. സമ്മർദ്ദം ഏറുന്ന പഠനക്രമം ആശാസ്യമോ? നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. സേവന വാർത്തകൾ, RCR കായം, എന്തു പഠിക്കണം, എന്താകണം.
5: ഓണം കഴിഞ്ഞു, പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം. എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
0: നാളെ രാവിലെ 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05

0: ജന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവലേഴ്സ് ഇട്ടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഓർമ്മചിന്ത്. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: നാളെ ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വിലവിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, തുടർന്ന് 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് സഹയാത്രിക ഇമ്മാനുവൽ മെറ്റൽസുമായി അഭിമുഖം.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
0: സഹയാത്രയെ തുടർന്ന് 3:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4:00 പൂക്കൾ വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
0: നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം, ലോക നാളികേര ദിനം പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ നാളികേര വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദീപാ നായർ, CDB അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ്തി ആർ, കേരകർഷകൻ പെരുമ്പാവൂർ NS ഗോപാലകൃഷ്ണൻ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഈവനിംഗ് സമകാലികം, സമ്മർദ്ദം ഏറുന്ന പഠനക്രമം ആശാസ്യമോ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി.
6: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
0: 8:05 AIHMS ഹോമിയോപ്പതി, എഫ് എം ഹെൽത്ത് ലൈൻ, PCOS, ഡിസ്മെനോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ. ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജിയുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി ഗാനങ്ങൾ, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ.
6: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
8: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: നാളെ രാത്രി 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 10:30 ചില്ലുജാലകം. രാത്രി 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: റേഡിയോ.

0: ഹെൽത്ത്. ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയരെ, ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം.

0: മധുരം ഗീതത്തിൽ സുദീപ് കുമാർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ജോർജ് തോമസിന്റെ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ബി പ്രകാശ്. മധുരം ഗീതം വീണ്ടും നാളെ വൈകുന്നേരം ഇതേ സമയം കേൾക്കാം. സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റും 10 സെക്കൻഡും. സേവന വാർത്തകൾ. ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ കൊച്ചിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ നേതൃത്വത്തിൽ ഫിഷ് പ്രീ പ്രോസസ്സിംഗും ഡ്രൈയിങ് ടെക്നിക്കും എന്ന വിഷയത്തിൽ 3 ദിവസത്തെ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 16 മുതൽ 18 വരെ വില്ലിംഗ്ടൺ ഐലൻഡിലെ ICAR CIFT നടക്കുന്ന പരിശീലനത്തിൽ മത്സ്യ സംസ്കരണ മേഖലയിലുള്ളവർ, സംരംഭകർ, മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഗവേഷകർ എന്നിവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9846079583 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 98460 79 583.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഞാനോ

0: LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പിള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നാളെ രാവിലെ 11 അഭിമുഖം നടത്തും. യോഗ്യത ബി ഫാം, ഡി ഫാം അല്ലെങ്കിൽ കേരള ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ, സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ കരുതേണ്ടതാണ്. ഫോൺ നമ്പർ 0466295400, 2950400, കോഡ് 0466.
2: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
3: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
2: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
3: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
2: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
1: കളമശ്ശേരി നഗരസഭ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30 തീയതിക്ക് മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്.
4: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
1: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കുക. വിശദവിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0484-89-1330, 0484-89-130.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
7: എവിടെ നിന്ന് വാങ്ങിക്കണം?
6: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
7: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
6: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
7: എന്നാ മൈജി തന്നെ പോവാം.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: കോട്ടയം ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ 2026 സെപ്റ്റംബറിൽ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലന സൌജന്യ പരിപാടികളിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0479-245-2277. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0479-245-2277.
6: 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. ഫോൺ നമ്പർ 0484-234167, 0484-231-677. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: मेरी बैंक हमेशा मेरे साथ चलती है। सुबह उठती हूँ तो पैसे जमा कर आती है, कस्टमर ज्यादा हो जाते हैं तो पूरा गल्ला संभाल लेती है, आधी रात को भी उठा के बताती है कि मैडम लक्ष्मी फल भंडार का पेमेंट आ गया है। जनधन बैंक खाता क्या मिला मुझे, तो उंगलियों के छोर पर बीमा, पेंशन, डीबीटी, सारी बैंकिंग सुविधाएं मिल गई हैं।
1: 12 साल में 59 करोड़ जनधन खाते खुले, जिसमें 56% खाते तो सिर्फ महिलाओं के हैं। पीएम जनधन योजना के 12 साल, ज्यादा बचत, ज्यादा काम।
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
4: My bank is always with me. By the time I wake up, it's already taking care of my deposits. When the customers keep me busy, it takes care of the cash counter. Even in the middle of the night, it wakes me up to say, "Madam, we have received the payment from Lakshmi Fruit Store." With a Jan Dhan bank account, I have insurance, pension, DBT, all banking services right at my fingertips.
5: In 12 years, 59 crore Jan Dhan accounts have been opened, of which 56% are held by women. 12 years of PM Jan Dhan Yojana. More savings, more opportunities.
6: Less premium, more bonus. Most suitable for your loved ones. RPLI, nothing better than this.
7: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
8: Agashavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി, റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. യുദ്ധം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന 26th ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും ഭീകരതയ്ക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിലും അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. 2 ദിവസത്തെ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ FIR രജിസ്റ്റർ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെ ഡൽഹി പോലീസ് എടുത്ത ഒരു കേസ് തുടരാൻ കോടതി അനുമതി നൽകി. കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മാസം 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 11 നടക്കും. പത്രിക പിൻവലിക്കാൻ ഈ മാസം 14 വരെയാണ് അവസരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. NIT കാലിക്കറ്റ് 66th സ്ഥാപക ദിനാ

0: ഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള പ്രധാന ഉപകരണമായി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എം ലിജു. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലാ നയമാണ് സർക്കാരിനുള്ളത്. അഴിമതി നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.
1: വ്യവസായം എന്ന നിലയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കള്ളുഷാപ്പ് വ്യവസായത്തിനും ബാർ ഹോട്ടലുകൾക്കും ഒന്നും തന്നെ പ്രവർത്തനങ്ങൾക്ക് വിഘാതം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഗവൺമെന്റ് ഇല്ല. മദ്യവർജനമാണ് ആത്യന്തികമായി സർക്കാർ ലക്ഷ്യം വെക്കുന്നതെങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നമുക്ക് അനുവദിക്കാനും പറ്റില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കൂട്ടു നിൽക്കാമെന്ന് കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെത്ര ഉന്നതരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് കൃത്യമായ സമീപനം.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. പരിശോധനാ റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി അറിയിച്ചു. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധ ശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രസംഘം 3 ദിവസത്തെ പരിശോധന നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അംഗനവാടി കുട്ടികളിൽ ത്രൈമാസ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതാണ് പദ്ധതി. കേരളത്തിലെ 33,120 അംഗനവാടികളിലെയും കുട്ടികൾക്ക് കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ലഭ്യമാക്കും. കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാര നിലവാരം, കാഴ്ച, കേൾവി എന്നിവ പരിശോധിക്കുകയും വളർച്ചാ വ്യതിയാനങ്ങൾ നേരത്തെ കണ്ടെത്തി വിദഗ്ധ ചികിത്സയും തുടർ പരിചരണവും ഉറപ്പാക്കുകയും ചെയ്യും.
0: നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക നാളികേര ദിനത്തിന്റെ ദേശീയതല ആഘോഷം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 1,000-ലധികം നാളികേര കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും. വന അതിർത്തികളിലെ ജനവാസ മേഖലകളിൽ അനുഭവപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നാളെ യോഗം ചേരും. മന്ത്രിമാരും വനാതിർത്തി മണ്ഡലങ്ങളിലെ MLA MPമാരും പങ്കെടുക്കുന്ന യോഗം നിയമസഭാ ബാങ്ക്വറ്റ് ഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച വ്യോമസേന മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ വ്യോമസേന മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നാളെ തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യും. വ്യോമസേന യുദ്ധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും മാതൃകകളും മിസൈൽ ഗൺ തുടങ്ങിയവയും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 987. മഴയും നദികളിലെ ജലനിരപ്പ് ഉയരുന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിട്ടുണ്ട്. 4,000 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 12,000 ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. സെയിലേഴ്സ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം തൃശൂർ ടൈറ്റൻസ് 19.2 ഓവറിൽ മറികടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 13 താഴ്ന്ന് 76,944 നിഫ്റ്റി 25 നഷ്ടത്തിൽ 24,056 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 കുറഞ്ഞ് 113,720 ഗ്രാമിന് 14,215 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 6 കഴിഞ്ഞ് 40:20. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മധു ബാലകൃഷ്ണൻ പാടിയത്, എസ് രമേശൻ നായർ എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്നത്.

ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും രാത്രി 10 മണിക്കുള്ള സ്മൃതിരാഗത്തിൽ കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3 കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്.

0: നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു വെളിച്ചമായിട്ടായിരിക്കും. നമ്മൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ശരിയായ വഴി കാണിച്ചു തരാൻ ഇവർക്ക് സാധിക്കുന്നു. നല്ല വാക്കുകളിലൂടെയോ കൃത്യമായ ഉപദേശങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത സഹായങ്ങളിലൂടെയോ ഇവർ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. മറ്റൊരു കൂട്ടർ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനോ നമ്മളിൽ അനാവശ്യ ഭയങ്ങൾ നിറയ്ക്കാനോ ശ്രമിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ താങ്ങായി നിൽക്കുന്നവരെയും വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെയും തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇരുട്ടാകാതെ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകാൻ നമുക്ക് കഴിയണം. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? സംയോജിത കൃഷിയെ ആസ്പദമാക്കിയുള്ള ഒരഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: സംയോജിത കൃഷി അഥവാ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം എന്നത് കൃഷിയോടൊപ്പം മൃഗസംരക്ഷണം, കോഴി വളർത്തൽ, മത്സ്യകൃഷി, തേനീച്ച വളർത്തൽ തുടങ്ങിയ വിവിധ കാർഷിക സംരംഭങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് നടത്തുന്ന കൃഷി രീതിയാണ്. ഏകവിള കൃഷിയിൽ നിന്നുള്ള പോരായ്മകൾ നികത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംയോജിത കൃഷി പ്രോത്സാഹിപ്പിച്ചു തുടങ്ങിയത്. ഗ്രാമീണ സമൂഹങ്ങളിൽ പണ്ട് കാലം മുതൽ തന്നെ കൃഷിയോടൊപ്പം പശു, ആട്, കോഴി തുടങ്ങിയവയെ വളർത്തിയിരുന്നു. കന്നുകാലികളുടെ ചാണകം വളമായും വിളകളുടെ അവശിഷ്ടങ്ങൾ കന്നുകാലികളുടെ തീറ്റയായും ഉപയോഗിച്ചിരുന്നു. കേരളം പോലുള്ള ചെറിയ കൃഷിയിടങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ തെങ്ങ്, പച്ചക്കറി, വാഴ, പശു, കോഴി, മത്സ്യം തുടങ്ങിയവ സംയോജിപ്പിച്ച മാതൃകകൾ ഏറെ പ്രചാരവും പ്രാധാന്യവും നേടി. വരുമാന വർധനവ്, തൊഴിൽ ലഭ്യത, മാലിന്യങ്ങളുടെ പുനരുപയോഗം, ഉൽപാദന ചെലവ് കുറയ്ക്കൽ, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കൽ തുടങ്ങി ധാരാളം പ്രയോജനങ്ങളുണ്ട് സംയോജിത കൃഷിക്ക്. സംയോജിത കൃഷിയുടെ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. പറഞ്ഞു തരുന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ജേക്കബ് ജോൺ ആണ്. ഡോക്ടർ ജേക്കബ് ജോണുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: സാർ, നമ്മുടെ ചർച്ചാ വിഷയം തന്നെ അധിക വരുമാനത്തിന് വേണ്ടി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സംയോജിത കൃഷി. സംയോജിത കൃഷി എന്ന് പറയുന്നത് എന്തുവാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
4: പണ്ട് കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകവിള അല്ലെങ്കിൽ ഒരു ഒറ്റ സംരംഭത്തിനാണ് ഈ കേന്ദ്രീകരിച്ചുള്ള ഒരു സമീപനമായിരുന്നു കൃഷിയിൽ. അപ്പോൾ ഒന്നെങ്കിൽ നെൽകൃഷി മാത്രം, തെങ്ങ് കൃഷി മാത്രം, കമുക് കൃഷി മാത്രം, കാപ്പി മാത്രം. എന്നാൽ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന തലത്തിലും ഇന്നൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ് സംയോജിത കൃഷി. അത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയൊരു മാർഗമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ വളരെ സുസ്ഥിരമായിട്ടുള്ള ഒരു രീതിയായിട്ടും കാണുന്നു. സംയോജിത കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ വിളകൾ മാത്രമല്ല, അതിനോടനുബന്ധിച്ച് തന്നെ വൃക്ഷങ്ങൾ, മറ്റനുബന്ധ പ്രവർത്തനങ്ങൾ, പശു, ആട്, കോഴി, മത്സ്യം, ഇവയെല്ലാം ആണെങ്കിൽ ഒരു യൂണിറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഭൂമിയിൽ തന്നെ, കർഷകന്റെ ആ ഭൂമിയിൽ തന്നെ ഇതെല്ലാം അനുവർത്തിച്ച്

0: കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റി നമ്മൾ കൂട്ടുകയാണ്, വരുമാനം വർദ്ധിപ്പിക്കുകയാണ്, അവിടെ തന്നെയുള്ള സ്രോതസ്സുകളാണെങ്കിൽ അല്പം കൂടെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ പരിവർത്തനം ചെയ്യുവാൻ. മാത്രമല്ല നമ്മുടെ എല്ലാ തരത്തിലും നോക്കുമ്പോൾ ചില ലക്ഷ്യങ്ങൾ, ഒന്ന് ജൈവ കൃഷിയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ സംയോജിത കൃഷിയിൽ നമ്മൾ ഒരു വിളയിൽ നിന്ന് കിട്ടുന്ന ബയോവേസ്റ്റ് അതല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ മറ്റ് വിളകൾക്കാണെങ്കിൽ വളമായിട്ടാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നെൽകൃഷി മാത്രമുള്ളപ്പോൾ അതിൽ നിന്ന് നെല്ലും കിട്ടുന്നു, വൈക്കോലും കിട്ടുന്നു. അതിനോടൊപ്പം പശു വരുമ്പോഴത്തേക്കും നമ്മൾ സംയോജനം എന്ന് പറയുന്നത് പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകം വളമായിട്ടാണെങ്കിൽ നെല്ലിന് കൊടുക്കുന്നു, നെല്ലിൽ നിന്ന് കിട്ടുന്ന വൈക്കോല് പശുവിന് തീറ്റയായിട്ട്. അപ്പോൾ ഇതിന് ഈ ഘടകങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് അല്പം കൂടെ ചെലവ് ചുരുക്കി അവിടെ തന്നെ പുനഃചംക്രമണവും നമ്മളാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ഉൽപാദന സ്ഥലത്ത് തന്നെ ഉണ്ടാവുന്ന മാലിന്യങ്ങളെ സംസ്കരണം ചെയ്യാൻ സാധിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വിളകളും മറ്റ് സംരംഭങ്ങളും വരുമ്പോഴത്തേക്കും പോഷക സെക്യൂരിറ്റി, ന്യൂട്രീഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കൊടുക്കുന്നു, സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത നമ്മളവിടെ കൊടുക്കുന്നു, വരുമാനം വർദ്ധിപ്പിക്കുന്നു. ഇതാണ് സംയോജിത കൃഷിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം.
1: ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരേ കൃഷി ചെയ്യുമ്പോൾ ഒരേ വിള എടുക്കുമ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് കർഷകന് കിട്ടും. അപ്പോൾ അത് വിൽക്കുമ്പം എക്കണോമിക് റിട്ടേൺ അല്ലെങ്കിൽ മൂല്യം അധികം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ സംയോജിത ചെയ്യുമ്പോൾ എല്ലാം കുറച്ച് കുറച്ചല്ലേ ആവത്തുള്ളത്.
0: അതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം നമുക്ക് പല വിളകളുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏക വിളയെ കേന്ദ്രീകരിച്ച് ചെയ്യുമ്പോൾ ഈ കർഷകൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു. ഉദാഹരണത്തിന് കുരുമുളക് മാത്രം ചെയ്യുമ്പോൾ പണ്ട് വയനാടുണ്ടായ അതിൻ്റെ താങ്ങുമരത്തിനാണെങ്കിൽ ഒരു കീടം വന്നാണെങ്കിൽ ബാധിച്ച് താങ്ങുമരം എല്ലാം നശിച്ചു, അതോടൊപ്പം കുരുമുളകും നശിച്ചു. അദ്ദേഹത്തിന് അതിജീവിക്കാൻ ആ സമയത്ത് മറ്റൊരു മാർഗവുമില്ലായിരുന്നു, അദ്ദേഹത്തിന് വേറൊരു സ്രോതസ് പണത്തിൻ്റെ ഇല്ലായിരുന്നു. അതേപോലെ തെങ്ങിൽ, തെങ്ങിൽ നമ്മുടെ ഒന്ന് വിലയിടിവ് വരുമ്പോൾ അതോടൊപ്പം തന്നെ തെങ്ങിൽ വണ്ടരി വന്നപ്പോൾ വളരെയധികം നാശനഷ്ടമുണ്ടായി. അദ്ദേഹത്തിന് അതിജീവിക്കാൻ എന്നാൽ തെങ്ങിൻ്റെ ഇടയ്ക്ക് സ്ഥലമുണ്ട്, മറ്റ് വിളകളുണ്ടായിരുന്നെങ്കിൽ അത് ഇദ്ദേഹത്തിന് ഈ സാഹചര്യം തരണം ചെയ്യാനായിട്ടാണെങ്കിൽ സഹായിച്ചേനെ. അതോടൊപ്പം തന്നെ കുടുംബത്തിന് ഒരുപാട് ഉൽപ്പന്നങ്ങളാണെങ്കിൽ കിട്ടുകയാണ്. അവിടുത്തെ തന്നെ ജൈവ അവശിഷ്ടങ്ങൾ പുനഃചംക്രമിക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസ് അല്ലെ പുറമേ നിന്നാണെങ്കിൽ ജൈവവളമോ അങ്ങനെ ഒന്നും വാങ്ങിച്ച് ഇതിനിടേണ്ടി വരുന്നില്ല, അവിടെ തന്നെ പുനഃചംക്രമണം ചെയ്യാൻ പറ്റും.
1: പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ സംയോജിതമായ യൂസ് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ.
0: അതെ, ഇന്ത്യയിലെല്ലാം നോക്കുമ്പോഴത്തേക്കും ഒരു ശരാശരി ഒരാളുടെ കൈവശമുള്ള ഭൂമിയുടെ അളവ് എന്ന് പറഞ്ഞാൽ 0.8 to 1 hectare വരെ വരുന്നു. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും എടുത്തു കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റഡ് അല്ലെങ്കിൽ തുണ്ടുതുണ്ട് ഭൂമികളാണ്, കൂടുതലും നാമമാത്ര കർഷകരാണ്. ചെറുകിട നാമമാത്ര കർഷകർ തന്നെ നോക്കുമ്പോൾ ഏകദേശം 98% വരുന്നു. അതിൽ 97% നാമമാത്ര അല്ലെ മാർജിനൽ ഫാർമേഴ്സ് എന്ന് പറയും. അവരുടെ കൈവശമുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ 1 hectare താഴെയാണ്. കേരളം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരാശരി കുറച്ച് വർഷം മുമ്പ് വരെ 50 cents ആയിരുന്നു ഒരാളുടെ കയ്യിൽ കേരളം മൊത്തത്തിലെടുക്കുമ്പോൾ ഉള്ള കൈവശമുള്ള ഭൂമി. ഇന്നെന്നാൽ അത് 33 cents ആയിട്ടാണെങ്കിൽ കുറഞ്ഞു, ഇപ്പോഴും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ ചെറിയൊരു ഭൂമിയിൽ ഒരു ഏകവിള മാത്രം ചെയ്യുന്നതിനെക്കാട്ടിയും പല വിളകൾ, നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കലാകാലങ്ങളായിട്ട് കാണുന്നത് പുരയിടത്ത് കൃഷി അല്ലെങ്കിൽ വീട്ടുവളപ്പിലുള്ള കൃഷി, പല വിളകളാണെങ്കിൽ അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. കോഴിയുണ്ട്, ആടുണ്ട്, പശുവുണ്ട്, തേനീച്ച വളർത്തലുണ്ട്, അതോടൊപ്പം തന്നെ മണ്ണിര കമ്പോസ്റ്റ്, ബയോഗ്യാസ് ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് നമ്മുടെ ഇവിടത്തേക്ക്. ഈ ചെറിയ കൈവശഭൂമി വളരെ കുറവുള്ളിടത്താണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സദാനന്ദപുരം വർഷങ്ങളായിട്ടാണെങ്കിൽ പുരയുടെ കൃഷിയെ ആസ്പദമാക്കിയുള്ള ഒരു ഗവേഷണമായിരുന്നു നടത്തിയിരുന്നത്. അതുകൂടാതെ കരമന സ്ഥിതി ചെയ്തിരിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം, ഒരു അഖിലേന്ത്യ പദ്ധതി തന്നെയുണ്ട്, ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്ട് ഓൺ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, ICR പദ്ധതിയാണ്, എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്നു. അത് കേരള കാർഷിക സർവകലാശാല കരമന സ്ഥിതീകരിക്കുന്ന ഈ സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ കഴിഞ്ഞ 2010 ഇത് ലോഞ്ച് ചെയ്തത്, കേരളത്തിലാണ് ലോഞ്ച് ചെയ്തത്. കഴിഞ്ഞ ഒരു 5 years മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെന്ററായിട്ട് കേരള കാർഷിക സർവകലാശാലയുടെ കരമനയുള്ള സെന്ററിനെയാണ് തെരഞ്ഞെടുത്തത്. ഈ മാതൃകകൾ നമുക്ക് സംസ്ഥാന ആസൂത്രണ ബോർഡ്, കൃഷി വകുപ്പ്, സംസ്ഥാന ഗവൺമെന്റിന്റെയൊക്കെ മുൻപാകെ ആണെങ്കിൽ കർഷകരുടെ പാഠത്ത് ഗവേഷണ സ്ഥാപനത്തിൽ വെച്ചല്ല ചെയ്തിരിക്കുന്നത്, കർഷകരുടെ പാഠങ്ങളിൽ കേരളം ഒട്ടാകെ ചെയ്ത മാതൃകകളും സക്സസ് സ്റ്റോറീസും വിജയഗാഥകളാണെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റി.
1: ഫാം മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം സാർ പറഞ്ഞില്ലേ, ഇതൊന്ന് വിശദീകരിക്കുക. അത് എങ്ങനത്തെ മോഡൽസ് ഒക്കെയാണ് നിങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്?
0: നമ്മൾ വികസിപ്പിച്ച് തുടങ്ങിയ സമയത്ത്, അതായത് 2010 നമ്മുടെ കേരളത്തിലെ ആവറേജ് ഹോൾഡിംഗ് സൈസ്, അതായത് ഒരാളുടെ കൈവശമുള്ള ഭൂമി, അതിന്റെ ശരാശരി അളവ് 50 cents ആയിരുന്നു. അപ്പൊ നമ്മൾ തുടക്കത്തിൽ 50 സെന്റിന്റെ മാതൃകകളാണ് വികസിപ്പിച്ചെടുത്തത്. അത് തെങ്ങധിഷ്ഠിത മാതൃക, പിന്നെ നെല്ലധിഷ്ഠിത മാതൃക, വാഴ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാതൃകയുണ്ട്, പിന്നെ പുരയുടെ കൃഷി, വീട്ടുവളപ്പിലുള്ള കൃഷി, അതിൻ്റെ ഒരു മാതൃകയാണെങ്കിലുണ്ട്. കാലകാലങ്ങൾ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, കൈവശ ഭൂമിയുടെ അളവ് കുറയുന്നു, പട്ടണവൽക്കരണം കൂടുന്നു, അർബനൈസേഷൻ കൂടുന്നു. അപ്പോൾ പട്ടണത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ വെറും 5 സെന്റ് 3 സെന്റ് ഒക്കെ ഉള്ളൂ. അതിനനുയോജ്യമായ മാതൃകകളും നമ്മളാണെങ്കിൽ ഇവിടെ കരവനെ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ

0: അടുത്ത് ഒരു മട്ടുപ്പാവ് തോട്ടം, ഒരു ചെറിയ ബിൽഡിങ്ങിന്റെ ടെറസ്, 3 സെന്റ് സ്ഥലമേ ഉള്ളൂ. സംയോജിത മട്ടുപ്പാവ് തോട്ടമാണ്. കോഴിയുണ്ട്, അസോളയുണ്ട്, പിന്നെ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള മൺഡ്രി കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. ഇവയെല്ലാം ആ ടെറസിൽ തന്നെ നമ്മൾ സ്ഥാപിച്ചെടുത്തത്. അപ്പോൾ 350 കിലോ ആണ് നമ്മൾ ടാർഗറ്റ് പച്ചക്കറിയുടെ വെച്ചിരുന്നത്. കാരണം ഒരു 4-അംഗ കുടുംബത്തിന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ശുപാർശ ചെയ്തിരിക്കുന്നത് 350 കിലോ പച്ചക്കറിയാണ് ഒരു വർഷം. അപ്പോൾ അത് നമുക്ക് ഈ ടെറസിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ വീടിൻ്റെ മുറ്റത്ത് തന്നെ അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ, അതായത് മത്സ്യം കൂടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലും, പിന്നെ മുട്ടക്കോഴിയെ വളർത്തുന്നത്, ഇതെല്ലാം ആ കുറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ മാതൃകകളും നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്.
1: പിന്നെ വേറെ സർ പറഞ്ഞില്ലായിരുന്നു തെങ്ങ് അധിഷ്ഠിത, പിന്നെ അതേമാതിരി പാഡി കൾട്ടിവേഷൻ ബേസ്ഡ്, ഇതിലൊക്കെ ഏതൊക്കെ ഘടകം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്?
0: ഉദാഹരണത്തിന് നെല്ലധിഷ്ഠിത, പ്രത്യേകിച്ചും താഴ്ന്നു കിടക്കുന്ന ലോലാൻഡ് എന്ന് പറയുന്നത് കടൽ നിരപ്പ് മുതൽ 7.5 മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങളെയാണ് ലോലാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടനാടുണ്ട്, പിന്നെ മൺറോത്തുരുത്ത്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നെൽപ്പാടത്തിനോട് ചേർന്നുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ വികസിപ്പിച്ച മാതൃകയിൽ 50 സെന്റിൽ ആദ്യത്തെ വിള നെല്ലാണ് എടുക്കുന്നത്. ഉമ ഇനമായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. രണ്ടാമത്തെ വിള, അതായത് മുണ്ടകൻ, അവിടെയും നെല്ലാണ് എടുത്തിരുന്നത്. മൂന്നാമത്തെ വിള വരുമ്പോൾ, വേനൽക്കാലം വരുമ്പോൾ, ഈ 50 സെന്റിനാണെങ്കിൽ വീതിച്ചിട്ട് അതിൻ്റെ അകത്ത് വെണ്ട, ചോളം, അതോടൊപ്പം തന്നെ ഡെയിഞ്ച എന്ന് പറയുന്ന ഒരു പച്ചില വളം, അത് പുനഃചക്രമണം ചെയ്യാനായിട്ട് ഇവയാണ് എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ കുളമുണ്ട്, അതിൻ്റെ അകത്ത് കട്ല, റോഹു, ആസാം വാള, ഗിഫ്റ്റ്, ഇതേപോലത്തെ പല പല മത്സ്യങ്ങൾ ഓരോ വർഷവും നമ്മൾ വളർത്തുന്നു. ഈ കുളത്തിൻ്റെ മുകളിൽ തന്നെ സ്ഥിതി ചെയ്തിരിക്കുന്നതാണ് ഒരു താറാവിൻ്റെ കൂട്. ചാരാ ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ തനതായിട്ടുള്ള കുട്ടനാടൻ താറാവാണ്. മുട്ട തരുന്നു, 150 മുട്ട വരെ ഒരു താറാവിൽ നിന്ന് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ അതിനെ ഇറച്ചിക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് വിൽക്കാം. ഈ മാതൃകകളിലെല്ലാം കഷ്ടം വീണിട്ടാണെങ്കിൽ ഈ മത്സ്യത്തിന് വളരാനുള്ള പച്ചപ്പ് അതിനെയാണെങ്കിൽ, അതിൻ്റെ വളർച്ചയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് കൂടാതെ ഈ കുളത്തിൻ്റെ മുകളിൽ തന്നെ നമ്മളിങ്ങനെ നെറ്റ് കെട്ടിയിട്ടാണെങ്കിൽ ഒരു ട്രെല്ലിസ് പോലെ ആക്കിയിട്ട് അതിൽ പച്ചക്കറിയാണെങ്കിൽ, നെയ്ക്കുമ്പളങ്ങ, മറ്റ് പച്ചക്കറികളൊക്കെ ആണെങ്കിൽ പടർത്തി വിടുന്നുണ്ട്.
1: തണൽ കിട്ടും.
0: നല്ല രീതിയിലുള്ള ഒരു ആദായകരമായിട്ടുള്ള ഒരു മാതൃകയാണ്. നമ്മുടെ എല്ലാ മാതൃകകളിലും ഒരു മൊത്തം വരുമാനം 2 ലക്ഷത്തിൽ കൂടുതൽ ഈ 50 സെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേസമയം ഏകവിളയായിട്ട് മാത്രം ഇതേ സ്ഥലത്ത് എടുത്തിരുന്നെങ്കിൽ 1 ലക്ഷത്തിന് താഴെ, ചിലതൊക്കെ 50,000 രൂപയുടെ 50 സെന്റിൽ നിന്ന് ആണ് മൊത്തം വരുമാനമാണെങ്കിൽ കിട്ടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 2 മുതൽ 3 ലക്ഷം രൂപ വരെ വരുമാനം നമുക്ക് ഈ പറയുന്ന 50 സെന്റിൽ നിന്ന് തന്നെ ഈ പല പല സംരംഭങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ ലഭിക്കാൻ സാധിക്കുന്നത്.
1: അതേമാതിരി തെങ്ങിന്റെ സർ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു.
0: തെങ്ങിന്റെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും താഴ്ന്ന പ്രദേശങ്ങളിൽ തെങ്ങ് പണകളിലാണ് എടുത്തിരിക്കുന്നത്, ബണ്ടുകളിൽ. ഇതിന്റെ ഇടയ്ക്ക് ചാലുകളുണ്ട്. അപ്പൊ തെങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ ഇടവേളകളായിട്ട് ഇഞ്ചി, മഞ്ഞൾ, പശുവിന് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ല്, ഇവയെല്ലാം വളർത്തിയിട്ടുണ്ട്. ഈ ട്രെഞ്ചിന്റെ അകത്ത് മത്സ്യം, ഗിഫ്റ്റ് എന്ന് പറയുന്നത് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ എന്ന് പറഞ്ഞ മത്സ്യമാണെങ്കിൽ ഈ ട്രെഞ്ചുകളിൽ നമ്മൾ വളർത്തുന്നുണ്ട്. ഇതുകൂടാതെ 2 പശുക്കളും ആണെങ്കിൽ ഉണ്ട്. ഇതും വളരെ ആദായകരമായിട്ടുള്ള ഒരു മാതൃകയാണ്. പിന്നെ വാഴ പറഞ്ഞ വാഴയും ഇതുപോലെ പണകൾ എടുത്തിട്ട് വാഴയാണെങ്കിൽ നടുന്നു. വാഴയുടെ ഇടയ്ക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ പലതരം കിഴങ്ങ് വർഗ്ഗങ്ങൾ, പിന്നെ കുറ്റിപ്പയർ, ചുറ്റിനും അതിരുകളിലെല്ലാം ആണെങ്കിൽ തീറ്റപ്പുല്ല് പശുവിന് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുന്നു. പിന്നെ ഈ ചാലുകളിൽ വീണ്ടും കരിമീന്, ആസാം വള പോലത്തെ മത്സ്യങ്ങളാണെങ്കിൽ നമ്മൾ വളർത്തുന്നു. പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകം ഇതിനെല്ലാം വളമായിട്ടാണെങ്കിൽ കൊടുക്കുന്നു. മത്സ്യത്തിനെ പിടിച്ചു കഴിഞ്ഞ് ഈ ചാലുകളിലുള്ള ചെളി, അത് ഫലപുഷ്ടമുള്ള ചെളിയാണ്, അതെടുത്ത് വളമായിട്ടാണെങ്കിൽ മറ്റ് വിളകൾക്കെല്ലാം ആണെങ്കിൽ പുനഃചക്രണം ചെയ്യുന്നു. പിന്നെ വാഴ കുലയെടുത്തതിന് ശേഷം ഇതിൻ്റെ വാഴത്തട മുഴുവൻ, ഇതിൻ്റെ അകത്തൊരു മണ്ണിര കമ്പോസ്റ്റിൻ്റെ യൂണിറ്റും ഉണ്ട്, ഇതിനെ മണ്ണിര കമ്പോസ്റ്റാക്കി ഈ കമ്പോസ്റ്റ് മുഴുവനും തിരിച്ച് വീണ്ടും ഈ വിളകൾക്കെല്ലാം വളമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളാണ് ഇത് തമ്മിൽ ഉള്ളത്. ഇതും വളരെ ആദായകരമായിട്ടുള്ള ഒരു,
1: നമ്മുടെ ഫാമിലെ ഒരു സാധനവും വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല.
0: ഇല്ല, ഒന്നും വേസ്റ്റ് ആയിട്ട് എല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്.
1: അപ്പൊ ഇതിൽ സർ പറഞ്ഞ മാതിരി താറാവും വളർത്തുന്നുണ്ട്, കോഴിയുണ്ട്, ആടുമുണ്ട്, പശുക്കളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാടൻ ഇനങ്ങളാണോ യൂസ് ചെയ്യുന്നത്, അതോ നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം, കർഷകന്റെ ഇഷ്ടം മാതിരിയാണോ അത്?
0: കർഷകർ ചിലപ്പം ചിലടത്താണെങ്കിൽ പ്രകൃതി കൃഷി മാത്രം താല്പര്യപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ദേശീയ നമ്മുടെ തന്നെ ഇവിടെ ഉണ്ട്, വെച്ചൂർ പശുവുണ്ട്, കാസർഗോഡൻ കുള്ളനുണ്ട്. നമ്മൾ കാസർഗോഡൻ കുള്ളൻ നമ്മളിവിടെ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ മാതൃകയിലെല്ലാം ക്രോസ് ബ്രെഡ്, ക്രോസ് ആയിട്ടുള്ള ജേഴ്സി അല്ലെങ്കിൽ ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ, അതിൻ്റെയൊക്കെ ക്രോസ് ആണ്. താറാവ് നമ്മുടെ തനതായിട്ടുള്ള ചാരാ ചെമ്പല്ലി മുട്ടയിടുന്ന താറാവാണ് എടുത്തത്. അതല്ലാതെ വേറെ ബ്രോയിലർ താറാവുണ്ട് വിഗോവ, അത് നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് ചാരാചമ്പല്ലി. ഇതാവുമ്പോൾ പകൽ സമയത്ത് നമുക്ക് അതിനെ വിടാം. നെൽവയലിലൊക്കെ ആണെങ്കിൽ ചിനപ്പുകളൊക്കെ വന്നതിന് ശേഷം വിട്ടു കഴിഞ്ഞാൽ ഇത് ആ കളകളെയെല്ലാം ചവിട്ടിത്താക്കും. അതോടൊപ്പം എന്തെങ്കിലും കീടങ്ങളുടെ മുട്ടയോ പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയാണെങ്കിൽ ഭക്ഷിക്കും. പിന്നെ അതിൻ്റെ വിസർജനം വിളകൾക്കൊരു വളമായിട്ട് വേണമെങ്കിൽ മാറുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ നാടൻ താറാവ് ആണ് നമ്മൾ ഏറ്റവും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ കോഴിയുടെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഗ്രാമലക്ഷ്മി, ഗ്രാമശ്രീ, വീട്ട് വളപ്പിൽ തന്നെ ചുറ്റിന് നടന്ന് പണ്ടത്തെ

0: പോലെ മണ്ണിനെയും മറ്റും നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന വേസ്റ്റിനെയൊക്കെ ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റുന്ന മുട്ടയിടുന്ന കോഴികളാണ്. അത് കഴിഞ്ഞാൽ അതിനെ ഇറച്ചിക്ക് വേണ്ടി വിൽക്കുകയും ചെയ്യാം.
1: ഇപ്പം സാർ, കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും വലിയൊരു ചാലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളിയാണ്. നമ്മുടെ ഈ സംയോജിത കൃഷി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, അതിനെ ചേർക്കാനുള്ള രീതികളും ഡെവലപ്പ് ചെയ്ത് കാണുമല്ലോ?
0: ഉണ്ട്. കാരണം ഈ പറയുന്ന പല സംരംഭങ്ങൾ വരുമ്പോഴത്തേക്കും പല രീതിയിലുള്ള എല്ലാം ഒരേ കാലാവസ്ഥയിൽ, ഒരു അതാ പറഞ്ഞ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് നശിക്കത്തില്ല. അപ്പോ ഈ നമ്മുടെ നാച്ചുറൽ കലാമിറ്റി വന്നതിന് ശേഷം, പ്രകൃതിക്ഷോഭം വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടത് ഇതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വിളകളുള്ളതും, കാരണം പല തരത്തിലുള്ള റിക്വയർമെന്റ്സ് ഉള്ള ക്രോപ്സ് ഉണ്ട്. അത് സംയോജിപ്പിച്ച ആളുകളാണ് അല്പം കൂടെ ആണെങ്കിൽ റെസീലിയന്റ് ആയിട്ടാണെങ്കിൽ വന്നത്. പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ കൂടുതൽ വെറൈറ്റീസ് സ്യൂട്ടഡ് ഫോർ ഈച്ച്, ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്, ഓരോ കാർഷിക പാരിസ്ഥിതിക മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്, അതിന്റെ ഗവേഷണമാണെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: കർഷകരുടെ ഇടയിൽ ഇതിന്റെ ഒരു അക്സെപ്റ്റൻസ് ഏത് ലെവലിലാണ് സാർ കണ്ടത്?
0: ഉറപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെയാണ് കർഷകരുടെ ഇടയിലും ഒരുപാട് നമ്മൾ ഫാർമേഴ്സ് ഫീൽഡിൽ ബന്ധപ്പെട്ടപ്പോൾ അവരും പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികളിൽ നിന്നും, കാരണം നേരത്തെ ഉണ്ടായിരുന്ന സപ്പോസ് നമ്മളൊരു സ്പ്രേയർ കൊടുക്കുവാണ്, ഒരു പമ്പ് സെറ്റ് കൊടുക്കുക, അത് കേടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് അങ്ങ് തീർന്നു. ഇത് അങ്ങനല്ല. ഇത് അദ്ദേഹത്തിന് അദ്ദേഹം പ്രത്യേകിച്ചും കൃഷിയിൽ താല്പര്യം, ഇപ്പം കൃഷിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്, കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾ അതിൽ ഇടപെടുമ്പോൾ അവരതിൻ്റെ ഒരു ജീവിത മാർഗമായിട്ടാണെങ്കിൽ അവർ അതിനെ നിലനിർത്തുന്നു. കാരണം ഇതിൽ ഇപ്പം ടെറസ് തന്നെ ഒരു മാതൃകാ തോട്ടം, അവിടെ ഹോൾ ഡേ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. അതേസമയം അവിടുന്ന് പച്ചക്കറി കിട്ടുന്ന മാത്രമല്ല, വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറി ആണെങ്കിൽ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഭാവി തലമുറയ്ക്കും ആണെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സ്വീകാര്യമാണിത്.
1: ഇപ്പം ടെറസ് ഫാമിംഗ് അല്ലെങ്കിൽ മട്ടുപാവ കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരാൾ നമ്മൾ കുറച്ച് പോളിബാഗ്സ് ഒക്കെ വെച്ച് അതിൻ്റെ അകത്ത് മണ്ണൊക്കെ നിറച്ച് എന്തെങ്കിലും ഒക്കെ അങ്ങ് നടും. പക്ഷേ സാർ സൂചിപ്പിച്ച മാതിരി നമ്മളതൊരു സംയോജിത കൃഷിയായിട്ട് ടെറസിൽ ചെയ്യുവാണെങ്കിൽ അതൊരു വെൽ പ്ലാൻഡ് ആയിരിക്കും അല്ലേ? അപ്പം അതിനൊരു സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ എടുത്താൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും.
0: അതെ, തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അതിന്റെ റീഡിംഗ് ലിറ്ററേച്ചർ ആണെങ്കിൽ നമ്മൾ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കരമനയിൽ ഒരു 8 ലെമ്പ കൃഷിയുടെ മാതൃകകൾ, അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ടെറസിൽ ഒരു 10 അല്ലെങ്കിൽ 10 ഗ്രോ ബാഗ് നിരത്തി വെക്കുവാണ്. എന്നാൽ ആ ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ ലെമ്പ കൃഷിയുടെ വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ സ്ട്രക്ചേഴ്സ് വരുമ്പം ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ നമുക്ക് ഇതേ ഉൽപ്പാദനം കിട്ടും. അത് നമുക്ക് ടെറസിലായാലും വീട്ടുമുറ്റത്തും മണ്ണ്, കാരണം ഇപ്പം അർബൻ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇന്റർലോക്കിംഗ് ബ്രിക്സ് അതല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത തറകളാണ്, മണ്ണില്ല, വെള്ളം താഴാനും ഇല്ല, അതുപോലെ നടാനുമുള്ള സ്ഥലമില്ല. എന്നാൽ ആളുകൾക്ക് കൃഷിയിൽ വലിയ താല്പര്യമുണ്ട്. അപ്പോൾ അവർക്ക് അവലംബിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള ലെമ്പ കൃഷി, അതായത് ഒരു 15,000 rupees ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റ് സ്കീംസായിട്ടും പലയിടത്തും നടപ്പിലാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മട്ടുപ്പാവ കൃഷി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം വെറും 150 മുതൽ 200 kilo വരെ ആയിരുന്നു പച്ചക്കറി നമുക്ക് കിട്ടിയിരുന്നത്. അതിനെ നമുക്ക് 350 വരെ ആക്കാൻ പറ്റിയ ഈ ലംബ കൃഷിയും ഒക്കെ കൊണ്ടുവന്ന ഒരു പ്ലാൻഡ് രീതിയിലുള്ള ഒരു കലണ്ടർ വെച്ചിട്ടുള്ള ഒരു ഓപ്പറേഷൻസും കാര്യമെല്ലാം, അതിനുള്ള പരിശീലനങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പല കേന്ദ്രങ്ങളിൽ കൊടുക്കുന്നുണ്ട്. വളരെ സ്പെഷ്യലൈസ് ചെയ്ത് ഇവിടെ കരമനയുള്ള സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ഉണ്ട്. അവർക്കത് നേരിട്ട് കാണാനും പറ്റും, കാരണം ആ ട്രെയിനിങ് ഹാളിന്റെ മുകളിലുള്ള ടെറസിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.
1: പിന്നെ ഈ പരിശീലനത്തിന്റെ കാര്യം സാർ പറഞ്ഞില്ല, അപ്പൊ ഈ കരമന സെന്ററിൽ പരിശീലനം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയോ അതോ സ്പെസിഫിക് ടൈംസ്?
0: നമ്മളിപ്പോ പുതിയൊരു ഇതനുസരിച്ചാണെങ്കിൽ പെയ്ഡ് ട്രെയിനിങ്സ്, ഫോർ എക്സാമ്പിൾ ഒരു 1 നമ്മളൊരു ട്രെയിനിങ് വെക്കുവാണ്, നമ്മൾ അതിന്റെ അകത്ത് പേപ്പറിൽ ഇപ്പം ന്യൂസ് കൊടുക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന, ഇപ്പൊ ഇന്ന് വരുന്ന രജിസ്റ്റർ ചെയ്യുന്ന 50 ഒരു ട്രെയിനിങ് ചിലപ്പോൾ അത് 1 ആയിരിക്കാം, ചിലപ്പോൾ 2 ട്രെയിനിങ് ആയിരിക്കാം. അതിന്റെ പല മോഡ്യൂൾസ് ഉണ്ട്. നമ്മൾ അതനുസരിച്ച് ഇപ്പം വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ജൈവ രീതിയിലുള്ള കീടരോഗ നിയന്ത്രണം പച്ചക്കറികളിൽ, പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് വീടുകളിൽ, അതായത് ഹൗസ് ഹോൾഡ് വേസ്റ്റും അവിടുത്തെ മറ്റ് കരമാലിന്യങ്ങളും, അതോടൊപ്പം തന്നെ ജൈവാവശിഷ്ടങ്ങൾ പല ചെടിയിൽ നിന്ന് ഇടുന്നത്, ഇവയൊക്കെ എങ്ങനെയാണെങ്കിൽ വളമായിട്ട് മാറ്റാം, അതിൻ്റെ ആണെങ്കിൽ സെപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അവരുടെ താല്പര്യം മനസ്സിലാക്കി ഇപ്പം മത്സ്യകൃഷി എങ്ങനെ വീട്ടിൽ സംയോജിപ്പിക്കാം, അതിന് വലിയ കുളമോ അതല്ലെങ്കിൽ വലിയ ടാങ്കോ ആവശ്യമില്ല, ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സിൻ്റെ അകത്ത് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് അതിൻ്റെ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഈ പരിശീലനത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ എല്ലാ മാതൃകകളും അവിടെ ഉണ്ട്, നേരിട്ട് അവർക്ക്
1: കാണാം. അതെ, സംയോജിത കൃഷിയെ പറ്റി സാർ നല്ല വിശദമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് സാർ ഇന്ന് പരിപാടിയിലേക്ക് വന്ന് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: സംയോജിത കൃഷിയുടെ പ്രയോജനങ്ങളെ കുറിച്ചുള്ള അഭിമുഖം കേട്ടല്ലോ. കരമനയിലുള്ള സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ജേക്കബ് ജോണുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷിക്കാം.

0: നഷ്ടം നേടാം.
1: എങ്ങനെ?
0: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
2: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,500 രൂപ മുതൽ 28,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 72,000 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 2,900 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,800 മുതൽ 5,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,300 മുതൽ 7,000 രൂപ വരെയും മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും വിലയുണ്ട്. ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ

0: പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി അത് ശ്രദ്ധിക്കാം.
2: തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കുമൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി കത്തിച്ച ശേഷം ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ ഓലചീയൽ രോഗവും സാധാരണയായി കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തെങ്ങോലകളിൽ തളിച്ചുകൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ളതുമായ തെങ്ങുകളും രോഗബാധിതമായ തൈത്തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 മില്ലിലിറ്റർ ക്ലോർ പൈറിഫോസ് അല്ലെങ്കിൽ 2 മില്ലിലിറ്റർ ക്യുനാൽഫോസ് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും നല്ല വിധം ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ്. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 500, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 220, 500, 335 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കുവാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ടെബുകൊണസോൾ എന്ന കുമിൾനാശിനി 1 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് എന്നിവയിലൊന്ന് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കുക.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം എന്നാൽ എന്താണ്? ഉത്തരം, മണ്ണിൽ കലർന്നിട്ടുള്ള കളവിത്തുകളുടെയും കീടരോഗാണുക്കളുടെയും നശീകരണത്തിനുള്ള ഒരു മാർഗമാണ് സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം. ഇതിനായി മണ്ണ് നനച്ചതിനു ശേഷം സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണ് മൂടിയിട്ടിരുന്നാൽ ചൂട് കൂടുമ്പോൾ കളവിത്തുകളും കീടരോഗാണുക്കളും നശിക്കുന്നു. ഹ്രസ്വകാല കളകളെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഒരു മാർഗമാണിത്.
5: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M നിസാമുദ്ദീൻ.
4: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
6: ആകാശവാണി കൊച്ചി FM 102.3.
7: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.

6,600, ആലപ്പുഴ 25,700, കോട്ടയം 28,900, എറണാകുളം 26,200, കൊച്ചി ഇരടി 25,700, ആലുവ 27,500, വടക്കൻ പറവൂർ 26,900, കൊപ്ര ക്വിൻറ്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 17,100, വടക്കൻ പറവൂർ 16,400 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻറ്റലിന് കട്ടപ്പന 38,500. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എറണാകുളം 32,000, വടക്കൻ പറവൂർ ക്വിൻറ്റലിന് 5,000, തൊടുപുഴ 1,031. കയർ ക്വിൻറ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300 രൂപ. കുരുമുളക് കൊച്ചി ഗാർബിൾഡ് 72,000, കൊച്ചി അൺഗാർബിൾഡ് 70,000, ആലുവ 68,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,200 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 2,900. ചുക്ക് ക്വിൻറ്റലിന് കൊച്ചി 32,500, തൊടുപുഴ 30,000. റബ്ബർ ലോട്ട് ക്വിൻറ്റലിന് കോട്ടയം 26,500, മൂവാറ്റുപുഴ 23,500, തൊടുപുഴ 26,400. മഞ്ഞൾ ക്വിൻറ്റലിന് കൊച്ചി 17,000, തൊടുപുഴ 23,000. പുൽത്തൈലം ക്വിൻറ്റലിന് കൊച്ചി 1,71,000, ആലുവ 1,85,000. കശുവണ്ടി പരിപ്പ് ക്വിൻറ്റലിന് കൊല്ലം 81,400 രൂപ. കോഴിമുട്ട 100 വടക്കൻ പറവൂർ 620. പൈനാപ്പിൾ ക്വിൻറ്റലിന് എറണാകുളം 7,000, അടയ്ക്ക 1,000 എറണാകുളം 4,800, വടക്കൻ പറവൂർ 4,600. നേന്ത്രക്കായ പച്ച ക്വിൻറ്റലിന് എറണാകുളം 5,600, വടക്കൻ പറവൂർ 5,900, തൊടുപുഴ 20,000 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR കൾ സുപ്രീംകോടതി റദ്ദാക്കി.

0: സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്കനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ. വാർത്തകൾ വിശദമായി. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. എസ്സിഒ സാംസ്കാരിക സംവാദ ഫോറത്തിന്റെ ആദ്യ സമ്മേളനം ഈ വർഷം ഇന്ത്യയിൽ വെച്ച് നടക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. ആധുനിക സുരക്ഷാ ഭീഷണികളെ ചെറുക്കുന്നതിനും സുരക്ഷാ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള കരാറുകളിലും ധാരണയായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെയുള്ള ഡൽഹി പോലീസിന്റെ ഒരു കേസ് തുടരാൻ അനുമതിയുണ്ട്. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നയം 3 മാസത്തിനകം രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് സെപ്റ്റംബർ 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. പ്രതിഷേധം പിൻവലിക്കാനുള്ള CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്നും ഭാവിയിൽ അവർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാക്കില്ലെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ ഉറപ്പു നൽകി. യുവജനങ്ങളുടെ പുരോഗതിക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ന്യൂഡൽഹിയിൽ NCERTയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും AI ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: We have seen how rapidly AI has become the part of our everyday lives. With passing years, its use is reaching deeper into the society and younger age group more depending on that. So our textbook and the curricula must therefore evolve with these changes and help our young learners to understand, use and engage with the AI confidently and also responsibly.
0: രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സാമ്പത്തിക മേഖലയിലും ആഴക്കടലിലും മത്സ്യബന്ധനം നടത്താൻ കേന്ദ്ര സർക്കാർ അവസരമൊരുക്കിയതായി കേന്ദ്ര മത്സ്യബന്ധന ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. സഹകരണ സംഘങ്ങൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി പത്രത്തിനുള്ള ഫീസ് 25,000 രൂപയിൽ നിന്ന് 5,000 രൂപയായി കുറച്ചതായും മന്ത്രി പറഞ്ഞു. പുതുച്ചേരിയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 36.49 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ ന്യൂഡൽഹിയിൽ നടന്ന സമാവേശ് ഉത്സവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടോടി അർദ്ധനാടോടി ഗോത്രവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനും അവരുടെ സ്വാതന്ത്ര്യ സമര സംഭാവനകളെ ആദരിക്കുന്നതിനുമായാണ് സമാവേശ് ഉത്സവ് പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ പരമ്പരാഗത കരകൌശല ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാനും മേള വേദിയൊരുക്കുന്നു. പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സഹകരണാധിഷ്ഠിതവുമായ പരിഹാരങ്ങൾ ആവശ്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. കൂടുതൽ പ്രതിരോധ ശേഷിക്കായി ഒരുമിക്കാം എന്ന പ്രമേയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രി കാസ്റ്റൻ ഷ്നൈഡർ പരിപാടിയിൽ പങ്കെടുത്തു. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും വിവേകപൂർണമായ ഉപയോഗവും സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ജർമ്മനിയും ഒപ്പുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ

0: സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. റഷ്യ മനഃപൂർവ്വം സിവിലിയന്മാരെ ലക്ഷ്യമിടുകയാണെന്ന് കുറ്റപ്പെടുത്തിയ സെലൻസ്കി രാജ്യത്തിന് കൂടുതൽ വ്യോമ പ്രതിരോധ സഹായം നൽകണമെന്ന് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധ ശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അഞ്ചംഗ കേന്ദ്ര സംഘം പരിശോധന നടത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ആദ്യഘട്ട പരിശോധന പൂർത്തിയായതായും 15 ദിവസത്തിനകം റിപ്പോർട്ട് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്നും സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി പറഞ്ഞു. കൂടുതൽ പരിശോധന ആവശ്യമുണ്ടോ എന്നത് നാളെ നടക്കുന്ന യോഗത്തിൽ തീരുമാനിക്കും. സംഘം കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കേരളം സമ്പൂർണ്ണ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന ആവശ്യവും സമിതിക്ക് മുന്നിൽ ഉന്നയിക്കും.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഒഡീഷയിലെ ഗഞ്ചം ഗജപതി ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. സമൂഹത്തിന്റെ പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിന് സുപ്രധാന പങ്കാണുള്ളതെന്നും വിദ്യാഭ്യാസം നേടാൻ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കണമെന്നും രാഷ്ട്രപതി കലാകാരന്മാരോട് അഭ്യർത്ഥിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 987. 8 ജില്ലകളിൽ നിന്ന് സുരക്ഷാസേന കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മഴയും പുഴകളിലെ ജലനിരപ്പ് ഉയർന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 4000 പേരെ കാണാതായിട്ടുണ്ട്. അതേസമയം ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 12,000 ആളുകളെ രക്ഷപ്പെടുത്തിയതായി ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. രാജ്യത്ത് പഞ്ചസാര വ്യാപാരികൾക്കുള്ള സംഭരണ പരിധി കേന്ദ്ര സർക്കാർ 4,000 ക്വിന്റലിൽ നിന്ന് 2,000 ക്വിന്റലായി കുറച്ചു. ഈ മാസം 15 മുതൽ നവംബർ 30 വരെയാണ് നിയന്ത്രണം. പൂഴ്ത്തിവെപ്പ് തടയുന്നതിനും പഞ്ചസാര ലഭ്യതയും വിലസ്ഥിരതയും ഉറപ്പാക്കുന്നതിനുമാണ് സ്റ്റോക്ക് പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റോക്ക് ലഭിച്ച തീയതി മുതൽ 30 ദിവസത്തിൽ കൂടുതൽ വ്യാപാരിക്ക് പഞ്ചസാര കൈവശം വയ്ക്കാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി ബഫർ സ്റ്റോക്കിൽ നിന്നുള്ള ഉള്ളി ഘട്ടംഘട്ടമായി വിപണിയിലെത്തിച്ചു തുടങ്ങിയതായും കേന്ദ്ര സർക്കാർ. ലഭ്യത ഉറപ്പാക്കുന്നതിനായി 19 നഗരങ്ങളിലെ ചില്ലറ വിപണികളിൽ ഇടപെടൽ നടത്തിയതായി ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി 840 മെട്രിക് ടൺ ഉള്ളിയുമായി രണ്ടാമത്തെ ട്രെയിൻ ഇന്നലെ ചെന്നൈയിലെത്തി. ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ നാളെ കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ ടോപ് സീഡ് താരങ്ങളായ സാത്വിക് സൈരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും നാളെ മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. രാജ്യത്തെ ചരക്ക് സേവന നികുതി സമാഹരണത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ വൻ വർധനവെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. ആകെ 1,99,853 കോടി രൂപയാണ് കഴിഞ്ഞ മാസം മാത്രം ജി എസ് ടി ആയി ലഭിച്ചത്. 2025 ഓഗസ്റ്റിലെ നികുതി സമാഹരണത്തെക്കാൾ 14.8% വളർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. അതേസമയം ഇറക്കുമതിയിലൂടെയുള്ള നികുതി സമാഹരണം 29% ഉയർന്ന് 62,604 കോടി രൂപയിലെത്തി. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിൽ മാനുഷിക സഹായം എത്തിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും സശസ്ത്ര സീമാ ബൽ അംഗങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിസന്ധി ഘട്ടങ്ങളിലെ എസ് എസ് പിയുടെ പ്രവർത്തനം സേവനം, സുരക്ഷ, സാഹോദര്യം എന്ന ആപ്തവാക്യത്തിലൂന്നിയുള്ളതാണെന്ന് എസ് എസ് പിയുടെ ബഹുമതിദാന ചടങ്ങിനോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR കൾ സുപ്രീംകോടതി റദ്ദാക്കി. സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്കനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 19 സെക്കൻഡ്.

0: FM Evening. തീരെ ഏവർക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നാദ്യം
1: സമകാലികം.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ സിറാജ് കാസിം തയ്യാറാക്കിയ അവലോകനം.
3: ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യയുടെ പോരാട്ടവും വീഴ്ചയുമായിരുന്നു കഴിഞ്ഞ വാരത്തിലെ ശ്രദ്ധേയമായ കായിക വാർത്ത. പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് എട്ടാം സ്ഥാനമാണ് നേടാനായത്. ഏഴാം സ്ഥാനക്കാർക്കുള്ള പോരാട്ടത്തിൽ ബെൽജിയത്തോട് ഇന്ത്യ തോറ്റു. പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് തോൽവി. നിശ്ചയ സമയത്ത് ഇരു ടീമുകളും 3 ഗോളുകൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മത്സരം ആരംഭിച്ച് ആദ്യ ക്വാർട്ടറിൽ തന്നെ ഇന്ത്യ ലീഡെടുത്തു. എന്നാൽ പിന്നീട് ശക്തമായി തിരിച്ചുവരുന്ന ബെൽജിയത്തെയാണ് കണ്ടത്. ആദ്യ പകുതിയിൽ 2-1 ബെൽജിയം മുന്നിട്ട് നിന്നു. എന്നാൽ 3-ാം ക്വാർട്ടറിന്റെ തുടക്കം ഹർമൻ പ്രീതിലൂടെ ഇന്ത്യ സമനില പിടിച്ചു. 4-ാം ക്വാർട്ടറിൽ ലക്ഷ്യം കണ്ട് ബെൽജിയം വീണ്ടും മുന്നിലെത്തി. ബെൽജിയം ജയം ഉറപ്പിച്ചെങ്കിലും അവസാന മിനിറ്റിൽ ഹർമൻ പ്രീതിലൂടെ ഇന്ത്യ മത്സരം സമനിലയിലാക്കി. അതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് കടന്നു. ഷൂട്ടൌട്ടിൽ 4-3 ജയിച്ച് ബെൽജിയം 7-ാം സ്ഥാനക്കാരായി മടങ്ങി.
4: വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് 5-ാം സ്ഥാനം. പ്ലേ ഓഫ് പോരാട്ടത്തിൽ ജർമ്മനിയെ കീഴടക്കിയാണ് ഇന്ത്യ 5-ാം സ്ഥാനം ഉറപ്പിച്ചത്. 1-3 ഗോളുകൾക്കാണ് ഇന്ത്യൻ വനിതകളുടെ ജയം. 1974 ശേഷം ലോകകപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്ഥാനമാണിത്. 1974 ഇന്ത്യ 4-ാം സ്ഥാനക്കാരായിരുന്നു. ആദ്യ പകുതിയിൽ ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു. ഇരു ടീമുകളും വിട്ടുകൊടുക്കാതെ പോരാടി. ഇന്ത്യയും ജർമ്മനിയും നിരവധി മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. അതോടെ ആദ്യ പകുതി ഗോൾ രഹിതമായാണ് അവസാനിച്ചത്. എന്നാൽ 3-ാം ക്വാർട്ടറിൽ കളി മാറി. 3-ാം ക്വാർട്ടറിന്റെ അവസാനം ഇന്ത്യ മുന്നേറ്റങ്ങൾക്ക് വേഗത കൂട്ടിയതോടെ ജർമ്മനിക്ക് പിടിച്ചു നിൽക്കാനായില്ല.
3: ഡച്ച് പടയുടെ തുടർച്ചയായ കുതിപ്പിന് വിരാമമിട്ട് അർജന്റീന വനിതാ ലോക ഹോക്കി കിരീടം തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിലേറ്റ തോൽവിക്കുള്ള മധുര പ്രതികാരം കൂടിയായി അവർക്ക് ഈ ജയം. 2021 ഒളിമ്പിക്സ് ഫൈനൽ, 2024 ഒളിമ്പിക്സ് സെമി എന്നിവയിലും നെതർലൻഡ്സിനോടാണ് അർജന്റീന തോറ്റത്. ഫൈനലിലെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അർജന്റീന നെതർലൻഡ്സിനെ മറികടന്ന് ലോക കിരീടം സ്വന്തമാക്കിയത്. സ്കോർ 3-1. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനില പാലിച്ചതിനെ തുടർന്നാണ് ഷൂട്ടൌട്ട് വേണ്ടിവന്നത്. 2016 ലോകകപ്പ് ഫൈനലിന് ശേഷം ഒരു കലാശപ്പോരിൽ നെതർലൻഡ്സ് നേരിടുന്ന ആദ്യ തോൽവി കൂടിയാണ് ഇത്.
4: അവസാന ദിനം അസാമാന്യ പോരാട്ടം കാഴ്ചവെച്ച് 2-ാം ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ തോൽക്കാതെ ലങ്ക കരകയറിയതും കഴിഞ്ഞ വാരത്തിലെ ശ്രദ്ധേയമായ സംഭവമായി. ഫോളോ ഓൺ ചെയ്ത് ബാറ്റിംഗിനിറങ്ങിയ ലങ്കയെ അവസാന ദിനം പുറത്താക്കാൻ ഇന്ത്യക്കായില്ല. ഒടുക്കം 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എന്ന നിലയിലാണ് ലങ്ക 2-ാം ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. സ്കോർ ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് 9-503 ഡിക്ലയർഡ്. ശ്രീലങ്ക 290, 9-429. മത്സരം സമനിലയിലായതോടെ ആദ്യ ടെസ്റ്റ് ജയത്തോടെ ഇന്ത്യക്ക് പരമ്പര ജയവും നേടാനായി. അതേസമയം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ബർത്ത് മോഹിക്കുന്ന ഇന്ത്യക്ക് തിരിച്ചടിയാണ് ഫലം. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇപ്പോഴും 5-ാം സ്ഥാനത്താണ് ഇന്ത്യ. ബംഗ്ലാദേശിനെ മറികടക്കാൻ ഇന്ത്യക്കായിട്ടില്ല. ലങ്ക 6-ാം സ്ഥാനത്തും തുടരുന്നു. 11 മത്സരങ്ങളിൽ നിന്ന് 68 പോയിന്റുമായി 5-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ. നിലവിൽ 51.52 പോയിന്റ് ശതമാനം. നേരത്തെ ഉണ്ടായിരുന്ന പോയിന്റ് ശതമാനം 53.33 ആയിരുന്നു. ലങ്കൻ ടെസ്റ്റ് സമനിലയിലായതോടെ പോയിന്റ് ശതമാനത്തിൽ ഇടിവുണ്ടായി. ബംഗ്ലാദേശാണ് പട്ടികയിൽ 4-ാമത്. ഓസീസിനെതിരായ ടെസ്റ്റ് തോൽവിയോടെ പോയിന്റ് ശതമാനം 55.56 കുപ്പുകുത്തി. ന്യൂസിലാൻഡ് 3-ാമതും ദക്ഷിണാഫ്രിക്ക 2-ാമതുമാണ്. കീവീസിന് 72.22 പോയിന്റ് ശതമാനവും ദക്ഷിണാഫ്രിക്കയ്ക്ക് 75 പോയിന്റ് ശതമാനവുമുണ്ട്. പട്ടികയിൽ തലപ്പത്ത് ഓസ്ട്രേലിയ തന്നെയാണ്. 10 മത്സരങ്ങളിൽ നിന്ന് 8 ജയവും 2 തോൽവിയുമായി 80 പോയിന്റ് ശതമാനമുണ്ട്.
3: ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. ഇറ്റാലിയൻ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ കിരീടനേട്ടം. ആദ്യം പിന്നിലായെങ്കിലും ശക്തമായി തിരിച്ചുവന്നാണ് ഇന്ത്യൻ താരത്തിന്റെ ജയം. ക്ലാസിക്കൽ റൌണ്ടുകളിൽ പിന്നിലായെങ്കിലും റാപ്പിഡ് ബ്ലിറ്റ്സ് റൌണ്ടുകളിൽ വൻ തിരിച്ചുവരവാണ് പ്രജ്ഞാനന്ദ നടത്തിയത്. ക്ലാസിക്കൽ റൌണ്ടുകൾ പിന്നിടുമ്പോൾ

0: 6 പോയിന്റിന് പിന്നിലായിരുന്നു ഇന്ത്യൻ താരം. എന്നാൽ 2 റാപ്പിഡ് ഗെയിമുകളും ജയിച്ച് കരുവാനയെ മറികടക്കാൻ പ്രജ്ഞാനന്ദയ്ക്കായി. പിന്നീട് ബ്ലിറ്റ്സ് റൌണ്ടിൽ ലീഡ് വിട്ടുകൊടുക്കാതെ കളിച്ചതോടെ പ്രജ്ഞാനന്ദ ജയത്തിലേക്കെത്തി. 15-13 എന്ന സ്കോറിനാണ് ജയം. കിരീട നേട്ടത്തോടെ ചരിത്ര ജയം കുറിക്കാനും പ്രജ്ഞാനന്ദയ്ക്കായി. ഗ്രാൻഡ് ചെസ് ടൂർ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ.
1: കേരള ക്രിക്കറ്റ് ലീഗിൽ റെക്കോർഡുകൾ കടപുഴക്കി മുഹമ്മദ് അസറുദ്ദീന്റെ തേരോട്ടം. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഉയർത്തിയ 214 റൺസ് എന്ന പടുകൂറ്റൻ വിജയലക്ഷ്യം അനായാസം മറികടക്കാൻ ആലപ്പി റിപ്പിൾസിന് കരുത്തായത് ഉപനായകൻ അസറുദ്ദീന്റെ അത്യുഗ്രൻ സെഞ്ചുറിയാണ്. ഈ മാസ്മരിക ഇന്നിംഗ്സോടെ KCLന്റെ ചരിത്രത്തിൽ 1000 റൺസ് തേക്കുന്ന ആദ്യ താരമെന്ന സുവർണ നേട്ടവും അസർ സ്വന്തമാക്കി. ബാറ്റിംഗ് വിസ്മയം തീർത്ത അസറിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ മികവിൽ സീസണിലെ 4-ാം ജയം കുറിച്ച ആലപ്പി പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്കും കുതിച്ചെത്തി. സ്ഥിരതയോടെ ബാറ്റ് വീശുന്ന അസറിന്റെ ഈ മിന്നും ഫോമിന്റെ കരുത്തിലാണ് 6 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റുമായി ആലപ്പി റിപ്പിൾസ് 1-ാം സ്ഥാനത്ത് തലയെടുപ്പോടെ നിൽക്കുന്നത്.
0: ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ 57 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത് 15-ക്കാരൻ വൈഭവ് സൂര്യവംശി. സെൻട്രൽ സോണിനെതിരെയുള്ള സെമി ഫൈനൽ മത്സരത്തിൽ ഈസ്റ്റ് സോണിനായി കളിച്ച താരം ദുലീപ് ട്രോഫി ചരിത്രത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. വെറും 15 വർഷവും 157 ദിവസവും പ്രായമുള്ളപ്പോഴാണ് വൈഭവിന്റെ നേട്ടം. മത്സരത്തിൽ 81 പന്തുകൾ നേരിട്ട താരം 92 റൺസ് എടുത്ത് പുറത്തായി. 7 വീതം 6-ഉം 4-ഉം അടങ്ങുന്നതായിരുന്നു വൈഭവിന്റെ ഇന്നിംഗ്സ്. ബംഗളൂരുവിലെ BCCI സെന്റർ ഓഫ് എക്സലൻസ് ഗ്രൌണ്ടിൽ നടന്ന മത്സരത്തിൽ 8 റൺസ് അകലെയാണ് വൈഭവിന് സെഞ്ചുറി നഷ്ടമായത്. ഇതോടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ 36 വർഷം പഴക്കമുള്ള മറ്റൊരു ചരിത്ര റെക്കോർഡ് തകർക്കാനുള്ള അവസരമാണ് താരത്തിന് നഷ്ടമായത്.
1: ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ വെങ്കല നേട്ടത്തിന് പിറകെ ഇന്ത്യൻ വനിതാ ഡബിൾസ് ജോഡികളായ മലയാളി താരം ട്രീസ ജോളിക്കും ഗായത്രി ഗോപിചന്ദിനും ലോക റാങ്കിങ്ങിലും വൻകുതിപ്പ്. ലോക ചാമ്പ്യൻഷിപ്പിന് ശേഷം 27-ാം റാങ്കിലേക്ക് ഉയർന്നു. ന്യൂഡൽഹിയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ ഏക മെഡലായിരുന്നു ഇവരുടേത്. 2011 ജ്വാലാഗുട്ട അശ്വിനി പൊന്നപ്പ സഖ്യത്തിന് ശേഷം ഇതാദ്യമായാണ് വനിതാ ഡബിൾസിൽ ഒരു ഇന്ത്യൻ ടീം മെഡൽ നേടുന്നത്. ക്വാർട്ടറിൽ ഇവർ ചൈനയുടെ 4-ാം സീഡായ GIE ഫാൻ ഷാങ്ഷു ഷാൻ ജോഡിയെ അട്ടിമറിച്ചിരുന്നു. സെമിയിൽ 1-ാം റാങ്കുകാരായ ചൈനയുടെ തന്നെ ലൂ ഷെങ് ഷു ടാൻസിംഗ് ജോഡിക്കെതിരെ 1-ാം ഗെയിം നേടി ഞെട്ടിച്ച ശേഷമാണ് തോൽവി വഴങ്ങിയത്. റാങ്കിങ്ങിൽ ഇപ്പോഴും ഏറ്റവും മുകളിലുള്ള ഇന്ത്യൻ സാന്നിധ്യം പുരുഷന്മാരുടെ ഡബിൾസ് ജോഡിയായ സാത്വിക് സായി രാജ് രാഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ്. അവർ ഇപ്പോഴും 5-ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്.
0: ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ മത്സരക്രമമായപ്പോൾ ചാമ്പ്യൻമാരായ PSGക്കും റണ്ണറപ്പായ ആഴ്സലിനും ആദ്യ റൌണ്ടിൽ കടുപ്പം. ഫ്രഞ്ച് ക്ലബ് PSGക്ക് ബാഴ്സലോണ, മാഞ്ചസ്റ്റർ സിറ്റി, ആസ്റ്റൺ വില്ല എന്നീ വമ്പൻ ടീമുകൾ ആദ്യ റൌണ്ടിൽ എതിരാളികളായി എത്തും. ആഴ്സലിന് റയൽ മാഡ്രിഡ്, ബയൺ മ്യൂണിക്, ബൊറൂസിയ, ഡോർട്ട്മുണ്ട്, നാപ്പോളി എന്നീ കരുത്തർ എതിരാളികളായുണ്ട്. ഓരോ ടീമിനും 8 മത്സരങ്ങളാണ് ഉള്ളത്. ലിവർപൂളിന് അത്ലറ്റിക്കോ മാഡ്രിഡ്, ഇന്റർ മിലാൻ ടീമുകളും ബയണിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡും വെല്ലുവിളിയാകും. യുണൈറ്റഡിന് ബയണിന് പുറമേ അത്ലറ്റിക്കോ മാഡ്രിഡ്, ലൈപ്സിംഗ്, AS റോമ എന്നീ ടീമുകളും എതിരാളികളായി ഉണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ബാഴ്സലോണ, PSG, നാപ്പോളി എന്നിവയാണ് പ്രധാന എതിരാളികൾ. റയൽ മാഡ്രിഡിന് ആഴ്സണൽ മാത്രമാണ് വലിയ എതിരാളിയായിട്ട് ഉള്ളത്.
1: ബ്രസീലിന് പിന്നാലെ മുൻ ലോക ചാമ്പ്യന്മാരായ യുറൂഗ്വയ്ക്കെതിരെയും ഇന്ത്യ സൗഹൃദ മത്സരം കളിക്കും. കൊൽക്കത്തയിൽ വെച്ച് ഇന്ത്യ യുറൂഗ്വയ് മത്സരം നടക്കുമെന്ന് AIFF ഔദ്യോഗികമായി അറിയിച്ചു. ഒക്ടോബർ 6-ാം തീയതിയാണ് മത്സരം നടക്കുന്നത്. കൊൽക്കത്തയിൽ ബ്രസീലുമായുള്ള ഇന്ത്യയുടെ സൗഹൃദ മത്സരം ഒക്ടോബർ 3-നാണ്. അതിനുശേഷമാകും യുറൂഗ്വയ്ക്കെതിരെ കളിക്കുക. സെപ്റ്റംബർ 26-ന് പനാമയ്ക്കെതിരെയും ഇന്ത്യ കളിക്കുന്നുണ്ട്. ബ്രസീലുമായുള്ള സൗഹൃദ മത്സരവും ആസിയാൻ കപ്പ് മത്സരങ്ങളും ഒരേ സമയത്ത് വരുന്ന പശ്ചാത്തലത്തിൽ ആസിയാൻ കപ്പിൽ നിന്ന് പിന്മാറാൻ അടുത്തിടെ AIFF തീരുമാനിച്ചിരുന്നു.
0: ജർമ്മൻ സൂപ്പർ കപ്പ് കിരീട വിജയത്തോടെ ബയൺ മ്യൂണിക്കിന് സീസൺ സൂപ്പർ തുടക്കം. കിരീട പോരാട്ടത്തിൽ ബയൺ മ്യൂണിക് ബൊറൂസിയ ഡോർട്ട്മുണ്ട്സിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ടീമിന്റെ തുടർച്ചയായ 2-ാം കിരീടമാണ് ഇത്. 12-ാം തവണയാണ് ബയൺ മ്യൂണിക് ജർമ്മൻ സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ റെക്കോർഡും ബയണിനാണ്.
1: ഈസ്റ്റ് ബംഗാൾ AFC വനിതാ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പ്രവേശിച്ചു. പ്രാഥമിക റൌണ്ടിൽ ആതിഥേയരായ മലേഷ്യയിലെ സബാ FCയെ മടക്കമില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഈസ്റ്റ് ബംഗാൾ തുടർച്ചയായി 2-ാം വർഷവും ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിക്കാൻ യോഗ്യത നേടുന്നത്. ഈസ്റ്റ് ബംഗാളിന്റെ 2 ഗോളുകളും 2-ാം പകുതിയിലാണ് പിറന്നത്. ഈ സീസണിൽ ടീമിലെത്തിയ ഖാന മിസ്ഫീൽഡർ ഒലിവിയ അനോക്കിയയും സൌമ്യ ഗുഗോലിത്തുമാണ് ഈസ്റ്റ് ബംഗാളിനായി ഗോളുകൾ നേടിയത്. അനോക്കിയയുടെ ഈ ടൂർണമെന്റിലെ 4-ാമത്തെ ഗോളാണിത്.
0: ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിലെ ആദ്യ മത്സരത്തിൽ ഹൾ സിറ്റി സിറ്റിയോട് നേരിട്ട് ഞെട്ടിപ്പിക്കുന്ന തോൽവിക്ക് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തിരിച്ചുവരവ്. സ്വന്തം തട്ടകമായ ഓൾഡ് ട്രാഫോർഡിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഇപ്സ്വിച്ച് ടൌണിനെ 2-5 അഞ്ചു ഗോളുകൾക്ക് യുണൈറ്റഡ് തകർത്തുവിട്ടു. ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഹാട്രിക്കാണ് യുണൈറ്റഡിന് വമ്പൻ ജയമൊരുക്കിയത്. മറ്റൊരു മത്സരത്തിൽ ചെൽസി 3-4 ബ്രൈറ്റനെ പരാജയപ്പെടുത്തി. പുതിയ പരിശീലകൻ സാബി അലോൺസോയുടെ കീഴിൽ ചെൽസി നേടുന്ന തുടർച്ചയായ രണ്ടാമത്തെ വിജയമാണ് ഇത്.

0: ലീഡ്സ് യുണൈറ്റഡും ബ്രെൻഫോർഡും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. ബ്രെൻഫോർഡിനായി കെവിൻ ഷേഡും ലീഡ്സിനായി ഡൊമിനിക് കാൽവർട്ട് ലൂയിനും ഗോൾ നേടി. മറ്റൊരു മത്സരത്തിൽ സണ്ടർലാൻഡ് ഫുൾഹാമിനെ പരാജയപ്പെടുത്തി. വിൽസൺ ഇസിഡോർ ആണ് സണ്ടർലാൻഡിന്റെ വിജയഗോൾ നേടിയത്. നേരത്തെ മാഞ്ചസ്റ്റർ സിറ്റി ക്രിസ്റ്റൽ പാലസിനെ 1-4 പരാജയപ്പെടുത്തി. എർലിംഗ് ഹാലൻഡ്, റയാൽ ചെർക്കി എന്നിവർ ഇരട്ട ഗോളുകൾ നേടി. സിറ്റി ഗോളി ഡൊണറുമയുടെ സെൽഫ് ഗോളിലാണ് പാലസ് സ്കോർ ചെയ്തത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മറ്റു മത്സരങ്ങളിൽ ബ്രെൻഫോർഡ് സ്പേഴ്സിനെ തോൽപ്പിച്ചപ്പോൾ സണ്ടർലാൻഡിനെതിരെ ഈസ്റ്റ്വിച്ച് ടൗണും നോട്ടം ഫോറസ്റ്റിനെതിരെ ലീഡ്സും വിജയം കണ്ടു.
1: ലാലിഗ പുതിയ സീസണ് വിജയത്തോടെ തുടക്കമിട്ട് റയൽ മാഡ്രിഡ് അവസാന മിനിറ്റിൽ നേടിയ ഗോളിൽ റയൽ എസ്പാനിയോളിനെ 2-1 തോൽപ്പിക്കുകയായിരുന്നു. മറ്റു മത്സരങ്ങളിൽ സെവിയ അത്ലറ്റിക്കിനെ തോൽപ്പിച്ചു. സെൽറ്റയും വലൻസിയയും തമ്മിലുള്ള മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഗോൾ വേട്ടയിൽ റെക്കോർഡിടുന്നത് പോർച്ചുഗൽ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ശീലമാണ്. സീസണിലെ ആദ്യ മത്സരത്തിൽ സൗദി ക്ലബ് അൽ നസറിന് കളിക്കുകയും ഗോൾ നേടുകയും ചെയ്തപ്പോൾ ഒരു റെക്കോർഡ് കൂടി സ്വന്തം പേരിലെത്തി. പ്രൊഫഷണൽ ഫുട്ബോളിൽ തുടർച്ചയായി 25 സീസണുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന നേട്ടം സ്വീഡന്റെ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിന്റെ റെക്കോർഡാണ് വഴിമാറിയത്. അർജന്റീന താരം ലയണൽ മെസ്സി 22 സീസണുകളിൽ തുടർച്ചയായി ഗോൾ നേടിയിട്ടുണ്ട്. 1000 ഗോൾ എന്ന അപൂർവ റെക്കോർഡ് മനസ്സിൽ സൂക്ഷിക്കുന്ന ക്രിസ്റ്റ്യാനോ അതിലേക്ക് ഒരു ചുവടുകൂടി അടുത്തു. 977 ഗോളാണ് ക്രിസ്റ്റ്യാനോ കഴിഞ്ഞ ആഴ്ച നേടിയത്.
0: US ഓപ്പൺ ടെന്നീസിലെ സമ്മാനത്തുകയിൽ വൻ വർധന. മൊത്ത സമ്മാനത്തുക 1,033 കോടി രൂപയായെന്ന് സംഘാടകർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 20% വർധന. സിംഗിൾസ് മത്സര ജേതാക്കൾക്ക് ഇത്തവണ 52 കോടി രൂപ ലഭിക്കും. കഴിഞ്ഞ വർഷം 47.85 കോടി രൂപയാണ് നൽകിയത്. സിംഗിൾസിലെ റണ്ണറപ്പിന് 26.79 കോടി രൂപയാണ് ഇത്തവണ ലഭിക്കുന്നത്. ആദ്യ റൌണ്ടിൽ തന്നെ പുറത്താകുന്ന കളിക്കാരന് 1.33 കോടിയാണ് കിട്ടുന്നത്. ഡബിൾസ് വിജയികൾക്ക് 9.57 കോടി രൂപയാണ് സമ്മാനത്തുക. ഗ്രാൻഡ്സ്ലാമുകളിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നൽകുന്നത് US ഓപ്പണിലാണ്.
1: US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിന് ഞെട്ടിക്കുന്ന തോൽവി. അർജന്റീന താരം മരിയാനോ നവാനോട് തോറ്റ് ജോക്കോ ആദ്യ റൌണ്ടിൽ തന്നെ പുറത്തായി. 5 സെറ്റുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിലായിരുന്നു ജോക്കോയുടെ തോൽവി. സ്കോർ 7-6, 5-7, 4-6, 6-2, 6-1. 2006 ശേഷം ഇതാദ്യമായാണ് ജോക്കോവിച്ച് ഒരു ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റിന്റെ ആദ്യ റൌണ്ടിൽ തോറ്റ് പുറത്താവുന്നത്. മത്സരത്തിനിടെ 2-3 വട്ടം ഛർദ്ദിക്കുകയും തളരുകയും ചെയ്ത ശേഷമാണ് 39-കാരനായ ജോക്കോ തോൽവി വഴങ്ങിയത്. ഇത്തവണ ഓസ്ട്രേലിയൻ ഓപ്പണിൽ റണ്ണറപ്പായ ജോക്കോ ഫ്രഞ്ച് ഓപ്പണിന്റെ 3-ാം റൌണ്ടിലും വിംബിൾട്ടണിന്റെ സെമി ഫൈനലിലുമാണ് തോറ്റു പുറത്തായത്.
0: ഫോർമുല 1 ലോക ചാമ്പ്യൻ ലാൻഡോ നോറിസ് ബ്രിട്ടീഷ് ടീം മക്ലാരനുമായി പുതിയ കരാറിൽ ഒപ്പുവച്ചു. 2030 സീസൺ അവസാനം വരെ മക്ലാരനിൽ തുടരുന്നതിനുള്ള പുതിയ കരാറിലാണ് താരം ഒപ്പുവച്ചിരിക്കുന്നത്. വോക്കിംഗിലുള്ള മക്ലാരൻ ആസ്ഥാനത്ത് നടന്ന സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത പ്രത്യേക ചടങ്ങിലാണ് 26-കാരനായ നോറിസ് കരാർ നീട്ടിയ വിവരം പ്രഖ്യാപിച്ചത്. ഈ സീസണിലെ അവസാന 2 മത്സരങ്ങളായ ഹംഗേറിയൻ ഡച്ച് ഗ്രാൻഡ് പ്രീകളിൽ വിജയം നേടി മികച്ച ഫോമിലാണ് നോറിസ്. കരിയറിൽ മറ്റൊരു ടീമിനു വേണ്ടിയും മത്സരിക്കാതെ മക്ലാരൻ തന്നെ തുടരുവാൻ താൻ ആഗ്രഹിക്കുന്നതായി നോറിസ് വ്യക്തമാക്കി. 2030 ശേഷവും നോറിസുമായുള്ള ബന്ധം തുടരുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥയും കരാറിലുണ്ട്. 2008 ലൂയിസ് ഹാമിൽട്ടന് ശേഷം മക്ലാരൻ ടീമിൽ നിന്ന് ഫോർമുല 1 ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ താരമാണ് നോറിസ്.
1: ജപ്പാനിൽ തുടങ്ങാനിരുന്ന ഏഷ്യൻ ഗെയിംസിൽ നിന്ന് ഇന്ത്യൻ ജാവലിൻ താരവും ഒളിമ്പിക് ജേതാവുമായ നീരജ് ചോപ്ര പിന്മാറി. കാലിനുണ്ടായ പരുക്കാണ് നീരജിന് വിനയായത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയായിരുന്ന നീരജിന്റെ പിന്മാറ്റം ഇന്ത്യക്ക് കനത്ത് തിരിച്ചടിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ നീരജ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ സീസൺ പൂർണ്ണമായും താരത്തിന് നഷ്ടമാകും. ഏഷ്യൻ ഗെയിംസിലെ നിലവിലെ സ്വർണ്ണ മെഡൽ ജേതാവാണ് നീരജ്. കഴിഞ്ഞ തവണ ചൈനയിലെ ഹാങ്ഷോവിൽ 88.88 മീറ്റർ എറിഞ്ഞാണ് സ്വർണം നേടിയത്. ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണവും പാരീസിൽ വെള്ളിയുമാണ് നേടിയത്.
2: നിങ്ങൾ കേട്ടത് പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. സിറാജ് കാസിം തയ്യാറാക്കിയ അവലോകനം.
3: അവതരണം MV ശശികുമാർ, സീന യഹിയ.
4: സമകാലികം.
5: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
6: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
8: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
9: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
8: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
9: മൈജിന്നാണെങ്കിൽ

0: 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട്
1: ഗിഫ്റ്റ്സ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ഇന്ന് രാത്രി 8:05 വിടരുന്ന മുട്ടുകളിൽ തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. ഇന്ന് രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ.
5: അവസാനിക്കുന്നില്ല, തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
6: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
5: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
6: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
5: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 രൂപീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
9: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
5: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
12: മൈജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
13: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
11: 1,000,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
12: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: ഇന്ന് രാത്രി 9:30 കഥാപ്രസംഗം അയലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്. കഥ ശ്രീ മഹാദേവൻ.
14: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
15: ചേട്ടാ ചായ എടുക്കട്ടെ?
14: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
15: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
14: അപ്പോ കാത്തിരിപ്പില്ലേ?
15: ഇല്ല,
11: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ഇന്ന് രാത്രി 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
16: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
17: 20 കാറുകൾ,
16: 25 സ്കൂട്ടറുകൾ,
17: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
16: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
17: ബമ്പർ സമ്മാനമായി BMW കാർ,
16: അങ്ങനെ 30 കോടി രൂപയുടെ
17: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി FM നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച 7-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-24-26387, അല്ലെങ്കിൽ 0484-24-26397, അല്ലെങ്കിൽ 9444-55888. സമയം ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. FM ഈവനിംഗ് തുടരുന്നു. ഇനി

0: പിന്നെയുണ്ടോ ഇതുപോലത്തെ വേറെ മഴ? ഉണ്ടല്ലോ, വേനൽ മഴ. പൊടി ആർക്കുന്ന ചൂടുകാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഓടി വന്ന് ഒളിച്ചു നോക്കി പോകുന്ന മഴയാ. ഒളിച്ചു നോക്കേ, ഉണ്ണിമോൾക്ക് കൗതുകമായി. വേഗം വന്ന് വേഗം പോകുന്ന മഴ. അപ്പോഴാണ് ഈ ആദ്യ മഴ പെർഫ്യൂം അടിച്ചു വരുന്നത്. ഹായ്, എന്ത് മണം, എന്ത് രസാ. ഉണ്ണിമോൾ മൂക്കിലോട്ട് വലിച്ചു കയറ്റി. ഇപ്പം മണം കിട്ടില്ല മോളെ. നമുക്കെന്തോരം മഴയല്ലേ അമ്മേ. അതെ മോളെ, ഇടവപ്പാതി കഴിഞ്ഞാൽ മഴ കോരിച്ചൊരുങ്ങി. കർക്കിടകത്തിൽ പെയ്യുമ്പോൾ കർക്കിടക മഴ, അത് സങ്കട മഴയാണ്. ചിലപ്പോ വെള്ളപ്പൊക്കം വരുത്തും. പതിയെ പെയ്യുന്ന ചാറ്റൽ മഴയോ സ്നേഹമഴ, അത് പതിയെ വന്ന് മണ്ണിനെ ഉമ്മ വെച്ചുണർത്തും. എന്തിനമ്മേ ഇങ്ങനെ മഴ? മണ്ണിന്റെ ദാഹം തീർക്കാൻ. നമുക്ക് ദാഹിക്കാറില്ലേ? അതുപോലെ നമ്മുടെ ശരീരം വളരണമെങ്കിൽ ഞരമ്പുകളിലൂടെ രക്തമൊഴുകണം. ഭൂമിയുടെ ഞരമ്പുകളാ ഈ പുഴയും തോടുകളുമൊക്കെ. അവിടെ വിത്ത് മുളച്ച് ചെടികളും കായ്കളും ഒക്കെ ഉണ്ടാവണ്ടേ? നമുക്ക് ഭക്ഷണം വേണ്ടേ? നെല്ലും ഗോതമ്പും പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യാൻ മഴ വേണം. പിന്നെ മഴ വരുന്നതിന് മുന്നോടിയായി ഒരു രസീകൻ കൂട്ടരുണ്ട്. തപ്പും താളവും മേളവും വായിക്കുരവേ ഇടുന്നോര്. ഏ, അതെന്താ? തവളകള് പൊക്രോം പൊക്രോം പൊക്രോം എന്ന് വിളിക്കും. ആഹാ, ഉണ്ണിമോൾക്ക് ചിലപ്പോ അത് കേൾക്കുമ്പോ പേടിയാവും അമ്മേ. അതെന്തിനാ പേടിക്കണേ? ഉണ്ണിയമ്മ ഒരു മഴപ്പാട്ട് പാടട്ടെ. ഓടി ഓടി വരണണ്ടേ ഒരു മഴ പൂമഴ, ഓടി ഓടി വരണണ്ടേ ഒരു മഴ പൂമഴ. ഉണ്ണിമോൾക്ക് ഉറക്കം വന്നു തുടങ്ങി. അമ്മയുടെ മേലേക്ക് പതുക്കെ ചാഞ്ഞു.
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR കൾ സുപ്രീംകോടതി റദ്ദാക്കി. സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്ക് അനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രൽഹാദ് ജോഷി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173rd ജയന്തി ആഘോഷം നാളെ കൊല്ലം പന്മനാശ്രമത്തിൽ നടക്കും. ജയന്തി സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 wicket ജയം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: മദ്യത്തിന്റെ ശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും. കുടി കുടിയെ കെടുത്തും എന്ന പഴഞ്ചൊല്ലു തന്നെ മദ്യപാനത്തിന്റെ ഭീകരതയെ വെളിവാക്കുന്ന ഏറ്റവും സരളമായ ഒന്നാണ്. താൽക്കാലിക സന്തോഷത്തിന് നിദാനമായ ഡോപാമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മദ്യം മനുഷ്യനെ ഉന്മത്തനാക്കുന്നത്. ജനിതക കാരണങ്ങളാൽ ചിലർക്ക് മദ്യാസക്തി കൂടുതലായതിനാൽ ഇക്കാരണം മനസ്സിലാക്കിക്കൊണ്ടുതന്നെ മാരകമായ എഥനോളും അല്ലെങ്കിൽ വ്യാജമദ്യത്തിൽ അധികമായി ഉണ്ടാകുന്ന മെഥനോളും എഥനോളിന്റെ കരളിൽ വെച്ചുള്ള വിഘടനത്താൽ ഉണ്ടാകുന്ന അസറ്റാർഡിഹൈഡ് ഉൾപ്പെടെയുള്ള ആർഡിഹൈഡുകളുമൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഉന്മാദത്തിനും തുടർന്നുള്ള ഹാങ് ഓവറിനുമൊക്കെ കാരണമാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം മദ്യത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് വിവേകം. അഥവാ മദ്യപിക്കുവാനുള്ള അവസരങ്ങൾ കഴിവതും ഒഴിവാക്കണം. വെള്ളവും പഞ്ചസാരയും നിറങ്ങളും കൃത്രിമഗന്ധത്തിനുള്ള രാസവസ്തുക്കളും ബാക്ടീരിയ വളർച്ച തടഞ്ഞ് കേടുകൂടാതെ ഏറെ നാൾ നിലനിൽക്കുന്നതിനായി ഉപയോഗിക്കുന്ന സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാസ്യം, മെറ്റ, ബൈസൾഫേറ്റ് തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ ഇവയെല്ലാമാണ് വിപണനം ചെയ്യപ്പെടുന്ന മദ്യത്തിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ വ്യാജമദ്യത്തിൽ കാഴ്ച നഷ്ടപ്പെടുകയോ മരണം തന്നെ സംഭവിക്കുകയോ ചെയ്യുവാൻ സാധ്യതയുള്ളതുമായ മെഥനോൾ, സാനിറ്റൈസറുകളിലെ ഘടകമായ ഐസോപ്രോബൈൻ, കേടായ ബാറ്ററി, ചിലതരം മഷികൾ, അപകടകരങ്ങളായ നിറങ്ങൾ തുടങ്ങിയവയാണ് ഉപയോഗിക്കുന്നതെന്നുകൂടി അറിഞ്ഞിരിക്കുക. റെഡ് വൈൻ ഉൾപ്പെടെയുള്ള ചിലതരം മദ്യങ്ങൾ ചെറിയ അളവിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യകരമാണെന്ന് വിഷഗ്രന്മാർ പോലും പറഞ്ഞിരുന്നതായ പ്രചാരങ്ങൾ തികച്ചും അസത്യമാണെന്ന് തെളിയിക്കുവാൻ 2023 ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിലെ പരാമർശം മാത്രം മതിയാകും. ആരോഗ്യകരമായ മദ്യപാനം എന്നൊന്നില്ല. ഉപഭോഗം എത്ര കുറഞ്ഞ അളവിലാണെങ്കിലും അത് അർബുദ സാധ്യത ഉൾപ്പെടെയുള്ള രോഗങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു എന്നതാണത്. കരൾ ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ തകർത്ത് കളയുന്ന മദ്യം ബാഹ്യ സൗന്ദര്യത്തെയും ഇല്ലാതാക്കി മനുഷ്യരെ ക്രമേണ വിരൂപരാക്കുന്നു. അരിയും തേനും ചിലയിനം പഴങ്ങളുമെല്ലാം പുളിപ്പിച്ച് 9000 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ മദ്യം നിർമ്മിച്ചിരുന്നതായി പരാമർശങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തും സോമരസം, സുര തുടങ്ങിയ പേരുകളിൽ മദ്യം ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇവയെല്ലാം തന്നെ ദോഷകാരികളാണെന്ന് മിക്ക പുസ്തകങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. പ്രതിവർഷം ശരാശരി 12 ലിറ്ററിലധികം മദ്യം ഉപയോഗിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളായ ചെക്ക് റിപ്പബ്ലിക്, മൾഡോവ, ലാത്വിയ എന്നിവയാണ് മുന്നിൽ. ഇന്ത്യയിൽ പ്രതിശീർഷ ഉപയോഗം 8 ലിറ്ററിനോടടുത്താണെങ്കിലും മദ്യപാന ശീലമുള്ളവർ ലോക ശരാശരിയേക്കാൾ വളരെയധികം ഉപയോഗിക്കുന്നവരാണ്. ചുരുക്കം ചില വ്യക്തികളിൽ മദ്യപിക്കാതെ തന്നെ ഓട്ടോ ബ്രൂവറി സിൻഡ്രം എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്നതായും മദ്യപിക്കാതെ തന്നെ രക്തത്തിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കാണപ്പെടുന്നതായും ചില ആധുനിക പഠനങ്ങൾ കാണിക്കുന്നുവെന്നത് ഈ സമയത്ത് പ്രസ്താവ്യമാണ്. കുടലിലെ ചില സൂക്ഷ്മജീവികൾ ഭക്ഷണത്തിലെ പഞ്ചസാരയെയും അന്നജത്തെയും അഴുകിച്ചാണ് എഥനോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തെ ചെറു ബ്രൂവറികളാക്കുന്നതത്രേ. മാനസിക സംഘർഷങ്ങൾ, ഉത്കണ്ഠ, വിഷാദം, നൈരാശ്യം, ഏകാന്തത തുടങ്ങിയവയിൽ നിന്നും രക്ഷ നേടുവാനും ഉല്ലസിക്കുവാനും ആഘോഷിക്കുവാനുമൊക്കെ മദ്യത്തെ കൂട്ടുപിടിക്കുന്നവർ ചിന്തിക്കുക, മദ്യം ഒന്നിനും ഒരു പരിഹാരമല്ല. ആഘോഷങ്ങളെ അലങ്കോലമാക്കുവാനും സമൂഹത്തെ തകർക്കാനുമല്ലാതെ മറ്റൊന്നിനും മദ്യത്തിനായിട്ടില്ല എന്ന്

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞയാഴ്ച തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികളാണ് നമ്മൾ കേട്ടത്. ഇന്ന് അതിൻ്റെ അവസാന ഭാഗം. ആദ്യമായി വഞ്ചിപ്പാട്ടിൻ്റെ ഐതിഹ്യം നമുക്ക് പറഞ്ഞു തരുന്നത് ജോവിറ്റ അജയ് പണിക്കർ.
1: വഞ്ചിപ്പാട്ടിൻ്റെ ഐതിഹ്യം. തിരുവിതാംകൂർ മഹാരാജാവ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയും കവിയായ രാമപുരത്ത് വാര്യരും തമ്മിലുള്ള ഒരു ജലയാത്രയുമായി ബന്ധപ്പെട്ടാണ് വഞ്ചിപ്പാട്ടിൻ്റെ ഉത്ഭവം എന്നാണ് ഐതിഹ്യം. വൈക്കം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ മഹാരാജാവിനെ കണ്ട് രാമപുരത്ത് വാര്യർ തൻ്റെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു മുക്തകം സമർപ്പിച്ചു. മഹീപതേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മതിയും, നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാം, അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട്. ഇതായിരുന്നു ആ മുക്തകം. രാജാവിന് കാര്യം മനസ്സിലായി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന രാജാവ് വഞ്ചിയിൽ തന്നോടൊപ്പം കയറാൻ വാര്യരോട് ആവശ്യപ്പെട്ടു. തുരച്ചിലിൻ്റെ താളത്തിനൊത്ത് ഒരു പുതിയ പാട്ടുണ്ടാക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വഞ്ചിയുടെ താളത്തിനൊത്ത് കുചേലിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും സൗഹൃദ കഥ നെതോന്നത് വൃത്തത്തിൽ വാര്യർ രചിച്ചതാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. തിരുവനന്തപുരത്ത് രാജാവിനൊപ്പം താമസിച്ച് തിരികെ സ്വഗൃഹത്തിലെത്തിയ വാര്യർക്ക് ശ്രീകൃഷ്ണനെ കാണാൻ പോയ കുചേലൻ്റെ അവസ്ഥയാണ് ഉണ്ടായത്. മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കാരുണ്യത്താൽ വാര്യരുടെ ഗ്രഹം പുതുക്കിപ്പണിയുകയും ധാരാളം സമ്പത്ത് നൽകി ദാരിദ്ര്യത്തിന് അറുതി ഉണ്ടാവുകയും ചെയ്തു.
0: അടുത്തത് ഉപകരണ സംഗീതം, കീബോർഡ്. അവതരണം അഭിനവ് ജിജി കുമാർ.

0: പുലിപ്പൂവേ.
1: അടുത്തത് ഒരു ഭജൻ. പാടുന്നത് മാളവിക എസ്, മേനോൻ, മാൻവി ശ്രീജിത്ത്, ഏകാക്ഷ വിനോദ്, ഹൃതിക് കെ എം.

0: ഇനി ഹിന്ദിയിലുള്ള ഏകാഭിനയം. അവതരണം ആർദ്രിയ എസ് അജിത്.
1: നമസ്തേ, മേ സീതാ ഹൂ, രാജാ ജനക് കി ബേട്ടി. ആഗ് മേ ജൽ കർ ഭീ മേനേ ബതായ താ കി മേ സച്ചീ ഹൂ, ഫിർ ഭീ ലോഗോ നേ മുജ് പർ ശക് കിയാ. ആജ് മേ ആപ്കേ സമയ മേ ആയി ഹൂ. ദേഖാ കി ദുനിയാ ബദൽ ഗയീ, പർ ലഡ്കിയോ കി മുഷ്കിലേ വൈസീ ഹീ ഹൈ. പഹലേ മുജേ ഗർ സേ ജംഗൽ ബേച് ദിയാ ഗയാ താ, ക്യോംകി കുച്ച് ലോഗ് മേരേ ബാരേ മേ ഗലത് ബോൽതീ തീ. ആജ് ഭീ മാം ബാപ് ബേട്ടേ കോ ബാഹർ ബേച്നേ സേ ഡർതേ ഹൈ. ലോഗ് ക്യാ കഹേംഗേ, പഹലേ രാവണ് നേ മുജേ ജബർദസ്തി ഉഠാ ലിയാ താ. ആജ് ഭീ ലഡ്കിയോം കോ സ്കൂൽ ബസ് യാ ദഫ്തർ മേ പരേശാൻ കിയാ ജാതി ഹൈ. മൊബൈൽ പർ ഭീ ഗന്ദേ മെസേജ് ഭേജ്തേ ഹൈ. പഹലേ മുജേ ആഗ് മേ ചലാകർ പരീക്ഷാ ദേനി പഡീ തീ. ആജ് ഭീ ഹർ ലഡ്കി സേ പൂച്ച് ജാതി ഹൈ, തും രാത് കോ ബാഹർ ക്യോ ഗയേ, യേ കപഡേ ക്യോ പഹനേ, ഐസാ ക്യോ, ക്യാ അച്ഛേ ഹോനേ കി ജിമ്മേദാരി സിർഫ് ലഡ്കിയോ കി ഹൈ. മേ സിർഫ് ശികായത് കർനേ നഹി ആയി, ജബ് മുജേ അകേലേ ഛോഡ് ദിയാ ഗയാ തബ് ഭീ മേ നഹി ടൂട്ടി. മേനേ അപ്നീ ദോനോം ബേട്ടോ ലവ് ഔർ കുശ് കോ അകേലേ പാലാ, ഉനേ പട്നാ ലിഖ്നാ ഔർ ലഡ്നാ ദോനോം സികായാ. ഇസ്ലീ മേരാ ഉപായ് യേ ഹൈ.

അമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ഇന്ന് നിങ്ങൾ കേട്ടത്. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: സേവന വാർത്തകൾ. ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജന

0: പ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026 പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ ഈ മാസം 10 സമർപ്പിക്കണം. നാമനിർദ്ദേശങ്ങൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9605302715 അല്ലെങ്കിൽ 9444710395 എന്നീ വാട്സാപ്പ് നമ്പറുകളിലേക്കോ അയക്കാവുന്നതാണ്.
1: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
2: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: എറണാകുളം മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം അതിഥി അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, PhD നെറ്റ് ഉള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 3 രാവിലെ 10 നേരിട്ട് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് www.maharajas.ac.in സന്ദർശിക്കുക.
1: ഓണം കഴിഞ്ഞെന്ന് കരുതി TV വാങ്ങൽ മാറ്റി വെച്ചോ?
2: എങ്കിലിതാ മൈ ജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
1: TV EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: നേടാം ഒരു EMI ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
2: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.

0: കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കാണ് നിയമനം. ഒരു ഒഴിവാണുള്ളത്, ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് hckrecruitment.kerala.co.in സന്ദർശിക്കുക. hckrecruitment.kerala.co.in സന്ദർശിക്കുക.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
0: ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വിഭാഗങ്ങളിലായി സ്കെയിൽ 4 വരെയുള്ള ഓഫീസർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ September 10 മുതൽ ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.bankofindia.in സന്ദർശിക്കുക. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. നൂറ്റി 102.3 MHz FM ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM Evening.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 6 സെക്കൻഡും. എഫ് എം ഈവനിങ്ങിൽ ഇനി ഈവനിങ് മെലഡി കേൾക്കാം. ഇന്ന് ഹരിഹരനും സാധന സർഗവും ചേർന്ന് പാടിയ ഗാനം, ചിത്രം പൂവെല്ലാം കേട്ടുപാർ, പളനി ഭാരതി എഴുതി, യുവൻ ശങ്കർ രാജ ഈണമിട്ടത്.

0: ഇൻഷുറൻസ് ഓഫീസർ തസ്തികകളിലേക്ക് 35 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 19 വരെ, ഈ മാസം 19 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഔദ്യോഗിക വെബ്സൈറ്റ് sbi.bank.in/web/careers/current openings സന്ദർശിക്കുക.
1: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
2: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
1: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
2: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർക്കുള്ള 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2,00,000 താഴെയുള്ള യോഗ്യരായ വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർ രേഖകൾ സഹിതം നേരിട്ടോ ദൂതൻ മുഖേനയോ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ഈ മാസം 30 മുൻപ് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484242239. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242239.
1: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
2: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
1: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
2: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
0: കോട്ടയം ജില്ലയിലെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതും ഇതുവരെ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തതുമായ അർഹരായ ഭിന്നശേഷിക്കാർ എത്രയും വേഗം UDID കാർഡിനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപേക്ഷകൾ www.swalampankard.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കാം.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയല്ലേ?
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡേറ്റാ സയൻസിൽ സീറ്റൊഴിവ്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ കോളേജിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0466-2270335, 0466-2270335.
3: ഓണം കഴിഞ്ഞു, പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇത് നോൺസ്റ്റോപ്പ് ഓണം ആഘോഷം, എവർലാസ്റ്റിംഗ് നോൺസ്റ്റോപ്പ് ഓണം. എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
0: മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിലെ 1970 മുൻപുള്ള ജനന മരണ വിവാഹ രജിസ്റ്ററുകളുടെ ഡിജിറ്റൽ വൽക്കരണത്തിന് ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നു. ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതമുള്ള അപേക്ഷകൾ ഈ മാസം 5 മുൻപായി മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കണം.
3: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0491-250571. 0491-2505791. നിങ്ങളിതുവരെ കേട്ടത് സേവന വാർത്തകൾ.

0: എഫ് ഈവനിങ്ങില്ലേ. ഇനി
1: തക്ഷൻ കുന്ന സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: കേളപ്പൻ കഴിഞ്ഞാൽ രാമർ ബഹുമാനിക്കുന്ന മറ്റൊരു നേതാവാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ. മുഹമ്മദ് അബ്ദുറഹിമാൻ മരിച്ച വിവരം ഗോവിന്ദൻ അടിയോടിയാണ് തക്ഷൻകുന്നിലെത്തിച്ചത്. കോഴിക്കോട്ടെ എന്തോ ആവശ്യത്തിന് പോയതായിരുന്നു അയാൾ. മരിച്ച വിവരം അറിഞ്ഞ ഉടനെ നേരെ നാട്ടിലേക്ക് തിരക്കിട്ട് മടങ്ങുകയായിരുന്നു. ചേക്കു കോഴിക്കോട്ടാണുള്ളത്. രാമർ നേരെ കുഞ്ഞി

0: കേളുവിന്റെ അടുത്തേക്ക് ചെന്നു. അബ്ദുറഹിമാൻ സാഹിബ് മരിച്ചു, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? മുഹമ്മദ് അബ്ദുറഹിമാനുമായി യാതൊരടുപ്പവും രാമർക്കുണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം അയാളെ ദുഃഖിപ്പിക്കുന്നു. അത് ചോദ്യത്തിൽ പ്രകടവുമായിരുന്നു. കുഞ്ഞിക്കേളു അത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അയാൾ ആർദ്രതയോടെ രാമറെ നോക്കി, എന്നിട്ട് ചോദിച്ചു, എന്താ മാണ്ടത്? ഇമ്മക്ക് ഒരു മൗനജാഥ നടത്തിയാലോ? തക്ഷൻകുന്നിൽ അങ്ങനെയൊന്ന് ഇതുവരെ നടത്തിയിട്ടില്ല. നല്ല കാര്യം, അയാൾ അഭിപ്രായപ്പെട്ടു. കുഞ്ഞിക്കേളു ഉടൻ ഒരു വെള്ളക്കോറമുണ്ട് കീറി രാമറിന്റെ കയ്യിൽ കൊടുത്തു. അതിൽ മുഹമ്മദ് അബ്ദുറഹിമാന്റെ ചിത്രവും എഴുത്തും വേണം. ചമ്പാട്ടിൽ നാരായണൻ മാസ്റ്റർ അബ്ദുറഹിമാന്റെ ചിത്രം വരച്ചു കൊടുത്തു. തുണിയിൽ ഇങ്ങനെ എഴുതി, അബ്ദുറഹിമാൻ സാഹിബിന്റെ നിര്യാണത്തിൽ തക്ഷൻകുന്ന് പൗരാവലിയുടെ അനുശോചനം. മൗനജാഥയുടെ മുന്നിൽ ബാനർ പിടിച്ചത് കുഞ്ഞിക്കേളുവും രാമറും. തക്ഷൻകുന്നിൽ ആദ്യമായി നടക്കുന്ന മൗനജാഥ കാണാൻ നിരത്തിന്റെ ഇരുഭാഗത്തും ധാരാളം പേർ ഒത്തുചേർന്നിരുന്നു. പ്രാക്കൂഴം പാട്ടുതറയ്ക്ക് സമീപം ജാഥ തക്ഷൻകുന്നിന് നേരെ തിരിയുമ്പോൾ അവർ രണ്ടുപേരും കണ്ടു. ജാഥയുടെ ഏറ്റവും പിന്നിലായി ദാമോദരൻ കമ്പൗണ്ടർ. ഇയാളെപ്പോൾ പ്രത്യക്ഷപ്പെട്ടു? കുഞ്ഞിക്കേളുവും രാമറും മുഖാമുഖം നോക്കി. കുഞ്ഞിക്കേളുവിന്റെ മുഖത്ത് പ്രകടമായ നീരസമുണ്ടായിരുന്നു. പിന്നീട് ബാങ്കിന്റെ മുമ്പിൽ അനുശോചനയോഗം ചേർന്നപ്പോൾ ആരെല്ലാമോ രാമറോട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടു. മുമ്പ് പ്രസംഗിച്ചിട്ടില്ലെങ്കിലും രാമർ അതിൽ വിമുഖതയൊന്നും കാട്ടിയില്ല. സംസാരിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ദാമോദരൻ കമ്പൗണ്ടറുടെ മുഖം ഏറ്റവും പിൻനിരയിൽ വീണ്ടും കണ്ടത്. അതോടെ സംസാരിക്കാനുള്ള ആവേശവും കെട്ടു. പിന്നെ എന്തെല്ലാമോ പറഞ്ഞ് രാമർ വേദിയിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. നിശബ്ദമായ രോഷത്തിന്റെ പ്രകടനമായിരുന്നു അത്. നിലത്ത് വെട്ടിയിട്ട തുണിക്കഷ്ണങ്ങൾ വീണ്ടുമെടുത്ത് കുഞ്ഞിക്കേളു കത്രിക കൊണ്ട് മുറിച്ചുകൊണ്ടിരുന്നു. അതികഠിനമായ ദേഷ്യം തോന്നുമ്പോഴോ താങ്ങാൻ കഴിയാത്ത ദുഃഖം ഉണ്ടാകുമ്പോഴോ ആണ് കുഞ്ഞിക്കേളു ഈ തരത്തിൽ പ്രതികരിക്കാറുള്ളത്. കുഞ്ഞിക്കേളുവിന്റെ കഠിനമായ ദേഷ്യത്തിന്റെ കാരണം രാമർ ചികഞ്ഞെടുക്കുകയായിരുന്നു. ഒറ്റ ചോദ്യത്തിന് അയാൾ അത് പറഞ്ഞെന്ന് വരില്ല. മനസ്സിനിഷ്ടപ്പെടാത്തത് എവിടെ നടന്നാലും അത് രോഷമായിട്ടാണ് കുഞ്ഞിക്കേളുവിൽ പ്രതിഫലിക്കുക. പലപ്പോഴും അത് സ്വയം വെന്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലെത്തിക്കുകയും ചെയ്യും. ദാമോദരൻ കമ്പൗണ്ടർ മടങ്ങി വന്നതും മൗനജാഥയിൽ പങ്കെടുത്തതും അനുശോചനയോഗത്തിൽ സംസാരിച്ചതുമാണ് കുഞ്ഞിക്കേളുവിനെ പ്രകോപിപ്പിച്ചത്. മാത്രവുമല്ല, ശ്രീധരൻ ഡോക്ടർ താമസിച്ച അതേ വീട്ടിൽ തന്നെ കമ്പൗണ്ടറും ഭാര്യയും താമസമാക്കിയിരിക്കുകയാണ്. അതിൽ ഒരു ശരികേടുണ്ട്. കുഞ്ഞിക്കേളു സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു, എല്ലാ ശരികേടുകൾക്കെതിരെയും നിശബ്ദമായിട്ടെങ്കിലും എതിർപ്പ് കാണിക്കുക എന്ന നിലപാടാണ് അയാളുടേത്. കമ്പൗണ്ടറോടും ഭാര്യയോടും നാട്ടുകാർ കാണിച്ച അനുകൂല മനോഭാവം ശരിയായില്ല എന്ന് കുഞ്ഞിക്കേളു കരുതുന്നു. അതിന്റെ രോഷമാണ് കത്രികകൾക്കിടയിൽ കിടന്ന് നുറുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കമ്പൗണ്ടറും ഭാര്യയും ശ്രീധരൻ ഡോക്ടറോട് കാണിച്ചത് കൊടും ചതിയാണ്. ആ ചതി പുറത്തു കൊടുക്കില്ല എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നതുമാണ്. എന്നിട്ടും കമ്പൗണ്ടർ തിരിച്ചു വന്നപ്പോൾ മുഖം കറുപ്പിക്കുവാൻ ആരും തയ്യാറായില്ല. ശ്രീധരൻ ഡോക്ടറുടെ വീട് അന്നുവരെ പൂട്ടിക്കിടക്കുകയായിരുന്നു. കമ്പൗണ്ടർ വന്ന് താക്കോൽ ചോദിച്ചപ്പോൾ വിമുഖതയൊന്നുമില്ലാതെ വീട്ടുടമ താക്കോൽ കൊടുക്കുകയും ചെയ്തു. അടുപ്പിൽ തീപൂട്ടാൻ വേണ്ടി ഇത്തിരി തീ ചോദിച്ച് വേലിക്കൽ ചെന്ന സ്ത്രീയോട് ഒരക്ഷരം പോലും ചോദിക്കാതെ അയൽക്കാർ ചകിരിയിൽ തീ പകർന്നു കൊടുക്കുകയായിരുന്നു. തീ പകർന്നു കൊടുക്കുന്നതോടെ വിദ്വേഷവും ഇല്ലാതാവുന്നു. വേലിക്കൽ വന്ന സ്ത്രീയോട് ആരും ചോദിച്ചില്ല, ഇങ്ങളിപ്പോൾ ദർസറുടെ ഓളാണോ കമ്പൗണ്ടറുടെ ഓളാണോ? കമ്പൗണ്ടറുടെ ഭാര്യയായി അംഗീകരിച്ച മട്ടിലാണ് നാട്ടുകാർ പെരുമാറിയിരുന്നത്. കുഞ്ഞിക്കേളുവിൽ പൊറുതുകേടുണ്ടാക്കിയത് നാട്ടുകാരുടെ ഈ മനോഭാവമായിരുന്നു. എത്ര പെട്ടെന്നാണ് ഇവരെല്ലാം മറന്നത്? അയാൾ കത്രിക തുന്നൽ മെഷീന്റെ മുകളിൽ നേരിയ ശബ്ദത്തോടെ വെച്ചു. അപ്പോൾ അയാൾ അല്പം ശാന്തനായതുപോലെ. കുഞ്ഞിക്കേളു പറഞ്ഞു, രാമറെ, ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ നാട്ടുകാരെല്ലാം മറക്കുന്നു? ഇതാണ് നാട്ടുകാരെ രീതി. രാമർ ഒന്നും പറഞ്ഞില്ല. കുഞ്ഞിക്കേളുവിന്റെ പ്രതികരണം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അയാൾ ആലോചിക്കുകയായിരുന്നു. ശ്രീധരൻ ഡോക്ടറുമായി അത്രയൊന്നും അടുപ്പമുള്ള ഒരാളല്ല കുഞ്ഞിക്കേളു. ഡോക്ടർക്കുണ്ടാവുന്ന ഒരു ദുഃഖത്തിൽ ഇത്രത്തോളം പങ്കുചേരേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അയാളത് തന്റെ ദുഃഖമാക്കി മാറ്റിയിരിക്കുന്നു. നാട്ടുകാർ കമ്പൗണ്ടറോട് കാണിക്കുന്ന സഹകരണം ഡോക്ടറോടുള്ള നന്ദികേടായി അയാൾ കരുതുന്നു. താനുമായി ഒരു ബന്ധമില്ലെങ്കിൽ പോലും മറ്റൊരാൾക്കുണ്ടാകുന്ന ഏത് ദുഃഖവും തന്റേതായി കാണുന്ന ഒരു മനോഭാവമാണ് കുഞ്ഞിക്കേളുവിൻ്റേത്. അതുകൊണ്ടായിരിക്കാം ഒരു തെറ്റുപോലും പൊറുക്കാൻ അയാൾക്ക് കഴിയാത്തത്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം.

0: മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജും.
2: സംസ്കാരം, ഭാഷയും ഭാഷ പദാവലികളും പദാവലി നാട്ടറിവുകളുമാണ്. അതിൽ മനുഷ്യരെ നിലനിൽപ്പിന് സഹായിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ ആശയങ്ങളുണ്ട്. വാക്കിൻ്റെ മരണം അറിവിൻ്റെയും മരണമാണ്. അതിനെ ഉദാഹരിക്കാൻ മേൽക്കൂര അറിവുകൾക്ക് സാധിക്കും. കൂര കെട്ടി താമസിക്കുക എന്നിടത്ത് കൂര എന്നാൽ കുടിലോ വീടോ ആണ് വിവക്ഷ. എന്നാൽ മേൽക്കൂരയാകട്ടെ കെട്ടിടത്തിൻ്റെ അടിത്തറയ്ക്കും ചുവരിനും മുകളിലായി പണിയുന്ന മേൽപ്പൂരയാണ്. അതിന് തച്ചുശാസ്ത്രപരമായ കണക്കുകളും അത് പണിയുന്ന തച്ചന്മാരും ഉണ്ടായിരുന്നു. പെരുന്തച്ഛൻ്റെ കഥ ഓർക്കുമല്ലോ. മധ്യകാല കേരളത്തിൽ ഐക്കുടിക്കമ്മാളരിൽ ഒരു വിഭാഗമായിരുന്ന ആശാരിക്കുള്ളതായിരുന്നു തച്ചുവേലകൾ. നൂറ്റാണ്ടുകളിലൂടെ ഉത്ഭവിച്ച് വികസിച്ച അവരുടെ പാരമ്പര്യ അറിവുകളിൽ പെടുന്നതാണ് മേൽക്കൂരയുടെ കൂട്ടറിവ് സങ്കേതങ്ങൾ. ആധുനിക എഞ്ചിനീയറിംഗിൻ്റെ പ്രചാരം ആ സങ്കേതങ്ങളെയും സൂചകപദങ്ങളെയും വിസ്മൃതിയിലേക്ക് നയിക്കുന്നുണ്ട്. ഭാഷ അറിവിൻ്റെ ശേഖരവും ചരിത്രവുമാകുന്നതിന് ഉദാഹരണമാണ് മേൽക്കൂരയുടെ തച്ചുശാസ്ത്ര സങ്കേത പദങ്ങൾ. സമൂഹത്തിലെ ജന്മിവിഭാഗത്തിൻ്റെ ക്ഷേത്രങ്ങൾക്കും മനകൾക്കും തറവാടുകൾക്കും ഇല്ലങ്ങൾക്കുമാണ് മുഖ്യമായും മേൽക്കൂര പണിയുന്നത്. പടിപ്പുരയ്ക്കും ചെറുമേൽക്കൂരയുണ്ട്. കെട്ടിടത്തിൻ്റെ പുരമേൽത്തൂണിലെ പ്രധാന മരമായ വിട്ടത്തിൽ നിന്നാണ് കഴുക്കോലുകൾ കോർക്കുന്നത്. ഭിത്തിക്ക് മുകളിലെ ഉത്തരത്തിലേക്കാണ് അവ ചായ്ക്കുന്നത്. ഉത്തരക്കൂട് മുകളിലെ ചുറ്റുത്തരം കൊണ്ട് സുരക്ഷിതമാക്കുന്നു. ഉത്തരക്കൂട്ടിൽ വടിയും മറ്റ് ചെറു സാധനങ്ങളും തിരികെ വയ്ക്കാനുള്ള ഇടമുണ്ടാകും. പ്രധാന കഴുക്കോലാണ് കോടി, ചെറിയ കഴുക്കോലാണ് കോടാണി. ഉത്തരത്തിന് താഴെ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന സംവിധാനമാണ് മണ്ണുത്തരം. ചുവരിൽ വിട്ടം വയ്ക്കാനായി വയ്ക്കുന്ന മരക്കഷണമാണ് ഊട്ടി. ഊട്ടിയിൽ ഒരു സംഭാരപ്പടി കുറുക്കെ വയ്ക്കുന്നു. അതിൽ നിന്ന് കഴുക്കോലുകൾ താഴെ ഇറക്കുന്നു. ഉത്തരം വയ്ക്കുന്നത് കണ്ടിക്കല്ലിന്മേലാണ്. ആപ്പുകൊണ്ട് പഴുതുകൾ അടിച്ചു കയറ്റി ഉറപ്പുണ്ടാക്കുന്നു. ഉത്തരങ്ങൾക്ക് കുറുകെ വയ്ക്കുന്ന ചിത്രപ്പണിയുള്ള പലകയാണ് ശീലാന്തി. കഴുക്കോലിലാണ് പട്ടികകൾ ഉറപ്പിക്കുന്നത്. പട്ടികയ്ക്ക് മുകളിലാണ് ഓലയോ ഓടോ മേയുന്നത്. രണ്ട് പട്ടികകളെ ചേർത്ത് വയ്ക്കുമ്പോൾ അതിനെ കുളമ്പുകൊണ്ട് ഉറപ്പിക്കുന്നു. പുരയുടെ മേൽക്കൂടാണ് മോന്തായം. മരക്കഷണം അടിച്ചു കയറ്റുന്ന വളബന്ധം കൊണ്ട് കഴുക്കോലുകൾ പരസ്പരം നീങ്ങിപ്പോകാതെ ഉറപ്പിക്കുന്നു. വിട്ടത്തിനും ഉത്തരത്തിനുമിടയ്ക്ക് ബലം കൂട്ടാനായി ഇടവിട്ടങ്ങൾ നൽകുന്നു. പട്ടിക മുകളിലെ ഓടിനെ മാവിട എന്ന മരക്കഷണം കൊണ്ട് സുരക്ഷിതമാക്കുന്നു. പൂമുഖത്തിനു മുകളിൽ പുരയിൽ പണിഞ്ഞുവെക്കുന്ന അലങ്കാരപ്പണിയാണ് മുഖപ്പ്. മേൽക്കൂരകളുടെ തരതമ ഭേദങ്ങൾ അനേകമാണ്. കൊട്ടാരവും ഭണ്ഡാരശാലകളും നാലുകെട്ടുകളും മാളികകളും സാധാരണ വീടുകളും അനേകതരം മരങ്ങൾ ഉപയോഗിക്കുന്നു. നൂറ്റാണ്ടുകളായി മലയാള വാമൊഴിയിലും വരമൊഴിയിലും പ്രചാരത്തിലുള്ള കൈവേല അറിവുകളിൽ സജീവമായിരുന്ന വാക്കുകൾ ആ നാട്ടുശാസ്ത്രത്തോടൊപ്പം മറഞ്ഞുപോകുന്നതിലൂടെ അതിജീവനത്തിൻ്റെ പഴയ വഴികൾ അടയുകയാണ്. പാരമ്പര്യ വിജ്ഞാനവും നാട്ടുവാക്കുകളും അവിഭാജ്യമായ സംസ്കാര ശരീരമാണ്. മേൽക്കൂരയുടെ അനുബന്ധമായി വാമൊഴിയിൽ നിലനിന്നിരുന്ന സാങ്കേതിക പദങ്ങളും അവയുടെ സൂചിത ങ്ങളിലെ അറിവുകളുമാണ് നാം അനുസ്മരിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഉൾപ്പെട്ടതായിരുന്നു ഊട്ടി എന്ന വാക്കും. അതൊരു പർവ്വത മേൽക്കൂരയിലെ തലനാമരൂപകമായി മാറിയോ എന്ന് സംശയിക്കണം.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഇനി എഫ് എം ഡയറിയിൽ ഇന്ന് രാവിലെ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും കേൾക്കാം. 1961 പുറത്തിറങ്ങിയ ചിത്രം. റോക്ക് ഹഡ്സൺ, ഗിന ലൂല, സാന്ദ്ര തുടങ്ങിയ അഭിനേതാക്കൾ. ചിത്രത്തെക്കാൾ ശ്രദ്ധേയമായത് അതേ പേര് നൽകപ്പെട്ട തീം മ്യൂസിക്കാണ്. സംഗീതാസ്വാദനത്തിന് പുതുതലങ്ങൾ സൃഷ്ടിച്ച ആ തീം മ്യൂസിക് ഏതാണ്? ഉത്തരം: ചിത്രത്തിൻ്റെ പേര് തന്നെയാണ് തീം മ്യൂസിക്കിനും. കം സെപ്റ്റംബർ നടനും സംഗീതകാരനും

ഇനി നാളത്തെ ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ. ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാരയിൽ തിരുനെല്ലൂർ കരുണാകരന്റെ ആദിമ വസന്തത്തിൽ എന്ന കവിത കേൾക്കും. ഏഴുമണിക്ക് മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. ഏഴ് 35 FM ഡയറിയിൽ സമകാലികം, സമ്മർദ്ദം ഏറുന്ന പഠനക്രമം ആശാസ്യമോ, നോവൽ പാരായണം യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, RCR കായം എന്തു പഠിക്കണം എന്താകണം. രാവിലെ 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. പത്ത് 30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഊർമ്മചിന്ത്. ഉച്ചയ്ക്ക് 1 പറയൂ നിങ്ങൾക്ക് അറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 2 ആകാശവാണി വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിന് ഇഷ്ടഗാന പരിപാടി. 3 സഹയാത്രിക ഇമ്മാനുവൽ മെറ്റൽസുമായി അഭിമുഖം. രാത്രി 8:05 AIHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ, PCOS, ഡിസ്മെനോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ, ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റും ഡോക്ടർ ട്രീസ ഷാജിയുമായി അഭിമുഖം. വൈകിട്ട് 6:50 കാർഷിക ജീവനം, ലോക നാളികേര ദിനം പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ നാളികേര വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദീപ നായർ, CDB അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ്തി ആർ, കേര കർഷകൻ പെരുമ്പാവൂർ NS ഗോപാലകൃഷ്ണൻ. തീരെ ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ വൈകുന്നേരം 7:35.

അവസാനമായി ബെന്നി ദയാലും ഹംസിക അയ്യരും പാടിയ ഗാനം കേൾക്കാം. നാ മുത്തുകുമാർ എഴുതി, വിജയ് ആന്റണി ചിട്ടപ്പെടുത്തിയത്. ചിത്രം അങ്ങാടിത്തേര്.

0: അയിലം ഉണ്ണികൃഷ്ണനും സംഘവും. കഥ ശ്രീ മഹാദേവൻ.
1: മാർക്കണ്ഡേയ, യമദേവന്റെ വിളിയിൽ മാർക്കണ്ഡേയൻ ഞെട്ടിവിറച്ചു. ഭൂമിയിൽ ജീവിക്കാനുള്ള നിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. വരൂ, ഈ നിമിഷം എനിക്കൊപ്പം വരൂ. തൊഴുകയോടെ മാർക്കണ്ഡേയൻ പറഞ്ഞു, ഞാൻ വരാം. ഈ പൂജ ഒന്ന് കഴിഞ്ഞോട്ടെ, സാധ്യമല്ല. മാർക്കണ്ഡേയൻ മണ്ണുകൊണ്ട് സ്വയം നിർമ്മിച്ച ശിവലിംഗത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. മാർക്കണ്ഡേയ, നിനക്ക് 16 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. നിന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു, വേഗം വരൂ. യമദേവൻ കാലപാശം ചുറ്റി മാർക്കണ്ഡേയൻ നേരെ എറിയാൻ തുടങ്ങുന്നു. ഭയന്നുപോയ 16-കാരൻ മനമുരുകി വിളിക്കുന്നു,

മാർക്കണ്ഡേയ, ശ്രീ പരമശിവൻ എന്നല്ല, ആര് വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാനാവില്ല. നിന്നെയും കൊണ്ട് ഞാൻ പോകൂ. കാലൻ കയറി ചുഴറ്റി മാർക്കണ്ഡേയന് നേരെ എറിഞ്ഞു. മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ ശിവനാമം ഉരുവിട്ടു. കാലൻ പിന്നെയും കയർ ചുഴറ്റി എറിഞ്ഞു. ഇപ്പോൾ മാർക്കണ്ഡേയനും ശിവലിംഗവും കയറിന്റെ കുരുക്കിനുള്ളിലായി. യമദേവൻ പൊട്ടി പൊട്ടി ചിരിച്ചു. കയറിന്റെ തുമ്പ് വലിച്ച് കുരുക്ക് മുറുക്കി. മാർക്കണ്ഡേയൻ വിളിച്ചപേക്ഷിച്ചു, ഭഗവാനേ, പരമേശ്വര, രക്ഷിക്കണേ. കാലൻ കയറാഞ്ഞു വലിച്ചു. മാർക്കണ്ഡേയന് ശിവലിംഗവും കയർ കുരുക്കിനുള്ളിൽ മുറുകി. മാർക്കണ്ഡേയന്റെ ശ്വാസം നിലയ്ക്കുന്നു. നാക്ക് പുറത്തേക്ക് തള്ളി. ആ കണ്ണുകൾ തുറിച്ചു വിടർന്നു. അതാ ഉഗ്ര ശബ്ദത്തോടെ ശിവലിംഗം പൊട്ടിപ്പിളർന്നു. സാക്ഷാൽ പരമശിവൻ ശിവലിംഗത്തിൽ നിന്നും പ്രത്യക്ഷനായി. ഭയന്നുപോയ കാലൻ ഭഗവാന് നേരെ കൈകൂപ്പി നിന്നു. മാർക്കണ്ഡേയനെ ചേർത്ത് പിടിച്ച് ഭഗവാൻ പറഞ്ഞു, യമധർമ്മ, ഇവൻ എന്റെ ഭക്തനാണ്. അതറിഞ്ഞിട്ടും നീ ഇവനെ കാലപുരിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഭഗവാനെ, 16 വയസ്സുവരെ മാത്രമേ മാർക്കണ്ഡേയൻ ആയുസ്സുള്ളൂ. അത് കഴിഞ്ഞിരിക്കുന്നു. ആയുസ് എന്ന് കൊടുക്കുന്നതും അങ്ങ് തന്നെയല്ലേ? ആയുസ്സുറ്റവരെ കാലപുരിയിലേക്ക് അയക്കാൻ എന്നെ നിയോഗിച്ചതും അങ്ങ് തന്നെയല്ലേ? യമധർമ്മ, എനിക്ക് പ്രധാനം എന്റെ ഭക്തരാണ്. ആശ്രയമില്ലാതെ ഹൃദയം നൊന്ത് വിളിക്കുന്നവരെ കൈവിടാൻ എനിക്കാവില്ല. നീ ചെയ്തത് തെറ്റ്. ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് ജീവന് വേണ്ടി യാചിച്ച ഇവനെ ശിവലിംഗം ഉൾപ്പെടെ കാലപാശത്താൽ നീ ബന്ധിച്ചു. നമ്മുടെ ജീവാംശമാണ് ശിവലിംഗമെന്ന് നിനക്കറിവുള്ളതല്ലേ? അതറിയാമായിരുന്നിട്ടും എന്നെ അടക്കം നീ കാലപുരിയിലേക്ക് ക്ഷണിച്ചു. നിന്റെ അഹങ്കാരത്തെ ഞാൻ ശമിപ്പിക്കും. നിന്റെ ധാർഷ്ട്യം ഞാൻ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. മരണത്തിന്റെ ദേവന് മരണമില്ലെന്നുള്ള നിന്റെ ഈ അഹങ്കാരം. അത്യന്തം കോപാകുലനായ മഹാദേവൻ തന്റെ തൃക്കണ്ണു തുറന്നു. ഹരിദേ, ഭഗവാനെ, ഹരിദേ, എന്നെ കൊല്ലരുതേ. യമധർമ്മ, ഇത് തന്നെയല്ലേ ഇത്രയും നേരവും മാർക്കണ്ഡേയൻ നിന്നോട് അപേക്ഷിച്ചത്? തൃക്കണ്ണിൽ നിന്നും പ്രവഹിച്ച അഗ്നിയിൽ ഇതാ യമധർമ്മൻ ബന്ധു വെണ്ണീറായി. ഇതെല്ലാം കണ്ട് ഭയന്നുപോയ മാർക്കണ്ഡേയനോട് ഭഗവാൻ പുഞ്ചിരിയോട് പറഞ്ഞു, മാർക്കണ്ഡേയ, നീ മരണത്തെ ജയിച്ചവനാണ്, ചിരഞ്ജീവിയാണ്. എന്നും നിനക്ക് 16 വയസ്സാണ്. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അപ്രത്യക്ഷനായി. പുത്രനില്ലാത്ത ദുഃഖത്താൽ നൊന്ത് വിളിച്ച മൃഗണ്ടു എന്ന വൃദ്ധനും അന്ധനുമായ മുനിക്ക് ഒരു മകനെ കൊടുത്തതും അവന് 16 വയസ്സിന്റെ ആയുസ് നിശ്ചയിച്ചതും മഹാദേവനാണ്. ലോകം കണ്ടിട്ടില്ലാത്ത, അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ആ 16 വയസ്സുകാരന്റെ അതിരറ്റ ശിവഭക്തിയും ജീവിതത്തോടുള്ള ആസക്തിയും കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ മരണത്തിന്റെ ദേവനെ പോലും കൊന്നുകളഞ്ഞിട്ടാണ് തന്റെ ഭക്തനായ 16-കാരനെ മാർക്കണ്ഡേയനെ ജീവിക്കാൻ അനുവദിച്ചത്. ആ കാരുണ്യവാനായ ജീവന്റെ ആധാരമായ പാർവതീപതിയായ പ്രേമസ്വരൂപനായ ശ്രീ പരമശിവന്റെ ജീവിതകഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതെ, സാഭിമാനം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ശ്രീ മഹാദേവൻ. വർഷങ്ങൾ കൊഴിഞ്ഞു വീണു. മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അത് പ്രകൃതി നിയമമാണ്. ഇതൊന്നുമില്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു യുഗങ്ങൾക്ക് മുമ്പ്, ഇതിഹാസങ്ങൾക്ക് മുമ്പ്. അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, ഭൂമിയില്ല, ആകാശമില്ല, നക്ഷത്രങ്ങളില്ല, വായുവില്ല, കാറ്റില്ല, മരങ്ങളില്ല, ഒന്നുമില്ല. എങ്ങും നിശബ്ദത, നിശ്ചലമായ ശൂന്യത മാത്രം. കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമി ഉണ്ടായി. ഭൂമിയിൽ പതിച്ച ആദ്യത്തെ ശബ്ദം, പ്രപഞ്ചത്തിലെ ആദ്യത്തെ ശബ്ദം, ഓം ഓം ഓം. സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മാവും സ്ഥിതിയുടെ സർവസ്വമായ മഹാവിഷ്ണുവും സംഹാരത്തിന്റെ അധിപനായ മഹാദേവനും കൂടി ചേരുമ്പോഴാണ് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നത്. ബ്രഹ്മാവും മഹാവിഷ്ണുവും ശ്രീ മഹാദേവനും തമ്മിലുള്ള ഒരു വേളയിൽ ബ്രഹ്മാവ് ഒരു വലിയ കള്ളം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് മഹാദേവന് മനസ്സിലായി. കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളിയ മഹാദേവൻ പറഞ്ഞു, ബ്രഹ്മാവേ, നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അതുകൊണ്ട് ബ്രഹ്മാവിന് ഞാൻ ശിക്ഷ വിധിക്കുന്നു. ബ്രഹ്മാവിന് 4 തലകളാണുള്ളത്. ഇനി അത് വേണ്ട. ബ്രഹ്മാവിന്റെ ഒരു തല ഞാൻ മുറിച്ചു മാറ്റുന്നു.
അന്ന് മുതൽ ബ്രഹ്മാവിന് മൂന്ന് തലകൾ മാത്രമായി. മാത്രമല്ല, ലോകത്തിൽ സൃഷ്ടി നടത്തേണ്ട നിങ്ങൾ കള്ളം പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ലോകത്ത് ഒരു ക്ഷേത്രം പോലും ഉണ്ടാകില്ല. നിങ്ങളെ ആരും ആരാധിക്കുകയുമില്ല. ഇന്ന് വരെ ബ്രഹ്മാവിന് ഒരു ക്ഷേത്രം പോലും ഭൂമിയിലില്ല. ബ്രഹ്മാവിനെ ആരും ആരാധിക്കുന്നുമില്ല. ആ കൊടുശിക്ഷ കൊടുത്തവനാണ് ശ്രീ മഹാദേവൻ. ബ്രഹ്മാവേ, ലോകത്ത് സൃഷ്ടി നടത്തേണ്ടത് നിങ്ങളാണ്, സ്ഥിതി നടത്തേണ്ടത് മഹാവിഷ്ണുവാണ്. അതായത് പരിപാലിച്ചു കൊണ്ടുപോകേണ്ടവൻ. സംഹാരമാണ് എന്റെ ധർമ്മം. നമ്മൾ മൂന്നുപേരും ആദി പരാശക്തിയും കൂടി ഈ കർമ്മം ഭംഗിയായി നിറവേറ്റണം. ബ്രഹ്മാവും വിഷ്ണുവും ഒരുമിച്ച് മഹാദേവനോട് അപേക്ഷിച്ചു, ശ്രീ പരമേശ്വര, യമധർമ്മനെ അങ്ങ് വധിച്ചതുകൊണ്ട് ഭൂമിയിൽ മരണം നടക്കുന്നില്ല, ജനനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യമധർമ്മന് പുനർജന്മം കൊടുക്കണം. ഒരു പുഞ്ചിരിയോടെ ശ്രീ മഹാദേവൻ വീണ്ടും യമധർമ്മന് ജന്മം കൊടുത്തു. എന്നിട്ട് തന്റെ വിശ്വരൂപം മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും കാണിച്ചു കൊടുത്തു. കൈലാസത്തിലെ വൃക്ഷലതാദികളാൽ സുന്ദരമായ ഒരു കുന്നൻ പ്രദേശം. അവിടെ മറ്റൊരു സൂര്യനെ പോലെ തേജസ്വിയായ പരമശിവൻ അനന്തതയിലേക്ക് മിഴിയെറിഞ്ഞ് ധ്യാനനിരതനായിരിക്കുന്നു. പ്രബോധനായിരിക്കുന്ന ശ്രീ പരമശിവന്റെ മുഖത്തേക്ക് കണ്ണഞ്ചുന്ന പ്രകാശം ഇടയ്ക്കിടെ വന്നു വീഴുന്നു. ശിവൻ മെല്ലെ കണ്ണു തുറന്നു. അതീവ സുന്ദരിയായ ഒരു രാജകുമാരിയും തോഴിമാരും ചിരിച്ചുല്ലസിച്ച് താഴ്വരയിലൂടെ നടന്നു നീങ്ങുന്നു. തന്റെ അരികത്ത് നിൽക്കുന്ന നാരദ മഹർഷിയോട് മഹാദേവൻ ചോദിച്ചു, ഏതാ ആ രാജകുമാരി? മഹാദേവ, ബ്രഹ്മാവിന്റെ മകനായ ദക്ഷ മഹാരാജാവിന്റെ മൂത്ത മകളാണ് ആ പെൺകുട്ടി, സതീദേവി. അങ്ങയുടെ ഭക്തയാൻ, എപ്പോഴും ശിവമന്ത്രങ്ങൾ ചൊല്ലി നടക്കുന്ന ഒരു പെണ്ണാണവൾ. ആ സമയത്ത് രാജകുമാരിയും തോഴിമാരും മഹാദേവന്റെയും നാരദരുടെയും മുമ്പിലൂടെ വീണ്ടും നടന്നുപോയി. ഈ നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൂട്ടിമുട്ടി. മഹാദേവൻ ധ്യാനത്തിൽ മുഴുകുമ്പോഴെല്ലാം പരമശിവന്റെ മുന്നിൽ ആ പെണ്ണിന്റെ, സതീദേവിയുടെ ചിത്രം തെളിയുന്നു. മഹാദേവന് ഏകാഗ്രത നഷ്ടപ്പെടുന്നു. ആ സൗന്ദര്യധാമം പരമശിവന്റെ മനസ്സിൽ കയറിപ്പറ്റിയിരിക്കുന്നു.

എന്തായാലും ശ്രീ മഹാദേവൻ ദക്ഷന്റെ പുത്രിയായ സതിയെ ഭാര്യയായി സ്വീകരിച്ചു. സതിയും പരമശിവനും കൈലാസത്തിലേക്ക് മടങ്ങി. കൈലാസവും കൊട്ടാരവും വധുവരന്മാരെ സ്വീകരിക്കാൻ പതിവിലും സുന്ദരമായി നിന്നു. നാളുകൾ കടന്നുപോയി. സതീ മഹേശ്വര സംയോഗത്താൽ പ്രപഞ്ചമാകെ സൃഷ്ടിപരമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവലോകത്ത് ഒരു മംഗളകർമ്മം നടക്കുന്നു. മഹാദേവനും ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രനും മറ്റ് ദേവന്മാരും അടക്കം ധാരാളം പേർ എത്തിച്ചേർന്നിട്ടുണ്ട് ആ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ. പ്രൗഢമായ സദസ്സിലേക്ക് അല്പം വൈകിയാണ് ദക്ഷ മഹാരാജാവ് കടന്നു വന്നത്. എല്ലാ ദേവന്മാരും ബ്രഹ്മാവും വിഷ്ണുവും അടക്കം എഴുന്നേറ്റ് നിന്ന് ദക്ഷനെ സ്വീകരിച്ചു. കാരണം ദക്ഷൻ മഹാരാജാവാണ്, മഹാദേവൻ മാത്രം എഴുന്നേറ്റില്ല. എന്ന് മാത്രമല്ല, കണ്ടതായി പോലും നടിച്ചില്ല. എന്നാൽ മഹാദേവൻ ദക്ഷനെ ധിക്കരിച്ചതോ അവഗണിച്ചതോ അല്ല. മധുവിധ കാലമാണ്. വിവാഹത്തിന് ശേഷം തന്റെ സതിയെ പിരിഞ്ഞിരിക്കുന്ന ഇതാദ്യമായാണ്. സതിയുമൊത്തുള്ള മനോഹരമായ നിമിഷങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു മഹാദേവൻ. ദക്ഷൻ വിചാരിച്ചത് മറ്റൊന്നാണ്.

മരുമകനായ ശംഭു മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തന്നെ അപമാനിച്ചു എന്ന് തോന്നൽ ദക്ഷനിൽ ബലപ്പെട്ടു. ഇവന്റെ അഹങ്കാരത്തിന് തക്കതായ മറുപടി കൊടുക്കണം. ദക്ഷൻ മനസ്സിൽ കരുതി അതിനൊരവസരത്തിനായി ദക്ഷൻ കാത്തിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഗന്ധമാതനത്തിലെ കൊട്ടാരത്തിൽ സതീദേവിയും തോഴിമാരും വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. പ്രധാന തോഴിയായ വിജയ് ഓടിവന്ന് പറഞ്ഞു, "ദേവി, ദേവിയുടെ പിതാവ് ദക്ഷ മഹാരാജൻ ഒരു യാഗം നടത്തുന്നുണ്ടത്രേ, ഒരു വലിയ യാഗം. ആ പോകുന്ന ദേവന്മാർ യാഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്." "യാഗമോ? എന്റെ പിതാവോ?" സതിക്ക് വിശ്വാസം വരുന്നില്ല. "അല്ല, ദേവി അറിഞ്ഞില്ലേ?" വിജയയുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ സതി ശിവന്റെ അടുത്തേക്ക് നടന്നു. "എന്തു പറ്റി പ്രിയെ? മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ." "അങ്ങറിഞ്ഞില്ലേ? അങ്ങേ ക്ഷണിച്ചില്ലേ?" "എന്ത്? എന്താണെന്ന് പറയൂ." "എന്റെ പിതാവ് ഒരു യാഗം നടത്തുന്നുണ്ടത്രേ, എല്ലാവരെയും ക്ഷണിച്ചിട്ടും എന്താ നമ്മളെ മാത്രം ക്ഷണിക്കാത്തത്? യാഗമോ? നാം അറിയേണ്ടതായിരുന്നല്ലോ. നാം ഇല്ലാതെ യാഗം പൂർണ്ണമാകില്ലല്ലോ സതി. പിതാവല്ലേ, ക്ഷണിച്ചില്ലെങ്കിലും നമുക്കവിടെ പോകാമല്ലോ." "ദേവി, ക്ഷണിക്കാതെ നാം അവിടെ ചെന്നാൽ അപമാനിതരായി തിരിച്ചു പോരേണ്ടി വരും. പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥം? മരണമല്ലേ അഭികാമ്യം?" "ഇല്ല ദേവ, ഒരു മകളെന്നുള്ള നിലയിൽ ക്ഷണിച്ചില്ലെങ്കിലും അവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അങ്ങ് വരുന്നില്ലെങ്കിൽ വേണ്ട, എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ ഭർത്താവിനെ യാഗത്തിന് ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം." സതി കൈലാസത്തിൽ നിന്ന് യാത്ര തിരിച്ചു. ദക്ഷന്റെ കൊട്ടാരത്തിലെത്തി. അതിഥികളുടെ മുഖങ്ങളിൽ പരിഹാസം നിറഞ്ഞു നിൽക്കുന്നു. സതി നടന്ന് യാഗഭൂമിയിൽ പിതാവിന്റെ അടുത്തെത്തി. കാൽത്തൊട്ട് വന്നിച്ചു, സദസ്സിന് വണങ്ങി. "പിതാവേ, ത്രിലോകവാസികളായ സകലരെയും ക്ഷണിച്ചിട്ടും എന്റെ ഭർത്താവായ ശ്രീ പരമേശ്വരനെ മാത്രം ക്ഷണിക്കാതിരുന്നത് എന്താണ്? ജഗതീശ്വരനില്ലാതെ ഈ യാഗം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ് പിതാവേ? അങ്ങയുടെ പുത്രിയായതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. നിർത്ത്!" ക്രോധവാനായ ദക്ഷൻ ചാടി എഴുന്നേറ്റു, പുത്രിയുടെ നേർക്ക് ചീറിയെടുത്തു. സദസ് നിശ്ചലമായി. "എന്റെ മകളാണെന്നത് മാത്രമാണ് നിന്റെ യോഗ്യത. അവനെ ആ കപാലിയെ വിവാഹം കഴിച്ചതോടെ അതും തീർന്നു. ലോകനാഥനാണത്രേ. എനിക്കവനോട് വെറുപ്പാണ്. എന്റെ പിതാവിന്റെ തല അറുത്ത് മാറ്റിയവനാണവൻ. എനിക്കവനോടുള്ള വൈരാഗ്യം ഒരിക്കലും തീരില്ല. ലോകനാഥനാണത്രേ. വിരൂപൻ, ചണ്ടാലൻ, ചുടലമാടൻ. ഒരു വലിയ സദസ്സിന് മുൻപിൽ താൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. സദസ്സിൽ എല്ലാ പേരും ഉണ്ട്. ബ്രഹ്മാവും മഹാവിഷ്ണുവിനും ദേവേന്ദ്രനും ഗന്ധർവന്മാരും എല്ലാ ദേവന്മാരും ഉണ്ട്. ഈ അപമാനം പേറി എന്തിനു ഞാൻ ജീവിക്കണം?"

സതി എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു. പിതാമഹനായ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. പിതാമഹ, ഈ ലോകത്തിൽ ഒരു മകളും സ്വന്തം പിതാവിന് കൊടുക്കാത്ത ശിക്ഷ ഞാനിതാ എന്റെ പിതാവായ ദക്ഷന് കൊടുക്കുന്നു. എന്റെ പതിയായ മഹാദേവനെ അപമാനിച്ചതിന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ. സതി യാഗശാലയിലെ കത്തിയെറിയുന്ന ചിതയിലേക്ക് എടുത്തു ചാടി. ആ പൂമേനി ആ തീക്കുണ്ടത്തിൽ കത്തി അമരുന്നു, സദസിളകി മറിയുന്നു. ആ സമയം നാരദ മഹർഷി കൈലാസത്തിലെത്തി പരമശിവനോട് എല്ലാം പറഞ്ഞു. എല്ലാം കേട്ട മാത്രയിൽ ഞെട്ടിത്തരിച്ചുപോയി ഒരു വേള ശ്രീഹരൻ, പൊട്ടിത്തകർന്നുപോയി ജീവന്റെ മൺവീണ, ഞെക്കിപ്പിടിക്കുന്നതാരന്റെ ഹൃദയമേ കൈവിടൂ, ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ട്, കൈവിടൂ ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ട്. മഹാദേവന്റെ ദുഃഖം ക്രമേണ കോപത്തിന് വഴിമാറി, കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. ത്രിശൂലത്തിൽ കുരുക്കിട്ട് ഉടുക്കിൽ നിന്നും ദ്രുതതാളമുയർന്നു. ഉറച്ചതും

ജടെടുത്ത് തറയിലടിച്ചു. ആ ജട രണ്ടായി പിളർന്നു. ഒരു പകുതിയിൽ നിന്നും ആയിരം ആനയുടെ ശക്തിയും ആയിരം കൈകളുമുള്ള വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു. മറുപകുതിയിൽ നിന്നും മഹാകാളിയും. മഹാദേവന്റെ വാക്കുകൾക്കായി അവർ കാത്തു നിൽക്കുന്നു. എന്റെ സൈന്യത്തോടൊപ്പം ദക്ഷന്റെ കൊട്ടാരത്തിലെത്തുക, എല്ലാം നശിപ്പിക്കുക, ദക്ഷനെ അടക്കം എല്ലാവരെയും കൊന്നൊടുക്കുക. വീരഭദ്രനും മഹാകാളിയും സൈന്യത്തോടൊപ്പം ദക്ഷന്റെ കൊട്ടാരത്തിലെത്തി. സ്ത്രീകളടക്കം ഒട്ടുമുക്കാൽ ദേവന്മാരെയും കൊന്നൊടുക്കി. അവസാനം വീരഭദ്രൻ ദക്ഷനെ വലിച്ചിഴച്ച് യാഗഭൂമിയിൽ കൊണ്ടുവന്നു. ഉടനിൽ നിന്നും ആ തല പിടിതെടുത്ത് യാഗശാലയിൽ സതിയുടെ ശരീരം കത്തിക്കരിയുന്ന ആ ചിതയിലേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാം കഴിഞ്ഞ് മഹാദേവന്റെ മുന്നിലെത്തി വീരഭദ്രനും മഹാകാളിയും. യാത്ര ചോദിച്ച് രണ്ടുപേരും മടങ്ങിപ്പോയി. ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രനും അടക്കമുള്ള എല്ലാ ദേവന്മാരും കൈലാസത്തിലെത്തി. മഹാദേവനെ കണ്ട് സംഭവിച്ചുപോയ തെറ്റുകൾക്ക് മാപ്പപേക്ഷിച്ചു. പ്രിയപത്നിയുടെ വേർപാടിന്റെ വേദന ഉള്ളിൽ ഒതുക്കി രുദ്രൻ നിശബ്ദനായി നിന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ, ദക്ഷൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത അബദ്ധമാണ് യാഗം. എല്ലാം അവന്റെ അഹങ്കാരമായിരുന്നു. അത് വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത്. ദേവന്മാരും മുനിമാരും അടക്കം ധാരാളം പേർ വീരഭദ്രന്റെയും കൂട്ടരുടെയും ആക്രമണത്താൽ ജീവൻ നഷ്ടപ്പെട്ടു. ദക്ഷനെയും വീരഭദ്രൻ കൊന്നൊടുക്കി. യാഗം പൂർത്തീകരിച്ച് നഷ്ടമായ ജീവനുകൾ വീണ്ടെടുക്കാൻ അങ്ങ് അനുവദിക്കണം. പരമശിവൻ എല്ലാം കേട്ടുകൊണ്ട് അനന്തതയിലേക്ക് നിശ്ചലനായി നോക്കി നിൽക്കുന്നു. പറയൂ മഹാദേവ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറയൂ. ദക്ഷനടക്കം എല്ലാ പേർക്കും ഞാൻ ജീവൻ തിരിച്ചു കൊടുക്കുന്നു. പെട്ടോളൂ, പെട്ടോളൂ. നഷ്ടം എനിക്ക് മാത്രം, എനിക്ക് മാത്രം. പരമശിവന്റെ കണ്ണിൽ നിന്നും ധാരമുറിയാതെ കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റു വീണു. സതിയുടെ വേർപാട് നിരാശനായ ശിവൻ ഒന്നിനും ശ്രദ്ധയില്ലാതെ കഴിയും. ശിരസിൽ ജട വളർന്നിരിക്കുന്നു. കഴുത്തിലും കൈകളിലും നാഗ ആഭരണങ്ങൾ പോലെ കിടക്കുന്നു. ചുടലപ്പറമ്പുകളിൽ നിന്ന് ചുടലഭസ്മം ശരീരമാകെ വാരി അണിഞ്ഞ് ജ്വലിക്കുന്ന കണ്ണുകളോടെ തൃശൂലവുമായി എപ്പോഴും അങ്ങനെ സഞ്ചരിക്കും. ഒരു ഭ്രാന്തനെ പോലെ. ഈ സമയത്ത് ദേവലോകത്ത് ഒരു വലിയ ചർച്ച നടക്കുന്നു. അല്ല, സതി മരിച്ചു എന്നുവെച്ച് എപ്പോഴും ഇങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി മഹാദേവന് പത്നിയുടെ ഓർമ്മകളിൽ മാത്രം മുഴുകി ജീവിക്കാനാകുമോ? ചോദ്യം മറ്റാരുടേതുമല്ല, ദേവഗുരുവായ ബൃഹസ്പതിയുടേതാണ്. അതുകൊണ്ട് സതി പുനർജനിക്കണം. ബ്രഹ്മാവും വിഷ്ണുവും തലകുലയ്ക്ക് സമ്മതിച്ചു. ഇനി അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. വർഷങ്ങൾ കടന്നുപോയി. ഹിമവാന്റെയും മേനയുടെയും മകളായി സതി പുനർജനിച്ചു. പർവ്വത നന്ദിനിയായതിനാൽ പാർവതി എന്ന് പേരിട്ടു. ഒരു ദിവസം നാരദ മഹർഷി ഹിമവാന്റെ കൊട്ടാരത്തിലെത്തി. പാർവതിയെ കാണുകയായിരുന്നു ഉദ്ദേശം. അവൾ വളർന്നിരിക്കുന്നു, കൗമാരത്തിലെത്തിയിരിക്കുന്നു, അതീവ സുന്ദരിയായ പെൺകുട്ടി. ഹിമവാൻ മകളെ നാരദ മഹർഷിക്ക് പരിചയപ്പെടുത്തി. നാരദൻ വിശേഷങ്ങൾ ചോദിച്ചു. സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായ പാർവതിയിൽ നിന്ന് നാരദൻ ബലമായി തന്റെ നോട്ടത്തെ പറിച്ചെടുത്തു. കാരണം സതിയുടെ അതേ രൂപം, അതേ ചലനം, അതേ ഭാവം, സതിയെപ്പോലെ ശിവഭക്ത, എല്ലാം എല്ലാം സതി തന്നെ.

ഹിമവാന്റെ അതിഥി സൽക്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാരദൻ പറഞ്ഞു, അങ്ങയുടെ പുത്രിക്ക് ഭർത്താവാകാൻ പോകുന്നത് ഒരു മഹായോഗിയായിരിക്കും. ശ്രീ മഹാദേവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അറിയാതെ ഈ അണ്ടകടാഹങ്ങളിൽ ഒന്നും സംഭവിക്കുന്നില്ല. പ്രപഞ്ചനാഥനായ ശ്രീ പരമേശ്വരന്റെ മകൾക്ക് ഭർത്താവായി കിട്ടുന്നതിനപ്പുറം എന്ത് സന്തോഷമാണ് ഹിമവാനെ ലഭിക്കാനുള്ളത്! ഇത് കേൾക്കാനിടയായ പാർവതിയുടെ ഉള്ളിൽ മഹാദേവനോടുള്ള പ്രേമത്തിന്റെ ആദ്യ തളിരുകൾ മൊട്ടിച്ചു. അത് വളർന്നു. പാർവതി മഹാദേവനെ സ്വപ്നം കണ്ടു, ഭർത്താവായി സ്വീകരിച്ചു. പരമശിവനും പാർവതിയും തമ്മിലുള്ള മംഗല്യം ഉറപ്പിച്ചു. സദസ് ഇളകി മറിയുന്നു. ശിവപാർവതിമാർ അഗ്നി സാക്ഷിയായി പരസ്പരം വരണമല്യം ചാർത്തി. ഹിമവാൻ പാർവതിയുടെ കൈപിടിച്ച് പരമശിവനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കാരുണ്യത്തിന്റെ കിടാവിളക്കായ അങ്ങ് ഞങ്ങളുടെ പുത്രി ഗൗരിയെ ധർമ്മപത്നിയായി സ്വീകരിച്ചാലും. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതനായി മന്ദരപർവ്വതം കടകോലായും വാസുകി എന്ന സർപ്പം കയറാക്കിയും പാൽക്കടൽ കടയുന്നു. ഏറെ ദിവസങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം വാസുകിയിൽ നിന്ന് കാളക്കൂട വിഷം പുറത്തു വന്നു. ആ ഉഗ്രവിഷം പുറത്തു വീണാൽ ഭൂമി തന്നെ ഇല്ലാതാകും. എന്ത് ചെയ്യും? പരമശിവൻ ഈ കാളക്കൂട വിഷത്തെ തന്റെ കയ്യിൽ ഏറ്റുവാങ്ങി. ഭൂമിയിൽ വീണാൽ എല്ലാം നശിക്കും. പാടില്ല, ഭൂമിയിൽ വീഴാൻ പാടില്ല, ഭൂമി നശിക്കാൻ പാടില്ല. ശിവൻ പെട്ടെന്ന് ആ വിഷം തന്റെ വായ്ക്കുള്ളിലാക്കി. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇവിടെ പരമശിവൻ സ്വയം അത് പാനം ചെയ്തില്ലെങ്കിൽ ഭൂമി തന്നെ ഇല്ലാതാകും. എല്ലാവരെയും പോലെ നോക്കി നിൽക്കാൻ പാർവതിക്കാവില്ലല്ലോ. പാർവതി ഓടി വന്ന് പരമശിവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു പരമശിവനെ രക്ഷിക്കാൻ. വിഷ്ണു പരമശിവന്റെ വായ് പൊത്തിപ്പിടിച്ചു ഭൂമിയെ രക്ഷിക്കാൻ. ആ രാത്രി പാർവതി ഉറങ്ങിയിട്ടില്ല. കൊടും വിഷം കണ്ടത്തിലിരുന്നു. ഒരു തുള്ളി പോലും പാർവതി മഹാദേവന്റെ ഉള്ളിലേക്ക് പോകാൻ അനുവദിച്ചില്ല. കാളകൂട വിഷം അവിടെ ഉറച്ചുപോയി. അതുകൊണ്ടാണ് പരമശിവനെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. ശിവന്റെ പ്രാണന് വേണ്ടി ഉറക്കമെഴിഞ്ഞ് ആഹാരം പോലും വെടിഞ്ഞ് മനമുരുകി പ്രാർത്ഥിച്ച രാത്രിയാണ് ശിവരാത്രി. മറ്റുള്ള ദേവന്മാരെല്ലാം സ്വയരക്ഷ നോക്കിയപ്പോൾ പരമശിവൻ സ്വയം ഇല്ലാതെ പോയാലും ലോകം നിലനിൽക്കണമെന്ന ചിന്തയായിരുന്നു. ഇവിടെയാണ് ശിവന് തുല്യം ശിവൻ മാത്രമെന്ന് നാം പറയുന്നത്. എന്തായാലും പരമശിവന് ലോകത്തോടും പാർവതിക്ക് പരമശിവനോടുമുള്ള സ്നേഹം, അതിന്റെ ആഴം, അത് വെളിപ്പെട്ട രാത്രിയാണ് ശിവരാത്രി. ഭഗവാൻ വിഷ്ണു ഒരിക്കൽ മായാമോഹിനിയായി യഥാർത്ഥ സ്ത്രീയായി മാറി. അത് മഹിഷാസുരൻ എന്നൊരു അസുരന്റെ വധത്തിന് കാരണമാകാനാണ്. ദേവലോകത്ത് വലിയ ശല്യക്കാരനായി മാറിയ മഹിഷാസുരൻ മഹാദേവന് വിഷ്ണുവിൽ പിറക്കുന്ന പുത്രന് മാത്രമേ തന്നെ കൊല്ലാനാവൂ എന്ന വരം നേടുന്നു. മഹിഷാസുരവധം നടത്താനായി മോഹിനി വേഷത്തിൽ വന്ന വിഷ്ണുവിൽ മഹാദേവന് ഒരു കുഞ്ഞ് ജനിക്കുന്നു, അയ്യപ്പൻ. ശബരിമല ശ്രീ ധർമ്മശാസ്താവ് എന്ന് പ്രസിദ്ധിയാർജിച്ച ശ്രീ ശങ്കരപുത്രൻ. മഹിഷാസുരവധം നടത്തിയ മഹാദേവന്റെ പുത്രനായ അയ്യപ്പൻ.

ശിവപാർവതിമാർക്ക് രണ്ട് പുത്രന്മാർ കൂടിയുണ്ട്, ശ്രീ മുരുകനും ഗണപതിയും. താരകാസുരൻ എന്ന അസുരനെ വകവരുത്തുകയാണ് മുരുകന്റെ ജന്മോദ്ദേശം. മുരുകനും താരകാസുരനും തമ്മിലുള്ള യുദ്ധത്തിൽ മുരുകൻ താരകാസുരനെ വധിച്ചു. ഈ ജന്മകർമ്മം നിർവഹിച്ച മുരുകനെ ദേവന്മാർ എടുത്തുയർത്തി ആനന്ദ നൃത്തമാടി.

0: മുരുകനും ഗണപതിയും വിവാഹിതരായി. മുരുകൻ ദേവയാനിയെയും വള്ളിയെയും വിവാഹം കഴിച്ചു. ഗണപതി സിദ്ധിയെയും ബുദ്ധിയെയും ഭാര്യമാരായി സ്വീകരിച്ചു. എല്ലാപേരും മഹാദേവന്റെ കൊട്ടാരത്തിലാണ് താമസം. ഒരു ദിവസം മുരുകനും ഗണപതിയും പത്നിമാരോടും മക്കളോടുമൊപ്പം മഹാദേവന്റെ അടുത്തെത്തി. പിതാവേ, ഞങ്ങൾ പ്രത്യേകം കൊട്ടാരങ്ങളിലേക്ക് മാറുന്നു. പിതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. മഹാദേവൻ രണ്ടു മക്കളെയും അനുഗ്രഹിച്ചു. രണ്ടുപേരും യാത്രയായി. മക്കൾ രണ്ടുപേരും പോയി അല്ലേ? മഹാദേവനോട് പാർവതിയുടെ ചോദ്യമാണ്. അതെ, അങ്ങെന്താ അവരെ തടയാതിരുന്നത്? പാർവതി, അവർക്ക് കുടുംബമായി. ഏതൊരു പെണ്ണും ഭർത്താക്കന്മാരോടൊപ്പം പ്രത്യേകം താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്കതിനുള്ള അവകാശം കൊടുത്തത്. മഹാദേവ, എല്ലാപേരും ഉണ്ടായിരുന്നപ്പോൾ ഈ ഗ്രഹം സ്വർഗമായിരുന്നു. ഈ കൊട്ടാരത്തിൽ എന്തൊരു ആനന്ദമായിരുന്നു. നമ്മൾ വീണ്ടും തനിച്ചായി അല്ലേ? മഹാദേവൻ പാർവതിയെ മാറോട് ചേർത്ത് പിടിച്ചു. പാർവതിയും കൂട്ടി ഇതാ കൈലാസത്തിലേക്ക് യാത്രയായി. രണ്ടുപേരും ഏതോ പർവ്വത ശൃംഗത്തിൽ ധ്യാനത്തിലാണ്. രണ്ടുപേരും ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. യുഗങ്ങൾ പലത് കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ നാസ എന്ന ശാസ്ത്രജ്ഞന്മാരുടെ സംഘടന കൈലാസത്തിലെത്തി മഹാദേവനെ കുറിച്ച് പഠിക്കുക. അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ കേൾക്കാൻ കഴിഞ്ഞു. ഓം ഓം ഓം. ആ പഞ്ചാക്ഷരി മന്ത്രം മഹാദേവൻ ഇപ്പോഴും നമ്മളോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു.
1: ശ്രീ മഹാദേവൻ ആയിലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കല്ലട ശശി, വെമ്പായം ടൈറ്റസ്, കൊഞ്ചിറജയൻ, അടൂർ ആനന്ദൻ.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: എൻ ചിരിയോ പൂർത്തിരിയോ.

സമയം 10:30. പഴയ ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്മൃതിരാഗം ഇവിടെ തുടങ്ങുന്നു. ആദ്യഗാനം ത്രിവേണി എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയത്, വയലാർ എഴുതി ജി. ദേവരാജൻ സംഗീതം നൽകിയത്.

ശാന്ത പി നായരും പി ലീലയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം തച്ചോളിയോദേനൻ. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം എം എസ് ബാബുരാജ്.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 55 സെക്കൻഡും. സ്മൃതിരാഗമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പി വി ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ടൊരുക്കിയതാണ്. ചിത്രം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. ഗായകൻ പി ജയചന്ദ്രൻ.

ആഭിജാത്യം ഈ ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. യേശുദാസും പി സുശീലയും പാടിയത്. പി ഭാസ്കരൻ്റെ വരികൾ, സംഗീതം നൽകിയിരിക്കുന്നത് എ ടി ഉമർ. ഇനി പി ഭാസ്കരൻ എഴുതി ജി ദേവരാജൻ ചിട്ടപ്പെടുത്തിയ ഗാനം കേൾക്കാം. ഗായകൻ യേശുദാസ്, ചിത്രം അണിയറ.

ഇനി ഗുരുവായൂർ കേശവൻ ഈ ചിത്രത്തിൽ യേശുദാസും പി ലീലയും പാടിയ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

സിഐഡി നസീർ. ഈ ചിത്രത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എം കെ അർജുനൻ. ഇനി വയലാർ ദേവരാജൻ കൂട്ടുകെട്ട് ഒരുക്കിയ ഗാനം, യേശുദാസും പി മാധുരിയും പാടിയത്, ചിത്രം നഖങ്ങൾ.

ചിത്രം നൃത്തശാല, ശ്രീകുമാരൻ തമ്പി രചിച്ച്, വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന ഗാനം, ഗായകൻ യേശുദാസ്.